0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
3: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
6: You're tuned into Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ് 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alucas, world's favorite jeweler.
7: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. വെൽക്കം ടു ഹോം 92.2 FM. ആദ്യത്തെ ഷോ നമുക്ക് ഇവിടെ ആരംഭിക്കാം. വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. കഴിഞ്ഞ സെപ്റ്റംബർ 5 അധ്യാപക ദിനം, അന്നായിരുന്നു നമ്മുടെ ഹോം എഫ്എമ്മിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി. അന്ന് സാറ്റർഡേ ആയി പോയതുകൊണ്ട് എനിക്ക് വേക്കപ്പ് കോളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ ഷോയിൽ പറയാൻ ഞാൻ ഒരുപാട് പോയിന്റ്സുകൾ മനസ്സിൽ കരുതി വെച്ചിരുന്നു. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ എല്ലാവരും അറിയാലോ, മോർണിംഗ് ഷോ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഡിയൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പറയാനുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ ഇന്നത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അധ്യാപക ദിനത്തിൽ ഒരു നല്ലൊരു ഒരു മെസ്സേജ് കണ്ടതാണ്. നമ്മുടെ സ്കൂൾ കോളേജ് കാലയളവിൽ എപ്പോ വേണമെങ്കിലും നമുക്ക് സ്വാധീനം തന്ന, അല്ലെങ്കിൽ നമുക്ക് സ്വാധീനം ചെലുത്തിയ ഒരു അധ്യാപകനോ അധ്യാപികയോ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. അവരെ നിങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ടോ? അന്ന് നമ്മെ ചിലപ്പോൾ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകാം, തല്ലിയിട്ടുണ്ടാകാം, ഹോംവർക്ക് ചെയ്യാത്തതിന് ക്ലാസ്സിന് വെളിയിൽ നിർത്തിയിട്ടുണ്ടാകാം. ഇതെല്ലാം ചെയ്ത ഒരു ടീച്ചറോട് നമുക്ക് ചിലപ്പോൾ പിന്നീട് നോക്കുമ്പോൾ ദേഷ്യം തോന്നാം, പക തോന്നാം. പക്ഷേ അന്ന് ടീച്ചർ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെയെങ്കിലും കരപറ്റി എത്തിയത് എന്നൊരു തോട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വരുത്തിയ ഒരു വ്യക്തിത്വം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയാൻ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സാർ നമ്മുടെ ഓർമ്മകളിലേക്ക് സമ്മാനിക്കാൻ ഒരു വിദ്യാലയവും നമ്മെ പടിയിറക്കി വിട്ടിട്ടില്ല എന്നതാണ് സത്യം. അങ്ങനെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും ഓർക്കുന്ന ഒരു സാർ, ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ ഒന്ന് വിളിക്കാനും അവരോട് ഒരു മെസ്സേജ് കൺവേ ചെയ്യാനും നിങ്ങൾക്കാകുമെങ്കിൽ മനസ്സിൽ നമുക്ക് ഒരുപാടധികം കൃതജ്ഞതയോടുകൂടി ഓർക്കേണ്ട ചില കാര്യങ്ങളാണ്. കാരണം നല്ല അധ്യാപകർ നമ്മെ പാഠങ്ങൾ പഠിപ്പിക്കും, മികച്ച അധ്യാപകർ നമ്മെ ജീവിതം പഠിപ്പിക്കും. Here we start today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്.
4: പൊലിമയുടെ ചാരത്ത്
3: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
3: ഹോം നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും

0: Home 92.2 FM. Home is a feeling.
1: Wake up call with Jaya. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ആരെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു ചാരിറ്റി പ്രവർത്തനം എന്റെ പക്കൽ നിന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മേ ബി അത് കാശ് കൊടുത്താകാം, അല്ലെങ്കിൽ ഉപദേശം. ഉപദേശത്തിന് കാശ് വേണ്ടല്ലോ, അല്ലാതെ ഫ്രീ ഫ്ലോയിങ് ആണ്. ഉപദേശം കൊടുത്തുകൊണ്ടൊരു ആളെ സഹായിച്ചേക്കാം. ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും വസ്തുവകകൾ വേറൊരാൾക്ക് കൊടുത്തേക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം ഓക്കെ നിനക്കിരിക്കട്ടെ, വാച്ചൊക്കെ അങ്ങനെ ഒരുപാട് പേര് ഗിഫ്റ്റ് ചെയ്തതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഗിഫ്റ്റിംഗ് മനസ്സ്, ഒരു മെന്റാലിറ്റി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? അല്ല, ഓ ഇതിലൊന്നും വലിയ കാര്യമില്ലേ, വല്ലവരും സഹായിച്ചു വെറുതെ അവരുടെ ചീത്തയും കൂടെ കേൾക്കണോ എന്ന് വിചാരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. പക്ഷെ എപ്പോഴെങ്കിലും ആരെയെങ്കിലും സഹായിക്കണമെന്ന് തോന്നിയാൽ കഴിയുന്നത്ര വേഗത്തിൽ അത് ചെയ്യുക, കഴിയുന്നത്ര ഇന്ന് തന്നെ അത് ചെയ്യുക. മുമ്പ് എങ്ങാണ്ടോ ഞാൻ ഇന്നയാളെ സഹായിക്കണം എന്ന് വിചാരിച്ചു, പിന്നെ വിട്ടുപോയി. അങ്ങനെ ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ടോ, അയ്യോ ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പറ്റിയിട്ടില്ലല്ലോ എന്ന് തോന്നുന്ന ചില വ്യക്തികൾ ഉണ്ടാകാം നമ്മുടെ ലൈഫിൽ. അവരും അത് മറന്നുപോയേക്കാം, നമ്മൾ അതിന് മുമ്പേ അത് മറന്നുപോയേക്കാം. പക്ഷെ എപ്പോഴെങ്കിലും ആ ഓർമ്മ വീണ്ടെടുക്കുകയാണെങ്കിൽ, അങ്ങനെയൊരു സഹായം ചെയ്യാൻ ഒരു പ്രേരണ ഉള്ളിലുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ആയിക്കോട്ടെ. കാരണം ഒരു നല്ല വാക്കിനും ഒരു നല്ല പ്രവൃത്തിക്കും അതിൻ്റേതായ സമയമുണ്ട്, തക്കതായ രീതിയുണ്ട് ചെയ്യാൻ. നല്ലത് ചെയ്യാൻ ഒരു അവസരം അതിനായി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അത് ഇപ്പോൾ ക്വിക്കായിട്ട് ഈ നിമിഷം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് നാം പോലും അറിയാതെ ആ ഒരു നന്മ നമ്മിലേക്ക് തിരിച്ചെത്തും എന്നൊരു വിശ്വാസം. ചെറിയൊരു നന്മ പോലും ഒരാളുടെ ദിവസം മാറ്റിയേക്കാം. നമ്മൾ സാധാരണ പറയാറുണ്ട്, ജീവിതത്തിൽ പല ഓബ്സ്റ്റക്കിൾസ് ഉണ്ടായേക്കാം, കഠിനമായ സാഹചര്യങ്ങൾ, ചില സിറ്റുവേഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വന്നേക്കാം. രണ്ട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാകും. ഒന്ന്, എനിക്ക് മാത്രം എന്താ ഇത് സംഭവിച്ചതെന്നും പറഞ്ഞ് വെറുതെ ചടഞ്ഞുകൂടി ഇരിക്കാം, ദുഃഖിച്ചിരിക്കാം, എല്ലാവരെയും കുറ്റപ്പെടുത്താം, സ്വയം പഴിക്കാം, എങ്ങനെ വേണമെങ്കിലും. അല്ലെങ്കിൽ രണ്ടാമത്തേത് എന്താ, കഠിനമായ ഈ ഒരു സാഹചര്യം, എനിക്ക് താങ്ങാൻ പറ്റാത്ത ഈ ഒരു സിറ്റുവേഷൻ, അതൊരു ശിക്ഷയായിട്ട് ഞാൻ കാണുന്നില്ല, മറിച്ച് എന്റെ ക്യാരക്ടറിനെ, എന്റെ ഉള്ളിലെ എന്നെ തന്നെ അത് മെരുക്കിയെടുക്കുകയാണെങ്കിലോ. ഒരു മെന്റൽ ജിം, ഞാൻ ഈ ഇടയ്ക്ക് കേട്ടൊരു വാക്കാണ്, ഒരു മെന്റൽ ജിംനേഷ്യം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനോട് ചിന്തിച്ച് പൊരുതി നേടി മുന്നേറിയാലോ. ബുദ്ധിയുള്ളവൻ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അത് വളരാനായി ഉപയോഗിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അല്ലാത്ത ആൾ അത് വെറുതെ തളർന്നിരിക്കാനാണ് സാധ്യത. എപ്പോഴും ആലോചിക്കുക, ഒരു ചെറിയ വിളക്ക്, ഒരു വിളക്കിന്റെ ധർമ്മം എന്താണ്? നമ്മളറിയാം, ഒരു ടോർച്ച് കത്തിക്കുന്ന എന്താ, ഇരുട്ടിനെ മാറ്റാൻ അല്ലേ, പ്രകാശം പരത്താൻ. ഒരു വിളക്കിന്റെ ധർമ്മം ഇരുട്ടിനെ മുഴുവൻ മാറ്റുക എന്നതല്ല, മറിച്ച് ഇരുട്ട് വീണാൽ നമുക്ക് വഴി കാണിച്ചു തരിക എന്നതു മാത്രമാണ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: അധ്യാപക ദിനത്തിന്റെ ഓർമ്മകളിലാണല്ലോ ഇന്ന് നമ്മൾ പ്രോഗ്രാം തുടങ്ങിയത്. ഇപ്പോ AI ജനറേഷന്റെ കാര്യമാണ്, കാലമാണ്. AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ആ ഒരു പുതിയ ടെക്നോളജി, അത് അധ്യാപനത്തെ മാറ്റിമറിക്കുമോ? ഒരു അധ്യാപകന്റെ നന്മ, സ്നേഹം, ഇതൊക്കെ AIക്ക് പകർന്നേറാൻ സാധിക്കുമോ? ഇതൊക്കെ പുതിയൊരു തലമുറയോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പലർക്കും കറക്റ്റായിട്ടൊരു ഉത്തരം പറയാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ ടെക്നോളജി അറിവിനെ വെളിച്ചത്തിന്റെ വേഗത്തിൽ എത്തിച്ചു തരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ AI എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും ഉത്തരം തരുന്നു, നല്ല ഓട്ടോമാറ്റിക്കായിട്ട്, നല്ല സ്ഫുടമായിട്ട്, ചടുലമായിട്ട് വേഗത്തിൽ ഉത്തരം തരുന്നു. അതുപോലെ ഗൂഗിളിന്റെ അറിവുകൾ ഒരുപാടധികം വാതിലുകൾ നമുക്ക് തുറന്നു തരുന്നു. പക്ഷേ ഒരു കുഞ്ഞു മനസ്സിൽ, ഒരു കുട്ടിയുടെ മനസ്സിൽ, ഞാൻ ഏറ്റവും വർത്തിയാണ്, വിലപ്പെട്ടവനാണ്, ഈ സമൂഹത്തിൽ എന്റെ പ്രവർത്തനങ്ങൾ അത് ഏറ്റവും ആവശ്യമാണ്, ഞാൻ എന്ന വ്യക്തി ഈ സമൂഹത്തിന് ആവശ്യമാണ് എന്നുള്ള ചില മൂല്യ തത്വങ്ങൾ അതിൽ വരുന്നുണ്ടോ എന്ന വിശ്വാസം സംശയമാണ്. നട്ടുവളർത്താൻ നമുക്ക് എന്നും ഒരു അധ്യാപകന്റെ ഹൃദയം വേണം, അദ്ദേഹത്തിന്റെ ഉപദേശം വേണം, വാക്ക് വേണം, ചെവിയിൽ നിന്നുള്ളാം, ഒരു തല്ലുകൊണ്ടേക്കാം, പുസ്തകം വലിച്ചെറിഞ്ഞേക്കാം, ആ ദേഷ്യം കാണിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരുപക്ഷെ ഭയന്നേക്കാം. പക്ഷേ ഇതൊക്കെ നമ്മെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവരും. കാരണം അധ്യാപകൻ എന്നത് നമ്മളെ സംബന്ധിച്ച് അറിവ് പകർന്നു തരുന്ന ഒരു വ്യക്തി മാത്രം അല്ല, ഒരുപാട് ജീവിത പാഠങ്ങൾ കൂടി അതിലൂടെ പഠിച്ചെടുക്കാൻ സാധിക്കും. പഴയ കാലങ്ങൾ മാറി വർഷങ്ങൾക്കപ്പുറം ഒരു അധ്യാപക ദിനം കൂടി കടന്നു പോകുമ്പോൾ നാം ഓർത്തുപോകും പണ്ടത്തെ ആ ക്ലാസ് മുറികളല്ലേ. കറുത്ത ബോർഡ് ഇപ്പൊ വെളുത്ത സ്ക്രീനായി മാറി, ചോക്ക് പൊടിയൊക്കെ മാറി, ഇപ്പം വെറും സ്കെച്ച് പെൻസ് മാത്രമായി. പുസ്തകങ്ങൾക്കപ്പുറം അറിവിന്റെ വലിയൊരു ലോകം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. എങ്കിലും ഓർമ്മകളിൽ ആ ക്ലാസ് മുറിക്ക് എപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെയാണ്. അത് നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കില്ല. ഒരു അധ്യാപകന് തന്റെ മുന്നിലിരിക്കുന്ന കുട്ടി അത് തന്റെ കുട്ടിയല്ല എന്ന് തോന്നുന്ന നിമിഷം സ്കൂളിന്റെ പടിയിറങ്ങണം എന്നാണ് പറയുന്നത്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
4: You are listening

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. പുതുമയുടെ
2: നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
4: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
3: പൊലിമയുടെ ചാരത്ത്
2: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alucas, world's favorite jeweler.
6: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഹമ്മദ് റിയാസും വീണയും നേരിട്ട് ഹാജരാകണമെന്ന് കോടതി. സി പി എം സംസ്ഥാന സമിതിയിൽ കരട് റിപ്പോർട്ടിനെതിരെ വിമർശനം. എണ്ണ കമ്പനികൾക്ക് സുപ്രധാന നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ മറച്ചുവെച്ചെന്ന പരാതിയിൽ ബേപ്പൂർ MLA PA മുഹമ്മദ് റിയാസും ഭാര്യ വീണയും നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് കോടതി. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. അഭിഭാഷകനായ നെയ്യാറ്റിൻകര നാഗരാജ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച മുഹമ്മദ് റിയാസ് നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നാണ് പരാതി. ഭാര്യയ്ക്ക് ഏതെങ്കിലും കമ്പനികളുമായി കരാറോ മറ്റ് ബിസിനസ് ബന്ധങ്ങളോ ഉണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയില്ലെന്നാണ് ഹർജിയിലെ ആരോപണം. വീണ നികുതി ഒടുക്കിയതിന്റെ കണക്കും കാണിച്ചിട്ടില്ല. വീണയ്ക്ക് ലഭിച്ച വരുമാനത്തിൽ CMRൽ നിന്ന് വാങ്ങിയതും വീണ നികുതി ഒടുക്കിയതുമായ തുകയുടെ കണക്കുമില്ല. നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ മറച്ചുവെച്ചതിന് റിയാസിനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാരൻ നേരത്തെ മാജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയിരുന്നു. CPM സംസ്ഥാന സമിതിയിൽ വിശാല കരട് റിപ്പോർട്ടിനെതിരെ രൂക്ഷ വിമർശനം. സംഘടനാ വീഴ്ചകളിൽ പരാമർശമില്ലെന്നും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് പറയുന്നില്ലെന്നും വിമർശനം. കണ്ണൂരിൽ നിന്നാണ് വിമർശനം ഉയർന്നത്. സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ കരട് റിപ്പോർട്ട് പോരെന്നും പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾക്കൊള്ളാത്ത റിപ്പോർട്ടെന്നുമാണ് വിമർശനം ഉയർന്നത്. ചിറയിൻകീഴ് സംഭവത്തിൽ പാർട്ടി സസ്പെൻഡ് ചെയ്ത പാളയം പ്രദീപിനായി വീണ്ടും രമ്യ ഹരിദാസ് MLA. മുൻകാല പ്രാബല്യത്തോടെ പാളയം പ്രദീപിനെ തന്റെ അഡീഷണൽ PA ആയി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് രമ്യ ഹരിദാസ് നിയമസഭാ സെക്രട്ടറിയുടെ ഓഫീസിന് കത്ത് നൽകി. കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് തള്ളിയാണ് പാളയം പ്രദീപിനായി രമ്യ ഹരിദാസ് കത്ത് നൽകിയിരിക്കുന്നത്. ആദ്യം സ്പീക്കറുടെ ഓഫീസിലാണ് രമ്യ ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. എന്നാൽ നിയമസഭാ സെക്രട്ടറിക്കാണ് കത്ത് നൽകേണ്ടതെന്ന് സ്പീക്കറുടെ ഓഫീസ് വ്യക്തമാക്കി. ഇതോടെയാണ് രമ്യ നിയമസഭാ സെക്രട്ടറിയുടെ ഓഫീസിനെ സമീപിച്ചത്. രമ്യ ഹരിദാസ് MLA ചെയ്യുന്നത് നീതികേടാണെന്നും വിഷയം പരിഹരിക്കാൻ KPCC ശ്രമിച്ചതാണെന്നും സജ്ജാദ്. വിഷയം വീണ്ടും വഷളാക്കാനാണ് MLA നടപടി കാരണമാവുകയെന്നും ചിറയൻകീഴിലെ കയ്യാങ്കളി വിവാദത്തിൽ സസ്പെൻഷൻ നേരിട്ട കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് സജ്ജാദ് വ്യക്തമാക്കി. ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറുകൾ വീണ്ടും ബുക്ക് ചെയ്യാനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. ഇന്ത്യയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇനി മുതൽ 25 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഉപഭോക്താക്കൾക്ക് അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയും. പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം എണ്ണ വിതരണ കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. നേരത്തെ നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവുമായിരുന്നു രണ്ട് ബുക്കിംഗുകൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട നിർബന്ധിത സമയപരിധി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് LPG ലഭ്യതയിൽ തടസ്സം നേരിട്ട പശ്ചാത്തലത്തിലായിരുന്നു തീരുമാനം. വിതരണം ക്രമീകരിച്ച് എല്ലാവർക്കും LPG ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസത്തെ ഇടവേള ഏർപ്പെടുത്തിയത്. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടിനെതിരെ CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. റിപ്പോർട്ടിലുള്ളത് പതിവ് കാര്യങ്ങൾ മാത്രമാണെന്നും ഇതുകൊണ്ടൊന്നും ഇപ്പോഴത്തെ തിരിച്ചടി മറികടക്കാനാകില്ലെന്നും നേതാക്കൾ. സാമ്പ്രദായിക സമീപനം ഇനി പറ്റില്ലെന്ന് സംസ്ഥാന സമിതിയിൽ MP രാജേഷ്, TV രാജേഷും NN കൃഷ്ണദാസും ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തി. PJ അജനും J മേഴ്സിക്കുട്ടിയമ്മയും റിപ്പോർട്ടിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. കാന്തപുരം വിവാദത്തിൽ ചർച്ചകൾ അതിരുവിട്ടുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി തങ്ങൾ. മതം പറഞ്ഞുള്ള കളിയാക്കലുകളും വിമർശനങ്ങളും ഗുണം ചെയ്യില്ലെന്ന് സാധിക്കലി തങ്ങൾ. വിദ്വേഷ പ്രചരണം അവസാനിപ്പിക്കണമെന്നും സാധിക്കലി തങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. പറ്റാവുന്നത്ര അടുത്തു നിൽക്കാം, വിദ്വേഷ വർത്തമാനക്കാരോട് അകലം പാലിക്കാം, മനുഷ്യർ തമ്മിൽ അകന്നു നിൽക്കാനുള്ളതിനേക്കാൾ വലിയ കാരണങ്ങൾ ചേർന്ന് നിൽക്കാനുണ്ട്. സമകാലിക സംഭവങ്ങൾ കാണുമ്പോൾ കൊമ്പുകോർക്കുന്ന മാനുകളെയും ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന ചെന്നായുടെയും കഥ ഓർമ്മിപ്പിക്കുന്ന കഥയാണ് ഓർമ്മ വരുന്നതെന്നും തങ്ങൾ. ഹോർമുസ് കടലിടുക്കിൽ US നേതൃത്വം നൽകുന്ന സുരക്ഷാ ദൌത്യങ്ങളിൽ പങ്കാളിയാകരുതെന്ന് ദക്ഷിണ കൊറിയയ്ക്ക് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കർശന മുന്നറിയിപ്പ്. US സമ്മർദ്ദത്തിന് വഴങ്ങി മേഖലയിൽ സൈനിക വിന്യാസം നടത്തുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. ദുബായ് മെട്രോയിലെ പ്രമുഖ സ്റ്റേഷനുകളിലൊന്നായ ഓൺ പാസീവ് ഇനി മുതൽ ഗാർമിൻ മെട്രോ സ്റ്റേഷൻ എന്നറിയപ്പെടും. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ഗ്ലോബൽ ബ്രാൻഡായ ഗാർമിനും തമ്മിൽ ഒപ്പുവച്ച പുതിയ കരാറിന്റെ ഭാഗമായാണ് ഈ പേരുമാറ്റം. വാട്സാപ്പിലൂടെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത യുവതിക്ക് 15,000 ദിർഹം പിഴയും 5,000 ദിർഹം നഷ്ടപരിഹാരവും വിധിച്ച് അബുദാബി കോടതി. വാട്സാപ്പ് വഴി യുവാവിനെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് യുവതിക്കാകെ 15,000 ദിർഹത്തോളം സാമ്പത്തിക ബാധ്യത. മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച യുവാവിന് നഷ്ടപരിഹാരമായി 5,000 ദിർഹം നൽകാൻ അബുദാബി ഫാമിലി സിവിൽ ആന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലെയിംസ് കോടതിയാണ് ഉത്തരവിട്ടത്. ഒമാനിലെ മുസണ്ടം ഗവർണറിനടുത്ത് സൌദി പതാകയുള്ള എണ്ണ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 ജീവനക്കാർ കൊല്ലപ്പെട്ടു. SIDR എന്ന എണ്ണക്കപ്പലിന് നേരെ പ്രൊജക്ടയിൽ പതിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. മുസണ്ടം തീരത്ത് നിന്ന് ഏതാണ്ട് 2 നോട്ടിക്കൽ മൈൽ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു സംഭവം. വനിതാ ഏഷ്യാകപ്പ്. പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഫാത്തിമ സനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിൽ. ഇന്ത്യൻ ഓപ്പണർ ഷെഫാലി വർമ്മ പുറത്തായപ്പോൾ ഡഗ്ഔട്ടിലേക്ക് കൈചൂണ്ടിയ ഫാത്തിമ സന കയറിപ്പോകാൻ ആവശ്യപ്പെട്ടിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 55 റൺസിന് ഓൾഔട്ടായതിനു പിന്നാലെയായിരുന്നു പാക് ക്യാപ്റ്റന്റെ പ്രകോപനം. സംഭവം വിവാദമായതോടെ മാച്ച് ഫീയുടെ 10% പാക് ക്യാപ്റ്റന് പിഴയായി ചുമത്തി. അച്ചടക്കം ലംഘിച്ചതിനാണ് നടപടി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

വെരി ഗുഡ് മോർണിംഗ് ഹോം 92.2 FM ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദിസ് ഇസ് യുവർ ഓൺ അക്ഷയ്. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ഹോം 92.2 FM. പാട്ടൊക്കെ കേട്ട് നല്ല സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്തതിനു ശേഷം ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: PR was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You're listening to Home 92.2 FM. Home is a feeling.
2: Good morning, welcome back. Home 92.2 FM. Swagatham. Hey, namaskaram. Akshayana. Samayam 7 mani kazhinju 16 minute. Good morning once again. Ellavarkkum roadil nalla traffic undu ketta. Nalla traffic ennu paranjal ee vehicles okke ingane elinj elinj elinjana povunnathu. Adinte idakku namukku nalla paattu okke kettu ningale ingane relax aakki njan kondu pokkalam. Pakshe njan vanna samayathe kariyodu parayunnu nanna aarum illallo. Enne innu relax aakkan. Appo njan ningal paattu kettukkeyanu vannathu. Appo endaanengilum nammada temperature okke innu korayunnathu. 33 ഡിഗ്രി എന്ന് രാവിലെ നോക്കിയ സമയത്ത് കാണുമ്പോൾ ആഹാ എന്തൊരു സന്തോഷം. മറ്റേത് 43 ഇന്നത്തെ ടെമ്പറേച്ചർ 50 ഫീൽസ് ലൈക്ക് 52 എന്നൊക്കെ കാണുമ്പോഴുണ്ടല്ലോ നമ്മുടെ മനസ്സിലാവും. രാവിലെ തന്നെ അങ്ങനെ നമ്മുടെ ഇങ്ങനെ ചൂട് കയറി വരും. ഒരു തണുത്തോളം കുടിച്ചാലോ എന്ന് വിചാരിക്കും. എന്തായാലും ഞാൻ നല്ല ചൂട് കാപ്പിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്താണ് വിശേഷങ്ങൾ? ബാക്കി എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേരുടെ മെസ്സേജ് കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 50 ഫീൽസ് ലൈക്ക് 52 എന്നൊക്കെ കാണുമ്പോഴുണ്ടല്ലോ നമ്മുടെ മനസ്സിലാവും. രാവിലെ തന്നെ അങ്ങനെ നമ്മുടെ ഇങ്ങനെ ചൂട് കയറി വരും. ഒരു തണുത്തോളം കുടിച്ചാലോ എന്ന് വിചാരിക്കും. എന്തായാലും ഞാൻ നല്ല ചൂട് കാപ്പിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്താണ് വിശേഷങ്ങൾ? ബാക്കി എല്ലാവർക്കും സുഖം.

ഞാൻ നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കെ നമുക്ക് പത്രങ്ങളിലൊക്കെ ഒന്ന് ഓടിപ്പോണ്ടേ. എന്തായാലും മിനി പത്മ നാട്ടിലാണ്, നാട്ടിൽ നിന്നാണ് മിനി പത്മ ലൈവായിട്ട് നിങ്ങൾക്ക് വേണ്ടി ന്യൂസും കാര്യങ്ങളും ഒക്കെ തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് എന്താണ് നമ്മുടെ ഇവിടുത്തെ ന്യൂസും ബാക്കി കാര്യങ്ങളും ഒന്നും നമുക്ക് വേഗം ഓടിച്ചു നോക്കാം കേട്ടോ. നമ്മുടെ കളി സ്റ്റാൻസിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വാർത്ത എന്ന് പറയുന്നത് 3,300 മിസൈൽസ് ഡ്രോൺസ് ഫയർഡ് ബൈ ഇറാൻ മോസ്റ്റ്ലി ടാർഗറ്റ് സിവിലിയൻ സൈറ്റ്സ് ഇൻ യു എ സേ ഗർഗാഷ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതിനുശേഷം വരുന്നത് നമ്മുടെ ക്ലിക്ക് ആൻഡ് ട്രാവൽ ന്യൂ മൊബൈൽ സർവീസ് അറ്റ് ഡി എക്സ് പി ക്ലിയർ ട്രാവലേഴ്സ് ഇൻ ട്വൽവ് സെക്കൻഡ് എന്ന് പറയുന്ന ഇത് നമ്മുടെ ഏറ്റവും പുതിയൊരു ആപ്ലിക്കേഷൻ വന്നതിൻ്റെ ഒരു കാര്യം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തലക്കെട്ടിൽ കൊടുത്തിട്ടുണ്ട്. ദുബായ് പ്രോപ്പർട്ടി പ്രൈസ് കുഡ് അഡ്ജസ്റ്റ് 5-10% ആസ് ന്യൂ സപ്ലൈ കംസ് ബൈ 2027 എന്ന് പറയുന്ന ഒരു വാർത്തയും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രോപ്പർട്ടി ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടക്കുന്നതുകൊണ്ട് പ്രോപ്പർട്ടിയുടെ പ്രൈസ് ഒരു പക്ഷേ കുറയാനായിട്ട് ചാൻസ് ഉണ്ടാവും ബൈ നെക്സ്റ്റ് അനദർ 2 years എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ ഷാജ ടു സ്പെൻഡ് ദിർഹംസ് 500 million ടു ഓപ്പൺ ന്യൂ സ്കൂൾസ് ആൻഡ് നഴ്സറീസ് എന്നുള്ളൊരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. ഷാർജ എപ്പോഴും നമുക്കറിയാം ആഡംബരത്തിനെക്കാട്ടിൽ കൂടുതൽ വിജ്ഞാപനത്തിന് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമിറേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് 500 million dirhams ആണ് അതിന് പുതിയ സ്കൂളുകൾക്കും നഴ്സറിക്കും വേണ്ടിയിട്ട് അവർ മാറ്റിവെക്കുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓൺ പാസി മെട്രോ സ്റ്റേഷൻ ടു റീനെയിം ആസ് ഗ്രാമിൻ എന്ന് ഗാർമിൻ എപ്പോഴും ഗാമിൻ എന്ന് പറയാൻ ഗ്രാമിൻ എന്നറിയിക്കും ഞാൻ പറഞ്ഞു ഗാമിൻ എന്നുള്ളൊരു ഒരു 10 വർഷത്തേക്കാണ് അവർ ആ ഒരു കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുവിലെ പേജിലേക്ക് വരുമ്പോൾ ഒഡീഷ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് യു എ 2026 എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഒരു ഇന്ത്യയുടെ വാർത്തയും അവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗ യു എ ഈസ് പ്രിപ്പയറിംഗ് ഫോർ ഫുഡ് സപ്ലൈ ഷോക്സ് എന്ന് പറയുന്ന ഒരു വാർത്ത അതിനും മിഡിൽ പേജിലേക്ക് വരുന്ന സമയത്ത് കൊടുക്കുന്നതാണ്. ഇതൊക്കെ തന്നെയാണ് കലീസ് ടൈംസിൽ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് കൊടുത്തിരിക്കുന്നത്. ടൊയോട്ടയിൽ നിന്നും ആക്ച്വലി അൽഫത്തേമിൽ നിന്നും ഒരു റീകോൾ വന്നിട്ടുണ്ട്. അതായത് പല വെഹിക്കിൾസ് പല മോഡൽസ് വെഹിക്കിൾസിൻ്റെ റീകോൾ, അവർ സേഫ്റ്റി റീകോൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മോഡൽസിലുള്ള വെഹിക്കിൾസൊക്കെ തന്നെ തിരിച്ച് കൊണ്ടു ചെല്ലണം എന്നുള്ളൊരു അപ്ഡേഷനും കാര്യങ്ങളും ഒരു പക്ഷേ ഓണേഴ്സിനൊക്കെ തന്നെ വന്നിട്ടുണ്ടാവാം. ഇനി കിട്ടാത്തവരാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണ് വണ്ടികൾ, ഏതൊക്കെ മോഡലാണ്, ഏതൊക്കെ വർഷങ്ങളിലാണ് എന്നുള്ളൊരു കാര്യം കേട്ടോ. ഇനി നമ്മൾ മലയാള പത്രങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രധാന തലക്കെട്ടായിട്ട് വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരിനെയും അപമാനിച്ച ഫേസ്ബുക്ക് പോസ്റ്റ്, വനിതാ സബ് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ എന്നുള്ളൊരു കാര്യം വളരെ പ്രധാനമായിട്ട് തലക്കെട്ടായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. പി എം ശ്രീ നടപ്പാക്കും സംസ്ഥാന നീക്കം ഉപാധിച്ച് ഭിന്നത പഠ്യത്തിലേക്ക് എന്നുള്ളൊരു കാര്യം കൂടെ മലയാളത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങയ്ക്ക് പെരിയ വില, കിലോയ്ക്ക് 80-280 കവിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ പോയിട്ട് നമ്മൾ ചെറിയൊരു ജ്യൂസ് മേടിക്കണമെങ്കിൽ 150-200, അതായത് നാരങ്ങ വെള്ളം മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്തോ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മുടെ ജ്യൂസിൻ്റെ ഒക്കെ വില കൂടിയതും പഞ്ചസാരയുടെ വില കൂടിയ കാര്യം. ഇപ്പോൾ പഞ്ചസാരയ്ക്കും ഈ നാരങ്ങയ്ക്കുമൊക്കെ ഇങ്ങനെ വില കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യചിഹ്നം. നമ്മുടെ കെ എസ് ആർ ടി സി, നമുക്ക് പ്രിയദർശിനി തുടങ്ങിയ സമയത്ത് നമ്മൾ എന്താകുമെന്നൊരു ചിന്തിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു പ്രിയദർശിനി യാത്ര എന്ന് പറയുന്നത്. കെ എസ് ആർ ടി സിയെ തുണച്ച് പ്രിയദർശിനി യാത്രക്കാരുടെ എണ്ണത്തിൽ 50.10% വർദ്ധനവാണ് ഉണ്ടായേക്കുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അതിനെ എന്താ പറയുന്നത് ഇപ്പം നോൺ പ്രിയദർശിനി യാത്രക്കാർ എന്ന് പറയുക അങ്ങനെ ഒരു കാറ്റഗറി നമുക്ക് പറയണമല്ലോ. അപ്പോൾ ആ അവർ ഒരുപാട് കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെയായിരുന്നല്ലോ പറഞ്ഞത് നിങ്ങൾ ആദ്യം ഒരു ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അത് ഇതിലേക്ക് കൂടെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ എന്തായാലും വളരെ നല്ല രീതിയിൽ അത് കെ എസ് ആർ ടി സി ഓടട്ടെ. കെ എസ് ആർ ടി സി ലാഭത്തിലെന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഈ ഓണക്കാല സമയത്ത് നമ്മൾ രാവിലെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും നാളെയും പൊള്ളും വ്യാഴാഴ്ചയോടെ മഴ എന്ന് പറയുന്ന ഒരു വാർത്തയും നാട്ടിലുണ്ട്. നാട്ടിൽ നല്ല ചൂടാണെന്ന് പറഞ്ഞിട്ട് അതായത് സമ്മറൊന്നും തുടങ്ങിയിട്ടേ ഇല്ല, പക്ഷേ ഈ സെപ്റ്റംബർ ആയ സമയത്തേക്ക് തന്നെ ആ മഴയൊന്ന് ശമിച്ചപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര രീതിയിൽ ചൂട് നാട്ടിൽ കൂടി എന്നുള്ളൊരു വാർത്തയും കൂടെ പേജുകൾ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ട്. സംവിധായകൻ ആർ ശരത് വിടവാങ്ങി എന്നുള്ളൊരു വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മീനുകളുടെ അളവെടുക്കാനുള്ള മത്സ്യത്തിൻ്റെ മെട്രിക് ആപ്പ്, മത്സ്യ മെട്രിക് ആപ്പ് എന്നാണ് ഞാൻ പറയുന്നത്, അത് കൊടുത്തിട്ടുണ്ടെന്നുള്ള അല്ല വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മോർഫിങ്ങിൻ്റെ ഭീതിയിൽ അമ്മയും പെങ്ങന്മാരും കരുതിയിരിക്കണം ചതിയന്മാരെ എന്നുള്ളൊരു പറയുന്ന വാർത്തയും ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് മലയാള പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഞാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കട്ടെ ഞാൻ. ഇല്ല, പ്രധാനമായിട്ടും ഇതൊക്കെ തന്നെയാണ്
എടുത്തിരിക്കുന്നത്. ബാക്കി എന്തായാലും പ്രധാന വാർത്തകളൊക്കെ തന്നെ മിനി പത്മ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നതാണ്, അതായത് മണിക്കൂറുകളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എനിക്കൊന്നും 45 ദിവസം കാത്തിരിക്കേണ്ട, ഗാർഹിക LPG ബുക്കിംഗ് കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു. ഓൾറെഡി നമ്മുടെ ന്യൂസ്

0: പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒന്ന് ഏറ്റവും പുതിയതായിട്ട് വരുന്ന ഒരു അപ്ഡേഷൻ ആണ് ഗ്യാസ് സിലിണ്ടറിന്റെ കാര്യം. നേരത്തെ ഇത്ര ഡ്യൂറേഷൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ, അപ്പം അതാണ് ഇപ്പം എനിക്കൊന്ന് പരിഹരിക്കാൻ പോകുന്നതെന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നത്. കോട്ടയത്ത് മോർഫിംഗ് കേസ്, പെൺകുട്ടികളുടെ ചിത്രങ്ങൾ പകർത്തി അശ്ലീലമാക്കി കോളേജ് വിദ്യാർത്ഥി പിടിയിലെന്ന് പറയുന്ന ഒരു കാര്യം എടുത്തു പറയുന്നതിന്. മോർഫിങ്ങിന്റെ ഏറ്റവും കൂടുതലൊരു വിഷയങ്ങൾ ഇപ്പോൾ വരികയാണ് കേട്ടോ. ഇത് പണ്ട് ഈ മോർഫിംഗ് ഒക്കെ ഇറങ്ങിയ സമയത്തായിരുന്നു ഇത് ഇത്തരത്തിലുള്ള രീതിയിൽ പല ഭീതികളും കാര്യങ്ങളും. എനിക്ക് ഇത്രയും കാലം അപ്ഡേറ്റ് ആയ സ്ഥിതിക്കും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത് ഇങ്ങനെ തുടരുന്നതെന്നുള്ള ഒരു കാര്യം ഒട്ടും തന്നെ മനസ്സിലാകുന്നില്ല കേട്ടോ. അപ്പം എന്താണേലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകളായിട്ട് വരുന്നത്. ബാക്കി ഓരോ വാർത്തകൾ ബാക്കി സമയങ്ങളിലേക്ക് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ എത്തിക്കുന്നതാണ്. അപ്പം എന്തായാലും കുറേയധികം ഫൺ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പറയാനുണ്ട്. കുറേ കോൺടെസ്റ്റുകളുണ്ട്, ഐഫോൺ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്, 922 ഗോൾഡ് അതായത് 9 ഗ്രാമിൻ്റെ 22 കാരറ്റ് സ്വർണം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു മാസത്തേക്കുള്ള കാർ റെൻ്റൽ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ തരാൻ പോകുന്നുണ്ട്. അതല്ലാതെ ഇതിലൊക്കെ വലിയ എന്താ പറയുന്ന ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണേലും വരാം, ഒരു പാട്ടൊക്കെ കേട്ടിട്ട് ഓടി നമുക്ക് തിരിച്ചു തരാമെന്നാണ്. വേറെ ഞാൻ പറഞ്ഞ പോലെ മെസ്സേജ് അയക്കുക, 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാന്നാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കിഡിലൻ ചോദ്യം വേറെന്ന് ചോദിച്ചത്, അത് ഒരുപാട് പേര് തെറ്റിച്ചാണ് പറഞ്ഞത്. നമ്മുടെ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചേക്കുന്ന UAEയിലുള്ള ഒരു ഒയാസിസ് ഉണ്ടായിരുന്നു എന്നായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ 922 ഗോൾഡിൻ്റെ വേണ്ടിയിട്ടുള്ള ചോദ്യം. അതിന് ഒരുപാട് പേര് തെറ്റിച്ചായിരുന്നു പറഞ്ഞത്. എന്താണേലും ഞാൻ പറയാം എന്താണെന്നൊക്കെ പറയാം. ഇന്ന് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമായിട്ടായിരിക്കും വരുന്നത്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഹോം 92.2 FM-ൽ ഒരിക്കൽ കൂടി അക്ഷയാണ്. ആൻറ്റിൽ 11 o'clock ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാട്ടോ. അപ്പം എന്തായാലും ഒരു ഷോർട്ട് ബ്രേക്ക്, അതിന് ശേഷം ഞാൻ ഓടി തിരിച്ചു വരുന്നതാണ് നല്ല അടിപൊളി പാട്ടുകളുമായിട്ട്. ഇവിടെ തന്നെ ഉണ്ടാവും.
1: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്ത് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ September 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
2: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
3: ഞാൻ കാത്തിരിക്കും.

0: Mid Morning with Nitya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദ ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: All right, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വർഷത്തെ യാത്ര നമ്മളോടൊപ്പം തന്നെ നിങ്ങളും യാത്ര ചെയ്ത് ഞങ്ങളെ എന്താ പറയുക, ഞങ്ങളെങ്ങനെ പുഷ് ചെയ്ത് നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അംലി അനീഷ് അല്ലേ, അംലി അനീഷ് എന്നോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്, നമസ്കാരം.
2: ഗുഡ് മോർണിംഗ്.
1: ഹായ് അംലി, എവിടുന്നാണ് വിളിക്കണേ? കഴിഞ്ഞ ഒരു വർഷം എങ്ങനെയായിരുന്നു ഹോം എഫ് എം അംബ്ലിക്ക്
2: വേണ്ടിട്ട്? സത്യം പറഞ്ഞാൽ ഞാന് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇങ്ങോട്ട് നാട്ടിൽ വരുന്നത്.
1: ഓ ശരി.
2: നമ്മള് ഓഗസ്റ്റില് വന്നു, പിന്നെ സ്കൂളൊക്കെ തന്നെ ഓഗസ്റ്റ് 25 സ്കൂളിൽ
1: സ്റ്റാർട്ടായി.
2: പിന്നെ അതിനെ പോ റെഡി ആയിരുന്നു, കുട്ടികളെ സ്കൂളിൽ പോയിരുന്നു. ആ സമയത്ത് എനിക്ക് റേഡിയോ വേണം, എന്നിട്ട് റേഡിയോ വാങ്ങിച്ചു.
1: റേഡിയോ പോയി മേടിച്ചു, നമ്മുടെ ഫിസിക്കൽ റേഡിയോ പോയി മേടിച്ചു.
2: അതെ അതെ, റേഡിയോ വാങ്ങിച്ചു.
1: ശരി.
2: അപ്പൊ രാവിലെ ഫസ്റ്റ് പ്രോഗ്രാം ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ചേച്ചിയുടെ കൂടെയാണ്.
1: ജയ ചേച്ചിയുടെ പ്രോഗ്രാം ആണല്ലേ ആദ്യം വെക്കണേ. ശരി,
2: ഫസ്റ്റ് എനർജി ആണ് നമുക്ക് കേൾക്കുന്നത്
1: ആണ്. ശരി, അതിനുശേഷം ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങളുടെ
2: നമ്പർ ന്യൂസ് പറയണ്ട. മിനി ബസ്മയുടെ വോയിസ് മെയിലിന്റെ പ്രോഗ്രാം, അതൊരു വെറൈറ്റി ആണ്. അത് ന്യൂസ് കേൾക്കുന്നുണ്ട്, അവര് വന്നവരില്ല, അതൊരു വെറൈറ്റി ആണ്. സൗണ്ട് പ്രത്യേകതാണ്. നിങ്ങൾ രണ്ടുപേരും ഷോ
1: ഭയങ്കര. അപ്പൊ എന്താണെങ്കിലും രാവിലെ അങ്ങനെ വെച്ചിട്ട് നല്ലൊരു പോസിറ്റീവ് മോർണിംഗിൽ തുടങ്ങുന്നുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ഇങ്ങനെ അംബ്ലിങ്ങിന് പറയുമ്പോ ഈ ഉമ്മൽക്കോയിലിന്റെ ആ ഒരു അത്ര വലിയ ഒരു ബിസി ഫേസ് അല്ലല്ലോ ഉമ്മൽക്കോയിലുള്ള. അങ്ങനെ ഞാനെനിക്കൊക്കെ കാണുമായിരുന്നു രാവിലെ എണ്ണീറ്റ് അങ്ങനെ വെയ്യ നമ്മുടെ ഹോം ഫോം ഒക്കെ വെച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതില് ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോഴല്ലോ, സോ ബ്യൂട്ടിഫുൾ.
2: എനിക്ക് അറിയില്ല, പക്ഷെ അന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് കാരണം ഇത് വെച്ചപ്പോ ഫസ്റ്റ്
1: കേൾക്കുന്നുണ്ട്.
2: തുടങ്ങിയത് എന്നാണ് തുടങ്ങുന്നത്
1: അറിയില്ലായിരുന്നു. തിരുവോണത്തിനാണ് എനിവേസ്. താങ്ക് യു. നാട് എവിടെയാണ് നമ്മളുടെ
2: നാട്? എന്റെ വീട് മലപ്പുറം പൊന്നാനി.
1: താങ്ക് യു സോ മച്ച് രാവിലെ വിളിച്ചതിനും അതുപോലെ തന്നെ ആ മധുരമായ ഞങ്ങളുടെ സ്നേഹങ്ങൾ പങ്കുവെച്ചതിനും ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ.
2: എന്തായാലും
1: ശരി, അതാണ് ദിസ് ഇസ് യുവർ ഹോം. അതുപോലെ തന്നെ ഞങ്ങൾ ഇനി ഉമ്മൽക്കോയിൽ നിങ്ങളുടെ വീട്ടിലകത്തൊക്കെ എപ്പോഴും തന്നെ ഉണ്ടാവും. നല്ല നല്ല പരിപാടി, ഒരുപാട് ഒരുപാട് കോണ്ടസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ പങ്കെടുക്കാൻ വിജയമാവാൻ ആശംസിച്ചും കൊള്ളുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. എന്താണെങ്കിലും അമ്പിളി ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഒരുപാട് പേര് ഞാൻ പറഞ്ഞില്ലേ, ഈ ഡ്രൈവ് എനിക്കറിയാം പലരും നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനും വിളിക്കാനും പറ്റാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് പലയിടത്ത് വെച്ച് കാണുമ്പോഴും മനസ്സിലായി. നമുക്ക് സ്വാഭാവികം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം. എന്നാലും നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്താണെങ്കിൽ ഒരു മെസ്സേജ് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കണക്ട് ചെയ്യാന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വാട്സ്ആപ്പിൽ തന്നെ റിപ്ലൈ ആയിരുന്നുണ്ട്. ഒരുപാട് പേര് രാവിലെ സന്തോഷ്, സലാം, ഷഹീർ, റിയാസ്, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ബിഗ് ബിഗ് ഗുഡ് മോർണിംഗ് അറിയിച്ചു കൊള്ളുന്നു. ബെൻ, ഗുഡ് മോർണിംഗ്, താങ്ക് യു സോ മച്ച്. തന്നെ വീണ്ടും എനിക്ക് അമ്പിളി ഇവിടെ മെസ്സേജ് കൂടെ അയച്ചിട്ടുണ്ട്. എനിവേസ് ഒരു സോങ്ങിലേക്ക് കൂടെ പോകുന്നു. സോങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള ഒരു റെൻ്റെക്കാർ സബ്സ്ക്രിപ്ഷൻ നേടാനായിട്ടുള്ള ഒരു അവസരത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. കേൾക്കാം, കാതോർത്തിരിക്കാം. അപ്പം എന്തായാലും ഒരു പാട്ട് കഴിഞ്ഞിട്ടേ ഞാൻ ഓടി തിരിച്ചു വരാമെന്നാണ് കേട്ടോ.
0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: ABC Cargo and Courier, number one NGCC, call or WhatsApp 800-916 or visit abccargo.ae.
1: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ രാവിലെ നല്ല രീതിയിൽ ട്രാഫിക്കാണ്. നമ്മുടെ അൽക്കേൽ റോഡിലേക്ക് കയറുന്നവിടെ, അതായത് നമ്മൾ റാസൽകോ റോഡ് എടുത്തിട്ട് നിങ്ങൾ അൽക്കേൽ റോഡിലേക്ക് വരുമല്ലോ, അത് എന്റെ സ്ട്രെച്ച് സ്ലോ മൂവിങ് ട്രാഫിക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് അൽക്കോസിലൊരു ആക്സിഡന്റ് കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാന്ന് തോന്നുന്നു രാവിലെ ഇത്രയധികം ട്രാഫിക് സിറ്റുവേഷൻ ആ ഒരു ഏരിയയിൽ റിപ്പോർട്ട് ചെയ്യാനും കാരണമായിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ദുബായ് ഊദ്മേത്ത റോഡ്, ആ റോഡും കണക്ട് ചെയ്ത് നമ്മൾ അൽക്കേലിലേക്ക് വരുന്നതോ റാസൽകോറിലേക്ക് വരുന്നതോ ഒക്കെ തന്നെ നല്ല രീതിയിൽ സ്ലോ മൂവിങ് ആയിട്ടാണ് പോകുന്നത്. സ്പെഷ്യലി ഊദ്മേത്ത മെട്രോ സ്റ്റേഷൻ്റെയൊക്കെ അവിടെ നിന്ന് എനിക്കുന്ന കരാമയിൽ നിന്ന് എടുത്ത് നിങ്ങൾ ഊദ്മേത്തയിലേക്ക് പോകുന്ന അതിൻ്റെ സ്ട്രെച്ചും സ്ലോ മൂവിങ് തന്നെയാണ് പോകുന്നത്. പക്ഷേ കഞ്ചഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് അത് സ്റ്റിൽ ട്രാവൽ ചെയ്യാം, കുഴപ്പവും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അലിത്തേ ടോൾ റോഡ് ആസ് യൂഷ്വൽ എല്ലാ ദിവസത്തെയും പോലെ തന്നെ നല്ല സ്ലോ മൂവിങ് തന്നെ പോകുന്നു. ബെയ്റൂട്ട് സ്ട്രീറ്റും അത്യാവശ്യം ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ആക്ച്വലി ഒരു ലോങ് സ്ട്രെച്ച് ട്രാഫിക് സിറ്റുവേഷൻ, സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. എമിറേറ്റ്സ് റോഡും കുഴപ്പമില്ലാത്ത രീതിയിലാണ്, എന്നാൽ ഉണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് ലോങ് സ്ട്രെച്ച് ഫ്രം അജ്മാൻ ടു അബുദാബി അല്ലെങ്കിൽ ദുബായിൽ നിന്ന് അബുദാബിയിലൊക്കെ പോകാനാണെങ്കിൽ ബെസ്റ്റ് റൂട്ട് എടുക്കാൻ നമ്മുടെ എമിറേറ്റ്സ് റോഡ് തന്നെയാണ് കേട്ടോ. ആസ് ഓഫ് നോ ഇത് തന്നെയാണ്. നമ്മുടെ എമിറേറ്റ്സ് ഷെയ്ഖ് സായിദ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അതുവഴി ട്രാവൽ ചെയ്യാം, അത് ഓപ്റ്റ് ചെയ്യാം. സാൽക്ക് റോഡാണ്, പക്ഷേ എന്നാലും ഓപ്റ്റ് ചെയ്യാം പെട്ടെന്ന് പോകേണ്ടവർക്കാണെങ്കിൽ. എന്തായാലും ഇതൊക്കെ തന്നെയാണ്. വേറെ എവിടെയും അന്വേഷൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829920 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് തരാനാണ്.
0: Traffic update. Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 NGCC, TNC apply.
2: മതി
3: കുതിരയെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
4: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
5: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
4: അപ്പോൾ എങ്ങനാ, ട്യൂൺ ചെയ്യല്ലയോ?
6: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്,
7: ബ്രോട്ട് ടു യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
8: പുതുമയുടെ നേരത്ത്
9: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
10: പഴമയുടെ തീരത്ത്
9: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന്
10: ലിസണേഴ്സ്,
9: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
11: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു.
12: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
13: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
14: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
15: Joy Alukas, world's favorite jeweler.
14: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
16: You are listening to Home 92.2 FM. Home is a feeling.
14: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
17: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Alright, അങ്ങനെ നമ്മുടെ ഒരു വർഷത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരു 1 month കാർ ഫ്രീ സബ്സ്ക്രിപ്ഷൻ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. റെന്റൽ സബ്സ്ക്രിപ്ഷൻ ആണ് തരാൻ പോകുന്നത്. സോ അൽമരായ കാർസ് റെന്റലിന്റെ ആണ് ഈ ഒരു കാർ നിങ്ങൾക്ക് സ്വന്തമായിട്ടല്ല തിരിച്ചു കൊടുക്കണം. ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് റെന്റൽ തരാൻ പോണത്. അപ്പോൾ സ്വന്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്. അപ്പോൾ നിങ്ങൾക്ക് റെന്റിന് ഓടിക്കാം. നിങ്ങൾക്ക് ലൈസൻസ് ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാഹനം എത്രയോ പേരുണ്ടെന്നറിയോ. നമുക്ക് ഒരു മാസത്തെങ്കിലും എനിക്കൊരു കാർ കിട്ടിയെന്ന് എങ്കിൽ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഒരു പക്ഷേ വീട്ടുകാരുമായിട്ടോ കുടുംബക്കാരുമായിട്ടൊക്കെ അല്ലെങ്കിൽ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സുമായിട്ടൊക്കെ നിങ്ങൾക്കൊരു യാത്ര പോകാൻ ആ ഒരു മാസത്തേക്കൊരു കാർ. അപ്പോൾ എന്താണേലും ഇതിനുവേണ്ടി ഞാൻ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ അതിനൊരു ടാസ്ക് ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ഹോം ഡ്രൈവ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് നമ്മുടെ 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാം. ഹോം ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേര്, ഇത്ര മാത്രം അയച്ചാൽ മതി. ഞാൻ അതിൽ നിന്ന് ഒരാളെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, നിങ്ങളെ വിളിക്കും. വിളിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ടാസ്ക് തരാൻ പോകുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ എന്താണേലും നേരിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ ടാസ്ക് തരാം. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട ഈ കോൺടെസ്റ്റിലേക്ക് പങ്കെടുക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഹോം ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേര് എഴുതുക, നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാമെന്നാണ്. ഷോർട്ട് ലിസ്റ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത്, ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ആയി ചെയ്യപ്പെടുന്നത് അവസാനമായിരിക്കും ആ വിന്നറിനെ തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോളൂ.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്കു ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
3: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
4: ശ്രദ്ധിക്കണ്ടാ?
3: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ടാ,
6: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
3: അമ്മാനെ, എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
4: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾറാസ് ഓട്ടോ AC പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് alras.me.
8: You are listening to Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
9: Sand Dunes. Sand Dunes.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
10: Rub rub rub rub rub rub rub rub there rub me rub there rub me rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub rub

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: മുഹമ്മദ് റിയാസും വീണയും നേരിട്ട് ഹാജരാകണമെന്ന് കോടതി. സി പി എം സംസ്ഥാന സമിതിയിൽ കരട് റിപ്പോർട്ടിനെതിരെ വിമർശനം. എണ്ണ കമ്പനികൾക്ക് സുപ്രധാന നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ മറച്ചുവെച്ചെന്ന പരാതിയിൽ ബേപ്പൂർ MLA പി എ മുഹമ്മദ് റിയാസും ഭാര്യ വീണയും നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് കോടതി. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. അഭിഭാഷകനായ നെയ്യാറ്റിൻകര നാഗരാജ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച മുഹമ്മദ് റിയാസ് നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നാണ് പരാതി. ഭാര്യയ്ക്ക് ഏതെങ്കിലും കമ്പനികളുമായി കരാറോ മറ്റ് ബിസിനസ് ബന്ധങ്ങളോ ഉണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയില്ലെന്നാണ് ഹർജിയിലെ ആരോപണം. വീണ നികുതി ഒടുക്കിയതിന്റെ കണക്കും കാണിച്ചിട്ടില്ല. വീണയ്ക്ക് ലഭിച്ച വരുമാനത്തിൽ CMRൽ നിന്ന് വാങ്ങിയതും വീണ നികുതി ഒടുക്കിയതുമായ തുകയുടെ കണക്കുമില്ല. നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ മറച്ചുവെച്ചതിന് റിയാസിനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാരൻ നേരത്തെ മാജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയിരുന്നു. CPM സംസ്ഥാന സമിതിയിൽ വിശാല കരട് റിപ്പോർട്ടിനെതിരെ രൂക്ഷ വിമർശനം. സംഘടനാ വീഴ്ചകളിൽ പരാമർശമില്ലെന്നും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് പറയുന്നില്ലെന്നും വിമർശനം. കണ്ണൂരിൽ നിന്നാണ് വിമർശനം ഉയർന്നത്. സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ കരട് റിപ്പോർട്ട് പോരെന്നും പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾക്കൊള്ളാത്ത റിപ്പോർട്ടെന്നുമാണ് വിമർശനം ഉയർന്നത്. ചിറയിൻകീഴ് സംഭവത്തിൽ പാർട്ടി സസ്പെൻഡ് ചെയ്ത പാളയം പ്രദീപിനായി വീണ്ടും രമ്യ ഹരിദാസ് MLA. മുൻകാല പ്രാബല്യത്തോടെ പാളയം പ്രദീപിനെ തന്റെ അഡീഷണൽ PA ആയി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് രമ്യ ഹരിദാസ് നിയമസഭാ സെക്രട്ടറിയുടെ ഓഫീസിന് കത്ത് നൽകി. കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് തള്ളിയാണ് പാളയം പ്രദീപിനായി രമ്യ ഹരിദാസ് കത്ത് നൽകിയിരിക്കുന്നത്. ആദ്യം സ്പീക്കറുടെ ഓഫീസിലാണ് രമ്യ ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. എന്നാൽ നിയമസഭാ സെക്രട്ടറിക്കാണ് കത്ത് നൽകേണ്ടതെന്ന് സ്പീക്കറുടെ ഓഫീസ് വ്യക്തമാക്കി. ഇതോടെയാണ് രമ്യ നിയമസഭാ സെക്രട്ടറിയുടെ ഓഫീസിനെ സമീപിച്ചത്. രമ്യ ഹരിദാസ് MLA ചെയ്യുന്നത് നീതികേടാണെന്നും വിഷയം പരിഹരിക്കാൻ KPCC ശ്രമിച്ചതാണെന്നും സജ്ജാദ്. വിഷയം വീണ്ടും വഷളാക്കാനാണ് MLA നടപടി കാരണമാവുകയെന്നും ചിറയൻകീഴിലെ കയ്യാങ്കളി വിവാദത്തിൽ സസ്പെൻഷൻ നേരിട്ട കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് സജ്ജാദ് വ്യക്തമാക്കി. ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറുകൾ വീണ്ടും ബുക്ക് ചെയ്യാനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. ഇന്ത്യയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇനി മുതൽ 25 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഉപഭോക്താക്കൾക്ക് അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയും. പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം എണ്ണ വിതരണ കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. നേരത്തെ നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവുമായിരുന്നു രണ്ട് ബുക്കിംഗുകൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട നിർബന്ധിത സമയപരിധി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് LPG ലഭ്യതയിൽ തടസ്സം നേരിട്ട പശ്ചാത്തലത്തിലായിരുന്നു തീരുമാനം. വിതരണം ക്രമീകരിച്ച് എല്ലാവർക്കും LPG ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസത്തെ ഇടവേള ഏർപ്പെടുത്തിയത്. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടിനെതിരെ CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. റിപ്പോർട്ടിലുള്ളത് പതിവ് കാര്യങ്ങൾ മാത്രമാണെന്നും ഇതുകൊണ്ടൊന്നും ഇപ്പോഴത്തെ തിരിച്ചടി മറികടക്കാനാകില്ലെന്നും നേതാക്കൾ. സാമ്പ്രദായിക സമീപനം ഇനി പറ്റില്ലെന്ന് സംസ്ഥാന സമിതിയിൽ MP രാജേഷ്, TV രാജേഷും NN കൃഷ്ണദാസും ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തി. PJ രാജനും J മേഴ്സിക്കുട്ടിയമ്മയും റിപ്പോർട്ടിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. കാന്തപുരം വിവാദത്തിൽ ചർച്ചകൾ അതിരുവിട്ടുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി തങ്ങൾ. മതം പറഞ്ഞുള്ള കളിയാക്കലുകളും വിമർശനങ്ങളും ഗുണം ചെയ്യില്ലെന്ന് സാധിക്കലി തങ്ങൾ. വിദ്വേഷ പ്രചരണം അവസാനിപ്പിക്കണമെന്നും സാധിക്കലി തങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. പറ്റാവുന്നത്ര അടുത്തു നിൽക്കാം, വിദ്വേഷ വർത്തമാനക്കാരോട് അകലം പാലിക്കാം, മനുഷ്യർ തമ്മിൽ അകന്നു നിൽക്കാനുള്ളതിനേക്കാൾ വലിയ കാരണങ്ങൾ ചേർന്ന് നിൽക്കാനുണ്ട്. സമകാലിക സംഭവങ്ങൾ കാണുമ്പോൾ കൊമ്പുകോർക്കുന്ന മാനുകളെയും ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന ചെന്നായുടെയും കഥ ഓർമ്മിപ്പിക്കുന്ന കഥയാണ് ഓർമ്മ വരുന്നതെന്നും തങ്ങൾ. ഹോർമുസ് കടലിടുക്കിൽ US നേതൃത്വം നൽകുന്ന സുരക്ഷാ ദൌത്യങ്ങളിൽ പങ്കാളിയാകരുതെന്ന് ദക്ഷിണ കൊറിയയ്ക്ക് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കർശന മുന്നറിയിപ്പ്. US സമ്മർദ്ദത്തിന് വഴങ്ങി മേഖലയിൽ സൈനിക വിന്യാസം നടത്തുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. ദുബായ് മെട്രോയിലെ പ്രമുഖ സ്റ്റേഷനുകളിലൊന്നായ ഓൺ പാസീവ് ഇനി മുതൽ ഗാർമിൻ മെട്രോ സ്റ്റേഷൻ എന്നറിയപ്പെടും. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ഗ്ലോബൽ ബ്രാൻഡായ ഗാർമിനും തമ്മിൽ ഒപ്പുവച്ച പുതിയ കരാറിന്റെ ഭാഗമായാണ് ഈ പേരുമാറ്റം. വാട്സാപ്പിലൂടെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത യുവതിക്ക് 15,000 ദിർഹം പിഴയും 5,000 ദിർഹം നഷ്ടപരിഹാരവും വിധിച്ച് അബുദാബി കോടതി. വാട്സാപ്പ് വഴി യുവാവിനെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് യുവതിക്കാകെ 15,000 ദിർഹത്തോളം സാമ്പത്തിക ബാധ്യത. മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച യുവാവിന് നഷ്ടപരിഹാരമായി 5,000 ദിർഹം നൽകാൻ അബുദാബി ഫാമിലി സിവിൽ ആന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലെയിംസ് കോടതിയാണ് ഉത്തരവിട്ടത്. ഒമാനിലെ മുസന്തം ഗവർണറിനടുത്ത് സൌദി പതാകയുള്ള എണ്ണ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 ജീവനക്കാർ കൊല്ലപ്പെട്ടു. SIDR എന്ന എണ്ണക്കപ്പലിന് നേരെ പ്രൊജക്ടിൽ പതിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. മുസണ്ടൻ തീരത്ത് നിന്ന് ഏതാണ്ട് 2 നോട്ടിക്കൽ മൈൽ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു സംഭവം. വനിതാ ഏഷ്യാകപ്പ്. പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഫാത്തിമ സനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിൽ. ഇന്ത്യൻ ഓപ്പണർ ഷെഫാലി വർമ്മ പുറത്തായപ്പോൾ ഡഗ്ഔട്ടിലേക്ക് കൈചൂണ്ടിയ ഫാത്തിമ സന കയറിപ്പോകാൻ ആവശ്യപ്പെട്ടിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 55 റൺസിന് ഓൾഔട്ടായതിനു പിന്നാലെയായിരുന്നു പാക് ക്യാപ്റ്റന്റെ പ്രകോപനം. സംഭവം വിവാദമായതോടെ മാച്ച് ഫീയുടെ 10% പാക് ക്യാപ്റ്റന് പിഴയായി ചുമത്തി. അച്ചടക്കം ലംഘിച്ചതിനാണ് നടപടി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back home 92.2 of America. Swagatham, brand new day of September 8th. ചൊവ്വാഴ്ചയിലാണ് നിൽക്കുന്നത്. ഹേയ് നമസ്കാരം, അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ബ്യൂട്ടിഫുൾ ഡേ. ഒരു രാവിലെ എണ്ണിച്ച് കയ്യിലൊരു കപ്പ് കോഫിയും ഡ്രൈവും അതിനോടൊപ്പം നല്ല പാട്ടും സംസാരങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞാൽ സി, നിങ്ങൾ വൺ ഓഫ് ദ ലക്കിയസ്റ്റ് പേഴ്സൺ ആണെന്നേ. വേറെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ എവിടെയും സ്റ്റക്കായി പെടാതെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനോടൊപ്പം രാത്രി മുഴുവൻ എന്തോ സമയം ചെലവെടുത്ത് നിങ്ങളുടെ ഓഫീസിലേക്ക് തിരിച്ചു പോകുന്നു, തിരിച്ച് അവിടുന്ന് വൈകുന്നേരം തിരിച്ച് ഇങ്ങോട്ട് കുടുംബത്തേക്ക് പോകുന്നു, വിച്ച് മീൻസ് യു ആർ എ ലക്കി പേഴ്സൺ. അത് നമ്മൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി തന്നെ പോവുക എന്നുള്ളൊരു കാര്യം. എപ്പോഴും നമ്മൾ പറയത്തില്ലേ താങ്ക്ഫുൾ ആയിരിക്കണം എന്ന് പറയത്തില്ലേ എല്ലാത്തിനും നമുക്കുള്ളതിന്. അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ളൊരു കാര്യം കൂടെ പറയണു. അപ്പോൾ എന്താണേലും നമ്മൾ ദുബായ് ഇപ്പോഴും ഇങ്ങനെ കുതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ക്ലിക്ക് ആൻഡ് ട്രാവൽ എന്ന് പറയുന്ന അവരുടെ ഒരു പുതിയൊരു ഇനിഷ്യേറ്റീവിനെ പറ്റിയിട്ട് ഞാൻ രാവിലെ ന്യൂസ് പേപ്പർ വായിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആണ് കേട്ടോ ഇത്. ഓൾറെഡി ഈ സി ദുബായ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ഓൾറെഡി എല്ലാം ടെസ്റ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആണോ നോക്കിയതിന് ശേഷം മാത്രമേ ദുബായ് അത് ഡിക്ലെയർ ചെയ്യത്തുള്ളൂ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ എമിഗ്രേഷൻ പ്രോസസ്സിന് നമുക്കറിയാം, യൂഷ്വലി വൺസ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു എമിഗ്രേഷൻ കൗണ്ടറിലേക്ക് ചെല്ലാം, ക്യൂ നിൽക്കണം, പാസ്പോർട്ട് അവിടെ കാണിച്ച്, ബയോമെട്രിക്കും കാര്യങ്ങളൊക്കെ കാണിച്ച്, ഇറ്റ് വിൽ ടേക്ക് സം ടൈം അല്ലേ. ആ ഒരു സമയം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിക്ക് ആൻഡ് ട്രാവൽ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി വന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ ഗേറ്റ് ചാനൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈവൻ ദോ നമ്മുടെ ദുബായിലേക്ക് വരുന്ന ട്രാവലേഴ്സിൻ്റെ എണ്ണം വളരെയധികം കൂടുതലായതുകൊണ്ട് അത് എങ്ങനെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പാസഞ്ചേഴ്സിന് അവരവരുടെ വീടുകളിലേക്കോ ഹോട്ടൽസിലേക്കോ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ള രീതിയിലാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് എമിഗ്രേഷൻ ഓഫീസർ നമ്മുടെ അടുത്തേക്ക് വരും. അവരുടെ കയ്യിൽ ഒരു ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഉണ്ടാവും. ആ ഡിവൈസ് വെച്ചിട്ട് അവർ എമിഗ്രേഷൻ പ്രോസസ്സ്, അവർ നമ്മുടെ പാസ്പോർട്ട് വെരിഫൈ ചെയ്യും, നമ്മുടെ ബയോമെട്രിക്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യും. അപ്പോൾ നമ്മൾ ഇനിയും വെറുതെ പോയി ക്യൂ നിൽക്കേണ്ടതോ അല്ലെങ്കിൽ സമയം അവിടെ സ്റ്റക്കായി നിൽക്കേണ്ടതായിട്ടുള്ള യാതൊരു പ്രശ്നവുമില്ല. ടപ്പേ ടപ്പേ ടപ്പേ എന്നായിരിക്കും ഇനി ദുബായ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന പാസഞ്ചേഴ്സിന് പോകാൻ ആയിട്ട് പോകുന്നത്. ഇത് സെപ്റ്റംബർ 7-ാം തീയതി തൊട്ട്, ഇന്നലെ തൊട്ടാണ് ഇത് ലോഞ്ച് ചെയ്തേക്കുന്നത്. ട്രയൽ ഫേസ് ആക്ച്വലി ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആയിരക്കണക്കിന് പാസഞ്ചേഴ്സിൽ ട്രയൽ ഫേസ് അവർ ടെസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എന്താ പറയുന്നത് ഫേഷ്യൽ റെക്കഗ്നൈസേഷനും പ്രീ ചെക്സും എല്ലാം തന്നെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാരെങ്കിലും എന്താ പറയുന്നത് ട്രൈ ഔട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം, ആരെങ്കിലും വന്നിട്ട് ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഇവർ പറയുന്നത് 12-15 സെക്കൻഡ് വരും. 15 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഞാനിപ്പോൾ പറഞ്ഞ് തുടങ്ങിയിട്ട് തന്നെ ഒരു മിനിറ്റായി കാണും. 15 സെക്കൻഡ് മാത്രമേ ഇതിന് ഒരു പാസഞ്ചർക്ക് ആവുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ആക്ച്വലി സർവീസ് ഓൾറെഡി പ്രോസസ്സ് ചെയ്തിരിക്കുന്നത് 31,373 പാസഞ്ചേഴ്സിനെ ട്രയൽ പീരീഡിൽ അവർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഗംഭീരം ആരെങ്കിലും ദുബായ് എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം വന്ന് ഈ ഒരു പ്രോസസ്സിലൂടെ വന്നിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക. ഒരു ക്യൂരിയോസിറ്റി എങ്ങനെയാണിത് നടക്കുന്നതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുക.
0: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: One, pistol number 1634729.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
4: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
3: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 എഫ്എം.
3: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
4: Joy Alukas, world's favorite jeweler.
3: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
5: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച

0: Families, Dhanya Refrigeration, Sharjah and Dubai, a division of Dhanya Group since 1982.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ട്രെൻഡിങ് റീൽസിന്റെ സമയമാണ്. ട്രെൻഡിങ് റീൽസ് ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഏറ്റവും നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90s കാലഘട്ടത്തിലെ എയ്റ്റീസ് കാലഘട്ടത്തെ തിരിച്ചു കൊണ്ടുവരികയാണെന്നുള്ളതാണ് കേട്ടോ. സത്യത്തിൽ ഞാനിങ്ങനെ ആ പിക്ചേഴ്സൊക്കെ കാണും, നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും, നിങ്ങളുടെ ഏതൊരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ എയ്റ്റീസ് കാലഘട്ടത്തിലെ നിങ്ങൾക്ക് അന്നത്തെ നിങ്ങളുടെ യൗവനം എങ്ങനെയായിരുന്നു, നിങ്ങളുടെ കോളേജ് കാലഘട്ടം എങ്ങനെയായിരുന്നു, അത് നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ തരുന്നതാണ് ഇപ്പോൾ എയുടെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സത്യത്തിൽ ഞാനിങ്ങനെ നോക്കിയ സമയത്ത് നമ്മുടെ ഇന്നത്തെയും അന്നത്തെയും ആയിട്ടുള്ള എന്തോരം ഡിഫറൻസുകളാണെന്നറിയോ, എന്തോരം കളേഴ്സ് ആയിരുന്നു അന്നത്തെ ഫോട്ടോസിനകത്തും. പ്രത്യേകിച്ച് നോക്കുന്ന സമയത്ത് ഈ പിങ്ക് ഷെയ്ഡുകൾ പല ഇടങ്ങളിലും നമുക്ക് അന്നത്തെ ഇതിനകത്ത് കാണാം. പിന്നെ നമ്മുടെ ബാഗി ജീൻസും ടോപ്പും, എനിക്ക് തോന്നി ഇന്നത്തേനെക്കാട്ടി കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ട് എനിക്ക് അന്നത്തെ ഫാഷൻ, എനിക്ക് പ്രത്യേകിച്ച് ടീനേജേഴ്സ് ഇടുന്ന ഡ്രസ്സും ആ കോസ്റ്റ്യൂമും ഒക്കെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടതാണ് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് നമ്മുടെ സൈനിയ സിനിമയ്ക്കകത്ത് മറ്റേ ബാഗി ജീൻസ് അതിനകത്ത് പ്രിയരാമൻ വരുന്ന ആ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് വിക്രമിൻ്റെ സ്റ്റൈലാണേലും കുറച്ചുകൂടെ രസമില്ലേ ആ ഒരു പഴയ RX-ഓടെ. ഷോ എത്ര നൊസ്റ്റാൾജി ആണല്ലോ ഈ സംഭവങ്ങളൊക്കെ കാണുന്ന സമയത്ത്, പ്രത്യേകിച്ച് ആ ഹെയർ സ്റ്റൈല്, അന്നത്തെ മറ്റേ പെൺകുട്ടികളുടെ ആ മുഴുവൻ ഈ ലെയർ ചെയ്ത് കട്ട് ചെയ്തിടുന്ന സ്റ്റൈലും, ആൺകുട്ടികളായിക്കോട്ടെ ലോങ് ഹെയറിൽ കട്ട് ചെയ്തിടുന്ന സ്റ്റൈലും ഒക്കെ ഭയങ്കര രസമുണ്ട്. ഇന്ന് എനിക്ക് ഒന്ന് കുറേ കൂടെ പ്ലെയിൻ ആയി പോയെന്ന് തോന്നി. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല, കുറേ മാറ്റങ്ങൾ, ഈവൻ കളേഴ്സ് പോലും. നമ്മുടെ റോഡുകളിൽ കാറ് നോക്കിയാൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്, ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. അന്നത്തെ മുഴുവൻ അന്ന് ബ്ലാക്കും വൈറ്റും എങ്ങും തന്നെ കാണാനില്ലായിരുന്നു, റെഡും യെല്ലോയും ബ്ലൂവും ഒക്കെ ആയിട്ടുള്ള നിറയെ അത്തരത്തിലുള്ള കാർസ് ആയിരുന്നു നമ്മൾ കുറേ കണ്ടത്. ഇതിന് വീണ്ടും പെയിൻറ്റ് പോലും നമ്മൾ എത്തോടും മിക്സ് മാച്ച് ചെയ്തിട്ടുള്ള കളേഴ്സ് ആയിരുന്നു. ഇന്ന് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു വൈറ്റ്, എന്തെങ്കിലും ഒരു കോംബോ വരുന്ന രണ്ട് ഷെയ്ഡ് അടിച്ച് അങ്ങനെ വെക്കുക. ഇതൊക്കെയാണ് ഇന്ന് പലയിടത്ത് വന്നിരിക്കുക. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് 80s effects. അപ്പോൾ അത് ആരെങ്കിലും ഒക്കെ ട്രൈ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. രസമല്ലേ, നമ്മുടെ 80s എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിരിക്കാനായിട്ടൊരു കൊതി ഉണ്ടാവില്ലേ. ചുമ്മാ ജസ്റ്റ് നിങ്ങൾ മറ്റേ പലരുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് വരുന്നവിടുത്ത് ട്രൈ യുവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് അവിടെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസും 80s പോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: நீங்கள் கேட்குறது Home 92.2 FM. Home is a feeling.
2: Traffic update.
0: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയറോടെ പറയാതിരിക്കാൻ പറ്റില്ല, കാരണം മുന്നേ ഞാൻ സ്ലോ മൂവിംഗ് ആണ് പറഞ്ഞെങ്കിലും ഇപ്പോൾ അതാണ്ട് നല്ല ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ജെ വി സിയിലേക്കൊക്കെ ചെല്ലുകയാണെങ്കിലുണ്ടല്ലോ, അവൻ്റെ അടുത്ത് നമ്മുടെ എനിക്കൊന്ന് അർജൻറ്റ് എക്സിറ്റിൻ്റെ അവിടെ ആണെന്ന് തോന്നുന്നു, ഒരു രണ്ട് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ബാക്ക് ടു ബാക്ക് ആ ഗ്ലോബൽ വില്ലേജ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അറേബ്യൻ റാഞ്ചസിൻ്റെ അവിടെ തുടങ്ങുന്ന ഒരു ട്രാഫിക് സിറ്റുവേഷൻ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ബെറ്റർ നിങ്ങൾ എംറേറ്റ്സ് റോഡ് എടുത്താണ് പോകുന്നത്, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. ബാക്കി എല്ലാ റോഡുകളും നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൻ്റെ പാരലല് നമുക്ക് അലിത്തേ ടോൾ റോഡ് ആയാലും അല്ലെങ്കിൽ അൽക്കേൽ സ്ട്രീറ്റ് ആണെങ്കിലും അൽക്കേൽ റോഡ് ആണെങ്കിലും എല്ലാം തന്നെ ചെറിയ സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ട്. എനിക്കൊരു മെസ്സേജ് ഇവിടെ വന്നിരിക്കുന്ന ആരാണ്, രാഹുൽ. രാഹുൽ പറഞ്ഞു ഹ്യൂജ് ട്രാഫിക് ടുവേർഡ്സ് അബുദാബി ഇലവൻ നിയർ അൽക്കേൽ റോഡ് ഇൻ്റർചേഞ്ച് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓൾ റൈറ്റ്, ആ ഇൻ്റർചേഞ്ചിന് അവിടെ മാറിയോ രാഹുലെ? കാരണം രാഹുൽ എനിക്കൊരു 15 മിനിറ്റ്സ് മുന്നേ ആണ് ഈ ഒരു മെസ്സേജ് തന്നത് എനിക്ക്. പക്ഷേ ഞാൻ നോക്കുന്ന സമയത്ത് അവിടെ ഇവിടെങ്ങളിലൊക്കെ തന്നെ അൽക്കിൽ റോഡിൽ പ്രധാനമായിട്ടും സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ഒക്കെ തന്നെ കാണുന്നുണ്ട് കേട്ടോ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ദെയ്ദ് റോഡ് നമ്മുടെ അജ്മനിൽ നിന്ന് കണക്ട് ചെയ്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡും ഒക്കെ കാണാം. അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, അവിടെ നല്ല രീതിയിൽ രാവിലെ എല്ലാ റോഡും നല്ല, ഞാൻ ഏതെങ്കിലും ഒരു ലൂപ്പോള് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചാലും നടക്കുന്നില്ല. ആകെപ്പാടെ എനിക്ക് പറയാൻ പറ്റുന്ന എംറേറ്റ്സ് റോഡ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെയെങ്കിലും സജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതും പറയാനാണ് കേട്ടോ.
2: Traffic update.
0: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, നമ്പർ 1 in GCC. TNC apply.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
5: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
1: 922 മദ്രാസ് മെയിൽ, തമിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്. You're tuned into Home 92.2 FM. Home is a feeling.

0: Friday morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 എഫ്എം.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
3: ഇങ്ങനെ കരയിലാണോ? അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
8: ഏറ്റവും
5: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call 050-000-2918.
9: You are listening to Home 92.2 FM. Home is a feeling.
5: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
10: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
11: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. ഹോം 92.2 FM ലേക്ക് സ്വാഗതം. അങ്ങനെ പറഞ്ഞ പോലെ നമ്മുടെ കാർ റെന്റലിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കോണ്ടസ്റ്റിലേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു കോണ്ടസ്റ്റാണ് അൽമറയ കാർ റെന്റൽസ് നൽകുന്ന ആ ഒരു സബ്സ്ക്രിപ്ഷനാണ്. 1 മന്തിലേക്കുള്ള സബ്സ്ക്രിപ്ഷനാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടാനായിട്ട് പോകുന്നത്. സോ ഇപ്പോൾ എൻ്റെ കൂടെ ലൈനിൽ ഷഫ്വാൻ നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഷഫ്വാൻ.
12: ഹായ്, ഗുഡ് മോർണിംഗ്.
11: ഹായ്, എവിടുന്നാണ്, നാട് എവിടെയാണ്? ശരി, നീ ഒരു കാര്യം പറയട്ടെ, വാട്സാപ്പിന്റെ ചരിത്രത്തെ പോലും അവർ ഇത്രയും മെസ്സേജ് കണ്ടിട്ടില്ല കേട്ടോ. എന്തോ മെസ്സേജാണ് ഞാൻ ചെയ്യണത്, ഇനി സ്ക്രോൾ ചെയ്ത പോലും മെസ്സേജ് തീരുന്നില്ല. അമ്മാതിരി മെസ്സേജാണ്. രാവിലെ ഇന്ന് വിളിച്ചേ അതാണ് നമ്മള് മുട്ടുമീൻ തുറക്കപ്പെടുമെന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് എഫോർട്ട് കൊടുത്തോണ്ടിരിക്കുക. ഓക്കെ, ഷഫ്വാൻ അങ്ങനല്ലേ പ്രൊണൗൺസ് ചെയ്യുന്നേ? ഷഫ്വാൻ. ഓൾ റൈറ്റ്, ലൈസൻസ് ഒക്കെ ഉണ്ടോ?
12: എന്റെ
11: പൊന്നോ, എനിക്ക് വയ്യ, എന്നെ ടൈമിങ് ആണ്.
12: അത് ഞാൻ പെട്ടെന്ന് എപ്പോഴും കേട്ടോണ്ടിരിക്കാണ് ഫ്രീ ടൈമില്. കറക്റ്റ് കേട്ടപ്പോ ഞാൻ എനിക്കായിട്ട്
11: ഓക്കെ. അപ്പൊ എന്താണേലും പക്ഷെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. കാരണം ഇത് ഇന്ന് വിജയിക്കുവാണെന്നുണ്ടെങ്കിൽ ഷഫ്വാൻ ഷോർട്ട് ലിസ്റ്റ് ആണ് ചെയ്യപ്പെടുക കേട്ടോ. ഷഫ്വാന്റെ കൂടെ പങ്കെടുക്കാനായിട്ട് ഞാൻ ബാക്കി എല്ലാവർക്കും അവസരം കൊടുക്കുകയാണ്. അതായത് ഞാനിപ്പം സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഞാനിപ്പോ ഒരു 3 ബീജം കേൾപ്പിക്കും. 3 ബീജം റൈറ്റ് ആയിട്ട് ഏത് സിനിമയിലെയാണെന്ന് ഗസ് ചെയ്യണം. ആ ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷഫ്വാന് ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ആവും. ഇതില് രണ്ടെണ്ണം ചെയ്താൽ മതി, ഒരെണ്ണം പോവാം, രണ്ടെണ്ണം ഗസ് ചെയ്ത് കഴിഞ്ഞിട്ട് റെഡിയാവും. ഒപ്പം തന്നെ ഷഫ്വാനോട് പങ്കെടുക്കാനായിട്ട് നമ്മുടെ ലിസണേഴ്സിന് സത്യത്തിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഏറ്റവും ആദ്യം തന്നെ ഞാൻ കേൾപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ, ഷഫ്വാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളിലേക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണേലും ആ ടൈം ബാൻഡ് മാത്രമേ ഉള്ളൂ. പട പടയെന്ന് പറയണം, ഇത് കേൾക്കുമ്പോൾ തന്നെ റെഡിയാണെങ്കിൽ പറയണം കേട്ടോ.
12: ഓക്കെ,
11: റെഡിയാണോ?
12: റെഡിയാണ്.
11: ഇച്ചിരി ടെൻഷൻ ഉണ്ടോ? എന്തായാലും ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള ബീജിയൻസ് ഒക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 0585829220 ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാം. സോ ഫസ്റ്റ് ബീജിയം കേട്ടോളൂ എഫോയോ. ഏതാണ് ഇത് കേക്ക്?
12: ADGB
11: എടുത്ത ബാഗ്.
12: അയ്യോ
11: എന്നെ ചിരിപ്പിച്ചൊരു പരിവാക്കു ADCB. ശരി ശരി ശരി ശരി ശരി മിടുക്കനാണ്, കുഴപ്പമില്ല. ശരി, അപ്പൊ എന്നാല് ഫസ്റ്റ് വൺ കറക്റ്റ് ആക്കിയിട്ടുണ്ട്, അടുത്തേക്ക് പോവാം. പെട്ടെന്ന് കേട്ടോളൂ, ഈസിയാണ്, വേഗം പറയാം. ഏതാണ് സിനിമ എന്നാണ് ചോദിച്ചേക്കുന്നത്? ഓ, ഭയങ്കര ഈസിയാണ്. ഈ ട്യൂൺ കേട്ടിട്ട് മനസ്സിലായില്ലേ? ഷഫാൻ അവിടെ ഉണ്ടോ? തിങ്ക് ചെയ്ത് നോക്ക്. ആ, അതെ, ഏതാണ്? ഓൾറൈറ്റ്, ഏതാണ്? പറയാനുള്ള സമയം 5 സെക്കൻഡ് തരാം. 1, 2, 3, 4, 5. ഇല്ലില്ല, 5 എണ്ണമൊക്കെ പോയി. സെക്കൻഡ് കഴിച്ചു, സമയം കഴിച്ചു. അവിടെ കുഴപ്പമില്ല, ലാസ്റ്റ് വൺ ചോദിക്കട്ടെ. ഇത് ഇത് ശരിയാക്കണം. ഓക്കെ, അവിടെ അവിടെ ആരെ സഹായിക്കുന്ന അപ്പുറത്ത്? കൊച്ചുകല്ല. ശരി, എന്നാലും ഇതുണ്ട്, ഇനി ഞങ്ങള് ലാസ്റ്റ് ചോദ്യം തെറ്റിക്കരുത്. ഇതോടെ ശരിയാക്കി ഷോർട്ട് ലിസ്റ്റ് ആവും കേട്ടോ. ലാസ്റ്റ് ചാൻസ് ആണ്, ഒരു മാസത്തെ കാർ റെന്റ് കിട്ടാൻ ലൈസൻസ് കിട്ടിയുള്ളൂ, അതിനുള്ള അവസരമാണ്, കേട്ടോളൂ.

0: ഖലീഫല്ലേ?
1: ഏത്
0: ഖലീഫ?
1: കരിയാണ് സോങ്ങാണ് ഇത്, ഇവിടെ കേട്ടാലേ മനസ്സിലാകത്തുള്ളൂ. കൺഗ്രാചുലേഷൻസ്.
0: അങ്ങനെ
1: ആ ഫ്രണ്ടിന് ഫ്രണ്ടിന് ഇന്നൊരു ഷവർമയെങ്കിലും മേടിച്ചു കൊടുക്കണം കേട്ടോ, കാരണം അത്രയും
0: ആടോ.
1: എന്തായാലും ഷവാൻ ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. ലെറ്റ്സ് സീ എന്നാ ഷവാനാണ് കിട്ടുന്നതെങ്കിൽ, ഒരു പക്ഷെ പ്രാർത്ഥിക്കുക, കിട്ടുന്നതെങ്കിൽ ഒരു മാസത്തെ കാർ സബ്സ്ക്രിപ്ഷൻ ആണ് അൽമാര കാസിൽ നിന്ന് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ജിൽജില്ലാവട്ടെ, ഒരു അടിപൊളി ദിവസമാട്ടെ, എ ഡി സി ബിയിൽ വീണ്ടും ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുക കേട്ടോ. ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും ചവാനെ പോലെ നാളെ നിങ്ങൾക്കും ഇതുപോലെ തന്നെ അവസരമുണ്ടാവും. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, മെസ്സേജ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നതാണ്. പക്ഷെ ഇത് മാത്രമല്ല, നമ്മുടെ അടിപൊളി സമ്മാനങ്ങൾ വേറെയുണ്ട്. സിറ്റ് ബാക്ക് ഹോം നെഗറ്റീവ് പോയിന്റ് ടു ഓഫ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അക്ഷയാണ് നിങ്ങളുടെ അവിടെ ഉള്ളത്. അൻ്റിൽ 11 o'clock ബ്യൂട്ടിഫുൾ എവർഗ്രീൻ സോങ്ങ് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
0: You're listening to Home 92.2 FM. Home is a feeling.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
3: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
9: ശ്രദ്ധിക്കണ്ട.
8: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ടടാ,
11: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
8: അമ്മാനെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
9: അണ്ണ ശ്രദ്ധിക്ക.
12: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
13: You are listening to Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഹമ്മദ് റിയാസും വീണയും നേരിട്ട് ഹാജരാകണമെന്ന കോടതി. സി പി എം സംസ്ഥാന സമിതിയിൽ കരട് റിപ്പോർട്ടിനെതിരെ വിമർശനം. എണ്ണ കമ്പനികൾക്ക് സുപ്രധാന നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ മറച്ചുവെച്ചെന്ന പരാതിയിൽ ബേപ്പൂർ MLA പി എ മുഹമ്മദ് റിയാസും ഭാര്യ വീണയും നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന കോടതി. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. അഭിഭാഷകനായ നെയ്യാറ്റിൻകര നാഗരാജ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച മുഹമ്മദ് റിയാസ് നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നാണ് പരാതി. ഭാര്യയ്ക്ക് ഏതെങ്കിലും കമ്പനികളുമായി കരാറോ മറ്റ് ബിസിനസ് ബന്ധങ്ങളോ ഉണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയില്ലെന്നാണ് ഹർജിയിലെ ആരോപണം. വീണ നികുതി ഒടുക്കിയതിന്റെ കണക്കും കാണിച്ചിട്ടില്ല. വീണയ്ക്ക് ലഭിച്ച വരുമാനത്തിൽ CMRൽ നിന്ന് വാങ്ങിയതും വീണ നികുതി ഒടുക്കിയതുമായ തുകയുടെ കണക്കുമില്ല. നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ മറച്ചുവെച്ചതിന് റിയാസിനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാരൻ നേരത്തെ മാജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയിരുന്നു. CPM സംസ്ഥാന സമിതിയിൽ വിശാല കരട് റിപ്പോർട്ടിനെതിരെ രൂക്ഷ വിമർശനം. സംഘടനാ വീഴ്ചകളിൽ പരാമർശമില്ലെന്നും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് പറയുന്നില്ലെന്നും വിമർശനം. കണ്ണൂരിൽ നിന്നാണ് വിമർശനം ഉയർന്നത്. സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ കരട് റിപ്പോർട്ട് പോരെന്നും പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾക്കൊള്ളാത്ത റിപ്പോർട്ടെന്നുമാണ് വിമർശനം ഉയർന്നത്. ചിറയും കീഴ് സംഭവത്തിൽ പാർട്ടി സസ്പെൻഡ് ചെയ്ത പാളയം പ്രദീപിനായി വീണ്ടും രമ്യ ഹരിദാസ് MLA. മുൻകാല പ്രാബല്യത്തോടെ പാളയം പ്രദീപിനെ തന്റെ അഡീഷണൽ PA ആയി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് രമ്യ ഹരിദാസ് നിയമസഭാ സെക്രട്ടറിയുടെ ഓഫീസിന് കത്ത് നൽകി. കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് തള്ളിയാണ് പാളയം പ്രദീപിനായി രമ്യ ഹരിദാസ് കത്ത് നൽകിയിരിക്കുന്നത്. ആദ്യം സ്പീക്കറുടെ ഓഫീസിലാണ് രമ്യ ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. എന്നാൽ നിയമസഭാ സെക്രട്ടറിക്കാണ് കത്ത് നൽകേണ്ടതെന്ന് സ്പീക്കറുടെ ഓഫീസ് വ്യക്തമാക്കി. ഇതോടെയാണ് രമ്യ നിയമസഭാ സെക്രട്ടറിയുടെ ഓഫീസിനെ സമീപിച്ചത്. രമ്യ ഹരിദാസ് MLA ചെയ്യുന്നത് നീതികേടാണെന്നും വിഷയം പരിഹരിക്കാൻ KPCC ശ്രമിച്ചതാണെന്നും സജ്ജാദ്. വിഷയം വീണ്ടും വഷളാക്കാനാണ് MLA നടപടി കാരണമാവുകയെന്നും ചിറയൻകീഴിലെ കയ്യാങ്കളി വിവാദത്തിൽ സസ്പെൻഷൻ നേരിട്ട കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് സജ്ജാദ് വ്യക്തമാക്കി. ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറുകൾ വീണ്ടും ബുക്ക് ചെയ്യാനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. ഇന്ത്യയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇനി മുതൽ 25 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഉപഭോക്താക്കൾക്ക് അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയും. പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയ എണ്ണ വിതരണ കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. നേരത്തെ നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവുമായിരുന്നു രണ്ട് ബുക്കിംഗുകൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട നിർബന്ധിത സമയപരിധി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് LPG ലഭ്യതയിൽ തടസ്സം നേരിട്ട പശ്ചാത്തലത്തിലായിരുന്നു തീരുമാനം. വിതരണം ക്രമീകരിച്ച് എല്ലാവർക്കും LPG ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസത്തെ ഇടവേള ഏർപ്പെടുത്തിയത്. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടിനെതിരെ CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. റിപ്പോർട്ടിലുള്ളത് പതിവ് കാര്യങ്ങൾ മാത്രമാണെന്നും ഇതുകൊണ്ടൊന്നും ഇപ്പോഴത്തെ തിരിച്ചടി മറികടക്കാനാകില്ലെന്നും നേതാക്കൾ. സാമ്പ്രദായിക സമീപനം ഇനി പറ്റില്ലെന്ന് സംസ്ഥാന സമിതിയിൽ MP രാജേഷ്, TV രാജേഷും NN കൃഷ്ണദാസും ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തി. PJ രാജനും ജെ മേഴ്സിക്കുട്ടിയമ്മയും റിപ്പോർട്ടിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. കാന്തപുരം വിവാദത്തിൽ ചർച്ചകൾ അതിരുവിട്ടുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി തങ്ങൾ. മതം പറഞ്ഞുള്ള കളിയാക്കലുകളും വിമർശനങ്ങളും ഗുണം ചെയ്യില്ലെന്ന് സാധിക്കലി തങ്ങൾ. വിദ്വേഷ പ്രചരണം അവസാനിപ്പിക്കണമെന്നും സാധിക്കലി തങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. പറ്റാവുന്നത്ര അടുത്തു നിൽക്കാം, വിദ്വേഷ വർത്തമാനക്കാരോട് അകലം പാലിക്കാം, മനുഷ്യർ തമ്മിൽ അകന്നു നിൽക്കാനുള്ളതിനേക്കാൾ വലിയ കാരണങ്ങൾ ചേർന്ന് നിൽക്കാനുണ്ട്. സമകാലിക സംഭവങ്ങൾ കാണുമ്പോൾ കൊമ്പുകോർക്കുന്ന മാനുകളെയും ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന ചെന്നായുടെയും കഥ ഓർമ്മിപ്പിക്കുന്ന കഥയാണ് ഓർമ്മ വരുന്നതെന്നും തങ്ങൾ. ഹോർമുസ് കടലിടുക്കിൽ US നേതൃത്വം നൽകുന്ന സുരക്ഷാ ദൌത്യങ്ങളിൽ പങ്കാളിയാകരുതെന്ന് ദക്ഷിണ കൊറിയയ്ക്ക് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കർശന മുന്നറിയിപ്പ്. US സമ്മർദ്ദത്തിന് വഴങ്ങി മേഖലയിൽ സൈനിക വിന്യാസം നടത്തുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. ദുബായ് മെട്രോയിലെ പ്രമുഖ സ്റ്റേഷനുകളിലൊന്നായ ഓൺ പാസീവ് ഇനി മുതൽ ഗാർമിൻ മെട്രോ സ്റ്റേഷൻ എന്നറിയപ്പെടും. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ഗ്ലോബൽ ബ്രാൻഡായ ഗാർമിനും തമ്മിൽ ഒപ്പുവച്ച പുതിയ കരാറിന്റെ ഭാഗമായാണ് ഈ പേരുമാറ്റം. വാട്സാപ്പിലൂടെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത യുവതിക്ക് 15,000 ദിർഹം പിഴയും 5,000 ദിർഹം നഷ്ടപരിഹാരവും വിധിച്ച് അബുദാബി കോടതി. വാട്സാപ്പ് വഴി യുവാവിനെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് യുവതിക്കാകെ 15,000 ദിർഹത്തോളം സാമ്പത്തിക ബാധ്യത. മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച യുവാവിന് നഷ്ടപരിഹാരമായി 5,000 ദിർഹം നൽകാൻ അബുദാബി ഫാമിലി സിവിൽ ആന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലെയിംസ് കോടതിയാണ് ഉത്തരവിട്ടത്. ഒമാനിലെ മുസണ്ടം ഗവർണറിനടുത്ത് സൌദി പതാകയുള്ള എണ്ണക്കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 ജീവനക്കാർ കൊല്ലപ്പെട്ടു. SIDR എന്ന എണ്ണക്കപ്പലിന് നേരെ പ്രൊജക്ടൈൽ പതിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. മുസണ്ടം തീരത്ത് നിന്ന് ഏതാണ്ട് 2 നോട്ടിക്കൽ മൈൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു സംഭവം. വനിതാ ഏഷ്യാകപ്പ്. പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഫാത്തിമ സനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിൽ. ഇന്ത്യൻ ഓപ്പണർ ഷെഫാലി വർമ്മ പുറത്തായപ്പോൾ ഡഗ്ഔട്ടിലേക്ക് കൈചൂണ്ടിയ ഫാത്തിമ സന കയറിപ്പോകാൻ ആവശ്യപ്പെട്ടിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 55 റൺസിന് ഓൾഔട്ടായതിന് പിന്നാലെയായിരുന്നു പാക് ക്യാപ്റ്റന്റെ പ്രകോപനം. സംഭവം വിവാദമായതോടെ മാച്ച് ഫീയുടെ 10% പാക് ക്യാപ്റ്റന് പിഴയായി ചുമത്തി. അച്ചടക്കം ലംഘിച്ചതിനാണ് നടപടി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം, അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ബ്രാൻഡ് ന്യൂ ഡേ, സെപ്റ്റംബർ 8 ചൊവ്വാഴ്ചയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഈ പലപ്പോഴും വീണ്ടും ഈ യുദ്ധ പശ്ചാത്തലത്തിൽ ഈ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ പല കോൺഫ്ലിക്ട്സിലും കാര്യങ്ങളിലൊക്കെ തന്നെ പോകുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഈ റീജിയനിൽ നമുക്ക് ഈ ഫുഡ് ഷോർട്ടേജ് എങ്ങനെയാണ് യു എ ഫേസ് ചെയ്യുന്നത്, യു എ എങ്ങനെയാണ് അതിനെ കോമ്പീറ്റ് ചെയ്ത് അതിനെ ഓവർകം ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഹെഡ് ഓഫ് കോർപ്പറേറ്റ് നമ്മുടെ നെസ്ലയുടെ ബിസിനസ് അഫയേഴ്സിൻ്റെ ഒരു അദ്ദേഹം പറയുന്നൊരു സെൻറ്റൻസ് ആയിരുന്നു. അതായത് നമുക്ക് യു എ എന്ന് പറയുന്ന രാജ്യം അത് ഒരു ഗെയിം ചേഞ്ചറാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ. പല കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതികൾ, പലപ്പോഴും വെസൽസിലും ആയിട്ട് കണ്ടെയ്നേഴ്സിലും ഒക്കെ ആയിട്ട് വരുന്ന ഫുഡ് പ്രൊഡക്ട്സ്, ഈ പ്രത്യേകിച്ച് ഈ ക്രൈസിസ് ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ യു എയുടെ ഇടപെടൽ കാരണം പെട്ടെന്നായിരിക്കും ആ സാധനങ്ങൾ അവർക്ക് ഷോറിലെത്തിക്കാനും മാർക്കറ്റ്സിലേക്ക് എത്തിക്കാനും സഹായിക്കുന്നതെന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം യു എ ഗവൺമെൻറ് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, കോവിഡ് കാലത്ത് പഠിച്ചേക്കുന്ന ലെസൺ അത് വലിയ രീതിയിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഏതൊക്കെ സാധനങ്ങളാണോ നമ്മുടെ മാർക്കറ്റിൽ ഷോർട്ടേജ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ബോട്ടിൽ നെക്ക് അവസ്ഥയിൽ ഏതൊക്കെയാണോ ഉള്ളത്, അതിനെ നോക്കി പരിഹരിച്ച് വേണ്ട വിധത്തിലുള്ള സാധനങ്ങളെ സോഴ്സ് ചെയ്യുക, അത് എത്രയും പെട്ടെന്ന് തന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പം പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. അപ്പം പല കാര്യങ്ങളും നമ്മൾ പല എന്താ പറയുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സപ്ലൈസിൽ നിന്നായിരിക്കാം നമ്മൾ കൊണ്ടുവരുന്നത്. ആ സമയത്ത് പോലും നമുക്ക് പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാതെ ഏറ്റവും ഗുണമേന്മയേറുന്ന സാധനങ്ങൾ തന്നെ ഇവിടെ എത്തിക്കാനാണ് ഈ രാജ്യം നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് വരെ ഒരു ഷോർട്ടേജ് ഒന്നിലും തന്നെ നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ചിലപ്പം പറയും ചില ഗ്രോസറീസ് ഒക്കെ അവിടെ ഇവിടെയും പ്രൈസ് കൂട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി അതിനുള്ളൊരു എഫക്റ്റാണ് ഗവൺമെൻറ് എടുക്കുന്നത്. അതിനെ പിന്തുണച്ച് തന്നെ ഇവിടുത്തെ പല ഹൈപ്പർ മാർക്കറ്റ്സും ഒക്കെ തന്നെ ആ ഒരു പ്രൈസിൻ്റെ കാര്യത്തിൽ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും അവരെടുക്കുന്ന സ്റ്റെപ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം എന്താണേലും യു എ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഇവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്ത് തന്നെ വന്നോട്ടെ ഫുഡ് ഷോർട്ടേജോ അല്ലെങ്കിൽ ഏതൊരു റോ മെറ്റീരിയൽസിൻ്റെ സപ്ലൈയുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അടിസ്ഥാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്.
0: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോധ് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും.
2: ഏറ്റവും
0: പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: Njan kaathirikkum.
5: Chittitteriyum oorvaga sutthangal vidarum
0: drishtiya kuttukar.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: Njan kaathirikkum.

0: 9 PM. Back to home with Asif, only on Home 92.2 FM.
1: Back to home.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
4: പലിമയുടെ ചാരത്ത്
3: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: ദിസ് ആവർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവർഡ് ഇൻ മിനിറ്റ്സ്.
9: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: நீங்கள் கேட்கிறது Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
0: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ട്രാഫിക്കിന്റെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ രാവിലെ തൊട്ട് നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ ആണ് എല്ലായിടത്തും കാണുന്നത്. ഞാൻ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു, എനിക്ക് മുന്നേയും എനിക്ക് മെസ്സേജ് ഇവിടെ അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത് എന്താ വെച്ചാൽ, ഇന്ന് റോഡിൽ എനിക്ക് തോന്നുന്നു ഒരു വാഹനത്തിന് തീ പിടിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നിട്ടാണ് രാവിലെ തൊട്ടുള്ള എനിക്ക് തോന്നുന്നു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലാണെന്ന് തോന്നുന്നു, ഈ ഷാർജ ടുവേർഡ്സ് അബുദാബി റോഡിലാണ് എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഷെറിനാണ് എനിക്കൊരു അപ്ഡേറ്റ് തന്നിരിക്കുന്നത് കേട്ടോ, താങ്ക് യു സോ മച്ച് ഷെറിൻ. ബാക്കി റോഡുകൾ നോക്കുകയാണെങ്കിൽ ഞാൻ നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡും അതുപോലെ തന്നെ അലിത്തിയ ടോൾ റോഡും ഒക്കെ ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ ഉള്ളൊരു ദിവസം കൂടെയാണ്. റാസൽകോ റോഡും നമ്മുടെ ഊദ് മേത്ത റോഡ് കണക്ട് ചെയ്യുന്ന അൽഖയിലേക്ക് പോകുന്നിടത്ത് അവിടെയും സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ബാക്കി എനിക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഖ് സയ്യിദ് റോഡ് ഇച്ചിരി ഫ്രീ ആണ്, നമ്മുടെ സ്റ്റാർട്ടിംഗ് ഏരിയ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എമിറേറ്റ്സ് റോഡും ഇന്ന് നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. റോഡുകൾ വേറെ എന്തെങ്കിലും കൺജഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യണം, കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഏത് റോഡാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതെന്നുള്ളത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണേലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൻ്റെ മുഴുവൻ ഈ സമയം വരെ നല്ല രീതിയിൽ കൺജഷനിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്.
2: Traffic update.
0: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.
5: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്
6: 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ. തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
1: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്. You're tuned into Home 92.2 FM. Home is a feeling.
2: അങ്ങനെ ഹോം എഫ്എമ്മിന്റെ ഒരു വർഷത്തെ ആനിവേഴ്സറി, വൺ ഇയർ സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ തരുന്ന ഒരുപാട് സമ്മാനങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ദ ടൈം ഇസ് ഫോർ 922 ഗോൾഡ് നിങ്ങൾക്ക് കിട്ടാനായിട്ട്. അതായത് 9 grams 22 കാരറ്റ് ഗോൾഡ് ആണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത്. അത് ഷോർട്ട് ലിസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ചോദ്യം ഇത് നിങ്ങൾ പെട്ടെന്ന് അയക്കണം. അപ്പോൾ നിങ്ങൾ അയക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പെട്ടെന്ന് 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, നമ്മളെ പുതിയതായിട്ട് കേൾക്കുന്നവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ നമ്പർ എഴുതി വെക്കുക. ആൻഡ് കറക്റ്റായിട്ട് ഫോർമാറ്റിൽ നിങ്ങൾ അയച്ചെങ്കിൽ മാത്രമേ ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഫോർമാറ്റ് 922 സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ഇത്രയും മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വേറെ ഒരു ആഡോണും പാടില്ല. 922 സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ഇത് നിങ്ങൾ 0585829220 എന്ന നമ്പറിലേക്ക് നിങ്ങൾ അയക്കണം. ഓൾറൈറ്റ്, അപ്പോൾ ഇന്ന് നിങ്ങൾ അയക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിച്ചാൽ, യുഎയിൽ ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണ്? യുഎയുടെ ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന സിറ്റിയോ അല്ലെങ്കിൽ സ്ഥലമോ ഏതാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പെട്ടെന്ന് അയക്കാം, ഇതിന് അധികം സമയം ഞാൻ തരില്ല. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ കയ്യിലേക്ക് 9 grams സ്വർണമായിരിക്കാം, അതും 22 carat ഗോൾഡ് ആയിരിക്കാം. ഹോം 92.2 FM-ന്റെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് കിട്ടാൻ പോകുന്നത്. സോ ഷോർട്ട് ലിസ്റ്റ് ആണ് ചെയ്യപ്പെടുന്നത്, പെട്ടെന്ന് അയച്ചോളുക. യുഎയുടെ ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് എന്നുള്ളതാണ് ചോദ്യം. വേഗം അയച്ചോളൂ.

0: morning with Nitya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 എഫ്എം.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: Ammone, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
8: ശ്രദ്ധിക്കണ്ടാ
7: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
9: അണ്ണം പേടിക്കണ്ട,
10: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് എടുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
7: അമ്മാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്മാണെ,
11: അണ്ണ ശ്രദ്ധിക്ക.
12: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
13: You are listening to Home 92.2 FM. Home is a feeling.
5: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
14: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Alright, welcome back. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു 922 ഗോൾഡിന്റെ സമ്മാനമായിട്ട് ലഭിക്കാനായിട്ട്, അതായത് 9 ഗ്രാം 22 കാരറ്റ് ഗോൾഡ്. നമ്മുടെ ഹോം 92.2 എഫ്എമ്മിന്റെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന സ്വർണം ആണ്. അപ്പൊ എന്താണ് ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചിരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുഎയുടെ ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്നായിരുന്നു ഞാൻ ചോദിച്ചത്. അതിനകത്ത് ഒരുപാട് പേര് അയച്ചിരുന്നു. ഒരുപാട് പേര് മിറാക്കിൾ ഗാർഡൻ എന്ന് അയച്ചേക്കുന്നത്. മിറാക്കിൾ ഗാർഡൻ എങ്ങനെയാണ്? ഗാർഡൻ സിറ്റിയാണ്, അതൊരു സ്ഥലമാണ്, ഒരു സ്ഥലപ്പേരാണ് ഞാൻ ചോദിച്ചത്. മിറാക്കിൾ ഗാർഡൻ വെച്ചാൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, അതൊരു സ്ഥലമാണ്. എന്താണ് മിറാക്കിൾ ഗാർഡൻ അല്ല. പിന്നെ കുറേ പേര് റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഫോർമാറ്റ് നിങ്ങൾ കറക്റ്റ് അല്ല. 922 സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. നിങ്ങൾ പലരും 922 സ്പേസ് നിങ്ങളുടെ പേരെ സ്പേസ് നിങ്ങളുടെ ആൻസറാണ് അയച്ചിരിക്കുന്നത്. നമ്മൾ പറയുന്ന വ്യക്തമായിട്ട് കേൾക്കുക. പലരും കേൾക്കാതെ പല കോൺടെസ്റ്റും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ റൈറ്റ് ഫോർമാറ്റിൽ നിങ്ങളുടെ അയച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് അയപ്പെടുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഷോർട്ട് ലിസ്റ്റ് അയക്കുന്നത് മിസ്റ്റർ മനോജ്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് അലി. അപ്പോൾ അലൈൻ ഒരുപാട് പേര് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഫോർമാറ്റ് കറക്റ്റായി. പോയരിൽ നിന്നും സെലക്ട് ചെയ്തേക്കുന്ന, ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പെട്ടേക്കുന്ന മനോജാണ്. മനോജിൻ്റെ ഫോൺ നമ്പർ നോക്കി, അതാണ് തെറ്റിപ്പോയി. 2939 ലാസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ് മനോജ്. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം, നോക്കാം. മനോജിന് ഭാഗ്യമുണ്ടെങ്കിൽ ആ 9 ഗ്രാം സ്വർണം മനോജിൻ്റെ കരങ്ങളിലേക്കായിരിക്കും വരാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണേലും ഇനിയും കോൺടെസ്റ്റുണ്ട്. അപ്പോൾ ഞാൻ പറയത്തില്ല ഏത് സമയത്താണ്. ചിലപ്പോൾ നാളെ ഞാൻ 7 മണി കഴിഞ്ഞിട്ടായിരിക്കും ഇത് ചോദിക്കുന്നത്. സ്വർണത്തിൻ്റെ, അതായത് ഗോൾഡിൻ്റെ കോൺടെസ്റ്റ് മാത്രം 922 ഗോൾഡ് നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കാതോർത്തിരിക്കുക. ആ ഒരു ഭാഗ്യശാലിയായിരിക്കും ഞാൻ കാത്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും സെറ്റ് ബാക്ക് ആൻഡ് ജയ് ഹോം 92.2 FM. അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
1: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
2: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
3: With Sand Dunes, only on Home 92.2 FM.
2: അപ്പോ എങ്ങനെ ട്യൂൺ ചെയ്യല്ലയോ?
4: ട്യൂൺ ചെയ്യല്ലയോ?
5: Sand Dunes with Akshay.
6: Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu hypermarket delivered in minutes.
7: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
7: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
6: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
11: You are listening to Home 92.2 FM. Home is a feeling.
6: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu hypermarket delivered in minutes. Lulu.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാർ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ മൂവി. അത് എനിക്കൊന്ന് പർവ്വത തിരോത്തിൻ്റെ ഒക്കെ തന്നെ അത് റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ടിക്കറ്റ്സിന് ഞാൻ എന്നെ ചോദിക്കാൻ പോകുന്ന ചോദ്യം, പാർവതിയുടെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ സിനിമയാണ് ഇത്, ഈ സിനിമ ഏതാണെന്നും ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്താൽ മതി. അയക്കേണ്ട ഫോമാറ്റ് എന്ന് പറയുന്നത് ഹോം സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കുക. ചോദ്യം കേട്ടോളൂ.
3: രാജ്യമ്മയുടെ നാട് ഏത്?
4: മൈസൂർ.
3: ഓ, എന്നിട്ട് നല്ല മലയാളമാണല്ലോ. ഇവിടെ വന്നിട്ട് എത്ര കാലമായി?
4: നമ്മൾ വന്നതല്ല, നമ്മുടെ അമ്മയുടെ അമ്മയെ കൊണ്ടുവന്നതാണ്.
3: ആര്?
4: നമ്മുടെ അമ്മയുടെ അപ്പ. നിങ്ങളുടെ രാജ്യക്കാരൻ
3: മലയാളിയോ? ഓ, അപ്പൊ രാജ്യമ്മയുടെ അച്ഛൻ.
2: യെസ്, അത്ര മതി. ഏതാണ് ഈ ആ ഒരു ഡയലോഗ് തന്നെ കേട്ട് കഴിഞ്ഞാൽ ഈ സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വേഗം തന്നെ അയക്കുക 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ആൻഡ് വിൻ എ കപ്പിൾ ടിക്കറ്റ് ഫോർ പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാർ.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: Samshyaspadamaya accountukal kapootidan Reserve Bank. Mule accountukal kandathan AI samvidhanam. Partyke thettuthiruthan 20,000 prathikaranangal. Namaskaram, Home 92.2 FM, Vartagalumayi, Mini Padma. പാർട്ടിയുടെ തെറ്റ് തിരുത്തലിനായി പൊതുജനങ്ങളും പാർട്ടി അനുഭാവികളും CPM നേതൃത്വത്തിന് അയച്ചിട്ടുള്ളത് 20,000-ലേറെ പ്രതികരണങ്ങൾ. ഈ വിമർശനങ്ങളും അഭിപ്രായങ്ങളും റിപ്പോർട്ടിന്റെ ഭാഗമാക്കും. വാട്സാപ്പ് വഴി 17,000-ലേറെ പേർ പ്രതികരിച്ചു. ഇമെയിൽ വഴി 2,300 പേർ തെറ്റ് തിരുത്തലിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. പാർട്ടി വെബ്സൈറ്റിൽ 300-ലേറെ പേരും അഭിപ്രായം രേഖപ്പെടുത്തി. ഇവയിൽ ആക്ഷേപ രീതിയിലുള്ളവയും ആവർത്തന സ്വഭാവമുള്ളവയും ഒഴിവാക്കിയും മുന്നോട്ടു പോകുന്ന സഹായകമായിട്ടുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയിലെ തെറ്റ് തിരുത്തൽ നടപടികൾക്കുള്ള വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നേതൃമാറ്റം വേണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിക്കില്ല. ചർച്ചകളിൽ നേതൃമാറ്റത്തിനുള്ള ആവശ്യം ശക്തമായി ഉയർന്നാൽ വിഷയം പരിഗണിക്കാമെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏകകണ്ഠമായി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി നിർദ്ദേശിച്ചതിന്റെ അനുഭവം മുന്നിലുള്ളതിനാലാണ് ഇനിയൊരു നേതൃമാറ്റം പരിഗണിക്കാൻ വിശാല സംസ്ഥാന കമ്മിറ്റിയുടെ മനസ്സറിയട്ടെയെന്ന് കേന്ദ്ര നേതൃത്വം കരുതുന്നത്. സംഘടനാപരമായും രാഷ്ട്രീയമായും സംഭവിച്ച ഗുരുതരമായ പിഴവുകൾ അക്കമിട്ട് നിർത്തിയ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയ്ക്ക് വഴികാട്ടിയാകുമെന്നാണ് നേതാക്കളുടെ കണക്കുകൂട്ടൽ. സൈബർ തട്ടിപ്പുകളിൽ പണം കൈമാറ്റത്തിന് മുഖ്യ പങ്കുവഹിക്കുന്ന മ്യൂൾ അക്കൌണ്ടുകൾ വേഗം തിരിച്ചറിയാൻ സഹായിക്കുന്ന AI സംവിധാനം പ്രവർത്തനമാരംഭിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്നൊവേഷൻ ഹബ്ബാണ് മ്യൂൾ ഹണ്ട് AI എന്ന AI അധിഷ്ഠിത സംവിധാനം വികസിപ്പിച്ചത്. ബാങ്കിംഗ് സംവിധാനത്തിനുള്ളിൽ പ്രവർത്തിക്കുകയും രഹസ്യാത്മകത ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ഇത്. ഇടപാടുകളുടെ സ്വഭാവം നിരീക്ഷിച്ച് സംശയാസ്പദമായ അക്കൌണ്ടുകളിലേക്ക് പെട്ടെന്ന് ഒന്നിലധികം അപരിചിത സ്രോതസ്സുകളിൽ നിന്ന് വലിയ തുകകൾ വരുന്നതും വളരെ വേഗം മറ്റ് അക്കൌണ്ടുകളിലേക്ക് മാറ്റുന്നതും കണ്ടെത്തും. 3 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 6 ഒക്ടോബറിനാണ് തെരഞ്ഞെടുപ്പ്. 9 വോട്ടെണ്ണും. പശ്ചിമബംഗാളിലെ നന്ദിഗ്രാം, റജിനഗർ തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടാൻചാവടി എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കും. തമിഴ്നാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് 3 മാസം മാത്രം പ്രായമുള്ള വിജയ് സർക്കാരിന് ആദ്യ പരീക്ഷണമാണ്. തമിഴ്നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 2 സീറ്റുകളും AIADMKയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. US ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായാൽ കനത്ത തിരിച്ചടി നൽകാനുള്ള കരുത്ത് ഇറാനുണ്ടെന്ന് ഇറാന്റെ ആക്ടിംഗ് പ്രതിരോധമന്ത്രി. ഇറാന്റെ താൽപര്യങ്ങളെ ഹനിക്കുന്ന നീക്കം US ഭാഗത്തുനിന്നുണ്ടായാൽ കടുപ്പമേറിയതും വേദനിപ്പിക്കുന്നതുമായ തിരിച്ചടി ഇറാൻ നൽകുമെന്ന് പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫും പറഞ്ഞു. ഹോർമോസിൽ ഇറാന്റെ കപ്പലുകളെ തടയുന്നത് മാത്രമല്ല ആക്രമണത്തിന് ഇപ്പോൾ അതേ നാണയത്തിൽ ഇറാനിലേക്ക് കടന്നുചെന്നും തിരിച്ചടി കൊടുക്കുകയാണ് US. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം വരുമാനം പങ്കുവയ്ക്കലും സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ ഏതാനും ദിവസത്തിനകം യാഥാർത്ഥ്യമാകുമെന്ന് ഇറാൻ. യുഎന്റെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ചട്ടങ്ങൾക്ക് അനുസൃതമായിരിക്കും കരാറെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗൈ വ്യക്തമാക്കി. ചിറയൻ കീഴിലെ കയ്യാങ്കളിയെക്കുറിച്ച് MM ഹസന്റെ നേതൃത്വത്തിലുള്ള KPCC സമിതി അന്വേഷണം നടത്തിയ ദിവസം രമ്യ ഹരിദാസ് MLA പാലക്കാട്ടായിരുന്നുവെന്ന വിവരം പുറത്ത്. കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി പാലക്കാട്ട് കൂടിക്കാഴ്ച നടത്തിയ രമ്യ തന്റെ ഭാഗം വിശദീകരിച്ചുവെന്നാണ് വിവരം. വനിതാ MLAമാരുടെ യോഗത്തിനായി ഡൽഹിക്ക് പോകേണ്ടതിനാൽ സമിതി മുൻപാകെ വിശദീകരണം നൽകാൻ എത്താനാകില്ലെന്നാണ് കഴിഞ്ഞ ഞായറാഴ്ച ഹസനെ രമ്യ അറിയിച്ചത്. ഇക്കാര്യം ഹസൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കയ്യാങ്കളി സംബന്ധിച്ച വിശദാംശങ്ങൾ ഫോണിലൂടെയാണ് ഹസൻ തേടിയത്. തിരിച്ചെത്തിയ ശേഷം സമിതി മുൻപാകെ എത്തണമെന്നും രമ്യയോട് ആവശ്യപ്പെട്ടു. ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഡൽഹിക്ക് പോകാതിരുന്നതെന്ന് രമ്യ പ്രതികരിച്ചു. മുഖ്യമന്ത്രി BD സതീശനെ വിമർശിച്ച് സമസ്ത മുഖപത്രമായ സുപ്രഭാതം എഡിറ്റോറിയലിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ വിശദീകരണവുമായി സുപ്രഭാതം മാനേജിംഗ് എഡിറ്റർ. മുഖ്യമന്ത്രിക്കെതിരെ വന്നത് സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗമല്ല, വ്യക്തിവിചാരമെന്ന കോളമാണെന്ന് എഡിറ്റർ. ആഴ്ചയിൽ ഒരു ദിവസം മുഖപ്രസംഗത്തിന് പകരം വ്യക്തികളെക്കുറിച്ച് കോളം നൽകാറുണ്ട്. അതാണ് ഞായറാഴ്ച പ്രസിദ്ധീകരിച്ചതെന്നും പത്രം വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടിക്കിടയിലുള്ള ഇന്ത്യ ചൈന ചർച്ചയിൽ വ്യാപാര ബന്ധം വിശദമായി വിലയിരുത്തും. അവശ്യ ധാതുക്കൾക്കുൾപ്പെടെ ചൈന ഏർപ്പെടുത്തുന്ന നിയന്ത്രണം ചർച്ചയാക്കും. വ്യാവസായിക ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ കൈമാറ്റത്തിനുള്ള തടസ്സങ്ങൾ നീക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടും. ഉച്ചകോടിയിലും ഈ വിഷയം ഉയർന്നു വരുമെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും അപമാനിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമ പോസ്റ്റുകൾ പങ്കുവച്ചതിന്റെ പേരിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിയമവിരുദ്ധമായി പങ്കുവച്ചെന്ന ആരോപണത്തിൽ ഇടുക്കി ക്രൈംബ്രാഞ്ചിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സജിത സലീമിനാണ് സസ്പെൻഷൻ ലഭിച്ചത്. യുഡിഎഫിലും കോൺഗ്രസിലും എതിർപ്പ് നിലനിൽക്കെ പിഎം ശ്രീ പദ്ധതി സ്കൂളുകളിൽ നടപ്പാക്കാൻ സർക്കാർ നീക്കം ആരംഭിച്ചുവെന്ന് റിപ്പോർട്ട്. SSK ഡയറക്ടർ ഡോക്ടർ കെ മോഹൻകുമാർ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നേരിട്ടെത്തി ഫണ്ട് അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. പദ്ധതി നടപ്പാക്കാതെ സാധ്യമല്ലെന്ന മറുപടി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി TK അനിൽകുമാർ നൽകി. ഇതാണ് നടപടികളിലേക്ക് നീങ്ങാൻ കാരണം. കടുത്ത എതിർപ്പുയരുന്നുണ്ടെങ്കിലും വരുന്ന ഫിഫ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കാൻ ഉറച്ച ജിയാനി ഇൻഫാന്റിനോ. ഇക്കാര്യം ഫിഫ ഗവേണിംഗ് ബോഡി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഏപ്രിലാണ് തെരഞ്ഞെടുപ്പ്. 2016 പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ശേഷം 19 2023 ഇൻഫാന്റിനോ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
4: Very good morning. Dubai ഇപ്പോൾ സമയം 10 കഴിഞ്ഞ 6 മിനിറ്റ് ആയിരിക്കുകയാണ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
4: Dubai report the temperature with approximately 40 degrees Celsius on a degree.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: ഒരു പക്ഷേ നമ്മൾക്ക് സ്വപ്നം കാണുന്നവർക്ക് യാഥാർത്ഥ്യമാക്കുന്ന പല കാര്യങ്ങളാണ് യു എയിൽ നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഓൺ പാസീവ് മെട്രോ സ്റ്റേഷൻ, അത് ഗാമിൻ മെട്രോ സ്റ്റേഷൻ എന്നായിരിക്കും ഇനി അടുത്ത 10 കൊല്ലത്തേക്ക് അറിയപ്പെടാനായിട്ട് പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊക്കെ ഒരു ഡ്രീം നമ്മുടെ പേരിൽ ഒരു മെട്രോ സ്റ്റേഷൻ വേണമെന്ന് വെച്ചാൽ സി അത് പോസിബിൾ ആകുന്ന ഒരു സ്ഥലമാണ് യു എ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഫീ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ പേരിൽ, നിങ്ങളുടെ ഒരു കമ്പനിയുടെ പേരിൽ നാളെ ആ ഒരു മെട്രോ സ്റ്റേഷൻ അറിയപ്പെടുന്ന ഒന്ന് ഡ്രീം ചെയ്ത് സി നമുക്ക് വർക്ക് ചെയ്യാൻ ചില മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ പലപ്പോഴും നമുക്കുണ്ടാവില്ല. പലപ്പോഴും നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് അത്ര വലിയ ഇതുണ്ടാവില്ല ആ ഒരു ബിസിനസ്. പക്ഷേ നമുക്ക് എന്ത് കാര്യം ഡ്രീം ചെയ്യാലോ, ഇത് ഓരോരുത്തരും ഡ്രീം ചെയ്തിട്ടല്ലേ ഈ രീതിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഗാമിൻ്റെ കാര്യം നോക്കണം. ഞാനിങ്ങനെ എത്ര പേർക്ക് ഈ ഗാമിൻ്റെ ഹിസ്റ്ററി അറിയാമെന്നറിയാം. നമ്മൾ പലപ്പോഴും ഇതിൻ്റെ പ്രൊഡക്ട്സ് പലപ്പോഴും കാണുന്നുണ്ട്. 1989 ആദ്യം ലെനക്സ എന്ന് പറയുന്ന ഒരാൾ ഇത് ഫൗണ്ട് ചെയ്യുന്നത്. തായ്വാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇവർ ആദ്യം ഈ ഗാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്യുറസിയാണ്. ഇവരുടെ എല്ലാം, ഇവരുടെ സ്മാർട്ട് വാച്ച് ആയിക്കോട്ടെ, GPS ട്രാക്കർ ആയിക്കോട്ടെ, ഹെൽത്ത് ബാൻഡ് ആയിക്കോട്ടെ, ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നമ്മൾ മോൾ ഓഫ് എമറേറ്റ്സിലാണ്, നമ്മുടെ കാലിഫോർണിയയുടെ അവിടെ താഴെ തൊട്ടിപ്പുറത്ത് ഗാമിൻ്റെ ഒരു ഇതുണ്ട്, ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ വേസ്റ്റ് വെറൈറ്റി ഓഫ് അവരുടെ പ്രൊഡക്റ്റ്, പ്രത്യേകിച്ച് അവരുടെ വാച്ചസ് കേട്ടോ. അത് എന്താ പറയുന്നത്, പല സെലിബ്രിറ്റീസും സ്പോട്ട് പ്ലേയേഴ്സും ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നൊരു ബ്രാൻഡാണ്. അപ്പോൾ ഇവർ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു GPS ആണ്, അത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ് ഇവർ ആദ്യമായിട്ട് തുടങ്ങുന്നത്. GPS 100 എന്ന് പറഞ്ഞിട്ട് അത് ഈ എന്താ പറയുക, ഇൻ്റർനാഷണൽ മറൈൻ ടെക്നോളജി എക്സ്പോസിഷന് വേണ്ടിയിട്ടായിരുന്നു ഇവർ ഇത് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് GPS വെച്ച് ലോഞ്ച് ചെയ്ത് അവർ പെയ്യെ പെയ്യെ പെയ്യെ അവർക്ക് ഓരോ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ കിട്ടി. 1991 ഒക്കെ പല വെറൈറ്റീസ് ഓഫ് GPS കാര്യങ്ങളും ഒക്കെ തന്നെ അവർ കൊണ്ടുവന്ന്, പിന്നെ ഈ എന്താ പറയുന്നത്, ഈ എനിക്കത് 2000 ആ ഒരു ഇറയിലാണ് ഇവർ GPS റണ്ണിങ് വാച്ചസ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ വേറബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും വന്നു. ഇപ്പോൾ ഇനിയും മോഡേൺ ഇറയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മളിപ്പോൾ കാണുന്ന പല കാര്യങ്ങളും, അതായത് പല വാച്ചസ് ആയിക്കോട്ടെ, ഫിറ്റ്നസ് കാര്യങ്ങളായിക്കോട്ടെ, മെറൈൻ, ഏവിയേഷൻ, ഔട്ട്ഡോർ, ഓട്ടോമോട്ടീവ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഗാമിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് സംഭവം, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അത് ഒന്നും പറയാനില്ല. ഈ ഒരു പക്ക ഒരു എന്താ പറയുന്നത് GPS ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാച്ച് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹൈലി റെക്കമെൻഡ് ഗാമിൻ തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സംതിങ് നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ വിഷൻ കാണുക, ഒരു ഒരു ഒരു ഒരു കാലത്ത് നമ്മുടെ പേര് ഇതുപോലെ ദുബായ് മെട്രോയുടെ ഒരു സ്റ്റേഷൻ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഡിഫറെൻ്റ് അല്ലേ. അതിനുവേണ്ടി അത് സാധിക്കും, ഇനി നമ്മൾ സാധിക്കത്തില്ല എന്ന് പറയുന്നതാണ് നമ്മുടെ വിഷയം, അത് സാധിക്കും. അപ്പോൾ എന്നാലും ഇപ്പോൾ ഇനി ഓൺ പാസീവ് മെട്രോ സ്റ്റേഷൻ റീനേംഡ് ആസ് ഗാമിൻ മെട്രോ സ്റ്റേഷൻ എന്നുള്ളൊരു കാര്യമാണ് ഫോർ ദ നെക്സ്റ്റ് 10 years.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ.
0: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.
3: Ladies and gentlemen, listen up to the loser song.

0: ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതം ഒരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
1: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
2: ഞാൻ കാത്തിരിക്കും.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
5: പൊലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
0: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
7: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
11: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
10: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
13: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
14: You are listening to Home 92.2 FM. Home is a feeling.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: ഓൾറൈറ്റ്, അങ്ങനെ നമ്മുടെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്കുള്ള ഒരു റിട്ടേൺ ടിക്കറ്റ് കൂടിയാണ് ഞങ്ങളിപ്പോൾ തരാനായിട്ട് പോകുന്നത്. സോ അക്ബർ ട്രാവൽസ് ആണ് ഈ ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്തത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇതിന് ഞാൻ ചോദിക്കുന്ന ചോദ്യം, എഗെയിൻ ഒരു വോയിസ് ബൈറ്റ് ആണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. സോ ലിസൺ ചെയ്യുക.

0: ബ്യൂട്ടിഫുൾ സോങ്. ഈ ഒരു സോങ് ആക്ച്വലി വിജയരാഘവനും അതുപോലെ തന്നെ കെ ബി സി ലളിത ചേച്ചിയും ഒക്കെ തന്നെ അഭിനയിച്ചിരുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് തന്നെയാണ് നിങ്ങളിപ്പോൾ ഇത് കേട്ടത്. ഇത് ഏത് സോങ് ആണെന്നൊന്നുമല്ല ഞങ്ങളുടെ ചോദ്യം. ഇത് നിങ്ങൾ അയക്കേണ്ട റൈറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഹോം കേരള സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. ഹോം കേരള എന്ന് ആദ്യം എഴുതുക, അതിനുശേഷം റൈറ്റ് ആൻസർ എഴുതുക, അതിനുശേഷം നിങ്ങളുടെ പേര് എഴുതുക. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭയങ്കര കേരള തനിമയുള്ള ഒരു സോങ് ആണ്. അപ്പോൾ ഈ ഒരു സോങ് പ്രൊഡ്യൂസ് ചെയ്തതും എഴുതിയതും പണ്ട് തൊട്ട് നമ്മുടെ മലയാളത്തിന് വേണ്ടി ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയുടെ പേരാണ് എനിക്ക് വേണ്ടത്. ആ ഒരു വ്യക്തിയുടെ ഫുൾ നെയിം വേണം കേട്ടോ. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര് ഉൾപ്പെടെയുള്ള ഒരു പേരാണ് അദ്ദേഹത്തിനുള്ളത്. പെട്ടെന്ന് അയക്കാം. പെട്ടെന്ന് അയച്ചാൽ നിങ്ങൾ ഇന്നത്തെ അതിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ആവപ്പെടുന്നതാണ്. അപ്പോൾ എന്താണേലും ഒരു ബ്യൂട്ടിഫുൾ സോങ് ലിറിക്സ് എഴുതിയതും പ്രൊഡ്യൂസ് ചെയ്തതും ഒരു സിനിമയിലെയാണ്, പക്ഷേ ഈ സോങ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന വേറൊരു വ്യക്തിയാണ്. അത് ആരാണെന്നുള്ളതാണ് ചോദ്യം.
1: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്
2: 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
1: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്. You are tuned into Home 92.2 FM. Home is a feeling. Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: All right, traffic situation. Sheikh Mohammed bin Zayed Road. Nammude traffic congestion koranjittundu, nalla pole koranjittundu actually. Nammude ee Rasalkot Road inna Alkail Road like kerunna adum nammude aa Udumetta Road keri verthille. Avadu oru ശകലം ശകലം ശകലം ഇച്ചിരി ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട് കേട്ടോ. ബാക്കി ഓൾമോസ്റ്റ് റോഡുകളൊക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആണ്. അല്ലെ തെറ്റ് ഓൾ റോഡിൽ ആ കുഴപ്പമില്ല. എന്നാലും പക്ഷേ രാവിലത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കിയിട്ട് ഫാർ ഫാർ ബെറ്റർ ആണ് ഈ ഒരു മണിക്കൂറിലെ ട്രാഫിക് സിറ്റുവേഷൻ.
2: Traffic update. Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, നമ്പർ 1 in GCC. TNC apply.
5: ചുമ്മാ വൈബ് മാറ്റി പിടിക്കാം.
6: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alucas, world's favorite jeweler.
6: Supported by AppuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
9: ശ്രദ്ധിക്കണ്ട.
8: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ടാ,
11: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
8: അമ്മാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
9: അണ്ണ ശ്രദ്ധിക്ക.
12: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
13: You are listening to Home 92.2 FM. Home is a feeling.
14: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
15: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 എഫ്എം.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: You are listening to Home 92.2 FM. Home is a feeling.
5: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
8: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ആൻഡ് എന്റെ കൂടെ നിത്യയും ജോയിൻ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിത്യ.
9: വെരി വെരി ഗുഡ് മോർണിംഗ്.
8: ആക്ച്വലി ഇന്ന് നമ്മൾ ഓ വാവിൽ സത്യം പറഞ്ഞാൽ പറയാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഹാപ്പി ബർത്ത്ഡേയുടെ ഹിസ്റ്ററി, അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേയുടെ പുറകിലുള്ള ചരിത്രം എന്താണ് അല്ലേ?
9: സത്യം, ലോകത്തിൽ എവിടെ ആരുടെ ഏത് ഭാഷക്കാരനായിക്കോട്ടെ രാജ്യക്കാരനായിക്കോട്ടെ ആളുടെ മുന്നിൽ ഒരു ബർത്ത്ഡേ എന്ന് എഴുതിയൊരു കേക്ക് കൊണ്ടു വെച്ച് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പാടും ഹാപ്പി ബർത്ത്ഡേ ടു യു. ശരിക്കും ഇതിന്റെ പിന്നിൽ ഒരു വലിയ ലീഗൽ ഹിസ്റ്ററി ഉണ്ട്, ഒരു ഫാസിനേറ്റിംഗ് സ്റ്റോറി ഉണ്ട്, കോടികളുടെ വില പറയുന്ന ഒരു
8: കഥയുണ്ട്. അപ്പം എന്താണ് ഇന്ന് നമ്മൾ അതിൽ കേൾക്കാൻ പോകുന്നത്?
9: ശരിക്കും പറഞ്ഞാൽ 1998 ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം ഇംഗ്ലീഷ് ഭാഷയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയുന്ന പാടി നടക്കുന്ന ഒരു പാട്ടാണ് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയുന്നത്. കുറഞ്ഞത് 18 ഭാഷകളിലേക്കെങ്കിലും ഇത് തർജ്ജമ ചെയ്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഇംഗ്ലീഷ് തന്നെയാണ് എല്ലാവർക്കും പരിചിതമായ എപ്പോഴും പാടുന്ന ഒരേ ഒരു ഇതെന്ന് പറയുന്നത്. ഇതിന്റെ കഥ പറയുന്നത് 1893 പോയാൽ അമേരിക്കയിലെ ഒരു കെൻറ്റക്കിയിലുള്ള ഒരു കിൻഡർഗാർട്ടൻ സ്കൂളിലാണ് ഈ പാട്ടിന്റെ തുടക്കം. അതായത് ആ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിരുന്ന പാറ്റി സ്മിത്ത് ഹില്ലും അവരുടെ സിസ്റ്റർ ആയിട്ടുള്ള അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറുണ്ട്, അവരുടെ പേര് മിൽഡ്രഡ് ജെ ഹിൽ എന്നാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ ഒറിജിനൽ ട്യൂൺ ഉണ്ടാക്കി. എന്ന് വെച്ചാൽ അവിടുത്തെ കുട്ടികൾക്ക് പാടാൻ എളുപ്പത്തിന് വേണ്ടി ഗുഡ് മോർണിംഗ് ടു ഓൾ എന്നൊരു പാട്ട് കിൻഡർഗാർട്ടൻ കുട്ടികൾക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ കുട്ടികൾ എല്ലാവരും കൂടെ എപ്പോഴും പാടി പാടി പാടി അവിടെ പിറന്നാളൊക്കെ വരുന്ന സമയങ്ങളിൽ അതിന്റെ വരികൾ മാറ്റി എഴുതി ഗുഡ് മോർണിംഗ് ടു ഓൾ എന്നുള്ളത് മാറ്റി പാടി പാടി അങ്ങ് മാറിപ്പോയതിന് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നുള്ളത്. പിന്നെയും ഇതുവരെ ഓക്കെയാണല്ലേ കഥ, നല്ല രസമുണ്ട്. ഇനിയാണ് വില്ലൻ കടന്നു വരാൻ പോകുന്നത്. വില്ലൻ വന്നിട്ടില്ല കേട്ടോ. 1912 ഈ വരികൾ പുസ്തകങ്ങളിൽ അച്ചടിച്ചു.
8: അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു, മറ്റേത് ഗുഡ് മോർണിംഗ് ഹാപ്പി ബർത്ത്ഡേ ആണെങ്കിലും ഗുഡ് മോർണിംഗ് ടു ഓൾ എന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്?
9: ആദ്യം ഗുഡ് മോർണിംഗ് ടു ഓൾ,
8: അങ്ങനെ ആ പാട്ട് വന്നിരുന്നു.
9: ഈ ട്യൂൺ കറക്റ്റ് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന ട്യൂൺ ആയിരുന്നു. കുട്ടികൾ പാടി പാടി ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നായി.
8: ശരി ശരി, ഓക്കെ.
9: പിന്നീട് 1912 ഈ വരികൾ പുസ്തകങ്ങളിൽ അച്ചടിക്കപ്പെട്ടു. പിന്നീട് 1924 റോബർട്ട് കോൾമാൻ എന്ന് പറഞ്ഞൊരു പാട്ട് പുസ്തകം എഴുതുന്ന ആള് അദ്ദേഹത്തിന്റെ പാട്ട് പുസ്തകത്തിൽ ഈ വരികൾ എഴുതി ചേർത്തതോടുകൂടി ലോകം മുഴുവനും ഈ വരികൾ പ്രശസ്തമായി. എന്നാൽ 1935 കാലഘട്ടത്തിൽ ക്ലേറ്റൺ എഫ് സമ്മി കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി ഇതിന്റെ കോപ്പിറൈറ്റ് രജിസ്ട്രേഷൻ സ്വന്തമാക്കി.
8: ഓക്കെ.
9: പിന്നീട് മ്യൂസിക് ഭീമന്മാരായിട്ടുള്ള നമ്മുടെ വാർണർ ചാപ്പൽ മ്യൂസിക് അവരുടെ അത് ഏറ്റെടുത്തു. മൂവീസും ടിവി ഷോസിനും അതുപോലെ പബ്ലിക് ഇവന്റ്സിനും എല്ലാം ഇവര് ഇത് ഉപയോഗിക്കുന്നതിന് ഭീമമായിട്ടുള്ള റോയൽറ്റി ഫീസ് ഈടാക്കാൻ തുടങ്ങി. ആരുടെ അനുവാദം ഇല്ലാതെ അങ്ങ് എടുക്കുക. പിന്നെ ഏകദേശം ഒരു വർഷം 2 മില്യൺ, അതായത് ഒരു 6 crore എങ്കിലും വരുന്നതിലധികം രൂപയാണ് ഇവർ ഈ ഒരു ട്രാക്കിലൂടെ മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഒടുവിൽ 2013 ഒരു ഡോക്യുമെന്ററി ഫിലിം മേക്കർ ഇതിനെതിരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ പകർപ്പവകാശ നിയമ തട്ടിപ്പിന്റെ മുന്നിലേക്ക് ഈ പാട്ട് വരാൻ തുടങ്ങി. അങ്ങനെ അനധികൃതമായിട്ട് അത്രയും കാലം അവർ പിരിച്ചെടുത്തൊരു $14 million തിരികെ കൊടുക്കാനായിട്ട് US കോർട്ട് ഉത്തരവിട്ടു. അങ്ങനെ 2015 ഈ ലെജൻഡറി ട്രാക്ക് കംപ്ലീറ്റ്ലി പബ്ലിക് ഡൊമൈൻ ആയിട്ട് അനൗൺസ്
8: ചെയ്തു. ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന, പക്ഷെ എന്നാൽ നമ്മൾ ഈ പാടുന്ന ഹാപ്പി ബർത്ത്ഡേ അത് ഇംഗ്ലീഷിൽ മാത്രമാണ്, അത് ഒരുപാട് വ്യത്യസ്ത ഭാഷകളിലും ഹാപ്പി ബർത്ത്ഡേ സോങ്സ് നമ്മൾ കേൾക്കാറുണ്ട്. സോ നമുക്ക് ബാക്കിയുള്ള ഭാഷകളിലെ സോങ്സ് കൂടെ ഒന്ന് കേൾക്കാം. സോ ഫസ്റ്റ് ഏതാണ്?
9: സ്പാനിഷ്.
8: സ്പാനിഷ്. ലെറ്റ്സ് ഹിയർ സ്പാനിഷ്.

0: ഇപ്പൊ കേട്ടത് നമ്മള് സ്പാനിഷ് ആണ്.
1: അടുത്തത് ഫ്രഞ്ച് ആണ്.
0: ഓക്കെ, ഞാൻ ഫ്രഞ്ച് ഇടാം. ഒരു സെക്കൻഡ്, ഞാൻ
1: നോ പ്രോബ്ലം, നമ്മൾ കേൾക്കാൻ റെഡി.
0: സോ ഫസ്റ്റ് വൺ സ്പാനിഷ്.
1: ഇതിപ്പോ നമ്മൾ ഏഴെണ്ണമാണ് എടുത്തത്.
0: ശരി,
1: ഇതൊക്കെയാണെങ്കിലും
0: ഭാഷയിലുണ്ടായിരിക്കും അല്ല, നമുക്കുണ്ട് സന്തോഷ ജന്മദിനം കുട്ടിക്ക്, അത് മറക്കാൻ പറ്റത്തില്ല.
1: എന്തായാലും അങ്ങനെ അതിരുകളില്ലാത്ത ഈ സ്നേഹത്തിന്റെ ആ ഒരു സംഗീതം യൂണിവേഴ്സൽ ട്യൂൺ ആയിട്ട് അങ്ങനെ.
0: ഓ ശരി, ദാറ്റ്സ് ഫാന്റാസ്റ്റിക് ഇൻഫർമേഷൻ ആണ്. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന നമ്മൾ സ്ഥിരം വർഷത്തിൽ ഒരാൾക്ക് ഒരിക്കൽ കൊടുക്കുന്ന ആ ഒരു സംഭവത്തിന്റെ പുറകിലത്തെ ഹിസ്റ്ററിയാണ് ഇന്ന് ഓവാവിലൂടെ നമ്മൾ പറഞ്ഞത്.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: Samshyaspadamaya accountukalkku pootidan Reserve Bank. Mule accountukal kandathan AI samvidhanam. പാർട്ടിക്ക് തെറ്റുതിരുത്താൻ 20,000 പ്രതികരണങ്ങൾ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാർട്ടിയുടെ തെറ്റുതിരുത്തലിനായി പൊതുജനങ്ങളും പാർട്ടി അനുഭാവികളും CPM നേതൃത്വത്തിന് അയച്ചിട്ടുള്ളത് 20,000-ലേറെ പ്രതികരണങ്ങൾ. ഈ വിമർശനങ്ങളും അഭിപ്രായങ്ങളും റിപ്പോർട്ടിന്റെ ഭാഗമാക്കും. വാട്സ്ആപ്പ് വഴി 17,000-ലേറെ പേർ പ്രതികരിച്ചു. ഇമെയിൽ വഴി 2,300 പേർ തെറ്റുതിരുത്തലിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. പാർട്ടി വെബ്സൈറ്റിൽ 300-ലേറെ പേരും അഭിപ്രായം രേഖപ്പെടുത്തി. ഇവയിൽ ആക്ഷേപ രീതിയിലുള്ളവയും ആവർത്തന സ്വഭാവമുള്ളവയും ഒഴിവാക്കിയും മുന്നോട്ടു പോകുന്ന സഹായകമായിട്ടുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയിലെ തെറ്റുതിരുത്തൽ നടപടികൾക്കുള്ള വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നേതൃമാറ്റം വേണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിക്കില്ല. ചർച്ചകളിൽ നേതൃമാറ്റത്തിനുള്ള ആവശ്യം ശക്തമായി ഉയർന്നാൽ വിഷയം പരിഗണിക്കാമെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏകകണ്ഠമായി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി നിർദ്ദേശിച്ചതിന്റെ അനുഭവം മുന്നിലുള്ളതിനാലാണ് ഇനിയൊരു നേതൃമാറ്റം പരിഗണിക്കാൻ വിശാല സംസ്ഥാന കമ്മിറ്റിയുടെ മനസ്സറിയട്ടെയെന്ന് കേന്ദ്ര നേതൃത്വം കരുതുന്നത്. സംഘടനാപരമായും രാഷ്ട്രീയമായും സംഭവിച്ച ഗുരുതരമായ പിഴവുകൾ അക്കമിട്ട് നിർത്തിയ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയ്ക്ക് വഴികാട്ടിയാകുമെന്നാണ് നേതാക്കളുടെ കണക്കുകൂട്ടൽ. സൈബർ തട്ടിപ്പുകളിൽ പണം കൈമാറ്റത്തിന് മുഖ്യ പങ്കുവഹിക്കുന്ന മ്യൂൾ അക്കൌണ്ടുകൾ വേഗം തിരിച്ചറിയാൻ സഹായിക്കുന്ന AI സംവിധാനം പ്രവർത്തനമാരംഭിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്നൊവേഷൻ ഹബ്ബാണ് മ്യൂൾ ഹണ്ട് AI എന്ന AI അധിഷ്ഠിത സംവിധാനം വികസിപ്പിച്ചത്. ബാങ്കിംഗ് സംവിധാനത്തിനുള്ളിൽ പ്രവർത്തിക്കുകയും രഹസ്യാത്മകത ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ഇത്. ഇടപാടുകളുടെ സ്വഭാവം നിരീക്ഷിച്ച് സംശയാസ്പദമായ അക്കൌണ്ടുകളിലേക്ക് പെട്ടെന്ന് ഒന്നിലധികം അപരിചിത സ്രോതസ്സുകളിൽ നിന്ന് വലിയ തുകകൾ വരുന്നതും വളരെ വേഗം മറ്റ് അക്കൌണ്ടുകളിലേക്ക് മാറ്റുന്നതും കണ്ടെത്തും. 3 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 6 തെരഞ്ഞെടുപ്പ്, 9 വോട്ടെണ്ണും. പശ്ചിമബംഗാളിലെ നന്ദിഗ്രാം, റജിനഗർ തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടാൻചാവടി എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കും. തമിഴ്നാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് 3 മാത്രം പ്രായമുള്ള വിജയ് സർക്കാരിന് ആദ്യ പരീക്ഷണമാണ്. തമിഴ്നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 2 സീറ്റുകളും AIADMKയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. US ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായാൽ കനത്ത തിരിച്ചടി നൽകാനുള്ള കരുത്ത് ഇറാനുണ്ടെന്ന് ഇറാന്റെ ആക്ടിംഗ് പ്രതിരോധമന്ത്രി. ഇറാന്റെ താൽപര്യങ്ങളെ ഹനിക്കുന്ന നീക്കം US ഭാഗത്തുനിന്നുണ്ടായാൽ കടുപ്പമേറിയതും വേദനിപ്പിക്കുന്നതുമായ തിരിച്ചടി ഇറാൻ നൽകുമെന്ന് പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഖാലിബാഫും പറഞ്ഞു. ഹോർമോസിൽ ഇറാന്റെ കപ്പലുകളെ തടയുന്നത് മാത്രമല്ല ആക്രമണത്തിന് ഇപ്പോൾ അതേ നാണയത്തിൽ ഇറാനിലേക്ക് കടന്നു ചെന്നും തിരിച്ചടി കൊടുക്കുകയാണ് US. ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം, വരുമാനം പങ്കുവയ്ക്കലും സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ ഏതാനും ദിവസത്തിനകം യാഥാർത്ഥ്യമാകുമെന്ന് ഇറാൻ. യുഎന്റെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ചട്ടങ്ങൾക്ക് അനുസൃതമായിരിക്കും കരാറെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗൈ വ്യക്തമാക്കി. ചിറയൻ കീഴിലെ കയ്യാങ്കളിയെക്കുറിച്ച് MM ഹസന്റെ നേതൃത്വത്തിലുള്ള KPCC സമിതി അന്വേഷണം നടത്തിയ ദിവസം രമ്യ ഹരിദാസ് MLA പാലക്കാട്ടായിരുന്നുവെന്ന വിവരം പുറത്ത്. കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി പാലക്കാട്ട് കൂടിക്കാഴ്ച നടത്തിയ രമ്യ തന്റെ ഭാഗം വിശദീകരിച്ചുവെന്നാണ് വിവരം. വനിതാ MLAമാരുടെ യോഗത്തിനായി ഡൽഹിക്ക് പോകേണ്ടതിനാൽ സമിതി മുൻപാകെ വിശദീകരണം നൽകാൻ എത്താനാകില്ലെന്നാണ് കഴിഞ്ഞ ഞായറാഴ്ച ഹസനെ രമ്യ അറിയിച്ചത്. ഇക്കാര്യം ഹസൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കയ്യാങ്കളി സംബന്ധിച്ച വിശദാംശങ്ങൾ ഫോണിലൂടെയാണ് ഹസൻ തേടിയത്. തിരിച്ചെത്തിയ ശേഷം സമിതി മുൻപാകെ എത്തണമെന്നും രമ്യയോട് ആവശ്യപ്പെട്ടു. ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഡൽഹിക്ക് പോകാതിരുന്നതെന്ന് രമ്യ പ്രതികരിച്ചു. മുഖ്യമന്ത്രി BD സതീശിനെ വിമർശിച്ച് സമസ്ത മുഖപത്രമായ സുപ്രഭാതം എഡിറ്റോറിയലിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ വിശദീകരണവുമായി സുപ്രഭാതം മാനേജിംഗ് എഡിറ്റർ. മുഖ്യമന്ത്രിക്കെതിരെ വന്നത് സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗമല്ല, വ്യക്തിവിചാരമെന്ന കോളമാണെന്ന് എഡിറ്റർ. ആഴ്ചയിൽ ഒരു ദിവസം മുഖപ്രസംഗത്തിന് പകരം വ്യക്തികളെക്കുറിച്ച് കോളം നൽകാറുണ്ട്. അതാണ് ഞായറാഴ്ച പ്രസിദ്ധീകരിച്ചതെന്നും പത്രം വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടിക്കിടയിലുള്ള ഇന്ത്യ ചൈന ചർച്ചയിൽ വ്യാപാര ബന്ധം വിശദമായി വിലയിരുത്തും. അവശ്യധാതുക്കൾക്കുൾപ്പെടെ ചൈന ഏർപ്പെടുത്തുന്ന നിയന്ത്രണം ചർച്ചയാക്കും. വ്യാവസായിക ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ കൈമാറ്റത്തിനുള്ള തടസ്സങ്ങൾ നീക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടും. ഉച്ചകോടിയിലും ഈ വിഷയം ഉയർന്നുവരുമെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും അപമാനിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമ പോസ്റ്റുകൾ പങ്കുവച്ചതിന്റെ പേരിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിയമവിരുദ്ധമായി പങ്കുവച്ചെന്ന ആരോപണത്തിൽ ഇടുക്കി ക്രൈംബ്രാഞ്ചിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സജിത സലീമിനാണ് സസ്പെൻഷൻ ലഭിച്ചത്. യുഡിഎഫിലും കോൺഗ്രസിലും എതിർപ്പ് നിലനിൽക്കെ പിഎം ശ്രീ പദ്ധതി സ്കൂളുകളിൽ നടപ്പാക്കാൻ സർക്കാർ നീക്കം ആരംഭിച്ചുവെന്ന് റിപ്പോർട്ട്. എസ്എസ്കെ ഡയറക്ടർ ഡോക്ടർ കെ മോഹൻകുമാർ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നേരിട്ടെത്തി ഫണ്ട് അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. പദ്ധതി നടപ്പാക്കാതെ സാധ്യമല്ലെന്ന മറുപടി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ടി കെ അനിൽകുമാർ നൽകി. ഇതാണ് നടപടികളിലേക്ക് നീങ്ങാൻ കാരണം. കടുത്ത എതിർപ്പുയരുന്നുണ്ടെങ്കിലും വരുന്ന ഫിഫ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കാനുറച്ച് ജിയാനി ഇൻഫാന്റിനോ. ഇക്കാര്യം ഫിഫ ഗവേണിംഗ് ബോഡി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഏപ്രിലാണ് തെരഞ്ഞെടുപ്പ്. 2016 പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ശേഷം 19 2023 ഇൻഫാന്റിനോ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
4: Good morning. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 degrees Celsius, ഹ്യൂമിഡിറ്റി 57%.
1: Weather update.
2: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ബമ്പർ കേട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട, അതൊരു കിടിലൻ പാട്ടാണ്, നമ്മൾ ഉടനെ അത് കേൾപ്പിക്കുന്നതായിരിക്കും. യെസ്, എന്നാലും ആ ഒരു ഗും ഒന്നും കുറഞ്ഞുകൊണ്ടോ. ഇന്ന് സെപ്റ്റംബർ 8 ആ ഗും അങ്ങനെ തന്നെയുണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസം കൂടിയാണ് ഇന്നലെ. മമ്മൂക്കയുടെ ആഘോഷ നിമിഷങ്ങളെല്ലാം എല്ലാവരും എടുത്തിരുന്നുണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ മുതലാണ് കണ്ടു തുടങ്ങിയത് കേട്ടോ. അദ്ദേഹത്തിന് 75 വയസ്സ് പൂർത്തിയായപ്പോൾ നമ്മളെല്ലാവരും 80s പോയൊരു കാലഘട്ടമായിരുന്നു ഇന്നലെ കണ്ടത്. എല്ലാവരുടെയും സ്റ്റോറീസിൽ കാണുന്നത് എല്ലാവരും 80s ആ ലുക്കിൽ നിൽക്കുന്നതാണ്. ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, പക്ഷെ എനിക്ക് പ്ലാറ്റ്ഫോം മാറിപ്പോയി കേട്ടോ. ഞാൻ വേറൊരു പ്ലാറ്റ്ഫോം ഇട്ടപ്പോൾ എന്നെ വേറൊരു, ഇപ്പം എല്ലാവരും പറഞ്ഞു നിത്യ 60s ഞാനിതുവരെ 80s എത്തിയിട്ടില്ല. എനിക്ക് നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്തോ എന്ന് എനിക്ക് പറഞ്ഞതാണ് ആഗ്രഹമുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോൾ ഇനി പറഞ്ഞ പോലെ ചൊവ്വാഴ്ചയാണ് റേഡിയോ ഓൺ ചെയ്ത് എന്നോടൊപ്പം ജോയിൻ ചെയ്ത എല്ലാവരുടെയും ഈ പ്രഭാതം വളരെ ഹാപ്പി ആയിട്ടുള്ളതും അതുപോലെ തന്നെ അർത്ഥവത്തായിട്ടുള്ളതും മാറട്ടെ. ആത്മാർത്ഥത ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് ഇതാ ഈ മിഡ് മോർണിംഗ് വൈബിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടുഡേ ഈസ് ഇന്റർനാഷണൽ ലിറ്ററസി ഡേ, അതായത് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമാണ്. ഓരോ വർഷവും ഈ ഒരു ഡേ വരുമ്പോൾ നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചൊരു അഭിമാനമുണ്ട്. കാരണം ലോകത്തിന് മുന്നിൽ എപ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് നമ്മുടെ കേരള മോഡൽ എന്ന് പറയുന്നത് അല്ലേ. വായനയും അല്ലെങ്കിൽ പഠനവും നമ്മൾ മലയാളികളുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ പാർട്ടാണ് നമ്മുടെ, അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ഈ ഒരു മദർ ലാംഗ്വേജുമായിട്ട് നമ്മൾ എവിടെല്ലാം പോയിട്ട് അഭിമാനത്തോടു കൂടി വന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ മദർ ലാംഗ്വേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും വലുത് തന്നെയാണ്. എത്രയോ തലമുറകളായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ സമ്പത്തല്ലേ ഇത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വില്ലേജസിലെ ചെറിയ വായനശാലകളിൽ തുടങ്ങി ഇന്ന് കാണുന്ന ഈ ഡിജിറ്റൽ ലോകം വരെ നമ്മുടെ ആ ഒരു അക്ഷരയാത്ര നീളുകയാണ് അല്ലേ. അപ്പോൾ ഈ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ പഠിക്കാനായിട്ടേ പ്രായം ഒരിക്കലും ഒരു ബാരിയർ അല്ല എന്നുള്ളതാണ്. അക്ഷരങ്ങൾ പഠിക്കാനും അതുപോലെ ഈ ലോകത്തെ അറിയാനും ആഗ്രഹമുള്ള ആരോ ആയിക്കോട്ടെ, അവർക്ക് മുന്നിൽ ഈ പ്രായത്തിൻ്റെ കണക്കുകളൊക്കെ നമ്മളങ്ങ് മാറ്റി വെച്ചേക്കണം. അല്ലെങ്കിൽ പ്രായത്തിൻ്റെ കണക്കുകൾ തോറ്റു പോകുന്നത് നമ്മൾ എത്രയോ തവണ കണ്ടിരിക്കുന്നു. അതിനൊരു മികച്ച എക്സാമ്പിളാണ് നമ്മുടെ നാട്ടിലെ സാക്ഷരതാ മിഷൻ പ്രവർത്തനങ്ങൾ. അത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് തുടങ്ങേണ്ടതെന്ന് തോന്നി ഈ ഒരു പ്രധാനപ്പെട്ട ദിവസത്തിൽ. അതായത് 80s 90s ഏജ് ഉള്ള മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ അവർ സ്ലേറ്റും പെൻസിലും ഒക്കെ എടുത്ത് അക്ഷരങ്ങൾ പഠിച്ചെടുത്ത് പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച വാർത്തകൾ ധാരാളം നമ്മൾ കേട്ടിരിക്കുന്നു അല്ലേ. അക്ഷരം പഠിച്ചതിന് ശേഷം അവർ സ്വന്തമായിട്ട് പേരെഴുതാനും പത്രം വായിക്കാനും അതുപോലെ അവരുടെ ബാങ്ക് ഇടപാടുകളൊക്കെ നടത്താനും കാണിച്ച ഒരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് സാക്ഷരതയുടെ യഥാർത്ഥ ആ ബ്യൂട്ടി എന്ന് പറയുന്നത്, യഥാർത്ഥ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ വയസ്സായ ആൾക്കാർ ഇങ്ങനെ സ്മാർട്ട് ആകുന്നത് നമ്മുടെ നാട് ലോകത്തിന് തന്നെ വലിയൊരു ഇൻസ്പിറേഷൻ അല്ലേ അല്ലേ. പക്ഷെ കാലം മാറുന്നതിനനുസരിച്ച് ഈ സാക്ഷരതയുടെ അർത്ഥവും അതിൻ്റെ ഒരു നിർവചനവും മാറിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു മോഡേൺ ഡിജിറ്റൽ ഇറയിൽ അക്ഷരങ്ങൾ വായിക്കാൻ അറിയുന്നത് കൊണ്ട് മാത്രം നമ്മൾ കംപ്ലീറ്റ്ലി എല്ലാം തികഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇന്ന് വായനയ്ക്കൊപ്പം തന്നെ ഡിജിറ്റൽ ലിറ്ററസി അല്ലെങ്കിൽ ഡിജിറ്റൽ സാക്ഷരതയും വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫോൺ ഉപയോഗിക്കാനും അപ്പോൾ ഇൻ്റർനെറ്റിലൂടെ ശരിയായിട്ടുള്ള വിവരങ്ങൾ തിരഞ്ഞെടുക്കാനും ഓൺലൈനായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പഠിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഈ ഒരു കാലത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സ്കില്ല് തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാമല്ലോ ഇതൊക്കെ പഠിച്ചാലും വ്യാജ വാർത്തകളും അല്ലെങ്കിൽ ഫേക്ക് ഇൻഫർമേഷൻസും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാൻ തിരിച്ചറിയാനൊരു മീഡിയ ലിറ്ററസി കൂടി നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അറിവ് നേടുക എന്നതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് തെറ്റായ വിവരങ്ങളിൽ വീണു പോകാതിരിക്കുക എന്നുള്ളത് കൂടി. അപ്പോൾ അക്ഷരം പഠിക്കുന്നതിനൊപ്പം അല്ലെങ്കിൽ അക്ഷരം അറിയുന്നതിനൊപ്പം ഈ ഒരു വിവേകം കൂടി വളർത്തുമ്പോഴല്ലേ നമ്മുടെ സാക്ഷരത കംപ്ലീറ്റ് ആകുന്നത്. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. നിങ്ങൾ സമ്മതിക്കുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പം നമ്മൾ നേടിയ ഈ അറിവും സാക്ഷരതയൊക്കെ മറ്റുള്ളവരിലേക്ക് കൂടി പങ്കുവെക്കാൻ ഈ ഒരു ഡേയിൽ, ഇന്റർനാഷണൽ ലിറ്ററസി ഡേയിൽ നമുക്കൊരു പ്രതിജ്ഞ തന്നെ എടുക്കണം. നമുക്ക് ചുറ്റുമുള്ളവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ തന്നെ ആവണം സപ്പോർട്ട് അല്ലേ. അവരെ മുന്നോട്ട് നയിക്കാനും സാധിച്ചാൽ അത് തന്നെയായിരിക്കും ഈ ദിവസത്തിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് ഈ ഡേയുടെ ഒരു പ്രാധാന്യം മറക്കാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ന് ചെയ്യാനോ കഴിയുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ കൂടെ ഇൻഫോം ചെയ്യൂ, ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പറിലേക്ക് ഇനി സമ്മാനങ്ങൾക്ക് വേണ്ടി മെസ്സേജ് അയക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ തുടക്കത്തിൽ ഞാൻ പറയില്ല, എല്ലാത്തിനും കാത്തിരിക്കുക. വലിയ വലിയ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
1: Home is a feeling. Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: ായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
1: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
0: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
2: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
3: ഞാൻ കാത്തിരിക്കും.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
5: വരൂ, നമുക്ക് സംസാരിക്കാം. Let's talk with Mini Padma. Monday to Friday evening 4 to 5. Only on Home 92.2 FM.
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
0: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
5: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alucas, world's favorite jeweler.
7: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic update.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ. ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.

0: every Monday to Friday, evening 5 to 9pm. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions. കലണ്ടർ ഫുൾ ആണ്. വർക്ക്, മീറ്റിംഗ്, സ്കൂൾ അപ്പോയിന്റ്മെന്റ്സ്.
3: ഹോ, ബിസി ആണല്ലേ. അപ്പോഴേ ഈ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ?
1: ആഹാ, അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ?
3: നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കാറില്ലേ, അതുപോലെ ഹെൽത്തിനും ഒരു കലണ്ടർ അത്യാവശ്യമാണ്. ചെക്കപ്പുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല. പ്രായവും ഹെൽത്ത് ഹിസ്റ്ററിയും ഡോക്ടേഴ്സിന്റെ അഡ്വൈസും ഒക്കെ അനുസരിച്ചാണ് പരിശോധനകൾ നടത്തേണ്ടത്. മാത്രമല്ല, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കായി നമ്മുടെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ഉണ്ടല്ലോ. MRI, CT, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്നിവയും ഹോൾ ബോഡി MRI സ്ക്രീനിങ്ങും ഏറ്റവും അഫോർഡബിൾ പാക്കേജുകളിൽ ലഭ്യമാണ്.
1: ഓക്കെ, ഹെൽത്ത് ചെക്കപ്പിനും കലണ്ടറിൽ ഒരു ഡേറ്റ് ഇടാം.
7: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അൽഗറൂദ്. കോൾ 04-232-7111.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
9: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ കാത്തുകാത്തിരിക്കുന്ന, എന്തായാലും കുറച്ച് നേരമായിട്ട് പാട്ടുകളൊക്കെ കേട്ടിരിക്കില്ലേ, ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരം അയക്കാൻ റെഡി ആയിക്കോളൂ. അപ്പോൾ ഈ സമയം നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് ജോയ് ആലുക്കാസ് നിങ്ങൾക്ക് നൽകുന്ന 9 gram 22 carat ഗോൾഡ് കോയിൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. അതിന് നിങ്ങൾ റെഡിയാണെങ്കിൽ ഇതാ ഞാനും റെഡിയായി കഴിഞ്ഞു. ചോദ്യം എന്താണ് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ദാ ഇതൊന്ന് കേട്ട് നോക്കി.
10: Win 9 grams of 22 carat gold. Brought to you by Joy Alukas, world's favorite jeweler.
1: യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ 9 gram 22 carat ഗോൾഡ് കോയിൻ നേടാനുള്ള ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? യെസ്, നമുക്ക് എല്ലാവർക്കും വളരെ അഭിമാനമുള്ള ഒന്നാണ് നമ്മുടെ ബുർജ് ഖലീഫ എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം അല്ലേ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ലോകത്തിലെ ഉയരം കൂടിയ ബുർജ് ഖലീഫയുടെ ആദ്യത്തെ പേരെന്തായിരുന്നു? ആദ്യകാല നാമം എന്തായിരുന്നു? ബുർജ് ഖലീഫയുടെ ആദ്യകാല നാമം എന്തായിരുന്നു? റൈറ്റ് ആൻസർ അയക്കേണ്ട ഫോർമാറ്റ് ഇങ്ങനെയാണ്. 9 to 2, യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം, സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ്. ചോദ്യം ഒന്നുകൂടി കൃത്യമായി കേട്ടോളൂ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിട്ടുള്ള ബുർജ് ഖലീഫയുടെ ആദ്യകാല നാമം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. വേഗ ഉത്തരങ്ങളയക്കുക. 9 to 2 എന്ന ഫോർമാറ്റിൽ തന്നെ 9 to 2 യുവർ റൈറ്റ് ആൻസർ. നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക്. യെസ്, അപ്പോൾ ഉത്തരങ്ങളൊക്കെ അയക്കാൻ ഒട്ടും താമസം വേണ്ട, വേഗം വേഗം വേഗം ആയിക്കോട്ടെ. അപ്പോൾ നമുക്കറിയാലോ ഈ ചോദ്യങ്ങളൊന്നും എപ്പോഴും ഞാൻ ചോദിക്കില്ല. ഈ ഒരു ചോദ്യം ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ജോ എലക്കാസ് നൽകുന്ന ഈ ഗോൾഡ് കോയിന് വേണ്ടിയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് പ്രഷ്യസ് ആണ്, ഗോൾഡ് പോലെ. അപ്പോൾ അതുകൊണ്ട് വേഗം ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേ ഇരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, അല്ല സോറി, അടുത്ത വിശേഷതയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ദുബായിൽ എന്നും നമ്മൾ രാവിലെ ഇറങ്ങുമ്പോഴേ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ അനുഭവിച്ചറിയുന്ന ഒരു വലിയ മാജിക് ഉണ്ട്. എന്താ വെച്ചാൽ ആ ഒരു എന്താ പറയുക, ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ്. കൂടുതൽ കൂടുതൽ പ്രോഗ്രസ് ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് നമ്മുടെ ദുബായ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ യാത്രകളെ ഏറ്റവും എളുപ്പമാക്കുന്ന ദുബായ് മെട്രോയുടെ കാര്യത്തിൽ അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇപ്പോൾ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നമ്മുടെ RTA പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് ഈ മെട്രോയിൽ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കും റെഡ് ലൈനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും വളരെ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതെ. അതായത് റെഡ് ലൈനിലെ പ്രമുഖ മെട്രോ സ്റ്റേഷനായിട്ടുള്ള നമ്മുടെ ഓൺ പാസീവ് മെട്രോ സ്റ്റേഷൻ മുതൽ പുതിയ അത് ഇനി മുതൽ പുതിയൊരു പേരിൽ അറിയപ്പെടാൻ പോവാണ് കേട്ടോ. അതായത് ഗ്രാമീൺ മെട്രോ സ്റ്റേഷൻ എന്നാണ്, സോറി ഗാർമിൻ മെട്രോ സ്റ്റേഷൻ. എന്റെ മനസ്സിൽ ഗ്രാമീണ ബാങ്കൊക്കെ കടന്നു വന്നിട്ടോ. ഓക്കെ, എന്നാലും ഗാർമിൻ മെട്രോ സ്റ്റേഷൻ എന്നാണ് ഈ സ്റ്റേഷന്റെ പുതിയ പേര്. എന്നാലും പ്രമുഖ ഗ്ലോബൽ ബ്രാൻഡായിട്ടുള്ള ഗാർമിനുമായിട്ട് ചേർന്ന് നമ്മുടെ RTA സൈൻ ചെയ്തിട്ടുള്ള നെയ്മിംഗ് റൈറ്റ്സ് അഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റീബ്രാൻഡിങ് നടന്നിരിക്കുന്നത്. ഇപ്പൊ ദുബായ് മെട്രോയെ സംബന്ധിച്ച് സ്റ്റേഷൻ നെയ്മിംഗ് റൈറ്റ്സ് നൽകാന്ന് പറഞ്ഞ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിന്റെയും ബിസിനസ് മോഡലിന്റെയും ഒരു വലിയ ഹൈലൈറ്റ് ആണ്. അപ്പോൾ ഇപ്പം ലോകം മുഴുവൻ അല്ലെങ്കിൽ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വലിയ വലിയ കമ്പനികൾക്ക് ഇവിടുത്തെ ദുബായിലെ ജനങ്ങളിലേക്ക് എത്താനുള്ള ഏറ്റവും മികച്ചൊരു പ്ലാറ്റ്ഫോം കൂടിയാണിത് അല്ലേ. നമ്മുടെ സ്മാർട്ട് വാച്ചുകളിലും അതുപോലെ ഫിറ്റ്നസ് ട്രാക്കിംഗ് ഡിവൈസുകളിലും ഒക്കെ GPS നാവിഗേഷൻ സിസ്റ്റത്തിലും ഒക്കെ നമ്മൾ എന്നും കേൾക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു പേരാണ് ഈ ഗാർമിൻ എന്ന് പറയുന്നത്. എത്ര പേർക്ക് അത് ഓർത്തെടുക്കുക അല്ലെങ്കിൽ എത്ര പേർക്ക് അത് കേട്ടപ്പോൾ മനസ്സിലായെന്ന് എനിക്കറിയില്ല. എന്നാലും എന്തായാലും ഈ ഒരു ഗ്ലോബൽ ബ്രാൻഡ് പേര് എന്ന് പറയുമ്പോൾ ഇനി മുതൽ ദുബായ് മെട്രോ മാപ്പിലും ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. ദുബായ് മെട്രോയിൽ മാറി മാറി വന്ന പേരുകൾ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും പേരുകൾ അങ്ങനെ കിടപ്പുണ്ടോ? എൻ്റെ മനസ്സിൽ മാറി മാറി വന്നതോ മാറാനിരിക്കുന്നതോ എന്തോ ആയിക്കോട്ടെ, എൻ്റെ മനസ്സിൽ എപ്പോഴും ദുബായ് മെട്രോ എന്ന് പറയുമ്പോൾ വരുന്നൊരു പേരാണ് ജിജിക്കോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്ന കാലം മുതലേ ഈ പേര് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പേരുകളുണ്ടോ? കേൾക്കുമ്പോൾ ഒരു നൊസ്റ്റ് വരുന്നത്, ഏറെക്കാലം മെട്രോയിൽ സഞ്ചരിച്ചതിന് ശേഷം പിന്നീട് കാറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റൂട്ടിലേക്ക് തിരിഞ്ഞു പോയപ്പോൾ മെട്രോയിലേക്ക് വരാൻ പറ്റിയില്ല, പക്ഷെ അപ്പോഴും നിങ്ങൾ പോയത് ഇപ്പോൾ ഗ്രീൻ ആയിക്കോട്ടെ റെഡ് ആയിക്കോട്ടെ ഏത് വഴിയാണെങ്കിലും ശരി, ഒരു പേര് നമ്മുടെ മനസ്സിലിങ്ങനെ തട്ടി തട്ടി നിൽക്കും. നമുക്ക് അവിടെ ആ സ്ഥലത്തല്ല ഇറങ്ങേണ്ടതെങ്കിൽ പോലും ആ ഒരു പേര് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ നിൽക്കും. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജ് മീ 0585829220. ഇപ്പോൾ സമ്മാനങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഇനി ഇതൊന്നും അയക്കാൻ സമയം കാണില്ല. എങ്കിലും എന്തായാലും ഈ വരുന്ന സെപ്റ്റംബർ മുതൽ, അതായത് ഇപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മാസം മുതൽ അടുത്ത വർഷം ജനുവരി വരെയുള്ള ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് RTA ശരിക്കും ഈ ഒരു ചേഞ്ചസ് കംപ്ലീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് ഈ സ്റ്റേഷൻസിലെ സൈൻ ബോർഡുകളായിക്കോട്ടെ, ഡിജിറ്റൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേസ് ആയിക്കോട്ടെ, ഇൻ ട്രെയിൻ ഓഡിയോ അനൗൺസ്മെന്റുകൾ ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ ആപ്പുകളിലെ മെട്രോ മാപ്പുകൾ, ഇതിലെല്ലാം ഈ പുതിയ പേര് അപ്�േറ്റ് ചെയ്യാനുള്ള വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പേര് മാറിയെങ്കിലും സ്റ്റേഷൻ്റെ ലൊക്കേഷനിലോ അല്ലെങ്കിൽ മെട്രോ സർവീസസിന്റെ ടൈമിങ്ങിലോ ഒരുവിധ മാറ്റങ്ങളും ഇല്ലേ. അപ്പോൾ നിങ്ങളുടെ ഡെയിലി കമ്മ്യൂട്ട് മുൻപത്തെ പോലെ തന്നെ വളരെ സ്മൂത്തായിട്ട് പോവുകയുള്ളൂ, പേര് മാത്രമേ മാറുന്നുള്ളൂ. ഇപ്പോൾ റാഷിദിയ പോലെ അങ്ങനെ കുറെ കുറെ പേരുകൾ നമ്മുടെ മനസ്സിലിങ്ങനെ ടച്ച് ചെയ്ത് കിടപ്പുണ്ട്. അതിന് പേര് മാറുമ്പോഴും വേറെ മാറ്റങ്ങളൊന്നുമില്ലല്ലോ ആ പേര് മാത്രം, പക്ഷേ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. പേര് കേൾക്കുമ്പോൾ ഇത് എവിടെ സ്ഥലം ഓർത്ത് ടെൻഷൻ അടിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വഴിയറിയാൻ മെട്രോ അനൗൺസ്മെന്റുകളെ മാത്രം ആശ്രയിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആ ഒരു ഏരിയയിലേക്ക് ട്രാവൽ ചെയ്യുന്നവർ, ഈ ഓൺ പാസീവ് എന്ന ആ പഴയ പേരിന് പകരം ഇനി ഗാർമിൻ, എൻ്റെ മനസ്സിൽ ആ ഗ്രാമീൺ എന്നേ വരികയുള്ളൂ, ഗാർമിൻ മെട്രോ സ്റ്റേഷൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഒട്ടും തന്നെ കൺഫ്യൂഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന എന്താണ്, ദുബായ് എത്രത്തോളം ഡൈനമിക് ആയിട്ട് മുന്നോട്ട് കൊതിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ സ്ഥിരം കാണുന്ന ആ വഴികളും അല്ലെങ്കിൽ സ്റ്റേഷന്റെ പേരുകളും പോലും ഒരു പുതിയ ബ്രാൻഡോടെ കൂടുതൽ കളർഫുൾ ആയിട്ട് മാറുമ്പോൾ അത് നമ്മുടെ സിറ്റിക്ക് നൽകുന്നൊരു വിഷ്വൽ വൈബ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഗാർമിൻ മറക്കണ്ട, ഞാനും കൂടെ പഠിച്ചു നോക്കട്ടെ, ഗ്രാമീൻ അല്ല ഗാർമിൻ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യം മറക്കണ്ട. എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വരുന്ന എവർഗ്രീൻ പാട്ട് വരുന്ന മുമ്പ് പറഞ്ഞോട്ടെ, എന്റെ മനസ്സിൽ എപ്പോഴും വരുന്നത് ജിജിക്കോ ആണ്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏതാണെന്ന് വെച്ചാൽ വേഗം മെസ്സേജ് അയച്ചോ 0585829220 എന്ന നമ്പറിലേക്ക്.

0: Mid Morning with Nithya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
7: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
9: You are listening to Home.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: Nirnayaka Neekavumayi ED. പിണറായി വിജയനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ DGP കത്ത്. പിണറായി വിജയനെതിരെ അഴിമതി കേസെടുക്കാനുള്ള നീക്കം നിയമപരമായും രാഷ്ട്രീയപരവുമായി നേരിടാൻ CPM. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ആരോപണങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി DMK. സൗദിയിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഹൂതി ആക്രമണം, പ്രവാസികളടക്കം 73 പേർക്ക് പരുക്ക്.
4: നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. EMR എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസ്, മകൾ വീണ ടി എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു. ED അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകളും വിവരങ്ങളും ഉൾപ്പെടുത്തി PMLA ആക്ട് സെക്ഷൻ 66(2) പ്രകാരമാണ് DGP കത്തയച്ചത്. കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്താൻ വിജിലൻസിന് മാത്രമേ അധികാരമുള്ളൂ എന്നതിനാലാണ് ED സംസ്ഥാന DGP കത്ത് നൽകാൻ നിർദ്ദേശിച്ചത്. യാതൊരു സേവനവും നൽകാതെയാണ് CMR വീണയ്ക്ക് 1.72 കോടി രൂപ നൽകിയതെന്നാണ് ED പ്രധാന കണ്ടെത്തൽ. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുക കൈമാറിയതെന്നും ED ആരോപിക്കുന്നു. സേവനങ്ങൾ നൽകിയതിന് ആവശ്യമായ രേഖകളോ തെളിവുകളോ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ED ചൂണ്ടിക്കാട്ടി. നേരത്തെ SFIO സമർപ്പിച്ച റിപ്പോർട്ടിലും ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനുള്ള നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയവുമായി നേരിടാൻ CPM. പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലാണ് പിണറായിക്ക് പ്രതിരോധം തീർക്കുക. പിണറായി വിജയനെതിരെ അഴിമതി കേസെടുക്കാനുള്ള ED നിർദ്ദേശത്തോടെ CPM വിപുലീകൃത സംസ്ഥാന സമിതി വിവാദ നിഴലിൽ. തെറ്റുതിരുത്തൽ ചർച്ച ചെയ്യാനാണ് വിപുലീകൃത സംസ്ഥാന സമിതി ചേരുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് DGP കത്തയച്ചിരുന്നു. മുഹമ്മദ് റിയാസിനെതിരെയും വീണ ടിക്കെതിരെയും കേസെടുക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. PM സർക്കാർ പുതിയ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ഡൽഹിയിൽ നടന്ന ചർച്ചയെക്കുറിച്ചുള്ളത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. രാഹുൽഗാന്ധിയുമായി ചർച്ച നടത്തിയതായി വിവരമില്ല. പദ്ധതിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് തീരുമാനം നീളുന്നത്. പദ്ധതിയിൽ ഒപ്പുവെച്ച് സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയത് ഇടതു സർക്കാരെന്ന് മന്ത്രി ആരോപിച്ചു. രാഷ്ട്രീയ വിയോജിപ്പ് ഉള്ളതുകൊണ്ട് എല്ലാ വശവും വിശദമായി പരിശോധിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വിശദമാക്കി. ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ അവകാശങ്ങളിലും അധികാരങ്ങളിലും സർക്കാർ കൈവയ്ക്കില്ലെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദർശനം സുഗമമാക്കാനായില്ലെങ്കിൽ സർക്കാർ ഇടപെടും. നിലവിൽ നിയമനിർമ്മാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. എന്നാൽ നിയമനിർമ്മാണം ഉണ്ടാകുമെന്നും മന്ത്രി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം നല്ല രീതിയിൽ നടത്താനാണ് ശ്രമിക്കുന്നത്. അത് നല്ല രീതിയിൽ നടക്കണമെന്ന് സർക്കാരിന് നിർബന്ധമുണ്ടെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി പെട്ടെന്നുണ്ടായതല്ലെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. രാജ്യത്താകെ പ്രതിസന്ധിയുണ്ട്. മഴ കുറഞ്ഞതോടെ ഉൽപാദനം കുറഞ്ഞു. വൈദ്യുതിയുടെ ഉപഭോഗം കൂടുന്നത് പ്രതിസന്ധിയാണെന്നും മന്ത്രി. പല വൈദ്യുത പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാജ്യത്തൊട്ടാകെ മഴ കുറഞ്ഞു, ചൂടുകൂടി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭ്യത കുറയുന്നു. ഡാമുകളിലൊന്നും വെള്ളമില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ്. ഉത്തരേന് കീഴിലെ കയ്യാങ്കളി വിവാദത്തിൽ പാർട്ടി കടുപ്പിച്ചതോടെ രമ്യ ഹരിദാസ് അയയുമെന്ന് സൂചന. പാളയം പ്രദീപിനെ അഡീഷണൽ സ്റ്റാഫാക്കണമെന്നാവശ്യപ്പെട്ട് ഇതുവരെ കത്ത് നൽകിയില്ല. ഇന്ന് വീണ്ടും കത്ത് നൽകാനായിരുന്നു തീരുമാനം. അതേസമയം രമ്യക്കെതിരെ കെ മുരളീധരൻ രംഗത്ത്. പാർട്ടി നടപടിയെടുത്താൽ MLA ആയാലും ആരായാലും ബാധകമെന്നായിരുന്നു കെ മുരളീധരന്റെ വിമർശനം. പാർട്ടിക്ക് നാണക്കേടായ ചിറയൻകീഴ് കയ്യാങ്കളിയിൽ രമ്യ ഹരിദാസിനെ പരമാവധി സംരക്ഷിച്ച് സമവായത്തിനാണ് KPCC ശ്രമിച്ചത്. വ്യാപക പരാതി ഉയർന്നിട്ടും MLAക്കെതിരെ നടപടി വേണ്ടെന്ന് തീരുമാനിച്ച് പ്രശ്നമൊതുക്കി. എതിർചേരിയുടെ എതിർപ്പ് തണുപ്പിക്കാൻ പാളയം പ്രദീപിനെ സ്റ്റാഫാക്കരുതെന്ന് നിർദ്ദേശം രമ്യക്ക് നൽകാനും ധാരണയായി. പക്ഷേ സംസ്ഥാന പ്രാദേശിക നേതൃത്വത്തെ ഒരുപോലെ വെല്ലുവിളിച്ചും സമവായം പൊളിച്ചുമാണ് രമ്യയുടെ നീക്കമുണ്ടായത്. പാർട്ടി സസ്പെൻഡ് ചെയ്ത പാളയം പ്രദീപിനെ മുൻകാല പ്രാബല്യത്തോടെ അഡീഷണൽ സ്റ്റാഫാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകുകയായിരുന്നു. ക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പാലാ MLA മാണി സി കാപ്പനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകി പരാതിക്കാരൻ. പരാതിക്കാരനായ പ്രവാസി വ്യവസായി ദിനേശ് മേനോന്റെ അഭിഭാഷകനാണ് കത്ത് നൽകിയത്. മാണിസിക്കാപ്പിന് 3.5 വർഷത്തെ തടവ് ശിക്ഷയുണ്ടെന്നും ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കാൻ കോടതി ഉത്തരവില്ലെന്നും പരാതിക്കാരൻ കത്തിൽ പറഞ്ഞു. 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷയുണ്ടെങ്കിൽ അയോഗ്യനാക്കണമെന്ന ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം കാപ്പനെ മാറ്റി നിർത്തണമെന്നാണ് ആവശ്യം. പാലാ സീറ്റ് ഒഴിവുള്ളതായി വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ഒരു തീരുമാനവുമില്ലെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. ഇന്ത്യ സഖ്യം ഇക്കാര്യം ആലോചിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെന്നും എം എ ബേബി. കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ അപക്വവും അനാവശ്യവുമാണ്. ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഒന്നിച്ചു നിൽക്കാനാണ് ഇന്ത്യ സഖ്യത്തിലെ ധാരണ. പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും. പ്രതിപക്ഷ നേതാവായതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാട്ടുന്നുവെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും ഇതേ സ്ഥാനമുണ്ടെന്ന് എം എ ബേബി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയെ അപമാനിച്ചെന്ന പരാതിയിൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ തേടി പ്രതിപക്ഷത്തു നിന്നുള്ള 32 എംപിമാർ. പരാതിയിൽ നിലവിലെ നിയമ നടപടി കാര്യക്ഷമമല്ലെന്ന ആക്ഷേപമാണ് പ്രതിപക്ഷത്തിന്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പാർലമെന്റിൽ മന്ത്രിമാർ നൽകിയ ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന 32 എംപിമാർ രാഷ്ട്രപതിയുടെ ഇടപെടൽ തേടിയത്. തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി ജോസഫ് വിജയ് നടത്തിയ മീസ സർക്കാരിയ കമ്മീഷൻ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷമായ ഡി എം കെ നടത്തിയ ബഹളത്തെ തുടർന്ന് ഇന്നും നിയമസഭയിൽ കടുത്ത വാക്കേറ്റവും കയ്യാങ്കളിയുമുണ്ടായി. മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കുമ്പോൾ വിജിലൻസ് അന്വേഷണത്തിലുള്ള കേസുകൾ വായിച്ചു കേൾപ്പിച്ചത് സഭാ നടപടിക്രമങ്ങളുടെ ലംഘനമെന്ന് ഡി എം കെ എം എൽ എ ഇ വി വേലു ആരോപിച്ചു. അന്വേഷണത്തിലുള്ള കേസുകളിൽ പരാമർശം നടത്തുന്നത് കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഡി എം കെയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി പൊതുമരാമത്ത് മന്ത്രി ആദവ് അർജുന രംഗത്ത്. ഭരണകക്ഷി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഡി എം കെ തയ്യാറാകുന്നില്ലെന്നും സഭയിൽ താൻ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോഴെല്ലാം തടസ്സപ്പെടുത്താനാണ് ഡി എം കെ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഡി എം കെക്ക് വിജയേയും ഭരണകക്ഷിയെയും ഭയമാണെന്നും ഭരണകക്ഷിയുടെ വാദങ്ങൾ കേൾക്കാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അതിനിടെ മീസയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിജയ് നടത്തിയ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന ഡി എം കെയുടെ ആവശ്യം സ്പീക്കർ ജെ സി ഡി പ്രഭാകർ തള്ളി. സൌദി അറേബ്യയിലെ തെക്കൻ പ്രവിശ്യകളെ ലക്ഷ്യമിട്ട് യമനിലെ ഹൂദി വിമതർ നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും പ്രവാസികളുമടക്കം 73 പേർക്ക് പരിക്കേറ്റു. യമനിൽ വീണ്ടും പോരാട്ടം ശക്തമായ പശ്ചാത്തലത്തിൽ അബ്ഹ, ഖമേസ്, മുഷൈദ്, ജിസാൻ, നജ്രാൻ എന്നിവിടങ്ങളിലെ ജനവാസ മേഖലകൾക്കും സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും നേരെയാണ് ആക്രമണമുണ്ടായത്. ഗുരുതരമായ സാഹചര്യമാണെന്നും സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണിതെന്നും സൌദി സഖ്യസേനാ വക്താവ് പറഞ്ഞു. രാജ്യത്തെ പൌരന്മാർക്കും താമസക്കാർക്കും ഭീഷണി ഉയർത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ആക്രമണത്തിന്റെ ഉറവിടങ്ങൾ ഇല്ലാതാക്കാൻ ആവശ്യമായ സൈനിക നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി നയിക്കുന്ന ലുലു ഗ്രൂപ്പിനെ മധ്യപ്രദേശിലേക്ക് ക്ഷണിച്ച് മുഖ്യമന്ത്രി മോഹൻ യാദവ്. ദുബായിൽ വാർഷിക നിക്ഷേപ സംഗമത്തിൽ യൂസഫ് അലിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ക്ഷണം. ഭക്ഷ്യസംസ്കരണം, റീറ്റെയിൽ മേഖലകളിൽ സംസ്ഥാനത്ത് ലുലു ഗ്രൂപ്പിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തലസ്ഥാനമായ ഭോപ്പാൽ, ഇൻഡോർ, ഉജ്ജയിൻ തുടങ്ങിയ നഗരങ്ങളിൽ ഷോപ്പിംഗ് മാളുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയവയ്ക്ക് വലിയ അവസരങ്ങളുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത വർഷം ജനുവരിയിൽ ഭോപ്പാലിൽ നടക്കുന്ന മധ്യപ്രദേശ് നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കാൻ എം എ യൂസഫ് അലിയെ മുഖ്യമന്ത്രി ക്ഷണിച്ചു. ദുബായ് മെട്രോ റെഡ് ലൈനിലെ ഓൺ പാസീവ് സ്റ്റേഷൻ ഇനി മുതൽ ഗാർമിൻ മെട്രോ സ്റ്റേഷൻ എന്നറിയപ്പെടും. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആഗോള സാങ്കേതിക വിദ്യാ ബ്രാൻഡായ ഗാർമിനുമായി 10 വർഷത്തെ കരാറിൽ ഒപ്പുവച്ചു. ഗാർമിന്റെ യു എയിലെ വിതരണക്കാരായ അമിത് റീറ്റെയിൽ വഴിയാണ് കരാർ ഒപ്പുവച്ചത്.
2: Was brought to you by Danya Group of Companies since 1982.
1: Mid morning with Nitya. Time check.
2: Brought to you by Ozone Cargo.
5: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 48%.
1: Weather update.
2: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
1: You are listening to Home 92.2 FM. Home is a feeling.
6: Mid morning with Nitya.

0: मिड मॉर्निंग विद नित्या।
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ആൻഡ് ഹോം 92.2 FM. അപ്പോൾ ഇതുവരെ എനിക്കങ്ങോട്ട് നമ്മുടെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ പുതിയ പ്രമോ നിങ്ങളെ കേൾപ്പിച്ചു തരാൻ സാധിച്ചില്ല ഗായ്സ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, അത് ആക്ച്വലി ആ പ്രമോ ഞാനായിട്ട് നിങ്ങളെ കേൾപ്പിച്ചു തരാൻ സാധിച്ചില്ല, അല്ലാണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ തീർച്ചയായിട്ടും ഇത് നമ്മൾ കേട്ടിരിക്കണം. ഇത് ആരാണ് പാടിയിരിക്കുന്നതെന്നറിയണം, അതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ആരാണെന്ന് അറിയണം. അപ്പോൾ നിങ്ങൾ റെഡിയാണെങ്കിൽ ഐ ആം ഓൾസോ റെഡി. പോയാലോ നമുക്കതിന്റെ മിഡ് മോർണിംഗ് പ്രമോ ഒന്ന് കേൾക്കാം. മിഡ് മോർണിംഗ് വിത്ത് നിത്യ എന്ന നമ്മുടെ ഷോയുടെ മിഡ് മോർണിംഗ് പ്രമോ.

0: Morning with Nithya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: Yes, only on Home 92.2 FM. ശരിക്കും ഈ പാട്ട് ഇതിന്റെ പ്രമോ സോങ് പാടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ആശാജി മേനോനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് മിസ്റ്റർ രാഗ് ആണ് കേട്ടോ. അദ്ദേഹമാണ് ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് മെസ്സേജ് മീ റൈറ്റ് നൗ 0585829220 എന്ന നമ്പറേക്ക്. അപ്പൊ മിസ്റ്റർ രാഗിനും നമ്മുടെ ആശയ്ക്കും ഒരുപാട് താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പൊ ശരി, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അടുത്ത വിശേഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ എന്താണ് ഇപ്പൊ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ആകെ യെസ്, നമ്മുടെ 922 എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ റൈറ്റ് ആൻസറും പേരും കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പറിന്റെ ചോദ്യം എന്താണെന്ന് അറിയാലോ. അപ്പോ അത് ഒന്നോ രണ്ടോ തവണ മാത്രമേ കഴിഞ്ഞ മണിക്കൂറിൽ പറയുള്ളൂ. ഈ മണിക്കൂറിൽ ഇപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്, ആഫ്റ്റർ ദ വിശേഷം പറയാൻ പോകുന്നത്, ശരിക്കും അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് കിട്ടാനുള്ള ചോദ്യമാണ്. അതിന്റെ ഫോർമാറ്റ് അറിയാലോ, ഹോം കേരള എന്ന് ടൈപ്പ് ചെയ്യണം. ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കാം. യെസ്, അടുത്ത വിശേഷം പറഞ്ഞു ഞാൻ വിചാരിച്ചു ഒരു മൂവി അപ്ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും സംതിങ് ലൈക്ക് ദാറ്റ്, നമുക്ക് അങ്ങനെ പോയാലോ എന്ന് വിചാരിച്ചു. എന്നാലും ഇന്ന് ഇന്ത്യൻ സിനിമാ ലോകത്തു നിന്നും നമ്മുടെ മലയാള ചലച്ചിത്ര ശാഖയ്ക്ക് വളരെ നിർണായകമായ ചരിത്രപരമായ ഒരു വലിയ അപ്ഡേറ്റാണ് തരാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ് ഈ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ എന്നൊക്കെ പറയുന്നത്, അല്ലെ, അല്ലെങ്കിൽ നാഷണൽ ഫിലിം അവാർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ പതിറ്റാണ്ടുകളായി നമ്മുടെ മനസ്സിൽ പതിഞ്ഞൊരു ചിത്രമുണ്ട്. രാജ്യതലസ്ഥാനമായിട്ടുള്ള ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ വെച്ച് ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി അവാർഡുകൾ വിതരണം ചെയ്യുന്ന ആ ഒരു കാഴ്ച. എന്നാൽ ആ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് വളരെ വലിയൊരു മാറ്റത്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചരിത്രത്തിൽ ആദ്യമായി ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങ് ഡൽഹിക്ക് പുറത്തേക്ക് മാറ്റുകയാണ്. ദിസ് ഈസ് എ ഫസ്റ്റ് ടൈം ഇങ്ങനൊരു ചേഞ്ച് വന്നിരിക്കുന്നത്. ഇത്തവണത്തെ 72nd നാഷണൽ ഫിലിം അവാർഡ്സ് വിതരണ ചടങ്ങിന് ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത് എവിടെയാണ്? ഗുജറാത്ത്. ആദ്യമായിട്ടാണ് ഡൽഹിക്ക് പുറത്തേക്ക് അത് പോകുന്നത്, അത് ഗുജറാത്തിൽ വെച്ചാണ്. അപ്പൊ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ദേശീയ പുരസ്കാര ചടങ്ങ് തലസ്ഥാന നഗരിക്ക് പുറത്തുള്ള മറ്റൊരു സംസ്ഥാനത്ത് വെച്ച് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ സിനിമാ മേഖലയിൽ ഈ ഒരു വലിയ ചേഞ്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട്. എന്തിനങ്ങനെ ചെയ്യുന്നു, അതിന്റെ ആവശ്യമുണ്ടോ, അതിന്റെ പിന്നിൽ പല ഹിഡൻ അജണ്ടകളില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല ആൾക്കാരും പറയുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ പോകുന്നതിന് മുന്നിൽ അല്ലെങ്കിൽ പിന്നിൽ അല്ലെങ്കിൽ കൂടെയൊക്കെ നമുക്കും പോവാം. നമ്മൾ മലയാളികൾക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു സന്തോഷവും അഭിമാനവും ഉണ്ട്. കാരണം ഇത്തവണത്തെ പുരസ്കാര പട്ടികയിൽ നമ്മുടെ സ്വന്തം മമ്മൂക്ക ഉൾപ്പെടെ നിരവധി പ്രമുഖ മലയാള ചലച്ചിത്ര പ്രവർത്തകർ അവാർഡിന് അർഹരായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാലം അവാർഡ് വാങ്ങാനായി ഡൽഹിയിലേക്ക് വണ്ടി കയറിയിരുന്ന നമ്മുടെ ചലച്ചിത്ര താരങ്ങളെയും അണിയർ പ്രവർത്തകരെയും ഒക്കെ ഇനി മുതൽ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇനി മുതലാണോ അതോ ഇത്തവണ മാത്രമാണോ എണ്ണോ, ഇനി എന്തായാലും ഇത്തവണ നമ്മൾ ഗുജറാത്തിലേക്ക് പോകേണ്ടി വരും. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം എന്നതിനെ കുറിച്ച് ഒഫീഷ്യലി പറയപ്പെടുന്നത് എന്താ വെച്ചാൽ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത്തരം പ്രൗഢ ഗംഭീരമായ ദേശീയ ചടങ്ങുകൾ വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തവണ ഡൽഹിയിൽ നിന്നും നമ്മുടെ എന്താ പറയാ ഗുജറാത്തിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യൻ സിനിമയുടെ വൈവിധ്യത്തെയും ആഘോഷങ്ങളെയും ഡൽഹിയിൽ മാത്രം ഒതുക്കി നിർത്താതെ മറ്റ് പ്രധാന സംസ്ഥാനങ്ങളിലേക്ക് കൂടെ എത്തിക്കുക എന്നുള്ളൊരു വിഷനാണ് ശരിക്കും ഇതിന്റെ പിന്നിലുള്ളത് കേട്ടോ. പിന്നെ ഗുജറാത്തിലെ പ്രശസ്തമായ ഏതെങ്കിലും പ്രധാന വേദിയിലായിരിക്കും എന്തായാലും ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ സിനിമാ പ്രേമികൾക്കിടയിലും ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്കിടയിലും വലിയൊരു ടോപ്പിക് ഓഫ് ഡിസ്കഷനായി മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. എന്നാലും വിജ്ഞാൻ ഭവന്റെ ആ ഒരു പരമ്പരാഗതമായ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ മാറി ഗുജറാത്തിന്റെ മണ്ണിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ അവാർഡ് ഏറ്റുവാങ്ങുന്ന പുതിയ കാഴ്ച കാണാൻ എല്ലാവരും വളരെ കൗതുകത്തോടുകൂടി കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മമ്മൂക്കയ്ക്ക് വീണ്ടും ആ ദേശീയ പുരസ്കാരം ലഭിക്കുന്ന നിമിഷം കാണാൻ ഏതൊരു മലയാളിയെയും പോലെ ഞാനും വളരെ വളരെ എക്സൈറ്റഡ് ആണ്. ഓക്കെ, സിനിമയും അതിനോടനുബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ നമ്മൾ എപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട് അല്ലെ. ഇന്നത് പറയുമ്പോൾ ഇന്നലെ അത് മമ്മൂക്കയുടെ പിറന്നാളും കൂടെയായിരുന്നു. ഇന്ന് ഇങ്ങനൊരു വിജ്ഞാപനം നേരത്തെ അറിഞ്ഞതാണ് എങ്കിലും അതെനിക്ക് പറയാൻ കഴിയുമ്പോൾ വളരെ സന്തോഷം. അദ്ദേഹം എവിടെയായിരുന്നാലും ആ ഒരു അവാർഡ് വാങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് ഈ ഒരു വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ചോദ്യം എന്ന് പറയുന്നത് അക്ബർ ട്രാവൽസ് നൽകുന്ന ഫ്രീ റിട്ടേൺ എയർ ടിക്കറ്റ് കിട്ടാനുള്ള ചോദ്യം ഇതാ പിടിച്ചോ. അതായത് കേരളത്തിൽ നിന്ന് UAE ഫ്ലൈറ്റ് സർവീസ് സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് പ്രവാസികൾക്കായി ഓപ്പൺ ചെയ്ത കേരളത്തിലെ ഫസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഏത്? കേരളത്തിൽ നിന്നും UAE ഫ്ലൈറ്റ് സർവീസ് ആരംഭിച്ചപ്പോൾ പ്രവാസികൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത കേരളത്തിലെ ആ എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് ഏത് എന്നതാണ് ചോദ്യം. മനസ്സിലായി കാണുന്നു പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ നിന്ന് UAE ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഫ്ലൈറ്റ് സർവീസ് ആരംഭിച്ചപ്പോൾ പ്രവാസികൾക്കായിട്ട് ഓപ്പൺ ചെയ്ത കേരളത്തിലെ ഇന്റർനാഷണൽ സർവീസ് ഏതെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. വേഗം ആയിക്കോട്ടെ. എനിവേ, അയക്കേണ്ട ഫോർമാറ്റ് ഹോം കേരള, നിങ്ങളുടെ റൈറ്റ് ആൻസർ നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634721.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കി അണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
3: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
2: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും.
1: ഏറ്റവും
2: പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
1: Njan kaathirikkum.
5: Yeah, avan chaadana kudire.
3: Madi madi kudireyathu pinna chaadikkam. Poi show start cheyan nokku.
5: എടാ, 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
6: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
7: With Sand Dunes, only on Home 92.2 FM.
6: അപ്പൊ എങ്ങനാ, ട്യൂൺ ചെയ്യല്ലയോ?
8: ട്യൂൺ ചെയ്യല്ലയോ?
4: Sand Dunes with Akshay.
9: Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
10: പുതുമയുടെ നേരത്ത്
11: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
12: പഴമയുടെ തീരത്ത്
11: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന്
12: ലിസണേഴ്സ്,
11: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
2: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
13: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM, first anniversary birthday bash.
14: Joy Alukas, world's favorite jeweler.

0: मिड मॉर्निंग विद नित्या।
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പം നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് അക്ബർ ട്രാവൽസ് നൽകുന്ന ഫ്രീ റിട്ടേൺ എയർ ടിക്കറ്റിന്റെ ചോദ്യമാണ്. ആ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം ആക്ച്വലി അൽമറയ കാർ റെന്റൽ സർവീസ് നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള ചോദ്യമാണ്. അത് നമ്മൾ 1 o'clock 1 to 2 മാത്രമേ ചോദിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യമാണ്. യെസ്, ഇതാണ് ചോദ്യം. കേരളത്തിൽ നിന്ന് UAE ഫ്ലൈറ്റ് സർവീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്രവാസികൾക്കായിട്ട് ഓപ്പൺ ചെയ്ത കേരളത്തിലെ ഫസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഏതെന്നുള്ളതാണ്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് കൃത്യം അല്ലെങ്കിൽ അതൊന്നും നമ്മൾ നറുക്കെടുപ്പിലേക്ക് അല്ലെങ്കിൽ അത് നമ്മൾ ക്യാൻസൽ ചെയ്യും കേട്ടോ. സോ ഹോം കേരള നിങ്ങളുടെ ശരിയായ ഉത്തരം നിങ്ങളുടെ പേരുകൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. വേഗം വേഗം അയച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ആദ്യ ചോദ്യം ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ. ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നില്ലെങ്കിലും ആ സമ്മാനം നമ്മൾ September 5 ഹോം 92.2 FM അതിന്റെ മീൻസ് ഒന്നാമത്തെ ആനിവേഴ്സറി ആഘോഷങ്ങൾ തുടങ്ങിയത്. പക്ഷെ 4 തന്നെ സമ്മാന പരിമേള സ്റ്റാർട്ട് ചെയ്തിരുന്നു. September 4 മുതൽ September 30 വരെയാണ് ഈ ഒരു സമ്മാനത്തിന്റെ കോൺടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ സമ്മാനത്തിന്റെ കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 3rd ആണ്. സോ 3rd വിജയകരമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും പങ്കാളികളാകുക. അതോടൊപ്പം തന്നെ ഞാൻ വീണ്ടും പറയുന്നു, iPhone 17 നേടാനായിട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്, നമ്മൾ വീഡിയോയെ ചോദ്യമോ ഇതുവരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല, ബട്ട് ഇപ്പോഴും നിങ്ങളോട് പറയാനുള്ള കാര്യം, ആരെങ്കിലും ഇതുവരെയെങ്കിലും നമ്മുടെ ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ ഫോളോ ചെയ്യുക. എങ്കിൽ മാത്രമേ വരുന്ന വീഡിയോസിൽ എന്താ നമ്മൾ ചോദ്യങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ പറഞ്ഞോളും, ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അടുത്ത വിശേഷത്തിലേക്ക് കടക്കുന്നു. യെസ്, അതെ, നമ്മുടെ പുതിയ, അതായത് പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ, അയ്യോ, പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാർവതി തിരുവോത്ത് ആദ്യമായിട്ടൊരു പോലീസ് വേഷത്തിൽ എത്തുന്നു എന്നൊരു ഹൈലൈറ്റ് ആണുള്ളത്. അപ്പോൾ ഈ സിനിമ കാണാനുള്ള ഹോം സ്ക്രീനിങ്ങിനുള്ള അവസരമുണ്ട്. ഹോം സ്ക്രീനിങ്ങിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഈ മൂവി കാണാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ വീക്കെൻഡിലായിരിക്കും മൂവി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ് എവിടെയാണെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, മൂവി ഇഷ്ടമാണെങ്കിൽ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനോ പ്രഥമാന്നോ എങ്ങനെ വെച്ചാലും HT, അതിന്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് കേൾക്കണേ, ഹോം തിയേറ്റർ എന്നതിന്റെ HT, TH for Home Theatre. അപ്പോ ഹോം തിയേറ്റർ എന്നതിന്റെ HT പ്രഥമാനോ അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനോ നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് അയച്ചുകൊണ്ടേ ഇരുന്നോളൂ. വേഗം ആയിക്കോട്ടെ, ഇതിനകത്ത് അത് മുങ്ങിപ്പോരുത്. സിനിമ ഈ വീക്കെൻഡ് നമുക്ക് കാണാനുള്ള അവസരമുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും മലയാള റാപ്പ് സംഗീത ലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ ഗായകനാണ് വേടൻ അല്ലേ. ഇപ്പൊ വേടൻ പാടിയ പുതിയ പാട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരെന്ന് ഈ നമ്മുടെ ഈ സിനിമയിലെ പുരക്ഷി എന്ന് തുടങ്ങുന്ന തീം സോങ് ആണ് ഇപ്പോൾ അദ്ദേഹം പാടിക്കൊണ്ട് ആ പാട്ടിനെ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ പാട്ട് പുറത്തിറങ്ങി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മികച്ച പ്രതികരണമാണ് കേൾവിക്കാരിൽ നിന്ന് ഈ പാട്ടിന് ലഭിക്കുന്നത്. അപ്പൊ വേടന്റെ ശക്തമായിട്ടുള്ള വരികളും ആലാപന ശൈലിയും തന്നെയാണ് ഈ പാട്ടിന്റെ പ്രധാന ആകർഷണം. അപ്പൊ സിനിമയുടെ കഥ അന്തരീക്ഷത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഈ തീം സോങ് അവർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അപ്പൊ സംഗീത പ്രേമികൾക്കിടയിലും സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തരംഗമായി മാറി ഈ ട്രാക്ക് സിനിമയ്ക്കുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വേടന്റെ ഈ ഒരു വേറിട്ട ശബ്ദവും ആ ഒരു പവർഫുൾ വരികളും ചേരുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി തന്നെയാണ് പാട്ടിനെ പെട്ടെന്ന് ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് എത്തിച്ചത്. അപ്പോൾ വേടന്റെ ഈ പുതിയ പാട്ട് കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കാൻ ട്രൈ ചെയ്യുക. ഞാനും ഇതുവരെ കേട്ടില്ല കേട്ടോ. അപ്പൊ ഞാനും വിചാരിച്ചു നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ കേട്ടാലോ എന്ന്. എനിവേ, നോക്കട്ടെ, നമ്മൾ എന്തെങ്കിലും എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രഥമ ദൃഷ്ട്യ ട്രൈ ചെയ്യണം, നമുക്ക് ഒരുമിച്ച് കേൾക്കാൻ പറ്റുമെന്നുള്ളത്. ട്രൈ ചെയ്യാന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കേ, ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാൻ റെഡിയാണ് ഗായ്സ്. പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരിലെ പാട്ട്. യെസ്,
2: മോർ പവർ ദാൻ എനി സിംഗിൾ സെർവർ കാൻ ഹാൻഡിൽ. സോ ദി ഇൻഡസ്ട്രി.
1: ഇപ്പൊ കേക്കാം, കേക്കുമായിരിക്കും, കേക്കണല്ലോ. എന്തൊക്കെയോ കേക്കുന്നുണ്ട്. വേടനാണേ, ഞാൻ കുറച്ചൊന്ന് ഓടിച്ചു വിടാം. ആ വരുന്നുണ്ട്.
3: കാലം കാലമായി അനീതി മേഘം
0: മണ്ണിൽ പെയ്തത്.
1: അപ്പൊ ഇതായിരിക്കും പാട്ട്. നമ്മള് ഇത് പിന്നീട് ഒരവസരത്തിൽ നന്നായി കേൾക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ കേൾപ്പിച്ചില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നരുതല്ലോ. അതുകൊണ്ട് മാത്രം ഞാനൊന്ന് വന്ന് കേൾപ്പിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് ഷീപ്സിനോട് പറയാം ഈ പാട്ടൊന്ന് തരണേ, നമുക്ക് കേൾപ്പിക്കാം. അപ്പൊ എന്തായാലും ആളിട്ടിട്ടുണ്ടാവും, ഞാൻ അത് നോക്കാത്തോണ്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ തന്നെ ഒന്ന് കേൾക്കണം എന്ന് തോന്നി, അതുകൊണ്ട് മാത്രം പറഞ്ഞേ ഉള്ളൂ. യെസ്, അപ്പോൾ നമ്മുടെ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്, തമിഴ് ഹിറ്റിലേക്ക് പോവാണ്. വേറൊന്നുമല്ല, കേരളത്തിൽ നിന്ന് യുഎയിലേക്ക് ഫ്ലൈറ്റ് സർവീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്രവാസികൾക്കായിട്ട് ഓപ്പൺ ചെയ്ത കേരളത്തിലെ ഫസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന്റെ ഫോർമാറ്റ് മറക്കല്ലേ, ഹോം കേരള എന്ന് ടൈപ്പ് ചെയ്യുക. റൈറ്റ് ആൻസർ നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
5: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 NGCC TNC apply.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: You are listening to Home 92.2 FM. Home is a feeling.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
6: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
5: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
7: You are listening to Home

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: നിർണായക നീക്കവുമായി ED. പിണറായി വിജയനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ DGP കത്ത്. പിണറായി വിജയനെതിരെ അഴിമതി കേസെടുക്കാനുള്ള നീക്കം നിയമപരമായും രാഷ്ട്രീയപരവുമായി നേരിടാൻ CPM. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ആരോപണങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി DMK. സൗദിയിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഹൂതി ആക്രമണം, പ്രവാസികളടക്കം 73 പേർക്ക് പരുക്ക്.
4: നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. EMR എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസ്, മകൾ വീണ ടി എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്ത കേസെടുക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു. ED അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകളും വിവരങ്ങളും ഉൾപ്പെടുത്തി PMLA ആക്ട് സെക്ഷൻ 66(2) പ്രകാരമാണ് DGP കത്തയച്ചത്. കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്താൻ വിജിലൻസിന് മാത്രമേ അധികാരമുള്ളൂ എന്നതിനാലാണ് ED സംസ്ഥാന DGP കത്ത് നൽകാൻ നിർദ്ദേശിച്ചത്. യാതൊരു സേവനവും നൽകാതെയാണ് CMR വീണയ്ക്ക് 1.72 കോടി രൂപ നൽകിയതെന്നാണ് ED പ്രധാന കണ്ടെത്തൽ. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുക കൈമാറിയതെന്നും ED ആരോപിക്കുന്നു. സേവനങ്ങൾ നൽകിയതിന് ആവശ്യമായ രേഖകളോ തെളിവുകളോ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ED ചൂണ്ടിക്കാട്ടി. നേരത്തെ SFIO സമർപ്പിച്ച റിപ്പോർട്ടിലും ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനുള്ള നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയവുമായി നേരിടാൻ CPM. പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലാണ് പിണറായിക്ക് പ്രതിരോധം തീർക്കുക. പിണറായി വിജയനെതിരെ അഴിമതി കേസെടുക്കാനുള്ള ED നിർദ്ദേശത്തോടെ CPM വിപുലീകൃത സംസ്ഥാന സമിതി വിവാദ നിഴലിൽ. തെറ്റുതിരുത്തൽ ചർച്ച ചെയ്യാനാണ് വിപുലീകൃത സംസ്ഥാന സമിതി ചേരുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് DGP കത്തയച്ചിരുന്നു. മുഹമ്മദ് റിയാസിനെതിരെയും വീണ ടിക്കെതിരെയും കേസെടുക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. PM ശ്രീയിൽ സർക്കാർ പുതിയ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ഡൽഹിയിൽ നടന്ന ചർച്ചയെക്കുറിച്ചുള്ളത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയതായി വിവരമില്ല. പദ്ധതിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് തീരുമാനം നീളുന്നത്. പദ്ധതിയിൽ ഒപ്പുവെച്ച് സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയത് ഇടതു സർക്കാരെന്ന് മന്ത്രി ആരോപിച്ചു. രാഷ്ട്രീയ വിയോജിപ്പ് ഉള്ളതുകൊണ്ട് എല്ലാ വശവും വിശദമായി പരിശോധിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വിശദമാക്കി. ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ അവകാശങ്ങളിലും അധികാരങ്ങളിലും സർക്കാർ കൈവയ്ക്കില്ലെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദർശനം സുഗമമാക്കാനായില്ലെങ്കിൽ സർക്കാർ ഇടപെടും. നിലവിൽ നിയമനിർമ്മാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. എന്നാൽ നിയമനിർമ്മാണം ഉണ്ടാകുമെന്നും മന്ത്രി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം നല്ല രീതിയിൽ നടത്താനാണ് ശ്രമിക്കുന്നത്. അത് നല്ല രീതിയിൽ നടക്കണമെന്ന് സർക്കാരിന് നിർബന്ധമുണ്ടെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി പെട്ടെന്നുണ്ടായതല്ലെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. രാജ്യത്താകെ പ്രതിസന്ധിയുണ്ട്. മഴ കുറഞ്ഞതോടെ ഉൽപാദനം കുറഞ്ഞു. വൈദ്യുതിയുടെ ഉപഭോഗം കൂടുന്നത് പ്രതിസന്ധിയാണെന്നും മന്ത്രി. പല വൈദ്യുത പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാജ്യത്തൊട്ടാകെ മഴ കുറഞ്ഞു, ചൂടുകൂടി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭ്യത കുറയുന്നു. ഡാമുകളിലൊന്നും വെള്ളമില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ്. ഉത്തരേന് കീഴിലെ കയ്യാങ്കളി വിവാദത്തിൽ പാർട്ടി കടുപ്പിച്ചതോടെ രമ്യ ഹരിദാസ് അയയുമെന്ന് സൂചന. പാളയം പ്രദീപിനെ അഡീഷണൽ സ്റ്റാഫാക്കണമെന്നാവശ്യപ്പെട്ട് ഇതുവരെ കത്ത് നൽകിയില്ല. ഇന്ന് വീണ്ടും കത്ത് നൽകാനായിരുന്നു തീരുമാനം. അതേസമയം രമ്യക്കെതിരെ കെ മുരളീധരൻ രംഗത്ത്. പാർട്ടി നടപടിയെടുത്താൽ MLA ആയാലും ആരായാലും ബാധകമെന്നായിരുന്നു കെ മുരളീധരന്റെ വിമർശനം. പാർട്ടിക്ക് നാണക്കേടായ ചിറയൻകീഴ് കയ്യാങ്കളിയിൽ രമ്യ ഹരിദാസിനെ പരമാവധി സംരക്ഷിച്ച് സമവായത്തിനാണ് KPCC ശ്രമിച്ചത്. വ്യാപക പരാതി ഉയർന്നിട്ടും MLAക്കെതിരെ നടപടി വേണ്ടെന്ന് തീരുമാനിച്ച് പ്രശ്നമൊതുക്കി. എതിർചേരിയുടെ എതിർപ്പ് തണുപ്പിക്കാൻ പാളയം പ്രദീപിനെ സ്റ്റാഫാക്കരുതെന്ന് നിർദ്ദേശം രമ്യക്ക് നൽകാനും ധാരണയായി. പക്ഷേ സംസ്ഥാന പ്രാദേശിക നേതൃത്വത്തെ ഒരുപോലെ വെല്ലുവിളിച്ചും സമവായം പൊളിച്ചുമാണ് രമ്യയുടെ നീക്കമുണ്ടായത്. പാർട്ടി സസ്പെൻഡ് ചെയ്ത പാളയം പ്രദീപിനെ മുൻകാല പ്രാബല്യത്തോടെ അഡീഷണൽ സ്റ്റാഫാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകുകയായിരുന്നു. ക്രിക്കറ്റ് കേസിൽ ശിക്ഷിക്കപ്പെട്ട പാലാ MLA മാണി സി കാപ്പനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകി പരാതിക്കാരൻ. പരാതിക്കാരനായ പ്രവാസി വ്യവസായി ദിനേശ് മേനോന്റെ അഭിഭാഷകനാണ് കത്ത് നൽകിയത്. മാണി സി കാപ്പന് 3.5 വർഷത്തെ തടവ് ശിക്ഷയുണ്ടെന്നും ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കാൻ കോടതി ഉത്തരവില്ലെന്നും പരാതിക്കാരൻ കത്തിൽ പറഞ്ഞു. 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷയുണ്ടെങ്കിൽ അയോഗ്യനാക്കണമെന്ന ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം കാപ്പനെ മാറ്റി നിർത്തണമെന്നാണ് ആവശ്യം. പാലാ സീറ്റ് ഒഴിവുള്ളതായി വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ഒരു തീരുമാനവുമില്ലെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. ഇന്ത്യ സഖ്യം ഇക്കാര്യം ആലോചിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെന്നും എം എ ബേബി. കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ അപക്വവും അനാവശ്യവുമാണ്. ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഒന്നിച്ചു നിൽക്കാനാണ് ഇന്ത്യ സഖ്യത്തിലെ ധാരണ. പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും. പ്രതിപക്ഷ നേതാവായതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാട്ടുന്നുവെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും ഇതേ സ്ഥാനമുണ്ടെന്ന് എം എ ബേബി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയെ അപമാനിച്ചെന്ന പരാതിയിൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ തേടി പ്രതിപക്ഷത്തു നിന്നുള്ള 32 എംപിമാർ. പരാതിയിൽ നിലവിലെ നിയമ നടപടി കാര്യക്ഷമമല്ലെന്ന ആക്ഷേപമാണ് പ്രതിപക്ഷത്തിന്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പാർലമെന്റിൽ മന്ത്രിമാർ നൽകിയ ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന 32 എംപിമാർ രാഷ്ട്രപതിയുടെ ഇടപെടൽ തേടിയത്. തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി ജോസഫ് വിജയ് നടത്തിയ മീസ സർക്കാരിയ കമ്മീഷൻ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷമായ ഡി എം കെ നടത്തിയ ബഹളത്തെ തുടർന്ന് ഇന്നും നിയമസഭയിൽ കടുത്ത വാക്കേറ്റവും കയ്യാങ്കളിയുമുണ്ടായി. മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കുമ്പോൾ വിജിലൻസ് അന്വേഷണത്തിലുള്ള കേസുകൾ വായിച്ചു കേൾപ്പിച്ചത് സഭാ നടപടിക്രമങ്ങളുടെ ലംഘനമെന്ന് ഡി എം കെ എം എൽ എ ഇ വി വേലു ആരോപിച്ചു. അന്വേഷണത്തിലുള്ള കേസുകളിൽ പരാമർശം നടത്തുന്നത് കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഡി എം കെയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി പൊതുമരാമത്ത് മന്ത്രി ആദവ് അർജുന രംഗത്ത്. ഭരണകക്ഷി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഡി എം കെ തയ്യാറാകുന്നില്ലെന്നും സഭയിൽ താൻ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോഴെല്ലാം തടസ്സപ്പെടുത്താനാണ് ഡി എം കെ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഡി എം കെക്ക് വിജയേയും ഭരണകക്ഷിയെയും ഭയമാണെന്നും ഭരണകക്ഷിയുടെ വാദങ്ങൾ കേൾക്കാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അതിനിടെ മീസയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിജയ് നടത്തിയ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന ഡി എം കെയുടെ ആവശ്യം സ്പീക്കർ ജെ സി ഡി പ്രഭാകർ തള്ളി. സൌദി അറേബ്യയിലെ തെക്കൻ പ്രവിശ്യകളെ ലക്ഷ്യമിട്ട് യമനിലെ ഹൂദി വിമതർ നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും പ്രവാസികളുമടക്കം 73 പേർക്ക് പരിക്കേറ്റു. യമനിൽ വീണ്ടും പോരാട്ടം ശക്തമായ പശ്ചാത്തലത്തിൽ അബ്ഹ, ഖമീസ്, മുഷൈദ്, ജിസാൻ, നജ്രാൻ എന്നിവിടങ്ങളിലെ ജനവാസ മേഖലകൾക്കും സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും നേരെയാണ് ആക്രമണമുണ്ടായത്. ഗുരുതരമായ സാഹചര്യമാണെന്നും സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണിതെന്നും സൌദി സഖ്യസേനാ വക്താവ് പറഞ്ഞു. രാജ്യത്തെ പൌരന്മാർക്കും താമസക്കാർക്കും ഭീഷണി ഉയർത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ആക്രമണത്തിന്റെ ഉറവിടങ്ങൾ ഇല്ലാതാക്കാൻ ആവശ്യമായ സൈനിക നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി നയിക്കുന്ന ലുലു ഗ്രൂപ്പിനെ മധ്യപ്രദേശിലേക്ക് ക്ഷണിച്ച് മുഖ്യമന്ത്രി മോഹൻ യാദവ്. ദുബായിൽ വാർഷിക നിക്ഷേപ സംഗമത്തിൽ യൂസഫ് അലിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ക്ഷണം. ഭക്ഷ്യ സംസ്കരണം, റീറ്റെയിൽ മേഖലകളിൽ സംസ്ഥാനത്ത് ലുലു ഗ്രൂപ്പിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തലസ്ഥാനമായ ഭോപ്പാൽ, ഇൻഡോർ, ഉജ്ജയിൻ തുടങ്ങിയ നഗരങ്ങളിൽ ഷോപ്പിംഗ് മാളുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയവയ്ക്ക് വലിയ അവസരങ്ങളുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത വർഷം ജനുവരിയിൽ ഭോപ്പാലിൽ നടക്കുന്ന മധ്യപ്രദേശ് നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കാൻ എം എ യൂസഫ് അലിയെ മുഖ്യമന്ത്രി ക്ഷണിച്ചു. ദുബായ് മെട്രോ റെഡ് ലൈനിലെ ഓൺ പാസീവ് സ്റ്റേഷൻ ഇനി മുതൽ ഗാർമിൻ മെട്രോ സ്റ്റേഷൻ എന്നറിയപ്പെടും. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആഗോള സാങ്കേതിക വിദ്യാ ബ്രാൻഡായ ഗാർമിനുമായി 10 വർഷത്തെ കരാറിൽ ഒപ്പുവച്ചു. ഗാർമിന്റെ യു എയിലെ വിതരണക്കാരായ അമിത് റീറ്റെയിൽ വഴിയാണ് കരാർ ഒപ്പുവച്ചത്. ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറുകൾ വീണ്ടും ബുക്ക് ചെയ്യാനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. ഇന്ത്യയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇനി മുതൽ 25 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഉപഭോക്താക്കൾക്ക് അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയും. പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം എണ്ണ വിതരണ കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. നേരത്തെ നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവുമായിരുന്നു രണ്ട് ബുക്കിംഗുകൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട നിർബന്ധിത സമയപരിധി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് എൽ പി ജി ലഭ്യതയിൽ തടസ്സം നേരിട്ട പശ്ചാത്തലത്തിലായിരുന്നു തീരുമാനം. വിതരണം ക്രമീകരിച്ച് എല്ലാവർക്കും എൽ പി ജി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസത്തെ ഇടവേള ഏർപ്പെടുത്തിയത്. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടിനെതിരെ സിപിഎം സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. റിപ്പോർട്ടിലുള്ളത് പതിവ് കാര്യങ്ങൾ മാത്രമാണെന്നും ഇതുകൊണ്ടൊന്നും ഇപ്പോഴത്തെ തിരിച്ചടി മറികടക്കാനാകില്ലെന്നും നേതാക്കൾ. സാമ്പ്രദായിക സമീപനം ഇനി പറ്റില്ലെന്ന് സംസ്ഥാന സമിതിയിൽ എം പി രാജേഷ്. ടി വി രാജേഷും എൻ എൻ കൃഷ്ണദാസും ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തി. പി ജയരാജനും ജെ മേഴ്സിക്കുട്ടിയമ്മയും റിപ്പോർട്ടിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു.
5: പാർട്ടിയുടെ തെറ്റ് തിരുത്തലിനായി പൊതുജനങ്ങളും പാർട്ടി അനുഭാവികളും സിപിഎം നേതൃത്വത്തിന് അയച്ചിട്ടുള്ളത് 20,000-ലേറെ പ്രതികരണങ്ങൾ. ഈ വിമർശനങ്ങളും അഭിപ്രായങ്ങളും റിപ്പോർട്ടിന്റെ ഭാഗമാക്കും. വാട്സ്ആപ്പ് വഴി 17,000-ലേറെ പേർ പ്രതികരിച്ചു. ഇമെയിൽ വഴി 2,300 പേർ തെറ്റ് തിരുത്തലിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. പാർട്ടി വെബ്സൈറ്റിൽ 300-ലേറെ പേരും അഭിപ്രായം രേഖപ്പെടുത്തി. ഇവയിൽ ആക്ഷേപ രീതിയിലുള്ളവയും ആവർത്തന സ്വഭാവമുള്ളവയും ഒഴിവാക്കിയും മുന്നോട്ടു പോകുന്ന സഹായകമായിട്ടുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
6: FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
6: Brought to you by Ozone Cargo.
7: ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
1: Time check.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
6: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
7: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 49%.
1: Weather update.
6: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nithya.
1: ഒരുപാട് സമ്മാനദാനങ്ങൾക്കിടയിൽ ഞാൻ ചോദിച്ചൊരു കാര്യത്തിന് നിങ്ങൾ ആരും ഉത്തരം പറഞ്ഞില്ല കേട്ടോ. അതായത് നമ്മുടെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ പ്രമോ സോങ് നിങ്ങൾ കേട്ടു തുടങ്ങി കാണും. നമ്മുടെ ടൈറ്റിലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് മിഡ് മോർണിംഗ് വിത്ത് നിത്യ. യെസ്, അത് ആശ പാടിയതാണ്, സൂപ്പർ. ഓക്കെ, ആശ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്കാണല്ലോ ഏത് പാട്ട് പാടിയതാണെന്ന് വെച്ചാൽ മഴ എന്ന് പറഞ്ഞ സിനിമയിലെ ആരാദ്യം പറയും. ഞാൻ പാടുമ്പോൾ അതിനൊട്ടും പിച്ചും കാണത്തില്ല, ഒന്നും കാണില്ല. ആ പാട്ട് പാടി ആശേനെ ആരാ മറക്കല്ല, എന്ത് നല്ല വോയിസാണ്. അപ്പോൾ ആളാണ് നമ്മുടെ ടൈറ്റിലും അതുപോലെ തന്നെ നമ്മുടെ പ്രൊമോ സോങ്ങും പാടിയിരിക്കുന്നത് കേട്ടോ. പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. ഓക്കെ, യെസ്, നമ്മൾ വീണ്ടും അടുത്ത വിശേഷത്തിലേക്ക് പോവാണ്. ഒരു മിമിക്രിക്കാരനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും നമ്മുടെ ഷോയിൽ മിമിക്രിക്കാരെ കൊണ്ടുവരാറുണ്ടല്ലോ. അതിന് മുമ്പ് വീണ്ടും ഓർപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഈ മണിക്കൂറിലൊരു ചോദ്യം ബാലൻസ് ഉണ്ട്. അൽമരയ കാർ റെന്റൽ സർവീസ് നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു ചോദ്യമുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ചോദ്യം ഞാൻ ഉടനെ ചോദിക്കുന്നതായിരിക്കും. കഴിഞ്ഞ 2 മണിക്കൂറുകളിൽ നമ്മൾ 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, ജോയ് അൽകാസ് നൽകുന്ന 9 gram gold 22 carat 9 gram gold കിട്ടാനുള്ള ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. അത് റിപ്പീറ്റ് ചെയ്യില്ല, അത് കൃത്യമായിട്ട് കേട്ട് മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുക. ദെൻ സെക്കൻഡ് വൺ ഈസ് നമ്മുടെ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന്റെ ചോദ്യം ചോദിച്ചിരുന്നു. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചോദ്യം കൃത്യമായിട്ട് ചോദിച്ചിരുന്നു, എൻ്റെ ആൻസേഴ്സ് വേണമെങ്കിൽ ഞാൻ ആ ചോദ്യം ഒന്നും കൂടെ ഒന്ന് പറയാം. അതിന് നമ്മൾ വെച്ച്, കേരളത്തിൽ നിന്ന് UAE ഫ്ലൈറ്റ് സർവീസ് ആരംഭിച്ചപ്പോൾ പ്രവാസികൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് കേരളത്തിലെ ഫസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഏതെന്നുള്ള ചോദ്യമാണ് അക്ബർ ട്രാവൽസിന്റെ റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടി ഞാൻ ചോദിച്ചത്. സോ അതിന് നിങ്ങൾ ഉത്തരം വയ്ക്കേണ്ടത് ഹോം കേരള. നിങ്ങളുടെ ശരിയായിട്ടുള്ള ഉത്തരം പേര് ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്കാണ്. ഇനി അൽമരായ കാർ റെന്റൽ സർവീസ് നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് പറയാനുള്ള വിശേഷം എന്ന് പറയുന്നത് ഒരു, അതായത് കടലിന്റെ അടിത്തട്ടില്ലേ, അതിന്റെ അവിടെ അതിശയിപ്പിക്കുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്തെക്കുറിച്ചുള്ളൊരു വിശേഷമാണ് ഇപ്പോൾ നിങ്ങളുടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. സാധാരണ ഈ കടലിലെ അതിശയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, സ്രാവിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്താ പറയുക, വെയിൽസിനെ കുറിച്ചോ ഒക്കെ ആയിരിക്കും സാധാരണ പറയാറുള്ളത് അല്ലേ. അതല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള പവിഴ പുറ്റുകളെ കുറിച്ചൊക്കെ ആയിരിക്കും പറയാറുള്ളത്. എന്നാൽ ഇന്ന് ശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു കടൽ ജീവിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മിമിക് ഒക്ടോപ്പസ് അല്ലെങ്കിൽ അനുകരണ നീരാളി. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായല്ലോ ഈ മണിക്കൂറിൽ എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് ആരാണെന്ന്. അപ്പോൾ നമ്മുടെ നേച്ചറിൽ ഇങ്ങനെ ഒളിച്ച് പതുങ്ങിയിരിക്കാനും അതിൻ്റെ ശത്രുക്കളിൽ നിന്ന് അതിന് രക്ഷ നേടാനും ഒക്കെ നിറം മാറുന്ന പല ജീവികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓന്തുൾപ്പെടെ ഇങ്ങോട്ട് പലതും അല്ലേ. അങ്ങനെ എന്നാൽ കേവലം നിറം മാറ്റത്തിൽ മാത്രം ഒതുങ്ങാതെ മറ്റ് ജീവികളുടെ രൂപവും ആകൃതിയും അതിൻ്റെ പെരുമാറ്റം വരെ അതേപടി അനുകരിക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ് ഈ മിമിക് ഒക്ടോപ്പസ് അല്ലെങ്കിൽ അനുകരണ നീരാളി എന്ന് പറയുന്നത്. ഇതിലുള്ള ഏറ്റവും അതിശയകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ, നട്ടലില്ലാത്ത ജീവിവർഗങ്ങളിൽ വെച്ച് ഏറ്റവും ബുദ്ധിശാലിയായിട്ടുള്ള ജീവിയാണ് എന്നാണ് ഈ നീരാളികളെ കുറിച്ച് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. അപ്പോൾ 1998 ഇന്തോനേഷ്യയിലെ സുലവേസി എന്ന് പറയുന്ന ഒരു തീരത്തുള്ള നദിയുടെ എന്താ പറയുക, തുടക്ക ഭാഗത്തിൽ വെച്ച് സമുദ്രശാസ്ത്രജ്ഞർ ഈ അപൂർവ ജീവി, അതായത് നമ്മുടെ മിമിക് ഒക്ടോപ്പസിനെ ആദ്യമായിട്ട് കണ്ടെത്തുന്നത് കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് ഈ കടലിൻ്റെ അടിത്തട്ടിലെ ചെളി നിറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ജീവികൾ ജീവിക്കുന്നത്. ഏകദേശം 60 centimeter വരെ നീളമുള്ള ഇതിൻ്റെ ശരീരത്തിൽ തവിട്ട് വെള്ള ഇങ്ങനെ നിറങ്ങളൊക്കെ കലർന്ന വരകളുള്ള ഒരുതരം നീരാളികളാണ്. സാധാരണ നമ്മൾ നീരാളികളെ കാണുമ്പോൾ അതിൻ്റെ ദേഹത്ത് അങ്ങനെ പുള്ളിയും കുത്തുമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഒരുമാതിരി ഇങ്ങനെ വഴുവഴുക്കുള്ള ഒരുതരം ഇങ്ങനെ വല്ലാത്തൊരു ജീവിയാണ്. പക്ഷേ ഇതിനങ്ങനൊന്നുമല്ല, വേറൊരു രീതിയിലാണ്, വെള്ളയും തവിട്ടവും കലർന്ന നിറങ്ങളുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ അനുകരണ പാഠവത്തെക്കുറിച്ച് പറഞ്ഞാൽ, കടലിലെ പ്രധാനമായിട്ടും 5 വെല്ലുവിളികളെ അതിജീവിക്കാൻ 5 വ്യത്യസ്ത ജീവികളുടെ രൂപമാണ് ഈ നീരാളികൾ സ്വീകരിക്കാറുള്ളത്. ഒന്നാമതായിട്ട് ലയൺ ഫിഷ്, ഭയങ്കര വിഷമുള്ള മുള്ളുകളുള്ള ഒരു മീനാണ്. ഈ മീനിന്റെ രൂപം എടുക്കാൻ നീരാളി തന്റെ കൈകൾ വശങ്ങളിലേക്ക് ഇങ്ങനെ വിടർത്തി വെക്കും. എന്നിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ അത് നീന്താൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു എന്താ ലയൺ ഫിഷ് ആണെന്ന് തോന്നും അല്ലേ. അപ്പോൾ വിഷമുള്ളതുകൊണ്ട് മറ്റ് ജീവികളടുത്തേക്ക് വരില്ല. ഇനി രണ്ടാമതായിട്ട് ഫ്ലാറ്റ് ഫിഷ് അല്ലെങ്കിൽ സോൾ ഫിഷ്, സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ മാത്രം നീന്തുന്ന ഒരു തരം പരന്ന മീനാകാൻ ഈ നീരാളി എന്താ ചെയ്യുന്നറിയാമോ, തൻ്റെ എല്ലാ കൈകളും ശരീരത്തോട് ഒതുക്കി പിടിച്ച് ഒരൊറ്റ അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് രൂപത്തിലേക്ക് മാറും. എങ്ങനെയുണ്ട്? ഇനി മൂന്നാമതായിട്ട് സീ സ്നേക്ക് അല്ലെങ്കിൽ കടൽപ്പാമ്പ്, കറുപ്പും വെള്ളയും വരകളുടെ കടൽപ്പാമ്പിന്റെ രൂപം എടുക്കാൻ നീരാളി എന്താ ചെയ്യുന്നത്, തൻ്റെ കൈകൾ മാത്രം പുറത്തേക്ക് നീട്ടിവെച്ച് ബാക്കി കൈകൾ ഇങ്ങനെ അതിൻ്റെ ശരീരത്തേക്ക് ഒതുക്കി വെച്ച് ആ പൊത്തിനുള്ളിൽ ഒതുക്കി വെക്കുന്നത് പോലെ ഒളിപ്പിക്കും. അപ്പോൾ അത് സീ സ്നേക്ക് ആണെന്നേ കരുതുള്ളൂ. ഇത് കൂടാതെ ജെല്ലി ഫിഷ്, ജെയിൻ ക്രാബ് തുടങ്ങിയുള്ള ജീവികളുടെ ചലനങ്ങളും സാഹചര്യത്തിനനുസരിച്ച് അനുകരിക്കാൻ ഇതിന് പ്രത്യേക കഴിവാണ്. കലാഭവൻ മിമിക്രിക് ട്രൂപ്പിലങ്ങാണ്ട് കയറിയിട്ടുണ്ട്. ഉണ്ട്. അത്രയും അനുഭവ പാഠമുള്ള മിമിക് ഓക്ടോപസ് ആണിത്. എന്തായാലും ഇതിന്റെ യഥാർത്ഥ ബുദ്ധി നമ്മൾ തിരിച്ചറിയുന്നത് എന്ന് പറയുമ്പോൾ ഇതിന് കേവലം അനുകരണം മാത്രമല്ല കേട്ടോ, വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്വയം പ്രതിരോധ തന്ത്രം കൂടിയാണ്. അതായത് വഴിയിൽ ഏത് ശത്രുവിനെ കണ്ടാലും ആ ശത്രു ഭയപ്പെടുന്ന മറ്റൊരു ജീവിയുടെ രൂപമാണ് ഈ നീരാളി പെട്ടെന്ന് സ്വീകരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഡാം സെൽഫിഷ് എന്താ പറയുക, നീരാളി ആക്രമിക്കാൻ വരിക എന്ന് കരുതുക. ഡാം സെൽഫിഷിന്റെ എന്താ പറയുക പ്രധാന ശത്രു കടൽപ്പാമ്പുകളാണ്. അപ്പൊ അപ്പൊ തന്നെ ഈ നീരാളി എന്ത് ചെയ്യും, ഈ സീ സ്നേക്കിന്റെ രൂപത്തിലേക്ക് മാറും. പെട്ടെന്ന് ഏത് ജീവിയുടെ രൂപം എടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു കോമൺ സെൻസും ബുദ്ധിയും സമുദ്രശാസ്ത്രജ്ഞർ പോലും ഇതിനെ കണ്ട് മീൻസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം 2 വർഷം മാത്രമാണ് ഈ ജീവികളുടെ ആയുസ്. സമുദ്രത്തിന്റെ ആ ഒരു ആവാസ വ്യവസ്ഥയിൽ ഇത് വഹിക്കുന്ന പങ്കും വളരെ വലുതാണ്. ഇപ്പൊ ശാസ്ത്രലോകം എത്രത്തോളം പഠനം നടത്തിയാലും പുതിയ അത്ഭുതങ്ങൾ മാത്രം ബാക്കി വെക്കുന്ന ഒന്നാണ് നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതി എന്നുള്ളതിലെ ഏറ്റവും വലിയ ഉദാഹരണം സത്യത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ മിമിക് ഓക്ടോപസ് തന്നെയാണ്. ഒരു കാര്യം ചെയ്യാം, എനിക്ക് ശ്വാസം മുട്ടുന്നു ഇത്രയും പറഞ്ഞപ്പോഴേക്കും. നമുക്കൊരു പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ.
3: Brought to you by Almaraya.
1: ശ്വാസം മുട്ടുന്നു ഇത്രയും പറഞ്ഞപ്പോഴേക്കും നമുക്കൊരു പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം.
0: You are listening.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634-7271.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തെരുവോ.
3: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല.
2: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഞാൻ കാത്തിരിക്കും.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
7: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: मिड मॉर्निंग विद नित्या।
1: ഞാനിങ്ങനെ ചെമ്പകവല്ലികളിൽ നിന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. നമ്മളത് ഒരു മരുഭൂമി കഥ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണല്ലേ. ആ ഓക്കെ, എന്തായാലും ആ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന തന്നെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വാർത്തകളും വിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ചോദിക്കാനുള്ള ചോദ്യം മറന്നു. അതുകൊണ്ട് പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ എന്ന സിനിമ ഈ വീക്കെൻഡിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡേറ്റും ലൊക്കേഷനും ഒക്കെ ഞാൻ ഉടനെ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും വെള്ളി ശനി ദിവസങ്ങൾ നിങ്ങൾ ഹോം സ്ക്രീനിങ്ങിന് വേണ്ടി മാറ്റിവെക്കുക. അയ്യോ, ആ സമയത്ത് എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്തായാലും മെസ്സേജ് അയക്കേണ്ട. കാണാൻ വരാൻ ആ ഒരു വെള്ളി ശനി ദിവസങ്ങൾ ഒഴിവാക്കി ഇട്ടേക്കുന്നവരാണെങ്കിൽ ഈവനിങ് സിനിമയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തോ. അപ്പോൾ ഒരു കപ്ലൻഡ്രി ടിക്കറ്റ് ആണ് കേട്ടോ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. സോ അതിനുവേണ്ടി HT ഹോം തിയേറ്റർ എന്നതിൻ്റെ HT സ്പേസ് പ്രഥമ എന്നോ അല്ലെങ്കിൽ സിനിമയുടെ മുഴുവൻ പേര് എഴുതിക്കോ. നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഇപ്പോൾ ഒരു മണി കഴിഞ്ഞ് 33 മിനിറ്റായി. എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ള സമയമാകുന്നു. പക്ഷേ അതിന് മുമ്പ് ഞാനൊരു വിശേഷം പറഞ്ഞിട്ട് അതിലേക്ക് പോവാം. വെൽക്കം ബാക്ക്. എന്തായാലും നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് അങ്ങ് യൂറോപ്പിലെ ഏറ്റവും വർണ്ണാഭമായിട്ടുള്ള ഒരു ആഘോഷ നഗരിയിലേക്കാണ്, ജർമ്മനിയിലെ മ്യൂണിക്കിലേക്ക്. ഇനി ഏതാനും ആഴ്ചകൾ കൂടി ഉള്ളു കേട്ടോ അവിടെ ഒക്ടോബർ മാസം എന്ന് പറയുമ്പം അങ്ങ് എത്തിപ്പോയി അല്ലേ. അവിടെ അല്ലേ എവിടെയും ലോകത്ത് എവിടെയും. ഒക്ടോബർ എന്ന് കേൾക്കുമ്പം തന്നെ ലോകമെമ്പാടുള്ള യാത്രാപ്രേമികളുടെയും ആഘോഷങ്ങളെ ഏറ്റവും കൂടുതൽ നെഞ്ചേറ്റുന്നവരുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫോക്ക് ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഒക്ടോബർ ഫെസ്റ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വർഷം തോറും ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു വലിയ ഉത്സവത്തിൽ പങ്കാളികളാകാൻ മ്യൂണിക്കിലേക്ക് ഒഴുകിയെത്തുന്നത് കേട്ടോ. എന്നാൽ ഈ ആഘോഷത്തിന്റെ പിന്നിൽ വളരെ രസകരമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. 1810 കൃത്യമായിട്ട് പറഞ്ഞാൽ 1810 ഒക്ടോബർ 12 ഈ ഒരു ആഘോഷത്തിന്റെ പാരമ്പര്യത്തിന് തുടക്കം കുറിക്കുന്നത്. അതായത് ബവേറിയയിലെ കിരീടാവകാശിയായിരുന്ന ലുഡ്വിഗ് എന്ന് പറഞ്ഞ രാജകുമാരന്റെയും തെരേസ എന്ന് പറഞ്ഞ രാജകുമാരിയുടെയും അവരുടെ എന്താ വെഡിങ് സെലിബ്രേഷൻ അല്ലെങ്കിൽ വെഡിങ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ഈ ഒക്ടോബർ ഫെസ്റ്റ് അവിടെ സംഘടിപ്പിച്ചത്. അപ്പൊ മ്യൂണിക് സിറ്റിയുടെ പുറത്തുള്ള ഒരു വലിയ പുൽമൈതാനിയിൽ വെച്ചായിരുന്നു അന്ന് ഈ ആഘോഷങ്ങളൊക്കെ നടന്നത്. അപ്പൊ ഈ രാജകുമാരിയോടുള്ള ബഹുമാനാർത്ഥം ആ സ്ഥലത്തിന് തെരേസിൻ വീസ് അല്ലെങ്കിൽ തെരേസയുടെ പുൽമേട് എന്ന് പേരിട്ടു. എന്തോ പേരല്ലേ, നമുക്ക് തെരേസയുടെ പുൽമേട് മതി. അപ്പൊ പ്രാദേശികമായിട്ട് ഇന്ന് ജനങ്ങൾ ആഘോഷ നഗരിയെ വീസ് എന്നാണ് വിളിക്കുന്നത്. അന്ന് നടന്ന ആഘോഷങ്ങളുടെ ഭാഗമായിട്ടൊരു വലിയ എന്താ പറയുക, ഈ കുതിരയോട്ട മത്സരം ഇല്ലേ, കുതിരപ്പന്തയം, അതും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രാജകീയ ആഘോഷം ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് നൽകിയ ഒരു സന്തോഷം എത്ര വലുതായിരുന്നോ, അങ്ങനെയാണ് ഓരോ വർഷവും ഈ ഉത്സവം അവർ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതിന്റെ തുടക്കത്തിൽ ഒക്ടോബർ മാസത്തിൽ മാത്രമായിരുന്നു ഈ ഫെസ്റ്റിവൽ നടന്നത്. എന്നാൽ ഒക്ടോബർ മാസത്തിലെ ആ തണുപ്പുള്ള കാലാവസ്ഥയും മഴയും ആഘോഷങ്ങൾക്ക് തടസ്സമാവാതിരിക്കാൻ പിന്നെ അവർ ഇതിന്റെ സമയക്രമത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ സെപ്റ്റംബർ അവസാന വാരങ്ങളിൽ തുടങ്ങി ഒക്ടോബർ ആദ്യ വാരത്തോടെ അവസാനിക്കുന്ന രീതിയിലേക്ക് ഉത്സവം മാറ്റി. എങ്കിലും ഈ പറഞ്ഞ പോലെ പണ്ടുകാലം മുതൽ പരമ്പരാഗതമായിട്ട് ഇതിനെ ഒക്ടോബർ ഫെസ്റ്റ് എന്ന് തന്നെയാണ് അവർ വിളിച്ചു പോയിക്കൊണ്ടിരുന്നത്. സെപ്റ്റംബറിൽ പകുതി വെച്ച് തുടങ്ങുന്നതുകൊണ്ട് പേരൊന്നും മാറ്റിയില്ല. ഇന്നിപ്പോൾ വെറും ഒരു പ്രാദേശിക ആഘോഷം മാത്രമല്ല ഇത്. ജർമ്മൻ സംസ്കാരവും അതിൻ്റെ ഒരു അതൊരു ആതിഥ്യ മര്യാദയൊക്കെ ലോകത്തിന് മുന്നിൽ വിളിച്ചോതുന്ന ഒരു ഇന്റർനാഷണൽ ഇവന്റ് ആയിട്ട് ഈ ഒക്ടോബർ ഫെസ്റ്റ് മാറിക്കഴിഞ്ഞു. അപ്പോൾ പരമ്പരാഗത ബവേറിയൻ വസ്ത്രങ്ങളായിട്ടുള്ള ലെഡഹൗസൻ, ഡെൻഡിൽ ഇതൊക്കെ ധരിച്ചിട്ടാണ് പ്രാദേശിക ജനങ്ങളും സഞ്ചാരികളും ഇവിടെ എത്താറുള്ളത്. ഞാനിതൊക്കെ ഇങ്ങ് പറഞ്ഞു പോട്ടോ, ഇതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ആയിട്ടുണ്ടോ എന്തായാലും ബവേറിയൻ ബ്രാസ് മ്യൂസിക്കും അതുപോലെ നാടോടി നൃത്തങ്ങളും ഒക്കെ ലൈവ് സംഗീത പരിപാടികളൊക്കെ ഈ നഗരത്തെ വലിയൊരു ആവേശത്തിലാഴ്ത്തുകയാണ് ഒക്ടോബർ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ. എനിക്ക് ഈ ബവേറിയൻ ബ്രാസ് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരിക്കൽ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് കുറച്ചിങ്ങനെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഒരു എന്താ ഒരു നരേറ്റർ കൂടിയാണ് ഇത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് നല്ല മ്യൂസിക് തപ്പിപ്പോയി, അത് യൂറോപ്യൻ സ്റ്റൈലുള്ള കുറച്ച് മ്യൂസിക്. അങ്ങനെ ഞാൻ ഒരിക്കലും എനിക്ക് പേരറിയാതെ ഞാൻ കണ്ടുപിടിച്ചതാണ്. ഇതിൽ നിന്ന് കുറേ നേരം കേൾക്കാൻ നല്ല രസമാണേ. അപ്പോൾ പിന്നെ എന്താണ് ഏതാണ് നോക്കിപ്പോയാണ് ഇതൊരു ബവേറിയൻ ബ്രാസ് മ്യൂസിക്കൊക്കെ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അവിടുത്തെ ഈ ഒക്ടോബർ ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ നാടോടി നൃത്തങ്ങളും ഈ പറഞ്ഞ പോലെ ലൈവ് സംഗീത പരിപാടികൾ യൂട്യൂബിലൊക്കെ ഉണ്ട്, പല ആൾക്കാർ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ നല്ല രസമാണ്. ഇതിനോടൊപ്പം തന്നെ പരമ്പരാഗത ജർമ്മൻ വിഭവങ്ങളായിട്ടുള്ള പ്രിറ്റ്സെൽസ്, അതുപോലെ വല്ലാത്ത പേരുകളാണ്, ജർമ്മൻ സോസേജുകൾ റോസ്റ്റ് ചെയ്ത ചിക്കൻ, ഇതെല്ലാം കിട്ടും. നല്ല രസമാണ് എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. എന്തായാലും കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായിട്ട് വൻകിട തീം പാർക്ക് റൈഡേഴ്സും റോളർ കോസ്റ്റേഴ്സും എല്ലാം കളിക്കാൻ എന്തൊക്കെ അല്ലെങ്കിൽ വിനോദ പരിപാടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടാണ് ഈ കാർണിവൽ വേറൊരു തരത്തിലൊരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ജർമ്മനിയുടെ സാമ്പത്തിക രംഗത്തും ടൂറിസം മേഖലയിലും വലിയൊരു പങ്കാണ് ശരിക്കും ഒക്ടോബർ ഫെസ്റ്റ് വഹിക്കുന്നത്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ആളുകൾ ഒന്നിച്ചു കൂടുകയും സൗഹൃദങ്ങൾ പുതുക്കുകയും ചെയ്യുന്ന ഈ വലിയ ഉത്സവം മ്യൂണിക് നഗരത്തെ മാത്രമല്ല ജർമ്മനിയെ തന്നെ ലോക ഭൂപടത്തിൽ വേറിട്ട് നിർത്തുകയാണ്. അപ്പൊ ലോക എന്താ പറയുക, അപ്പോൾ ഈ ഒരു ഒക്ടോബറിൽ ജർമ്മനിയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മ്യൂണിക്കിലെ ഈ ഒരു ഒക്ടോബർ ഫെസ്റ്റ് അനുഭവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗംഭീര അനുഭവം തന്നെയായിരിക്കും. അത് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. എല്ലാവരും ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. യെസ്, അപ്പോൾ അൽമരായ കാർ റെന്റൽ വൺ മന്ത് സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള ചോദ്യം ഇതാ പിടിച്ചോളൂ. ദുബായിൽ കാർ രജിസ്ട്രേഷൻ ആൻഡ് പാസിംഗിനൊക്കെ ആയിട്ട് വാഹനം പരിശോധിക്കുന്ന RTA അംഗീകൃത കേന്ദ്രങ്ങളെ പൊതുവെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട്, അതെന്താണ്? ദുബായിൽ കാർ രജിസ്ട്രേഷൻ ആൻഡ് പാസിംഗുമായിട്ട് വാഹനം പരിശോധിക്കുന്ന RTA അംഗീകൃത കേന്ദ്രങ്ങളെ പൊതുവെ വിളിക്കുന്ന പേരെന്ത്? ദുബായിൽ കാർ രജിസ്ട്രേഷൻ അതുപോലെ പാസിംഗിനൊക്കെ ആയിട്ട് വാഹനങ്ങൾ പരിശോധിക്കുന്ന RTA അംഗീകൃത കേന്ദ്രങ്ങളെ പൊതുവെ വിളിക്കുന്ന പേര് എന്ത്? കൃത്യമായ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഇങ്ങനെയാണ്: ഹോം ഡ്രൈവ് space your right answer space your name, send it to 0585829220. ചോദ്യം ഒന്നുകൂടെ പറയാം. ദുബായിൽ കാർ രജിസ്ട്രേഷനും പാസിംഗിനും ഒക്കെ ആയിട്ട് നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ കാറുകളൊക്കെ പരിശോധിക്കുന്ന RTA അംഗീകൃത കേന്ദ്രങ്ങളെ പൊതുവെ വിളിക്കുന്ന പേര് എന്താണ്? കൃത്യമായ ഉത്തരം തന്നെ വേണം. ഫോർമാറ്റ് ഇങ്ങനെയാണ്: ഹോം ഡ്രൈവ് സ്പേസ് യുവർ റൈറ്റ് ആൻസർ യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ്. എന്തായാലും നമ്മളൊരു 5 ദിവസം ആകുമ്പോഴേക്കും ഇതുവരെ ഓരോ റൗണ്ടുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ആൾക്കാരുടെ പേര് വിവരങ്ങൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. പക്ഷെ 30-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കോൺടെസ്റ്റാണ്. അതിൽ നിന്നുമായിരിക്കും ഇത്രയും സെലക്ട് ചെയ്തവരിൽ നിന്നും നമ്മൾ വിജയികളെ പരിഗണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ടയ്ക്ക് അയച്ചോ മെസ്സേജസ് അയച്ചോ ഭാഗ്യശാലികൾക്ക് സമ്മാനം കിട്ടും. പിന്നെ ഒരു വലിയ വിശേഷം കൂടി പറയാനുള്ളത്, യെസ് ഇപ്പോൾ ഇതിൻ്റെ അയച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് ആൻസർ നിങ്ങൾ അയക്കുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് വീണ്ടും ഹോം ഡ്രൈവ് എന്നാണ്. ഹോം ഡ്രൈവ് റൈറ്റ് ആൻസർ പേര് സെൻഡിറ്റ് 0585829220 എന്ന നമ്പറിലേക്ക് അയക്കുക. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ 4-ാമത്തെ സമ്മാനമല്ലേ. ഇനി 2-ാമത്തെ സമ്മാനം എന്ന് പറയുന്നത് അത് ഇൻസ്റ്റഗ്രാം പേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹോം 92.2 FM ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ഫോളോ ചെയ്യുക. ഞങ്ങളവിടെ ഈ നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഞങ്ങളെല്ലാ RJ'സും ചേർന്ന് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എത്രയും വേഗം ആദ്യ കടമ്പ എന്ന് പറയുന്നത് ഹോം 92.2 FM ഇൻസ്റ്റഗ്രാം പേജിലെത്തുക, ഫോളോ ചെയ്യുക. ദെൻ ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അതിന് മാത്രമല്ല ആ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റിൽ 4 നിങ്ങളുടെ സുഹൃത്തുക്കളെ മെൻഷൻ ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനം. 4 സുഹൃത്തുക്കളെ മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പോൾ ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാം പേജ് അക്കൗണ്ട് ചെയ്യുക. നമ്മളുടെ ആനിവേഴ്സറി വീഡിയോ ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ വന്നിട്ട് 4 നിങ്ങളുടെ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുക. ഇത് മാത്രമാണ് അങ്ങനെ ടാഗ് ചെയ്യുന്നവരിൽ നിന്നും അല്ലെങ്കിൽ മീൻസ് അതിലൂടെ പങ്കാളികളാകുന്നവരിൽ നിന്നും നമ്മൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് iPhone 17 സമ്മാനമായി നൽകുന്നത്. അപ്പൊ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. എൻജോയ് ദി സോങ്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: യെസ്, നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രാഫിക് അന്തരീക്ഷം എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിയാം. നമുക്കൊരു ബമ്പർ ടു ബമ്പർ ട്രാഫിക് ലിസ്റ്റ് ഒന്ന് എടുക്കാം അല്ലേ. ഹെവി ട്രാഫിക് ഓൺ D73 സെക്കൻഡ് ഡിസംബർ സ്ട്രീറ്റ് അൽ ബദ, അതുപോലെ കുറേ ഇപ്പോൾ നല്ല രീതിയിൽ ട്രാഫിക് കൂടിയിട്ടുണ്ട്. ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഏരിയാസ് അൽ ജഫ്ലിയ, അതുപോലെ തന്നെ നമ്മുടെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഓൺ ട്രേഡ് സെൻ്റർ ഫസ്റ്റ്. Then heavy traffic on 13C street in Al Satwa. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. ട്രേഡ് സെൻ്റർ സെക്കൻഡ് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് കാണിക്കുന്നത്. ദെൻ ഓൺ ട്രേഡ് സെൻ്റർ സെക്കൻഡ് ബമ്പർ ടു ബമ്പർ ആണ് കാണിക്കുന്നത്. ദെൻ ഓൺ അസ്ര സ്ട്രീറ്റ് അൽ സത്വ അത്യാവശ്യം നല്ല രീതിയിൽ ഭയങ്കര ട്രാഫിക് കാണിക്കുന്നുണ്ട് കേട്ടോ. ട്രേഡ് സെൻ്റർ സെക്കൻഡ് ഇപ്പം ഞാൻ കറങ്ങി കറങ്ങി ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. സ്ട്രീറ്റ് 8B അൽ ഹുബൈബ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. അത്യാവശ്യം ട്രാഫിക് കുറഞ്ഞൊരു ലൈറ്റ് ട്രാഫിക് ഏരിയ എന്ന് പറയുമ്പോൾ അൽ മജ്ലി സ്ട്രീറ്റ് സബീൽ ഫസ്റ്റ് അവിടെയൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ ലൈറ്റ് ട്രാഫിക് ഉണ്ട്. DIFC അത്യാവശ്യം ലൈറ്റ് ട്രാഫിക്കാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ നമ്മളുടെ ഫ്രം ദുബായ് സബീൽ ഫസ്റ്റ് ഊതുമേത്ത റോഡ് ഇപ്പം അത്യാവശ്യം മോഡറേറ്റ് ട്രാഫിക്കാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പം ഇവിടേക്കാണ് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ യാത്രയിൽ എവിടെയെങ്കിലും അത്യാവശ്യം ഹെവി ട്രാഫിക് അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് എവിടെയെങ്കിലും കാണിക്കുന്നുണ്ട്, വാഹനങ്ങൾ അനങ്ങാതെ കിടക്കുകയാണ്, ആ ഒരു സ്റ്റേജാണ്, എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ ആക്സിഡൻസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക 0585829220 എന്ന നമ്പറിലേക്ക്.
0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
0: You are listening.

0: मॉर्निंग विद नित्या।
1: യെസ് മിഡ് മോർണിംഗ് നിത്യ തുടരുന്നില്ല, അവസാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് വീണ്ടും ഓർപ്പിക്കുന്നു, ഇപ്പോൾ ലാസ്റ്റ് അതായത് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ കാര്യമാണ് ഞാൻ ഓർപ്പിക്കുന്നത്. നമുക്ക് സെപ്റ്റംബർ 5-ാം തീയതിയാണ് നമ്മൾ 5-ാം തീയതി ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി. അപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻസ് നമ്മൾ 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് മീൻസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ സമ്മാനങ്ങൾക്ക് വേണ്ടിയുള്ള കോൺടെസ്റ്റ് ആക്ച്വലി സെപ്റ്റംബർ 4 സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് 3rd ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചോദിച്ചത് ജോ എലക്കാസ് നൽകുന്ന 9g 22 ക്യാരറ്റ് ഗോൾഡിന് വേണ്ടിയുള്ള ചോദ്യമായിരുന്നു. അതിനുള്ള ഉത്തരങ്ങൾ അയച്ചു വരുന്നത് എന്തായാലും പേര് നിറക്കെടുത്തിട്ടുണ്ട്. ആ പേരുകൾ വിവരങ്ങളെല്ലാം ഉടനെ തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. പക്ഷേ അതെല്ലാം ഫൈനൽ കോൺടെസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഫൈനൽ നറുക്കെടുപ്പിലേക്ക് പോകാനുള്ളതാണ്. എന്തായാലും ഇതുവരെ തിരഞ്ഞെടുത്തവരുടെ പേരുകളൊക്കെ നമ്മൾ ഉടനെ അറിയിക്കുന്നതായിരിക്കും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യമായിരുന്നു. അതുപോലെ തേർഡ് ക്വസ്റ്റ്യൻ അൽമരായ കാർ റെന്റൽസ് നൽകുന്ന തേർഡ് ക്വസ്റ്റ്യൻ അക്ബർ ട്രാവൽസിന്റെയും ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അൽമരായ കാർ റെന്റൽസിന്റെയും ആയിരുന്നു. എന്തായാലും ഇപ്പോൾ 2 മണിവരെ മാത്രമേ നമുക്ക് ഉത്തരങ്ങൾ അയക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾക്കൊന്നും ഉത്തരം അയക്കാൻ നിൽക്കണ്ട. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ എന്ന് പറഞ്ഞ സിനിമ കാണാനുള്ള ടിക്കറ്റിന് വേണ്ടിയുള്ള ടിക്കറ്റ് മീൻസ് മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുക. അതിന് HT പ്രഥമ എന്നു നിങ്ങളുടെ പേരുകൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് അയച്ചുകൊണ്ടേ ഇരിക്കൂ. എല്ലാ ഷോസിലും ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇതാ 2 മണിയോടുകൂടി അവസാനിച്ചിരിക്കുന്നു. 2 to 4 ഷീബ ചോദിക്കുന്നത് മലയാളിയുടെയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. അതിന് ഉത്തരം മാത്രം ആ ഷോയിൽ കൊടുത്താൽ മതിയിട്ട്. ഓരോ ഷോയിലും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്, ഡിഫറെൻറ്റ് ആൻസേഴ്സ്, ഡിഫറെൻറ്റ് രീതികളാണ്. ഇനി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഒരു കാര്യം, ഷെയ്ബ് വന്ന് ചോദ്യം ചോദിക്കുന്നവരെയും നിങ്ങൾക്ക് സമയമുണ്ട്. പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾക്ക് മീൻസ് ഉത്തരങ്ങൾക്ക് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് സിനിമയുടെ ഭാഗമാകാം. അതോടൊപ്പം തന്നെ Home 92.2 FM ഇൻസ്റ്റാഗ്രാം പേജ് വേഗം ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ഫോളോ ചെയ്തുകൊള്ളുക. കാരണം നമ്മുടെ വീഡിയോ അവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അതായത് iPhone 17 വേണ്ടിയുള്ള വീഡിയോ അവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ആ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് അതായത് വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങളുടെ നാല് ഫ്രണ്ട്സിനെ ഈ വീഡിയോ മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. പേജ് ഫോളോ ചെയ്യുക, നമ്മുടെ വീഡിയോ ആനിവേഴ്സറി ഞങ്ങൾ RJs എല്ലാവരും ചെയ്തേക്കുന്ന ആനിവേഴ്സറി വീഡിയോ ലൈക്ക് ചെയ്യുക, അതിന് താഴെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 4 ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക. ദാറ്റ്സ് ഓൾ. അപ്പൊ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത് iPhone 17. ഓക്കെ ബൈ. അപ്പൊ എനിക്ക് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയം കഴിഞ്ഞു കേട്ടോ. ഇനി ഒത്തിരി പാട്ടുകൾ, വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് ഷീബ എത്തും. ടാറ്റ ബൈ ബൈ ഫ്രം മിഡ് മോർണിംഗ് വിത്ത് നിത്യ, ഓൺലി ഓൺ Home 92.2 FM.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: Nirnayakanikavumayi ED. പിണറായി വിജയനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ DGP കത്ത്. പിണറായി വിജയനെതിരെ അഴിമതി കേസെടുക്കാനുള്ള നീക്കം നിയമപരമായും രാഷ്ട്രീയപരവുമായി നേരിടാൻ CPM. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ആരോപണങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി DMK. സൗദിയിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഹൂതി ആക്രമണം, പ്രവാസികളടക്കം 73 പേർക്ക് പരുക്ക്.
4: നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. EMR എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസ്, മകൾ വീണ ടി എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്ത കേസെടുക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു. ED അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകളും വിവരങ്ങളും ഉൾപ്പെടുത്തി PMLA ആക്ട് സെക്ഷൻ 66(2) പ്രകാരമാണ് DGP കത്തയച്ചത്. കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്താൻ വിജിലൻസിന് മാത്രമേ അധികാരമുള്ളൂ എന്നതിനാലാണ് ED സംസ്ഥാന DGP കത്ത് നൽകാൻ നിർദ്ദേശിച്ചത്. യാതൊരു സേവനവും നൽകാതെയാണ് CMR വീണയ്ക്ക് 1.72 കോടി രൂപ നൽകിയതെന്നാണ് ED പ്രധാന കണ്ടെത്തൽ. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുക കൈമാറിയതെന്നും ED ആരോപിക്കുന്നു. സേവനങ്ങൾ നൽകിയതിന് ആവശ്യമായ രേഖകളോ തെളിവുകളോ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ED ചൂണ്ടിക്കാട്ടി. നേരത്തെ SFIO സമർപ്പിച്ച റിപ്പോർട്ടിലും ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനുള്ള നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയവുമായി നേരിടാൻ CPM. പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലാണ് പിണറായിക്ക് പ്രതിരോധം തീർക്കുക. പിണറായി വിജയനെതിരെ അഴിമതി കേസെടുക്കാനുള്ള ED നിർദ്ദേശത്തോടെ CPM വിപുലീകൃത സംസ്ഥാന സമിതി വിവാദ നിഴലിൽ. തെറ്റുതിരുത്തൽ ചർച്ച ചെയ്യാനാണ് വിപുലീകൃത സംസ്ഥാന സമിതി ചേരുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് DGP കത്തയച്ചിരുന്നു. മുഹമ്മദ് റിയാസിനെതിരെയും വീണ ടിക്കെതിരെയും കേസെടുക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. PM ശ്രീയിൽ സർക്കാർ പുതിയ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ഡൽഹിയിൽ നടന്ന ചർച്ചയെക്കുറിച്ചുള്ളത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയതായി വിവരമില്ല. പദ്ധതിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് തീരുമാനം നീളുന്നത്. പദ്ധതിയിൽ ഒപ്പുവെച്ച് സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയത് ഇടത് സർക്കാരെന്ന് മന്ത്രി ആരോപിച്ചു. രാഷ്ട്രീയ വിയോജിപ്പ് ഉള്ളതുകൊണ്ട് എല്ലാ വശവും വിശദമായി പരിശോധിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വിശദമാക്കി. ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ അവകാശങ്ങളിലും അധികാരങ്ങളിലും സർക്കാർ കൈവയ്ക്കില്ലെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദർശനം സുഗമമാക്കാനായില്ലെങ്കിൽ സർക്കാർ ഇടപെടും. നിലവിൽ നിയമനിർമ്മാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, എന്നാൽ നിയമനിർമ്മാണം ഉണ്ടാകുമെന്നും മന്ത്രി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം നല്ല രീതിയിൽ നടത്താനാണ് ശ്രമിക്കുന്നത്. അത് നല്ല രീതിയിൽ നടക്കണമെന്ന് സർക്കാരിന് നിർബന്ധമുണ്ടെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി പെട്ടെന്നുണ്ടായതല്ലെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. രാജ്യത്താകെ പ്രതിസന്ധിയുണ്ട്, മഴ കുറഞ്ഞതോടെ ഉൽപാദനം കുറഞ്ഞു. വൈദ്യുതിയുടെ ഉപഭോഗം കൂടുന്നത് പ്രതിസന്ധിയാണെന്നും മന്ത്രി. പല വൈദ്യുത പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാജ്യത്തൊട്ടാകെ മഴ കുറഞ്ഞു, ചൂടുകൂടി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭ്യത കുറയുന്നു. ഡാമുകളിലൊന്നും വെള്ളമില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ്. റെയിൻകീഴിലെ കയ്യാങ്കളി വിവാദത്തിൽ പാർട്ടി കടുപ്പിച്ചതോടെ രമ്യ ഹരിദാസ് അയയുമെന്ന് സൂചന. പാളയം പ്രദീപിനെ അഡീഷണൽ സ്റ്റാഫാക്കണമെന്നാവശ്യപ്പെട്ട് ഇതുവരെ കത്ത് നൽകിയില്ല. ഇന്ന് വീണ്ടും കത്ത് നൽകാനായിരുന്നു തീരുമാനം. അതേസമയം രമ്യക്കെതിരെ കെ മുരളീധരൻ രംഗത്ത്. പാർട്ടി നടപടിയെടുത്താൽ MLA ആയാലും ആരായാലും ബാധകമെന്നായിരുന്നു കെ മുരളീധരന്റെ വിമർശനം. പാർട്ടിക്ക് നാണക്കേടായ ചിറയൻകീഴ് കയ്യാങ്കളിയിൽ രമ്യ ഹരിദാസിനെ പരമാവധി സംരക്ഷിച്ച് സമവായത്തിനാണ് KPCC ശ്രമിച്ചത്. വ്യാപക പരാതി ഉയർന്നിട്ടും MLAക്കെതിരെ നടപടി വേണ്ടെന്ന് തീരുമാനിച്ച് പ്രശ്നമൊതുക്കി. എതിർചേരിയുടെ എതിർപ്പ് തണുപ്പിക്കാൻ പാളയം പ്രദീപിനെ സ്റ്റാഫാക്കരുതെന്ന് നിർദ്ദേശം രമ്യക്ക് നൽകാനും ധാരണയായി. പക്ഷേ സംസ്ഥാന പ്രാദേശിക നേതൃത്വത്തെ ഒരുപോലെ വെല്ലുവിളിച്ചും സമവായം പൊളിച്ചുമാണ് രമ്യയുടെ നീക്കമുണ്ടായത്. പാർട്ടി സസ്പെൻഡ് ചെയ്ത പാളയം പ്രദീപിനെ മുൻകാല പ്രാബല്യത്തോടെ അഡീഷണൽ സ്റ്റാഫാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകുകയായിരുന്നു. ക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പാലാ MLA മാണി സി കാപ്പനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകി പരാതിക്കാരൻ. പരാതിക്കാരനായ പ്രവാസി വ്യവസായി ദിനേശ് മേനോന്റെ അഭിഭാഷകനാണ് കത്ത് നൽകിയത്. മാണി സി കാപ്പന് 3.5 വർഷത്തെ തടവ് ശിക്ഷയുണ്ടെന്നും ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കാൻ കോടതി ഉത്തരവില്ലെന്നും പരാതിക്കാരൻ കത്തിൽ പറഞ്ഞു. 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷയുണ്ടെങ്കിൽ അയോഗ്യനാക്കണമെന്ന ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം കാപ്പനെ മാറ്റി നിർത്തണമെന്നാണ് ആവശ്യം. പാലാ സീറ്റ് ഒഴിവുള്ളതായി വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ഒരു തീരുമാനവുമില്ലെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. ഇന്ത്യ സഖ്യം ഇക്കാര്യം ആലോചിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെന്നും എം എ ബേബി. കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ അപക്വവും അനാവശ്യവുമാണ്. ബിജെപിയെ പരാജയപ്പെടുത്താൻ ഒന്നിച്ചു നിൽക്കാനാണ് ഇന്ത്യ സഖ്യത്തിലെ ധാരണ. പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും. പ്രതിപക്ഷ നേതാവായതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാട്ടുന്നുവെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും ഇതേ സ്ഥാനമുണ്ടെന്ന് എം എ ബേബി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയെ അപമാനിച്ചെന്ന പരാതിയിൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ തേടി പ്രതിപക്ഷത്തു നിന്നുള്ള 32 എംപിമാർ. പരാതിയിൽ നിലവിലെ നിയമ നടപടി കാര്യക്ഷമമല്ലെന്ന ആക്ഷേപമാണ് പ്രതിപക്ഷത്തിന്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പാർലമെന്റിൽ മന്ത്രിമാർ നൽകിയ ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എസ്സി എസ്ടി വിഭാഗത്തിൽപ്പെടുന്ന 32 എംപിമാർ രാഷ്ട്രപതിയുടെ ഇടപെടൽ തേടിയത്. തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി ജോസഫ് വിജയ് നടത്തിയ മീസ സർക്കാരിയ കമ്മീഷൻ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷമായ ഡി എം കെ നടത്തിയ ബഹളത്തെ തുടർന്ന് ഇന്നും നിയമസഭയിൽ കടുത്ത വാക്കേറ്റവും കയ്യാങ്കളിയുമുണ്ടായി. മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കുമ്പോൾ വിജിലൻസ് അന്വേഷണത്തിലുള്ള കേസുകൾ വായിച്ചു കേൾപ്പിച്ചത് സഭാ നടപടിക്രമങ്ങളുടെ ലംഘനമെന്ന് ഡി എം കെ എം എൽ എ ഇ വി വേലു ആരോപിച്ചു. അന്വേഷണത്തിലുള്ള കേസുകളിൽ പരാമർശം നടത്തുന്നത് കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഡി എം കെയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി പൊതുമരാമത്ത് മന്ത്രി ആദവ് അർജുന രംഗത്ത്. ഭരണകക്ഷി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഡി എം കെ തയ്യാറാകുന്നില്ലെന്നും സഭയിൽ താൻ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോഴെല്ലാം തടസ്സപ്പെടുത്താനാണ് ഡി എം കെ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഡി എം കെക്ക് വിജയേയും ഭരണകക്ഷിയെയും ഭയമാണെന്നും ഭരണകക്ഷിയുടെ വാദങ്ങൾ കേൾക്കാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അതിനിടെ മീസയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിജയ് നടത്തിയ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന ഡി എം കെയുടെ ആവശ്യം സ്പീക്കർ ജെ സി ഡി പ്രഭാകർ തള്ളി. സൌദി അറേബ്യയിലെ തെക്കൻ പ്രവിശ്യകളെ ലക്ഷ്യമിട്ട് യമനിലെ ഹൂദി വിമതർ നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും പ്രവാസികളുമടക്കം 73 പേർക്ക് പരിക്കേറ്റു. യമനിൽ വീണ്ടും പോരാട്ടം ശക്തമായ പശ്ചാത്തലത്തിൽ അബഹ, ഖമീസ്, മുഷെയ്ദ്, ജിസാൻ, നജ്റാൻ എന്നിവിടങ്ങളിലെ ജനവാസ മേഖലകൾക്കും സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും നേരെയാണ് ആക്രമണമുണ്ടായത്. ഗുരുതരമായ സാഹചര്യമാണെന്നും സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണിതെന്നും സൌദി സഖ്യസേനാ വക്താവ് പറഞ്ഞു. രാജ്യത്തെ പൌരന്മാർക്കും താമസക്കാർക്കും ഭീഷണി ഉയർത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ആക്രമണത്തിന്റെ ഉറവിടങ്ങൾ ഇല്ലാതാക്കാൻ ആവശ്യമായ സൈനിക നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി നയിക്കുന്ന ലുലു ഗ്രൂപ്പിനെ മധ്യപ്രദേശിലേക്ക് ക്ഷണിച്ച് മുഖ്യമന്ത്രി മോഹൻ യാദവ്. ദുബായിൽ വാർഷിക നിക്ഷേപ സംഗമത്തിൽ യൂസഫ് അലിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ക്ഷണം. ഭക്ഷ്യ സംസ്കരണം, റീറ്റെയിൽ മേഖലകളിൽ സംസ്ഥാനത്ത് ലുലു ഗ്രൂപ്പിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തലസ്ഥാനമായ ഭോപ്പാൽ, ഇൻഡോർ, ഉജ്ജയിൻ തുടങ്ങിയ നഗരങ്ങളിൽ ഷോപ്പിംഗ് മാളുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയവയ്ക്ക് വലിയ അവസരങ്ങളുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത വർഷം ജനുവരിയിൽ ഭോപ്പാലിൽ നടക്കുന്ന മധ്യപ്രദേശ് നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കാൻ എം എ യൂസഫ് അലിയെ മുഖ്യമന്ത്രി ക്ഷണിച്ചു. ദുബായ് മെട്രോ റെഡ് ലൈനിലെ ഓൺ പാസീവ് സ്റ്റേഷൻ ഇനി മുതൽ ഗാർമിൻ മെട്രോ സ്റ്റേഷൻ എന്നറിയപ്പെടും. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആഗോള സാങ്കേതിക വിദ്യാ ബ്രാൻഡായ ഗാർമിനുമായി 10 വർഷത്തെ കരാറിൽ ഒപ്പുവച്ചു. ഗാർമിന്റെ യുഎയിലെ വിതരണക്കാരായ അമിത് റീറ്റെയിൽ വഴിയാണ് കരാർ ഒപ്പുവച്ചത്. ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറുകൾ വീണ്ടും ബുക്ക് ചെയ്യാനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. ഇന്ത്യയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇനി മുതൽ 25 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഉപഭോക്താക്കൾക്ക് അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയും. പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം എണ്ണ വിതരണ കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. നേരത്തെ നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവുമായിരുന്നു രണ്ട് ബുക്കിംഗുകൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട നിർബന്ധിത സമയപരിധി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് എൽ പി ജി ലഭ്യതയിൽ തടസ്സം നേരിട്ട പശ്ചാത്തലത്തിലായിരുന്നു തീരുമാനം. വിതരണം ക്രമീകരിച്ച് എല്ലാവർക്കും എൽ പി ജി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസത്തെ ഇടവേള ഏർപ്പെടുത്തിയത്. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടിനെതിരെ സിപിഎം സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. റിപ്പോർട്ടിലുള്ളത് പതിവ് കാര്യങ്ങൾ മാത്രമാണെന്നും ഇതുകൊണ്ടൊന്നും ഇപ്പോഴത്തെ തിരിച്ചടി മറികടക്കാനാകില്ലെന്നും നേതാക്കൾ. സാമ്പ്രദായിക സമീപനം ഇനി പറ്റില്ലെന്ന് സംസ്ഥാന സമിതിയിൽ എം പി രാജേഷ്, ടി വി രാജേഷും എൻ എൻ കൃഷ്ണദാസും ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തി. പി ജെ രാജനും ജെ മേഴ്സിക്കുട്ടിയമ്മയും റിപ്പോർട്ടിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു.
5: പാർട്ടിയുടെ തെറ്റ് തിരുത്തലിനായി പൊതുജനങ്ങളും പാർട്ടി അനുഭാവികളും സിപിഎം നേതൃത്വത്തിന് അയച്ചിട്ടുള്ളത് 20,000-ലേറെ പ്രതികരണങ്ങൾ. ഈ വിമർശനങ്ങളും അഭിപ്രായങ്ങളും റിപ്പോർട്ടിന്റെ ഭാഗമാക്കും. വാട്സ്ആപ്പ് വഴി 17,000-ലേറെ പേർ പ്രതികരിച്ചു. ഇമെയിൽ വഴി 2,300 പേർ തെറ്റ് തിരുത്തലിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. പാർട്ടി വെബ്സൈറ്റിൽ 300-ലേറെ പേരും അഭിപ്രായം രേഖപ്പെടുത്തി. ഇവയിൽ ആക്ഷേപ രീതിയിലുള്ളവയും ആവർത്തന സ്വഭാവമുള്ളവയും ഒഴിവാക്കിയും മുന്നോട്ടു പോകുന്ന സഹായകമായിട്ടുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
6: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
7: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 2 കഴിഞ്ഞ് 10 മിനിറ്റ്.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
8: Weather update.
6: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
7: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39°C, ഹ്യൂമിഡിറ്റി 47%.
6: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

குட் ஆஃப்டர்நூன் கேரிவாடா மக்களே, கேரிவா இது ஹோமேடா, நம்முடைய வீடுடா, ஹோம் 92.2 எஃப்எம் இல் மலையாளிடா. நீங்களோட கூட வர்த்தானம் பரையன் ஷீபாடா. டா டா டா டா டா, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഒരു അഞ്ചാറിടാ കൂടുതൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിടാ. എന്തൊക്കെയുണ്ട് വിശേഷം? ഡാ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. എന്തൊക്കെയുണ്ട്? ഭക്ഷണമൊക്കെ കഴിച്ചോടാ. ശരി, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ കാത്ത് കാത്ത് ഞാനിവിടെ ഇരിക്കുകയാണ്. സന്ദേശങ്ങളൊക്കെ അയച്ചോളൂ. ചെറിയൊരു ത്രോട്ട് പെയിൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബഹളമൊന്നും ഉണ്ടാക്കൂല, പാവമാണ് ഞാൻ. കേട്ടോ, കുറച്ച് നേരം കുറച്ചേ വർത്തമാനം പറയുള്ളൂ. ഇല്ലേ, തൊണ്ടവേദനയാന്ന് പറഞ്ഞിട്ട് ഇത്രയേ വർത്തമാനം പറയുന്നു. അപ്പൊ പിന്നെ ഇല്ലാത്ത അവസരത്തിലോ എന്ന് ചിലപ്പോ ചില കൂട്ടുകാർ വിചാരിക്കുന്നുണ്ടാവും. ഓക്കെ, ഇല്ല, ഞാൻ കുറച്ച് സംസാരിക്കലോ കേട്ടോ. ഞാൻ ഇങ്ങനെ മെസ്സേജ് നോക്കിക്കൊണ്ടിരുന്നപ്പോ നമ്മുടെ സീമ ചോദിച്ചിട്ടുണ്ട്, എന്തോ സോങ് ചേഞ്ചിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായില്ല, ടൈറ്റിൽ സോങ് ആണോ ഉദ്ദേശിച്ചത്? എനിക്ക് തോന്നുന്നു നമ്മുടെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ടൈറ്റിൽ മാറിയിട്ടുണ്ട്, അതാണോ ചോദിച്ചത്? ഓക്കെ, ഇല്ല, നമ്മുടെ പ്രോഗ്രാമിൻ്റെയൊക്കെ പഴയ ടൈറ്റിൽ തന്നെ, നിത്യയുടെ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ മാത്രം നമ്മൾ ചെറുതായിട്ടൊന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വിനോദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, മെഹബൂബയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, സന്തോഷ് കുമാർ പച്ചാട്ട്, റിസൻ സൈമൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഫുഡ് അടിച്ചാ എന്ന് ചോദിച്ചുകൊണ്ട് ഹർഷാദ്. ഓക്കെ, കുറച്ച് കഴിച്ചു, ബാക്കി പിന്നീട് കഴിച്ചോളാം. അബ്ദുൽ അസീസിന്റെ ഹായ് കിട്ടിയിട്ടുണ്ട്. ഷീബ, സമ്മാനം ഇല്ലേന്ന്? ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ അണ്ണാ, തരാം, സമ്മാനമൊക്കെ തരാം കേട്ടാ. ഇങ്ങനെ ധൃതി പിടിക്കരുത്. നിങ്ങൾക്കായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ, സമ്മാനത്തിന്റെ കാര്യമൊക്കെ കൃത്യമായിട്ട് തന്നിട്ടേ പോവുള്ളൂ. ഇപ്പൊ തരൂല, കുറച്ച് ദിവസം കഴിഞ്ഞാൽ കയ്യിലോട്ട് അങ്ങോട്ട് സമ്മാനം കിട്ടുള്ളൂ കേട്ടോ. ഒരു ഒരു പൊടി അടങ്ങപ്പി എന്ന് നമ്മൾ തിരുവനന്തപുരത്ത് പറയാറുണ്ട്. അതുപോലെ ഒന്ന് കുറച്ച് സമാധാനമായിട്ടൊക്കെ ഇരിക്കണം. നമ്മളൊരു ഒരു മാസം ഈ കോണ്ടസ്റ്റ് ഒക്കെ നടത്തിക്കൊണ്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആനിവേഴ്സറിയോട് അനുബന്ധിച്ചുള്ള സമ്മാനത്തിന്റെ കാര്യമാണ് പ്രിയ സുഹൃത്തുക്കൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ഉണ്ടാ, ഉത്തരം അയക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണെന്ന്. അതായത് ഉത്തമാ, നമ്മുടെ ആനിവേഴ്സറിയോട് അനുബന്ധിച്ച്, ഹലോ, മൈൻഡ് വയ്ക്കാതിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ ഈ പറയാൻ പോകുന്നത്, നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങൾ നല്ല സമ്മാനങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോണ്ടസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് കേൾക്കുന്നവരോടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന, ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ വരും, അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ലക്കി ഡ്രോയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയായിട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും. എന്നിട്ട് എന്നാണ് ഈ ലക്കി ഡ്രോ ഒക്കെ നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യമൊക്കെ കുറച്ച് കഴിയുമ്പോൾ വിശദമായിട്ട് പറയും. ഇപ്പോൾ നമ്മൾ തരുന്ന സമ്മാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ജോയ് അലൂക്കാസ് നൽകുന്ന 9 ഗ്രാം ഗോൾഡ് കോയിൻ ആണ്, അതും 22 ക്യാരറ്റിൻ്റെ 9 ഗ്രാം ഗോൾഡ് കോയിൻ. അതുപോലെ തന്നെ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ്, പിന്നെ അൽമറായ കാർ റെൻ്റൽസ് നൽകുന്ന 1 മന്ത് സബ്സ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്നവർക്ക് അവിടെയും സമ്മാനമുണ്ട്. iPhone 17 ആണ് നമ്മൾ സമ്മാനം നൽകുന്നത്. അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളാണ്. അപ്പോൾ അവിടെയും സമ്മാനം, ഇവിടെയും സമ്മാനം, ഇവിടെയും സമ്മാനം. നമ്മുടെ ഇൻസ്റ്റയിൽ ഇപ്പോൾ തന്നെ കുറച്ചും നമ്മളൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ, ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ. അപ്പോൾ അതിൽ നമ്മൾ iPhone 17 കാര്യം വിശദമായിട്ട് പറയുന്നുണ്ട്. എല്ലാം ഇടയ്ക്കിടയ്ക്ക് വിശദമായിട്ട് പറയും. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഒരു പാട്ട് എല്ലാവർക്കും അറിയാം, കേരള നാട് എന്നുള്ളൊരു പാട്ട്, തമിഴ് മലയാളം മിക്സ് ചെയ്ത് വരുന്ന ആ ഒരു പാട്ടാണ് ഞാൻ ഇനി എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നത്. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM-ൽ മലയാളിടാ. Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും.
1: കുറ്റം എന്തെങ്കിലും ഒരിക്കൽ മറന്നേക്ക് പോകും.
0: ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടി ആ കുറ്റക്കാർ September 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതം ഒരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടി ആ കുറ്റക്കാർ.
2: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
1: ഞാൻ കാത്തിരിക്കും.

0: Morning with Nitya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
3: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
8: മലയാളിട
9: ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
10: ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലിസൺ അപ് ടു ദ ലൂസർ സോങ്.

0: ഐ എം ഗെയിം എന്ന ചിത്രത്തിലെ പാട്ട്. ഐ എം ഗെയിമിൽ നമ്മുടെ ഡി ക്യുവിന്റെ ഒരു അടിപൊളി പാട്ട് പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് റിജിനാണ് മെസ്സേജ് അയച്ചിരുന്നത്. ഹലോ റിജിനെ, കേൾക്കുന്നുണ്ടായിരുന്നോ? ഞാൻ പാട്ടൊക്കെ പ്ലേ ചെയ്തു കേട്ടോ. ചോദിച്ച പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനിയിപ്പോൾ കേട്ടില്ലെങ്കിൽ ഞാൻ സങ്കടപ്പെടും. ടടടയിങ് അതെന്തിന് എന്നല്ലേ, ഒന്നുമില്ല. നിങ്ങൾ ചോദിക്കുന്ന പാട്ടുകൾ നിങ്ങൾ കേട്ടു എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം, അത്രയേ ഉള്ളൂ, ചെറിയൊരു സന്തോഷം കൂടുതൽ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ ഒക്കെ പറയാം. നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും ജന്മദിന ആശംസകൾ അറിയിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക്, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും വിവാഹ വാർഷിക ആശംസകളും അറിയിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള ആശംസകളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചോളൂ. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. അപ്പോൾ നമ്മുടെ ജോമൻ തേങ്ങ ഉടയ്ക്ക് സ്വാമി, ഉടയ്ക്ക് സ്വാമി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ തേങ്ങ ഉടയ്ക്കാൻ പറ്റൂല സ്വാമി, ഇതൊരു ചെറിയ കരിക്കാണ്. കരിക്ക് നമ്മൾ ആരും എറിഞ്ഞ് ഉടയ്ക്കൂല. അതിൽ മുകളിൽ ഒരു ചെറിയൊരു വട്ടത്തിൽ ഒരു ചെറിയ ഒരു കുഞ്ഞി തുളയിട്ടിട്ട് നമ്മൾ നല്ല കരിക്കും വെള്ളം അങ്ങ് കുടിക്കും. ഒന്നുകിൽ ഗ്ലാസ്സിലേക്ക് പകർന്ന് കുടിക്കും, അല്ലെങ്കിൽ സ്ട്രോ ഇട്ട് കുടിക്കും. തേങ്ങയില്ല, തേങ്ങയില്ല, ഇന്ന് ക്വസ്റ്റ്യൻ ഇല്ല. ഗോൾഡ് കോയിൻ എനിക്ക് തരുമോ എന്ന് ചോദിച്ചുണ്ട് അടുത്തയാളുടെ മെസ്സേജ്. നിങ്ങൾക്കുള്ളതാണ് ഈ സമ്മാനം മൊത്തം. ഇവിടെ ഇരിക്കുന്ന ഗോൾഡ് കോയിൻ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്കുള്ള എയർ ടിക്കറ്റ് ആണെങ്കിലും, ഐഫോൺ 17 ആണെങ്കിലും, പിന്നെ അൽമറായ കാറിൻ്റെ നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും എല്ലാം നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ തേങ്ങ ഉടച്ചില്ല, ചോദ്യം ചോദിച്ചില്ല എന്നൊന്നും വിചാരിച്ച് വിഷമിച്ചിരിക്കേണ്ടത്. അതാ വരുന്നു ചോദ്യം, കേട്ടോ കേട്ടോ. നമ്മുടെ 9 gram ഗോൾഡ് കോയിൻ, 22 carat 9 gram ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു ചോദ്യം. അതെന്തൊരു ചോദ്യം ഒന്നുമില്ലേ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, അതാ വരുന്നു.
1: അടിപൊളി കോലാഹലമായിരിക്കണം നൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം നൈന. സ്വന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുമ്പനാട്. കുമ്പനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം, അഗ്നിതീർത്ഥം, രാജയോഗം, രുദ്രമഹായോഗം, ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പ നൈനപ്പ.
0: എപ്പടിയപ്പ എപ്പടി ഇരുക്ക് ക്വസ്റ്റ്യൻ പുടിച്ചിരുക്കാ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ചോദ്യമായിരിക്കും ഞാൻ ചോദിക്കാൻ പോകുന്നത്. പലതരത്തിലും പല വിധത്തിലുമുള്ള ചോദ്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേട്ടിരിക്കും. പക്ഷേ ഇതൊരു മനോഹരമായ ചോദ്യം അല്ലേ? എന്താ ചോദ്യം? ഞാൻ ചോദിച്ചില്ലല്ലോ, നിങ്ങളെല്ലാം അറിയാവോ. ഇപ്പൊ കേട്ട നമ്മുടെ ലാലേട്ടന്റെ സിറന്നിരിക്കണം നയന എന്ന് നല്ല അനർഘ നിർഗളമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡയലോഗ്, ഒരു പാട്ടിന്റെ തൊട്ടു മുന്നിലുള്ള ഡയലോഗാണത്. ഏത് സിനിമയിലേതാണ് എന്നാണ് എന്റെ ഈ മനോഹരമായ ചോദ്യം. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വേഗം മെസ്സേജ് അയക്കാൻ മറക്കരുത്. അയക്കുന്നതിനും പറയട്ടെ, നീ കേളു ഞാൻ പറയുന്നത് മൊത്തമായിട്ട്. അതായത് ഇതിപ്പോ ജോയ അലുക്കാസിന്റെ 22 carat 9 gram ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനായിട്ടുള്ള ചോദ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉത്തരം അയക്കുന്നതിന് മുമ്പ് ഓർക്കുക, എന്ത് ഉത്തരം അയക്കുന്നതിന് മുമ്പ് ആദ്യം 922 എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ശരി ഉത്തരം, അതിനുശേഷം നിങ്ങളുടെ മനോഹരമായ പേരും കൂടി ചേർത്തുകൊണ്ടാണ് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ റെഡിയാണല്ലോ, ഒന്നുകൂടെ ഞാൻ ക്വസ്റ്റ്യൻ കേൾപ്പിക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പാട്ട്, പാട്ടിന് മുമ്പുള്ള നല്ല കിടന്നുള്ള ഡയലോഗ് അയ്യോ ഇപ്പൊ പ്ലേ ചെയ്യാം. അത് ഏത് സിനിമയിലേതാണെന്നാണ് എന്റെ ചോദ്യം.
1: അടിപൊളി കോലാഹലമായിരിക്കണം നൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം നൈന. സ്വന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുമ്പനാട്. കുമ്പനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം, അഗ്നിതീർത്ഥം, രാജയോഗം, രുദ്രമഹായോഗം, ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പ നൈനപ്പ.
0: ഏ, അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ അയക്കേണ്ടത് ആദ്യം 922 എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഉത്തരം, പിന്നെ നിങ്ങളുടെ പേര്, 0585829220 എന്ന നമ്പറിലേക്കാണ്. ഞാൻ ഇപ്പോൾ തന്നെ ഒച്ച നട നോക്കുമ്പോൾ നിറയെ നിറയെ തെച്ചുത്തരങ്ങൾ ഇങ്ങനെ ശിറന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, ശരിയാക്കി ശരിയാക്കി ശരിയാക്കി, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ എനർജി കൂട്ടാനായിട്ട് നമുക്ക് ഈ മണിക്കൂറിലെ തമിഴ് സോങ് കേട്ടിട്ട് വരാം. റേഡിയോയുടെ വോളിയൂം കൂട്ടി വെച്ചാൽ അല്ല ബോലല്ല ല ബോലല്ല ജയിലർ 2 പാട്ടൊക്കെ ഇതാണോ ത്രോട്ട് പേര് എന്ന് പറഞ്ഞത് ശിവ എന്നല്ലേ, അതെങ്ങനെയാണ്?
2: ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 9:22 Madras Mail. Double hit of the heart. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ 9A സ്ട്രീറ്റ് ഇൻ ഉമ്മൽ ഷെയ്ഫ് ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ D65 അൽമറേബ്യ സ്ട്രീറ്റ് ഇൻ അൽക്കോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 2 ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഫ്രം ഹൈസിന 4 ടു അൽ ഗിസൈസ് ഇൻഡസ്ട്രിയൽ 5 ഓൺ E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്. അപ്പോൾ എല്ലാവരും എപ്പോഴും സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. എന്തെങ്കിലും പ്രധാന ട്രാഫിക് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ 0585829220 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.

0: Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alucas, world's favorite jeweler.
5: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിലെ പാട്ട് എത്ര നമുക്ക് കേട്ടാലും മതി വരാത്ത ഒരു പാട്ട്. ഇന്ന് മായാമഞ്ചലിൽ കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് നിഷയാണ്. അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ താങ്ക് യു ശിവകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു നിഷക്കുട്ടി, നല്ല ഇഷ്ടപ്പെട്ട പാട്ട് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയതിൻ്റെ സന്തോഷമാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അങ്ങനെ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നല്ല കിടിലം ചോദ്യം ഷീബ. ഒരുപാട് പേര് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്, ഒരുപാട് പേര് തെറ്റുത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷീബ ചോദ്യം കേട്ടില്ല, ഇന്നത്തെ ഗോൾഡ് കോയിൻ്റെ ചോദ്യം ചോദിച്ചോ എന്നൊക്കെ. എപ്പോഴേ ചോദിച്ചു, എന്തായാലും ഇനിയിപ്പോൾ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു വേണമെങ്കിൽ ഒന്നുകൂടെ കേൾപ്പിക്കാം. വേണോ? വേണോ? തലയാട്ടണം. അവിടെ ഇരുന്ന് തലയാട്ടിയാൽ ഞാൻ കാണുമല്ലോ അല്ലേ? അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് തലയാട്ടുന്നുണ്ട്. മൂളുന്നാ? ശരി, മോളിയാലും ഞാൻ കേൾക്കും. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രത്യേകം പ്രത്യേകം ആയിട്ടുള്ള ആ ഒരു അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് എപ്പോൾ ആര് അഭ്യർത്ഥിച്ചതെന്നല്ലേ. ഇല്ല, കുറേ പേരുടെ ആഗ്രഹം ഉണ്ട്, അയ്യോ ചോദ്യം മിസ്സായിപ്പോയി കേട്ടില്ലല്ലോ എന്ന്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രത്യേകം പ്രത്യേകം അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ ചോദ്യം ചോദിക്കാൻ പോവാണ്. അതായത് ജോയ് ആലുക്കാസ് നൽകുന്ന 9 gram 22 carat ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനായിട്ടുള്ള ആ മനോഹരമായ ചോദ്യം ഇന്ന് നല്ല പാട്ടിൻ്റെ രൂപത്തിൽ, വളരെ മനോഹരമായി പറയുന്ന രൂപത്തിൽ ഒക്കെ ചോദിക്കുന്നത് ലാലേട്ടനാണ്. ശ്രദ്ധിക്കുക.
1: അടിപൊളി കോലാഹലമായിരിക്കണം നൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം നൈന. സ്വന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുമ്പനാട്. കുമ്പനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം അഗ്നിതീർത്ഥം രാജയോഗം രുദ്രമഹായോഗം ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പ നൈനപ്പ.
0: അതാ അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, ഇത് ഏത് സിനിമയിലേതാണ്? ഇതൊരു പാട്ടിൻ്റെ തുടക്കമാണ്. അപ്പോൾ ലാലേട്ടൻ അഭിനയിച്ച ഒരു സിനിമ തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അപ്പോൾ ഇത് ഏത് സിനിമയിലെ പാട്ടാണെന്നാണ് എൻ്റെ ചോദ്യം. കുറേ പേര് ശരി ഉത്തരം വഹിച്ചിട്ടുണ്ട്, ധാരാളം പേര് തെറ്റുത്തരവും വഹിച്ചിട്ടുണ്ട്. തെറ്റുത്തരം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എന്താണെന്നറിയില്ല കേട്ടോ. ശരി, അപ്പോൾ ശരി ഉത്തരം വായിക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെ ഇന്ന് നമ്മൾ ലക്കി ഡ്രോയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. എന്നാലും ഒന്ന് തപ്പി നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടാന്നുള്ളതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും, ഉത്തരം അയച്ചോളൂ. ആ ഉത്തരം അയക്കുന്നതിന് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ജോയ് ആലുക്കാസിൻ്റെ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനായിട്ട് ഉത്തരമാണ് അയക്കുന്നത്. അപ്പോൾ ആദ്യം 922 എന്ന് ടൈപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഉത്തരം ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. അടുത്ത പാട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നു, പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിൽ നിന്നും. ഈ പാട്ട് ഇന്ന് എൻ്റെ കൂടെ എന്തൊക്കെ പറയുന്നതാണ് ഞാൻ വരുന്നത്. ഈ പാട്ട് ഇന്ന് എൻ്റെ കൂടെ ചോദിച്ചിരിക്കുന്നത് അരുണാണ്, കേൾക്കാം.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: Nirnayakanikavumayi ED. പിണറായി വിജയനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ DGPക്ക് കത്ത്. പിണറായി വിജയനെതിരെ അഴിമതി കേസെടുക്കാനുള്ള നീക്കം നിയമപരമായും രാഷ്ട്രീയപരവുമായി നേരിടാൻ CPM. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ആരോപണങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി DMK. സൗദിയിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഹൂതി ആക്രമണം, പ്രവാസികളടക്കം 73 പേർക്ക് പരുക്ക്.
4: നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. EMR എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസ്, മകൾ വീണ ടി എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്ത കേസെടുക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു. ED അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകളും വിവരങ്ങളും ഉൾപ്പെടുത്തി PMLA ആക്ട് സെക്ഷൻ 66(2) പ്രകാരമാണ് DGPക്ക് കത്തയച്ചത്. കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്താൻ വിജിലൻസിന് മാത്രമേ അധികാരമുള്ളൂ എന്നതിനാലാണ് ED സംസ്ഥാന DGPക്ക് കത്ത് നൽകാൻ നിർദ്ദേശിച്ചത്. യാതൊരു സേവനവും നൽകാതെയാണ് CMR ൽ വീണയ്ക്ക് 1.72 കോടി രൂപ നൽകിയതെന്നാണ് ED പ്രധാന കണ്ടെത്തൽ. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുക കൈമാറിയതെന്നും ED ആരോപിക്കുന്നു. സേവനങ്ങൾ നൽകിയതിന് ആവശ്യമായ രേഖകളോ തെളിവുകളോ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ED ചൂണ്ടിക്കാട്ടി. നേരത്തെ SFIO സമർപ്പിച്ച റിപ്പോർട്ടിലും ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനുള്ള നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയവുമായി നേരിടാൻ CPM. പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലാണ് പിണറായിക്ക് പ്രതിരോധം തീർക്കുക. പിണറായി വിജയനെതിരെ അഴിമതി കേസെടുക്കാനുള്ള ED നിർദ്ദേശത്തോടെ CPM വിപുലീകൃത സംസ്ഥാന സമിതി വിവാദ നിഴലിൽ. തെറ്റുതിരുത്തൽ ചർച്ച ചെയ്യാനാണ് വിപുലീകൃത സംസ്ഥാന സമിതി ചേരുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് DGPക്ക് കത്തയച്ചിരുന്നു. മുഹമ്മദ് റിയാസിനെതിരെയും വീണ ടിക്കെതിരെയും കേസെടുക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. PM ശ്രീയിൽ സർക്കാർ പുതിയ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ഡൽഹിയിൽ നടന്ന ചർച്ചയെക്കുറിച്ചുള്ളത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയതായി വിവരമില്ല. പദ്ധതിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് തീരുമാനം നീളുന്നത്. പദ്ധതിയിൽ ഒപ്പുവെച്ച് സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയത് ഇടത് സർക്കാരെന്ന് മന്ത്രി ആരോപിച്ചു. രാഷ്ട്രീയ വിയോജിപ്പ് ഉള്ളതുകൊണ്ട് എല്ലാ വശവും വിശദമായി പരിശോധിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വിശദമാക്കി. ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ അവകാശങ്ങളിലും അധികാരങ്ങളിലും സർക്കാർ കൈവയ്ക്കില്ലെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദർശനം സുഗമമാക്കാനായില്ലെങ്കിൽ സർക്കാർ ഇടപെടും. നിലവിൽ നിയമനിർമ്മാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. എന്നാൽ നിയമനിർമ്മാണം ഉണ്ടാകുമെന്നും മന്ത്രി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം നല്ല രീതിയിൽ നടത്താനാണ് ശ്രമിക്കുന്നത്. അത് നല്ല രീതിയിൽ നടക്കണമെന്ന് സർക്കാരിന് നിർബന്ധമുണ്ടെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി പെട്ടെന്നുണ്ടായതല്ലെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. രാജ്യത്താകെ പ്രതിസന്ധിയുണ്ട്. മഴ കുറഞ്ഞതോടെ ഉൽപാദനം കുറഞ്ഞു. വൈദ്യുതിയുടെ ഉപഭോഗം കൂടുന്നത് പ്രതിസന്ധിയാണെന്നും മന്ത്രി. പല വൈദ്യുത പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാജ്യത്തൊട്ടാകെ മഴ കുറഞ്ഞു, ചൂടുകൂടി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭ്യത കുറയുന്നു. ഡാമുകളിലൊന്നും വെള്ളമില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ്. ട്രെയിൻ കീഴിലെ കയ്യാങ്കളി വിവാദത്തിൽ പാർട്ടി കടുപ്പിച്ചതോടെ രമ്യ ഹരദാസ് അയയുമെന്ന് സൂചന. പാളയം പ്രദീപിനെ അഡീഷണൽ സ്റ്റാഫാക്കണമെന്നാവശ്യപ്പെട്ട് ഇതുവരെ കത്ത് നൽകിയില്ല. ഇന്ന് വീണ്ടും കത്ത് നൽകാനായിരുന്നു തീരുമാനം. അതേസമയം രമ്യക്കെതിരെ കെ മുരളീധരൻ രംഗത്ത്. പാർട്ടി നടപടിയെടുത്താൽ MLA ആയാലും ആരായാലും ബാധകമെന്നായിരുന്നു കെ മുരളീധരന്റെ വിമർശനം. പാർട്ടിക്ക് നാണക്കേടായ ചെറിയൻ കീഴ് കയ്യാങ്കളിയിൽ രമ്യ ഹരദാസിനെ പരമാവധി സംരക്ഷിച്ച് സമവായത്തിനാണ് KPCC ശ്രമിച്ചത്. വ്യാപക പരാതി ഉയർന്നിട്ടും MLAക്കെതിരെ നടപടി വേണ്ടെന്ന് തീരുമാനിച്ച് പ്രശ്നമൊതുക്കി. എതിർചേരിയുടെ എതിർപ്പ് തണുപ്പിക്കാൻ പാളയം പ്രദീപിനെ സ്റ്റാഫാക്കരുതെന്ന് നിർദ്ദേശം രമ്യക്ക് നൽകാനും ധാരണയായി. പക്ഷേ സംസ്ഥാന പ്രാദേശിക നേതൃത്വത്തെ ഒരുപോലെ വെല്ലുവിളിച്ചും സമവായം പൊളിച്ചുമാണ് രമ്യയുടെ നീക്കമുണ്ടായത്. പാർട്ടി സസ്പെൻഡ് ചെയ്ത പാളയം പ്രദീപിനെ മുൻകാല പ്രാബല്യത്തോടെ അഡീഷണൽ സ്റ്റാഫാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകുകയായിരുന്നു. ക്രിക്കറ്റ് കേസിൽ ശിക്ഷിക്കപ്പെട്ട പാലാ MLA മാണി സി കാപ്പനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകി പരാതിക്കാരൻ. പരാതിക്കാരനായ പ്രവാസി വ്യവസായി ദിനേശ് മേനോന്റെ അഭിഭാഷകനാണ് കത്ത് നൽകിയത്. മാണി സി കാപ്പന് 3.5 വർഷത്തെ തടവ് ശിക്ഷയുണ്ടെന്നും ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കാൻ കോടതി ഉത്തരവില്ലെന്നും പരാതിക്കാരൻ കത്തിൽ പറഞ്ഞു. 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷയുണ്ടെങ്കിൽ അയോഗ്യനാക്കണമെന്ന ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം കാപ്പനെ മാറ്റി നിർത്തണമെന്നാണ് ആവശ്യം. പാലാ സീറ്റ് ഒഴിവുള്ളതായി വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ഒരു തീരുമാനവുമില്ലെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. ഇന്ത്യ സഖ്യം ഇക്കാര്യം ആലോചിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെന്നും എം എ ബേബി. കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ അപക്വവും അനാവശ്യവുമാണ്. ബിജെപിയെ പരാജയപ്പെടുത്താൻ ഒന്നിച്ചു നിൽക്കാനാണ് ഇന്ത്യ സഖ്യത്തിലെ ധാരണ. പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും. പ്രതിപക്ഷ നേതാവായതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാട്ടുന്നുവെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും ഇതേ സ്ഥാനമുണ്ടെന്ന് എം എ ബേബി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയെ അപമാനിച്ചെന്ന പരാതിയിൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ തേടി പ്രതിപക്ഷത്തു നിന്നുള്ള 32 എംപിമാർ. പരാതിയിൽ നിലവിലെ നിയമ നടപടി കാര്യക്ഷമമല്ലെന്ന ആക്ഷേപമാണ് പ്രതിപക്ഷത്തിന്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പാർലമെന്റിൽ മന്ത്രിമാർ നൽകിയ ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന 32 എംപിമാർ രാഷ്ട്രപതിയുടെ ഇടപെടൽ തേടിയത്. തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി ജോസഫ് വിജയ് നടത്തിയ മീസ സർക്കാരിയ കമ്മീഷൻ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷമായ ഡി എം കെ നടത്തിയ ബഹളത്തെ തുടർന്ന് ഇന്ന് നിയമസഭയിൽ കടുത്ത വാക്കേറ്റവും കയ്യാങ്കളിയുമുണ്ടായി. മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കുമ്പോൾ വിജിലൻസ് അന്വേഷണത്തിലുള്ള കേസുകൾ വായിച്ചു കേൾപ്പിച്ചത് സഭാ നടപടിക്രമങ്ങളുടെ ലംഘനമെന്ന് ഡി എം കെ എം എൽ എ ഇ വി വേലു ആരോപിച്ചു. അന്വേഷണത്തിലുള്ള കേസുകളിൽ പരാമർശം നടത്തുന്നത് കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഡി എം കെയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി പൊതുമരാമത്ത് മന്ത്രി ആദവ് അർജുന രംഗത്ത്. ഭരണകക്ഷി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഡി എം കെ തയ്യാറാകുന്നില്ലെന്നും സഭയിൽ താൻ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോഴെല്ലാം തടസ്സപ്പെടുത്താനാണ് ഡി എം കെ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഡി എം കെക്ക് വിജയേയും ഭരണകക്ഷിയെയും ഭയമാണെന്നും ഭരണകക്ഷിയുടെ വാദങ്ങൾ കേൾക്കാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അതിനിടെ മീസയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിജയ് നടത്തിയ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന ഡി എം കെയുടെ ആവശ്യം സ്പീക്കർ ജെ സി ഡി പ്രഭാകർ തള്ളി. സൌദി അറേബ്യയിലെ തെക്കൻ പ്രവിശ്യകളെ ലക്ഷ്യമിട്ട് യമനിലെ ഹൂദി വിമതർ നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും പ്രവാസികളുമടക്കം 73 പേർക്ക് പരിക്കേറ്റു. യമനിൽ വീണ്ടും പോരാട്ടം ശക്തമായ പശ്ചാത്തലത്തിൽ അബഹ, ഖമേസ്, മുഷെയ്ദ്, ജിസാൻ, നജ്രാൻ എന്നിവിടങ്ങളിലെ ജനവാസ മേഖലകൾക്കും സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും നേരെയാണ് ആക്രമണമുണ്ടായത്. ഗുരുതരമായ സാഹചര്യമാണെന്നും സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണിതെന്നും സൌദി സഖ്യസേനാ വക്താവ് പറഞ്ഞു. രാജ്യത്തെ പൌരന്മാർക്കും താമസക്കാർക്കും ഭീഷണി ഉയർത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ആക്രമണത്തിന്റെ ഉറവിടങ്ങൾ ഇല്ലാതാക്കാൻ ആവശ്യമായ സൈനിക നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി നയിക്കുന്ന ലുലു ഗ്രൂപ്പിനെ മധ്യപ്രദേശിലേക്ക് ക്ഷണിച്ച് മുഖ്യമന്ത്രി മോഹൻ യാദവ്. ദുബായിൽ വാർഷിക നിക്ഷേപ സംഗമത്തിൽ യൂസഫ് അലിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ക്ഷണം. ഭക്ഷ്യ സംസ്കരണം, റീറ്റെയിൽ മേഖലകളിൽ സംസ്ഥാനത്ത് ലുലു ഗ്രൂപ്പിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തലസ്ഥാനമായ ഭോപ്പാൽ, ഇൻഡോർ, ഉജ്ജയിൻ തുടങ്ങിയ നഗരങ്ങളിൽ ഷോപ്പിംഗ് മാളുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയവയ്ക്ക് വലിയ അവസരങ്ങളുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത വർഷം ജനുവരിയിൽ ഭോപ്പാലിൽ നടക്കുന്ന മധ്യപ്രദേശ് നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കാൻ എം എ യൂസഫ് അലിയെ മുഖ്യമന്ത്രി ക്ഷണിച്ചു. ദുബായ് മെട്രോ റെഡ് ലൈനിലെ ഓൺ പാസീവ് സ്റ്റേഷൻ ഇനി മുതൽ ഗാർമിൻ മെട്രോ സ്റ്റേഷൻ എന്നറിയപ്പെടും. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആഗോള സാങ്കേതിക വിദ്യാ ബ്രാൻഡായ ഗാർമിനുമായി 10 വർഷത്തെ കരാറിൽ ഒപ്പുവച്ചു. ഗാർമിന്റെ യുഎയിലെ വിതരണക്കാരായ അമിത് റീറ്റെയിൽ വഴിയാണ് കരാർ ഒപ്പുവച്ചത്. ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറുകൾ വീണ്ടും ബുക്ക് ചെയ്യാനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. ഇന്ത്യയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇനി മുതൽ 25 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഉപഭോക്താക്കൾക്ക് അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയും. പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം എണ്ണ വിതരണ കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. നേരത്തെ നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവുമായിരുന്നു രണ്ട് ബുക്കിംഗുകൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട നിർബന്ധിത സമയപരിധി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് എൽ പി ജി ലഭ്യതയിൽ തടസ്സം നേരിട്ട പശ്ചാത്തലത്തിലായിരുന്നു തീരുമാനം. വിതരണം ക്രമീകരിച്ച് എല്ലാവർക്കും എൽ പി ജി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസത്തെ ഇടവേള ഏർപ്പെടുത്തിയത്. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടിനെതിരെ സിപിഎം സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. റിപ്പോർട്ടിലുള്ളത് പതിവ് കാര്യങ്ങൾ മാത്രമാണെന്നും ഇതുകൊണ്ടൊന്നും ഇപ്പോഴത്തെ തിരിച്ചടി മറികടക്കാനാകില്ലെന്നും നേതാക്കൾ. സാമ്പ്രദായിക സമീപനം ഇനി പറ്റില്ലെന്ന് സംസ്ഥാന സമിതിയിൽ എം പി രാജേഷ്. ടി വി രാജേഷും എൻ എൻ കൃഷ്ണദാസും ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തി. പി ജെ അജനും ജെ മേഴ്സിക്കുട്ടിയമ്മയും റിപ്പോർട്ടിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു.
5: പാർട്ടിയുടെ തെറ്റ് തിരുത്തലിനായി പൊതുജനങ്ങളും പാർട്ടി അനുഭാവികളും സിപിഎം നേതൃത്വത്തിന് അയച്ചിട്ടുള്ളത് 20,000-ലേറെ പ്രതികരണങ്ങൾ. ഈ വിമർശനങ്ങളും അഭിപ്രായങ്ങളും റിപ്പോർട്ടിന്റെ ഭാഗമാക്കും. വാട്സ്ആപ്പ് വഴി 17,000-ലേറെ പേർ പ്രതികരിച്ചു. ഇമെയിൽ വഴി 2,300 പേർ തെറ്റ് തിരുത്തലിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. പാർട്ടി വെബ്സൈറ്റിൽ 300-ലേറെ പേരും അഭിപ്രായം രേഖപ്പെടുത്തി. ഇവയിൽ ആക്ഷേപ രീതിയിലുള്ളവയും ആവർത്തന സ്വഭാവമുള്ളവയും ഒഴിവാക്കിയും മുന്നോട്ടു പോകുന്ന സഹായകമായിട്ടുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 47%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

കാട്ടു ചെമ്പകം പൂത്തോട്ടെ എന്നുള്ള പാട്ട്, പൂത്തോട്ടെ ഈ പാട്ട് കേൾക്കാനായിട്ട് നമ്മുടെ വിജീഷാണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ വിജീഷ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ താങ്ക് യു ഷീബ, ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ, എൻ്റെ ഗോൾഡ് കോയിൻ, ഗോൾഡ് കോയിൻ ഞാനിവിടെ സുരക്ഷിതമായി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആരുടെ കരങ്ങളിലാണ് എത്താൻ പോകുന്നതെന്ന് അറിയില്ല. അപ്പോഴേ ഗോൾഡ് കോയിൻ മാത്രമല്ല, എല്ലാവരും അറിയുന്നത് പോലെ തന്നെ റിട്ടേൺ എയർ ടിക്കറ്റ് ഉണ്ട് നിങ്ങൾക്ക് സമ്മാനമായി. അൽമറായ കാർ റെന്റൽസ് നൽകുന്ന 1 മന്ത് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയില് ഇന്ന് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴിയും നിങ്ങൾക്ക് iPhone 17 സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ വീക്കെൻഡിൽ നമുക്ക് 2 മൂവി കാണാനായിട്ടുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉർവശി പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്ന ആശ എന്ന് പറയുന്ന ചിത്രം. ആശയിലെ ഐശ്വര്യലക്ഷ്മിയും പിന്നെ നമ്മുടെ ഉർവശി ചേച്ചിയും പിന്നെ വിജയരാഘവൻ സർ എല്ലാവരുമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആഴ്ച വിജയരാഘവൻ, അദ്ദേഹം എല്ലാവരും കുട്ടേട്ടൻ ആണ് വിളിക്കുന്നത് അദ്ദേഹത്തെ, എല്ലാവർക്കും അറിയാം. അപ്പോൾ വിജയരാഘവൻ സാറിൻ്റെ 2 സിനിമയാണ് ഇറങ്ങുന്നത്. ഒന്ന് പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ എന്ന് പറയുന്ന സിനിമ, ഒന്ന് ആശ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇപ്പം ഞാൻ ആശ മൂവിയുടെ ടിക്കറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആശ മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ആശ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. അതുപോലെ തന്നെ 2 സിനിമയുടെ കാര്യം ഒരുമിച്ച് അങ്ങ് പറഞ്ഞേക്കാമല്ലോ, പക്ഷേ ഒരുമിച്ച് മെസ്സേജ് അയച്ചാൽ പോരാട്ടോ, 2 മെസ്സേജ് തന്നെ അയക്കണം. പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ എന്ന് പറയുന്ന സിനിമയും ഈ ആഴ്ച നമുക്ക് ഹോം തിയേറ്ററിൽ ഒരുമിച്ച് കാണാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ എന്ന സിനിമ ഇത്രയും നീട്ടി എഴുതാൻ ബുദ്ധിമുട്ടല്ലേ. ഒരു കാര്യം ചെയ്താൽ മതി, കുറ്റക്കാരാണെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് മെസ്സേജ് അയച്ചുള്ളൂ. അയ്യോ, എന്തൊക്കെയാണ് ഞാനിവിടെ നിന്ന് പറയുന്നത്, ചുമ്മാ ഇരിക്കുന്ന ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ കുറ്റക്കാരാണെന്നോ? അങ്ങനല്ല, നിങ്ങൾക്ക് എളുപ്പത്തിന് അയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കുറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുക. നോക്കട്ടെ ആരൊക്കെയാണ് കുറ്റക്കാരെന്ന്. എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്, സ്നേഹമുള്ള സന്തോഷമുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മൾ തന്നെ പറയാം, നമ്മൾ കൊള്ളൂലടേ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു തോന്നുന്നു. ഞാൻ ചിലപ്പോൾ ഞാൻ വിചാരിക്കും, ഹായ് ഞാൻ നല്ല കുട്ടിയാണ്, നല്ലൊരു പണ്ഡിതയാണ് എന്നൊക്കെ. ചിലപ്പോൾ ഞാൻ വിചാരിക്കും, ആ എന്തൊരു അറിവാണ് ഈ ഒരു. ചിലപ്പോൾ ഞാൻ വിചാരിക്കും, എനിക്ക് ഒരു വക അറിഞ്ഞുകൂടാ, ഞാൻ ഒരു മണ്ടത്തി തന്നെ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്നത് നല്ലതാണെന്ന് പറയില്ലേ. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ പറഞ്ഞു, ഇവ രണ്ടാമത് പറഞ്ഞാണ് ശരി, ഒരു കാര്യം അറിഞ്ഞുകൂടാ, മണ്ടത്തിയാണെന്ന്, മണ്ടിപ്പെണ്ണേ. ആ മണ്ടിപ്പെണ്ണി എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നിപ്പം നമുക്കറിയാം, ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോഴത്തേക്ക് എല്ലാവരും ആ ഒരു 80s ട്രെൻഡിങ്ങിൻ്റെ പിന്നാലെയാണ്. ചാറ്റ് ജി ബി ടി ചേട്ടനോട് ചോദിക്കും, അല്ലെങ്കിൽ ചേച്ചിയോട് ചോദിക്കും, അല്ലോ പ്രിയപ്പെട്ട ചാറ്റ് ജി ബി ടി എനിക്ക് എൻ്റെ ഫോട്ടോ ഞാൻ തരാം, നിങ്ങൾ 80s ആ ഒരു സ്റ്റൈലിലാക്കി തരുമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരുടെയും ഇൻസ്റ്റ, നമ്മുടെ അക്ഷയ് നല്ല രസമായിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ട്, നിത്യ ഇട്ടിട്ടുണ്ട്, ഞാനും ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരുപാട് പേര് നമുക്കറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ 80s സ്റ്റൈലിലാക്കിയിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനിട്ട പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള 80s പാടാണ്, നമ്മുടെ മമ്മൂക്കയുടെ പിന്നിലാവിലെ ഡോൺ ഗോ മണ്ടിപ്പെണ്ണെ കുയിലേ എന്നോടൊന്ന് സ്പീക്കി കൂടെ മയിലേ മാനേ മധുരക്കരിമ്പേ. ആ പാട്ടാണ്, അന്ത പാട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങളും ഇതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ട്രെൻഡിൻ്റെ പിന്നാലെ നിങ്ങൾക്കും പോകാവുന്നതാണ്. ചാറ്റ് ജി ബി ടിയോട് അയ്യോ ചാറ്റ് ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ കൂടെ പറയണമെന്നൊരു ആഗ്രഹം തോന്നിയത് കേട്ടോ. സമയം നീണ്ടുപോകുമെങ്കിലും ഞാൻ പറയാം, നമ്മുടെ നിത്യ ഉണ്ടല്ലോ, മിഡ് മോർണിംഗ് വിത്ത് നിത്യ, നിത്യ ചാറ്റ് ജി ബി ടിയോടും ജെമിനിയോടൊക്കെ സംസാരിക്കുന്നത് കേൾക്കാന്നൊന്നും ഭയങ്കര രസമാണ് കേട്ടോ. ചിരിച്ച് മരിച്ചു പോകും നമ്മൾ. ഞാനൊരു ദിവസം നോക്കിയപ്പോഴല്ലോ ഈ കുട്ടി മാറി നിന്ന് വഴക്കുണ്ടാക്കുന്നത്. ഞാൻ ചോദിച്ചു, നിത്യ ആരോടാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? എന്നോട് പറയുക, ജെമിനിയാണ്. ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ, വലിയ അടുത്ത ബന്ധുക്കളൊക്കെയാണ് ഇപ്പോൾ ചാറ്റ് ജി ബി ടിയും ജെമിനിയും ഒക്കെ. ശരി, നടക്കട്ടെ. അപ്പോൾ എന്തായാലും ഇന്ന് ഇന്നൊരു 80s ഫോട്ടോ കൂടെ, അല്ല ഒരു ഫോട്ടോ കൂടെ കൊടുത്തിട്ട് 80s സ്റ്റൈലിലാക്കി തരാൻ പറഞ്ഞാൽ അതും ചെയ്തു തരും. ഓക്കെ. Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634729.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോ. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: ഞാൻ കാത്തിരിക്കും.
5: ജെൻസി എല്ലാം നമ്മുടെ പിള്ളേരൊക്കെ ചുമ്മാ വൈബ് ഒന്ന് മാറ്റിപ്പിടിക്കാം.
6: മഴയിലും
7: പുതുമയുടെ നേരത്ത്
8: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
9: പഴമയുടെ തീരത്ത്
8: കഴിഞ്ഞ 365 ദിവസങ്ങൾ
7: പുതുമഴയിലോരത്ത്
8: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
11: Joy Alukas, world's favorite jeweler.
10: Supported by AkbuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
13: ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: മായയാണ് ഇന്ന് ശാന്തമി രാത്രിയിൽ അതും തുടരുമെന്ന് ചിത്രത്തിലെ പാട്ട് കേൾപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത്. തുടരുമില്ല ശാന്തമി രാത്രിയിൽ വേണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ടുള്ള ചോദ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണെന്നറിയാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേഗം തന്നെ നമ്മുടെ അക്ബർ ട്രാവൽസിന് വേണ്ടിയിട്ട്, അതായത് ഈ റിട്ടേൺ എയർ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ആദ്യം കേരളം എന്ന് ടൈപ്പ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ പേരും ശരി ഉത്തരവും ചേർത്തുകൊണ്ട് മെസ്സേജ് അയക്കാൻ. അപ്പോൾ ഇന്ന് കേരളം എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളം എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് എല്ലാവരും അയക്കണം. മലയാളം എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട്, അത് നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് ഇപ്പോൾ വരാൻ വേണ്ടിയിട്ടാണ്. ശരി ഉത്തരമല്ല എന്ന് ചോദ്യമൊന്നുമില്ല. ലക്കി ഡ്രോയിലേക്ക് വരാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, കേരളം എന്ന് ആദ്യം ടൈപ്പ് ചെയ്യുക, അതിനുശേഷം മലയാളം എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അതുപോലെ തന്നെ ഈ വീക്കെൻഡിൽ നമുക്ക് ഹോം തിയേറ്ററിൽ ഉർവശി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആശ എന്ന ചിത്രം കാണാനുള്ള അവസരമുണ്ട്. അപ്പോൾ ആശ എന്ന മൂവി കാണാനായിട്ട് നിങ്ങളുടെ പേരും ഹോം 92.2 FM എന്ന് ആദ്യം ടൈപ്പ് ചെയ്തിട്ട് ആശ എന്ന പേരും കൂടെ ചേർത്തുകൊണ്ട് മെസ്സേജ് അയക്കുക. എല്ലാം ഒരേ വാട്സാപ്പ് നമ്പറിൽ തന്നെയാണ് അയക്കേണ്ടത്, 0585829220.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
1: Supported by AppuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

നിനക്ക് എന്തഴകാണ് അഴകി എന്നുള്ള ഈ പാട്ട് ഞാൻ എനിക്ക് വേണ്ടി കൂടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ടൈങ്, ആരാണ് ഈ പാട്ട് ചോദിച്ചെന്നല്ലേ. ഇന്ന് ഈ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത് രേഖയാണ്. ഹായ് രേഖ, രേഖ എല്ലാ ചോദ്യത്തിനും ഇന്ന് കുറച്ച് ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, പിന്നെ കേരളം എന്ന് പറഞ്ഞു, മലയാളം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം അയക്കണം എന്ന് പറഞ്ഞു, ഉത്തരം പോലെ മലയാളം എന്ന് പറഞ്ഞുകൊണ്ട് അയക്കണം എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ കുറ്റക്കാരന് അയച്ചാൽ പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരുടെ ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. ആശയുടെ എല്ലാത്തിനും രേഖയുടെ മറുപടി കിട്ടിയിട്ടുണ്ട്. രേഖയുടെ മാത്രമല്ല ഒരുപാട് സുഹൃത്തുക്കൾ കേട്ടോ, എല്ലാവരുടെയും പേര് പറയാൻ പറ്റൂല, അതുകൊണ്ടാണ് എല്ലാവരുടെ പേര് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ എനിക്ക് ചെറിയൊരു ത്രോട്ട് പെയിൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നത്. അപ്പോൾ ഇനി വരുന്ന പാട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അൽ മറായ കാർ റെൻ്റൽസ് നൽകുന്ന 1 മന്ത് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്. എന്താണ് മെസ്സേജ് അയക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽ മറായ കാർ റെൻ്റൽസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക. ഹോം ഡ്രൈവ് എന്നും കൂടെ ടൈപ്പ് ചെയ്ത് അയക്കാൻ പറ്റുമെങ്കിൽ, സമയം കിട്ടുമ്പോൾ നിങ്ങൾ അയച്ചാൽ മതി കേട്ടോ. ഈ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൊന്നും അങ്ങനെ തിരക്ക് പിടിച്ച് ഡ്രൈവ് ചെയ്യരുത്, സോറി മെസ്സേജ് അയക്കരുത്. എന്തോന്നൊക്കെ ഇടയിൽ ഞാനായിരുന്നു പറയുന്നത്. അതായത് എപ്പോഴും നിങ്ങൾ നമ്മൾ ചോദ്യമൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ് അയക്കേണ്ട, എപ്പോഴെങ്കിലും നിർത്തുന്ന സമയത്തൊക്കെ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ അൽമറയ കാർ റെൻ്റൽസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് അയക്കുക. ഹോം ഡ്രൈവിംഗ് എന്നും കൂടെ സൂചിപ്പിക്കാനായിട്ട് മറന്നു പോകണ്ട. ശരി, ഉത്തരം അയച്ചാൽ എല്ലാവരുടെ മെസ്സേജും കണ്ടിട്ടുണ്ട്. കുറച്ച് പേരെ നമ്മൾ ലക്കി ഡ്രോയിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM. പിന്നെ ഇന്നത്തെ ലക്കി ഡ്രോയിലേക്ക് വന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ രാവിലെ മുതലുള്ള ഒന്ന് നോക്കിക്കോട്ടെ, ആരുടെയൊക്കെ ആണ് ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുള്ളത് എന്നപ്പോൾ ഒരു പ്രാവശ്യം വന്നവരെ പിന്നെയും പിന്നെയും അവരുടെ മെസ്സേജ് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് റിപ്പീറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ നാളെ വരുമ്പോഴായിരിക്കും ഇന്ന് ഞാൻ ലക്കി ഡ്രോയിലേക്ക് തിരഞ്ഞെടുക്കുന്ന വിന്നേഴ്സിനെ പറയുന്നത്.

0: होम 92.2 एफएम, होम इज अ फीलिंग।
1: होम एफएम न्यूज इन डिटेल, वार्ताक विशदमाई
2: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: നിർണായക നീക്കവുമായി ED. പിണറായി വിജയനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ DGP കത്ത്. പിണറായി വിജയനെതിരെ അഴിമതി കേസെടുക്കാനുള്ള നീക്കം നിയമപരമായും രാഷ്ട്രീയപരവുമായി നേരിടാൻ CPM. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ആരോപണങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി DMK. സൗദിയിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഹൂതി ആക്രമണം, പ്രവാസികളടക്കം 73 പേർക്ക് പരുക്ക്.
4: നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. EMR എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസ്, മകൾ വീണ ടി എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്ത കേസെടുക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു. ED അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകളും വിവരങ്ങളും ഉൾപ്പെടുത്തി PMLA ആക്ട് സെക്ഷൻ 66(2) പ്രകാരമാണ് DGP കത്തയച്ചത്. കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്താൻ വിജിലൻസിന് മാത്രമേ അധികാരമുള്ളൂ എന്നതിനാലാണ് ED സംസ്ഥാന DGP കത്ത് നൽകാൻ നിർദ്ദേശിച്ചത്. യാതൊരു സേവനവും നൽകാതെയാണ് CMR വീണയ്ക്ക് 1.72 കോടി രൂപ നൽകിയതെന്നാണ് ED പ്രധാന കണ്ടെത്തൽ. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുക കൈമാറിയതെന്നും ED ആരോപിക്കുന്നു. സേവനങ്ങൾ നൽകിയതിന് ആവശ്യമായ രേഖകളോ തെളിവുകളോ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ED ചൂണ്ടിക്കാട്ടി. നേരത്തെ SFIO സമർപ്പിച്ച റിപ്പോർട്ടിലും ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനുള്ള നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയവുമായി നേരിടാൻ CPM. പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലാണ് പിണറായിക്ക് പ്രതിരോധം തീർക്കുക. പിണറായി വിജയനെതിരെ അഴിമതി കേസെടുക്കാനുള്ള ED നിർദ്ദേശത്തോടെ CPM വിപുലീകൃത സംസ്ഥാന സമിതി വിവാദ നിഴലിൽ. തെറ്റുതിരുത്തൽ ചർച്ച ചെയ്യാനാണ് വിപുലീകൃത സംസ്ഥാന സമിതി ചേരുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് DGP കത്തയച്ചിരുന്നു. മുഹമ്മദ് റിയാസിനെതിരെയും വീണ ടിക്കെതിരെയും കേസെടുക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. PM ശ്രീയിൽ സർക്കാർ പുതിയ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ഡൽഹിയിൽ നടന്ന ചർച്ചയെക്കുറിച്ചുള്ളത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയതായി വിവരമില്ല. പദ്ധതിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് തീരുമാനം നീളുന്നത്. പദ്ധതിയിൽ ഒപ്പുവെച്ച് സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയത് ഇടത് സർക്കാരെന്ന് മന്ത്രി ആരോപിച്ചു. രാഷ്ട്രീയ വിയോജിപ്പ് ഉള്ളതുകൊണ്ട് എല്ലാ വശവും വിശദമായി പരിശോധിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വിശദമാക്കി. ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ അവകാശങ്ങളിലും അധികാരങ്ങളിലും സർക്കാർ കൈവയ്ക്കില്ലെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദർശനം സുഗമമാക്കാനായില്ലെങ്കിൽ സർക്കാർ ഇടപെടും. നിലവിൽ നിയമനിർമ്മാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, എന്നാൽ നിയമനിർമ്മാണം ഉണ്ടാകുമെന്നും മന്ത്രി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം നല്ല രീതിയിൽ നടത്താനാണ് ശ്രമിക്കുന്നത്. അത് നല്ല രീതിയിൽ നടക്കണമെന്ന് സർക്കാരിന് നിർബന്ധമുണ്ടെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി പെട്ടെന്നുണ്ടായതല്ലെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. രാജ്യത്താകെ പ്രതിസന്ധിയുണ്ട്, മഴ കുറഞ്ഞതോടെ ഉൽപാദനം കുറഞ്ഞു. വൈദ്യുതിയുടെ ഉപഭോഗം കൂടുന്നത് പ്രതിസന്ധിയാണെന്നും മന്ത്രി. പല വൈദ്യുത പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാജ്യത്തൊട്ടാകെ മഴ കുറഞ്ഞു, ചൂടുകൂടി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭ്യത കുറയുന്നു, ഡാമുകളിലൊന്നും വെള്ളമില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ്. ട്രെയിൻ കീഴിലെ കയ്യാങ്കളി വിവാദത്തിൽ പാർട്ടി കടുപ്പിച്ചതോടെ രമ്യ ഹരിദാസ് അയയുമെന്ന് സൂചന. പാളയം പ്രദീപിനെ അഡീഷണൽ സ്റ്റാഫാക്കണമെന്നാവശ്യപ്പെട്ട് ഇതുവരെ കത്ത് നൽകിയില്ല. ഇന്ന് വീണ്ടും കത്ത് നൽകാനായിരുന്നു തീരുമാനം. അതേസമയം രമ്യക്കെതിരെ കെ മുരളീധരൻ രംഗത്ത്. പാർട്ടി നടപടിയെടുത്താൽ MLA ആയാലും ആരായാലും ബാധകമെന്നായിരുന്നു കെ മുരളീധരന്റെ വിമർശനം. പാർട്ടിക്ക് നാണക്കേടായ ചിറയൻകീഴ് കയ്യാങ്കളിയിൽ രമ്യ ഹരിദാസിനെ പരമാവധി സംരക്ഷിച്ച് സമവായത്തിനാണ് KPCC ശ്രമിച്ചത്. വ്യാപക പരാതി ഉയർന്നിട്ടും MLAക്കെതിരെ നടപടി വേണ്ടെന്ന് തീരുമാനിച്ച് പ്രശ്നമൊതുക്കി. എതിർചേരിയുടെ എതിർപ്പ് തണുപ്പിക്കാൻ പാളയം പ്രദീപിനെ സ്റ്റാഫാക്കരുതെന്ന് നിർദ്ദേശം രമ്യക്ക് നൽകാനും ധാരണയായി. പക്ഷേ സംസ്ഥാന പ്രാദേശിക നേതൃത്വത്തെ ഒരുപോലെ വെല്ലുവിളിച്ചും സമവായം പൊളിച്ചുമാണ് രമ്യയുടെ നീക്കമുണ്ടായത്. പാർട്ടി സസ്പെൻഡ് ചെയ്ത പാളയം പ്രദീപിനെ മുൻകാല പ്രാബല്യത്തോടെ അഡീഷണൽ സ്റ്റാഫാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകുകയായിരുന്നു. തർക്കകേസിൽ ശിക്ഷിക്കപ്പെട്ട പാലാ MLA മാണി സി കാപ്പനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകി പരാതിക്കാരൻ. പരാതിക്കാരനായ പ്രവാസി വ്യവസായി ദിനേശ് മേനോന്റെ അഭിഭാഷകനാണ് കത്ത് നൽകിയത്. മാണി സി കാപ്പന് 3.5 വർഷത്തെ തടവ് ശിക്ഷയുണ്ടെന്നും ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കാൻ കോടതി ഉത്തരവില്ലെന്നും പരാതിക്കാരൻ കത്തിൽ പറഞ്ഞു. 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷയുണ്ടെങ്കിൽ അയോഗ്യനാക്കണമെന്ന ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം കാപ്പനെ മാറ്റി നിർത്തണമെന്നാണ് ആവശ്യം. പാലാ സീറ്റ് ഒഴിവുള്ളതായി വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു.
3: രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ഒരു തീരുമാനവുമില്ലെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. ഇന്ത്യ സഖ്യം ഇക്കാര്യം ആലോചിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെന്നും എം എ ബേബി. കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ അപക്വവും അനാവശ്യവുമാണ്. ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഒന്നിച്ചു നിൽക്കാനാണ് ഇന്ത്യ സഖ്യത്തിലെ ധാരണ. പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും. പ്രതിപക്ഷ നേതാവായതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാട്ടുന്നുവെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും ഇതേ സ്ഥാനമുണ്ടെന്ന് എം എ ബേബി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയെ അപമാനിച്ചെന്ന പരാതിയിൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ തേടി പ്രതിപക്ഷത്തു നിന്നുള്ള 32 എംപിമാർ. പരാതിയിൽ നിലവിലെ നിയമ നടപടി കാര്യക്ഷമമല്ലെന്ന ആക്ഷേപമാണ് പ്രതിപക്ഷത്തിന്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പാർലമെന്റിൽ മന്ത്രിമാർ നൽകിയ ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എസ്സി എസ്ടി വിഭാഗത്തിൽപ്പെടുന്ന 32 എംപിമാർ രാഷ്ട്രപതിയുടെ ഇടപെടൽ തേടിയത്. തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി ജോസഫ് വിജയ് നടത്തിയ മീസ സർക്കാരിയ കമ്മീഷൻ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷമായ ഡി എം കെ നടത്തിയ ബഹളത്തെ തുടർന്ന് ഇന്നും നിയമസഭയിൽ കടുത്ത വാക്കേറ്റവും കയ്യാങ്കളിയുമുണ്ടായി. മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കുമ്പോൾ വിജിലൻസ് അന്വേഷണത്തിലുള്ള കേസുകൾ വായിച്ചു കേൾപ്പിച്ചത് സഭാ നടപടിക്രമങ്ങളുടെ ലംഘനമെന്ന് ഡി എം കെ എം എൽ എ ഇ വി വേലു ആരോപിച്ചു. അന്വേഷണത്തിലുള്ള കേസുകളിൽ പരാമർശം നടത്തുന്നത് കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഡി എം കെയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി പൊതുമരാമത്ത് മന്ത്രി ആദവ് അർജുന രംഗത്ത്. ഭരണകക്ഷി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഡി എം കെ തയ്യാറാകുന്നില്ലെന്നും സഭയിൽ താൻ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോഴെല്ലാം തടസ്സപ്പെടുത്താനാണ് ഡി എം കെ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഡി എം കെക്ക് വിജയേയും ഭരണകക്ഷിയെയും ഭയമാണെന്നും ഭരണകക്ഷിയുടെ വാദങ്ങൾ കേൾക്കാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അതിനിടെ മീസയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിജയ് നടത്തിയ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന ഡി എം കെയുടെ ആവശ്യം സ്പീക്കർ ജെ സി ഡി പ്രഭാകർ തള്ളി. സൌദി അറേബ്യയിലെ തെക്കൻ പ്രവിശ്യകളെ ലക്ഷ്യമിട്ട് യമനിലെ ഹൂദി വിമതർ നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും പ്രവാസികളുമടക്കം 73 പേർക്ക് പരിക്കേറ്റു. യമനിൽ വീണ്ടും പോരാട്ടം ശക്തമായ പശ്ചാത്തലത്തിൽ അബ്ഹ, ഖമീസ്, മുഷൈദ്, ജിസാൻ, നജ്റാൻ എന്നിവിടങ്ങളിലെ ജനവാസ മേഖലകൾക്കും സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും നേരെയാണ് ആക്രമണമുണ്ടായത്. ഗുരുതരമായ സാഹചര്യമാണെന്നും സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണിതെന്നും സൌദി സഖ്യസേനാ വക്താവ് പറഞ്ഞു. രാജ്യത്തെ പൌരന്മാർക്കും താമസക്കാർക്കും ഭീഷണി ഉയർത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ആക്രമണത്തിന്റെ ഉറവിടങ്ങൾ ഇല്ലാതാക്കാൻ ആവശ്യമായ സൈനിക നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി നയിക്കുന്ന ലുലു ഗ്രൂപ്പിനെ മധ്യപ്രദേശിലേക്ക് ക്ഷണിച്ച് മുഖ്യമന്ത്രി മോഹൻ യാദവ്. ദുബായിൽ വാർഷിക നിക്ഷേപ സംഗമത്തിൽ യൂസഫ് അലിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ക്ഷണം. ഭക്ഷ്യ സംസ്കരണം, റീറ്റെയിൽ മേഖലകളിൽ സംസ്ഥാനത്ത് ലുലു ഗ്രൂപ്പിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തലസ്ഥാനമായ ഭോപ്പാൽ, ഇൻഡോർ, ഉജ്ജയിൻ തുടങ്ങിയ നഗരങ്ങളിൽ ഷോപ്പിംഗ് മാളുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയവയ്ക്ക് വലിയ അവസരങ്ങളുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത വർഷം ജനുവരിയിൽ ഭോപ്പാലിൽ നടക്കുന്ന മധ്യപ്രദേശ് നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കാൻ എം എ യൂസഫ് അലിയെ മുഖ്യമന്ത്രി ക്ഷണിച്ചു. ദുബായ് മെട്രോ റെഡ് ലൈനിലെ ഓൺ പാസീവ് സ്റ്റേഷൻ ഇനി മുതൽ ഗാർമിൻ മെട്രോ സ്റ്റേഷൻ എന്നറിയപ്പെടും. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആഗോള സാങ്കേതിക വിദ്യാ ബ്രാൻഡായ ഗാർമിനുമായി 10 വർഷത്തെ കരാറിൽ ഒപ്പുവച്ചു. ഗാർമിന്റെ യു എയിലെ വിതരണക്കാരായ അമിത് റീറ്റെയിൽ വഴിയാണ് കരാർ ഒപ്പുവച്ചത്. ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറുകൾ വീണ്ടും ബുക്ക് ചെയ്യാനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. ഇന്ത്യയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇനി മുതൽ 25 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഉപഭോക്താക്കൾക്ക് അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയും. പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം എണ്ണ വിതരണ കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. നേരത്തെ നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവുമായിരുന്നു രണ്ട് ബുക്കിംഗുകൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട നിർബന്ധിത സമയപരിധി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് എൽ പി ജി ലഭ്യതയിൽ തടസ്സം നേരിട്ട പശ്ചാത്തലത്തിലായിരുന്നു തീരുമാനം. വിതരണം ക്രമീകരിച്ച് എല്ലാവർക്കും എൽ പി ജി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസത്തെ ഇടവേള ഏർപ്പെടുത്തിയത്. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടിനെതിരെ സിപിഎം സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. റിപ്പോർട്ടിലുള്ളത് പതിവ് കാര്യങ്ങൾ മാത്രമാണെന്നും ഇതുകൊണ്ടൊന്നും ഇപ്പോഴത്തെ തിരിച്ചടി മറികടക്കാനാകില്ലെന്നും നേതാക്കൾ. സാമ്പ്രദായിക സമീപനം ഇനി പറ്റില്ലെന്ന് സംസ്ഥാന സമിതിയിൽ എം പി രാജേഷ്. ടി വി രാജേഷും എൻ എൻ കൃഷ്ണദാസും ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തി. പി ജെ രാജനും ജെ മേഴ്സിക്കുട്ടിയമ്മയും റിപ്പോർട്ടിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു.
5: പാർട്ടിയുടെ തെറ്റ് തിരുത്തലിനായി പൊതുജനങ്ങളും പാർട്ടി അനുഭാവികളും സിപിഎം നേതൃത്വത്തിന് അയച്ചിട്ടുള്ളത് 20,000-ലേറെ പ്രതികരണങ്ങൾ. ഈ വിമർശനങ്ങളും അഭിപ്രായങ്ങളും റിപ്പോർട്ടിന്റെ ഭാഗമാക്കും. വാട്സ്ആപ്പ് വഴി 17,000-ലേറെ പേർ പ്രതികരിച്ചു. ഇമെയിൽ വഴി 2,300 പേർ തെറ്റ് തിരുത്തലിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. പാർട്ടി വെബ്സൈറ്റിൽ 300-ലേറെ പേരും അഭിപ്രായം രേഖപ്പെടുത്തി. ഇവയിൽ ആക്ഷേപ രീതിയിലുള്ളവയും ആവർത്തന സ്വഭാവമുള്ളവയും ഒഴിവാക്കിയും മുന്നോട്ടു പോകുന്ന സഹായകമായിട്ടുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: നമ്മുടെ ഹോം എഫ്എമ്മിന് ഒരു വയസ്സ്. ഫസ്റ്റ് ആനിവേഴ്സറിയോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളുണ്ട്. ഓണക്കാലത്തുനിന്ന് നാട്ടിൽ പോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടല്ലേ, അവർക്കായിട്ടാണ് ഒരു സമ്മാനം. നാട്ടിലേക്ക് പോകാനും തിരിച്ചു വരാനുമായിട്ട് എയർ ടിക്കറ്റാണ് സമ്മാനം. റിട്ടേൺ എയർ ടിക്കറ്റിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. അക്ബർ ട്രാവൽസുമായി ചേർന്നാണ് ഹോം എഫ്എമ്മിന്റെ ഈ സമ്മാനം നിങ്ങളിലേക്ക് എത്തുന്നത്. ചെയ്യേണ്ടത് ഇത്രമാത്രം. ഹോം കേരള സ്പേസ്, നിങ്ങളുടെ പേര് സ്പേസ്, നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഏതാണ്, 0585829220 എന്ന നമ്പറിലേക്ക് അയക്കുക. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി കേൾക്കണോ? 0585829220. ഫോർമാറ്റ് ഇങ്ങനെയാണ്, ഹോം കേരള സ്പേസ്, നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Home FM birthday bash with 9 grams of 22 carat gold. Brought to you by Joya Lucas, world's favorite jeweler.
1: ഹോം 92.2 FM. അതെ, നമ്മുടെ FM-ന് ഒരു വയസ്സ്. ഫസ്റ്റ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനായുള്ള കോൺടെസ്റ്റിനുള്ള സമയമാണിത്. 9 ഗ്രാമിന്റെ 28 ക്യാരറ്റ് സ്വർണ്ണ നാണയമാണ് വിജയിയെ കാത്തിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ വിന്നർ വീതം. ഇതിൽ നിന്ന് ഫൈനൽ ഡേ വിന്നറിനെ പ്രഖ്യാപിക്കും. ഇതിനായിട്ട് വേണ്ടത് എന്താണ്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക. സിമ്പിളാണ് ചോദ്യം. ഇന്നത്തെ ചോദ്യം കേട്ടാലോ? കേരളത്തിൽ ഏറ്റവും ഒടുവിലായി, അതായത് 14-ാമതായി രൂപീകരിച്ച ജില്ല ഏത്? ഇന്ന് ഓപ്ഷൻ തരാം അല്ലേ? പത്തനംതിട്ട, വയനാട്, കാസർഗോഡ്, ഇടുക്കി. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് 922 റൈറ്റ് ആൻസർ നിങ്ങളുടെ പേര് ടു ദ നമ്പർ. ഏതാണ് നമ്പർ? വാട്സ്ആപ്പ് നമ്പർ 0585829220. നമ്പർ ഒരിക്കൽ കൂടി 0585829220.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
4: 50 മില്യണിലധികം
3: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
0: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
4: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
4: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
3: Joy Alukas, world's favorite jeweler.
1: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: Nirnayakaneekavumayi ED. പിണറായി വിജയനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ DGP കത്ത്. പിണറായി വിജയനെതിരെ അഴിമതി കേസെടുക്കാനുള്ള നീക്കം നിയമപരമായും രാഷ്ട്രീയപരവുമായി നേരിടാൻ CPM. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ആരോപണങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി DMK. സൗദിയിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഹൂതി ആക്രമണം, പ്രവാസികളടക്കം 73 പേർക്ക് പരുക്ക്.
4: നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. EMR എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസ്, മകൾ വീണ ടി എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്ത കേസെടുക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു. ED അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകളും വിവരങ്ങളും ഉൾപ്പെടുത്തി PMLA ആക്ട് സെക്ഷൻ 66(2) പ്രകാരമാണ് DGP കത്തയച്ചത്. കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്താൻ വിജിലൻസിന് മാത്രമേ അധികാരമുള്ളൂ എന്നതിനാലാണ് ED സംസ്ഥാന DGP കത്ത് നൽകാൻ നിർദ്ദേശിച്ചത്. യാതൊരു സേവനവും നൽകാതെയാണ് CMR വീണയ്ക്ക് 1.72 കോടി രൂപ നൽകിയതെന്നാണ് ED പ്രധാന കണ്ടെത്തൽ. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുക കൈമാറിയതെന്നും ED ആരോപിക്കുന്നു. സേവനങ്ങൾ നൽകിയതിന് ആവശ്യമായ രേഖകളോ തെളിവുകളോ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ED ചൂണ്ടിക്കാട്ടി. നേരത്തെ SFIO സമർപ്പിച്ച റിപ്പോർട്ടിലും ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനുള്ള നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയവുമായി നേരിടാൻ CPM. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലാണ് പിണറായിക്ക് പ്രതിരോധം തീർക്കുക. പിണറായി വിജയനെതിരെ അഴിമതി കേസെടുക്കാനുള്ള ED നിർദ്ദേശത്തോടെ CPM വിപുലീകൃത സംസ്ഥാന സമിതി വിവാദ നിഴലിൽ. തെറ്റുതിരുത്തൽ ചർച്ച ചെയ്യാനാണ് വിപുലീകൃത സംസ്ഥാന സമിതി ചേരുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് DGP കത്തയച്ചിരുന്നു. മുഹമ്മദ് റിയാസിനെതിരെയും വീണ ടിക്കെതിരെയും കേസെടുക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. PM സർക്കാർ പുതിയ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ഡൽഹിയിൽ നടന്ന ചർച്ചയെക്കുറിച്ചുള്ളത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. രാഹുൽഗാന്ധിയുമായി ചർച്ച നടത്തിയതായി വിവരമില്ല. പദ്ധതിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് തീരുമാനം നീളുന്നത്. പദ്ധതിയിൽ ഒപ്പുവെച്ച് സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയത് ഇടതു സർക്കാരെന്ന് മന്ത്രി ആരോപിച്ചു. രാഷ്ട്രീയ വിയോജിപ്പ് ഉള്ളതുകൊണ്ട് എല്ലാ വശവും വിശദമായി പരിശോധിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വിശദമാക്കി. ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ അവകാശങ്ങളിലും അധികാരങ്ങളിലും സർക്കാർ കൈവയ്ക്കില്ലെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദർശനം സുഗമമാക്കാനായില്ലെങ്കിൽ സർക്കാർ ഇടപെടും. നിലവിൽ നിയമനിർമ്മാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. എന്നാൽ നിയമനിർമ്മാണം ഉണ്ടാകുമെന്നും മന്ത്രി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം നല്ല രീതിയിൽ നടത്താനാണ് ശ്രമിക്കുന്നത്. അത് നല്ല രീതിയിൽ നടക്കണമെന്ന് സർക്കാരിന് നിർബന്ധമുണ്ടെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി പെട്ടെന്നുണ്ടായതല്ലെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. രാജ്യത്താകെ പ്രതിസന്ധിയുണ്ട്. മഴ കുറഞ്ഞതോടെ ഉൽപാദനം കുറഞ്ഞു. വൈദ്യുതിയുടെ ഉപഭോഗം കൂടുന്നത് പ്രതിസന്ധിയാണെന്നും മന്ത്രി. പല വൈദ്യുത പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാജ്യത്തൊട്ടാകെ മഴ കുറഞ്ഞു, ചൂടുകൂടി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭ്യത കുറയുന്നു. ഡാമുകളിലൊന്നും വെള്ളമില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ്. ഉത്തരേന്ത്യയിലെ കയ്യാങ്കളി വിവാദത്തിൽ പാർട്ടി കടുപ്പിച്ചതോടെ രമ്യ ഹരദാസ് അയയുമെന്ന് സൂചന. പാളയം പ്രദീപിനെ അഡീഷണൽ സ്റ്റാഫാക്കണമെന്നാവശ്യപ്പെട്ട് ഇതുവരെ കത്ത് നൽകിയില്ല. ഇന്ന് വീണ്ടും കത്ത് നൽകാനായിരുന്നു തീരുമാനം. അതേസമയം രമ്യക്കെതിരെ കെ മുരളീധരൻ രംഗത്ത്. പാർട്ടി നടപടിയെടുത്താൽ MLA ആയാലും ആരായാലും ബാധകമെന്നായിരുന്നു കെ മുരളീധരന്റെ വിമർശനം. പാർട്ടിക്ക് നാണക്കേടായ ചിറയൻകീഴ് കയ്യാങ്കളിയിൽ രമ്യ ഹരദാസിനെ പരമാവധി സംരക്ഷിച്ച് സമവായത്തിനാണ് KPCC ശ്രമിച്ചത്. വ്യാപക പരാതി ഉയർന്നിട്ടും MLAക്കെതിരെ നടപടി വേണ്ടെന്ന് തീരുമാനിച്ച് പ്രശ്നമൊതുക്കി. എതിർചേരിയുടെ എതിർപ്പ് തണുപ്പിക്കാൻ പാളയം പ്രദീപിനെ സ്റ്റാഫാക്കരുതെന്ന് നിർദ്ദേശം രമ്യക്ക് നൽകാനും ധാരണയായി. പക്ഷേ സംസ്ഥാന പ്രാദേശിക നേതൃത്വത്തെ ഒരുപോലെ വെല്ലുവിളിച്ചും സമവായം പൊളിച്ചുമാണ് രമ്യയുടെ നീക്കമുണ്ടായത്. പാർട്ടി സസ്പെൻഡ് ചെയ്ത പാളയം പ്രദീപിനെ മുൻകാല പ്രാബല്യത്തോടെ അഡീഷണൽ സ്റ്റാഫാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകുകയായിരുന്നു. ഇക്ക കേസിൽ ശിക്ഷിക്കപ്പെട്ട പാലാ MLA മാണി സി കാപ്പനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകി പരാതിക്കാരൻ. പരാതിക്കാരനായ പ്രവാസി വ്യവസായി ദിനേശ് മേനോന്റെ അഭിഭാഷകനാണ് കത്ത് നൽകിയത്. മാണിസിക്കാപ്പന് 3.5 വർഷത്തെ തടവ് ശിക്ഷയുണ്ടെന്നും ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കാൻ കോടതി ഉത്തരവില്ലെന്നും പരാതിക്കാരൻ കത്തിൽ പറഞ്ഞു. 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷയുണ്ടെങ്കിൽ അയോഗ്യനാക്കണമെന്ന ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം കാപ്പനെ മാറ്റി നിർത്തണമെന്നാണ് ആവശ്യം. പാലാ സീറ്റ് ഒഴിവുള്ളതായി വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ഒരു തീരുമാനവുമില്ലെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. ഇന്ത്യ സഖ്യം ഇക്കാര്യം ആലോചിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെന്നും എം എ ബേബി. കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ അപക്വവും അനാവശ്യവുമാണ്. ബിജെപിയെ പരാജയപ്പെടുത്താൻ ഒന്നിച്ചു നിൽക്കാനാണ് ഇന്ത്യ സഖ്യത്തിലെ ധാരണ. പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും. പ്രതിപക്ഷ നേതാവായതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാട്ടുന്നുവെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും ഇതേ സ്ഥാനമുണ്ടെന്ന് എം എ ബേബി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയെ അപമാനിച്ചെന്ന പരാതിയിൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ തേടി പ്രതിപക്ഷത്തു നിന്നുള്ള 32 എംപിമാർ. പരാതിയിൽ നിലവിലെ നിയമ നടപടി കാര്യക്ഷമമല്ലെന്ന ആക്ഷേപമാണ് പ്രതിപക്ഷത്തിന്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പാർലമെന്റിൽ മന്ത്രിമാർ നൽകിയ ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന 32 എംപിമാർ രാഷ്ട്രപതിയുടെ ഇടപെടൽ തേടിയത്. തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി ജോസഫ് വിജയ് നടത്തിയ മീസ സർക്കാരിയ കമ്മീഷൻ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷമായ ഡി എം കെ നടത്തിയ ബഹളത്തെ തുടർന്ന് ഇന്നും നിയമസഭയിൽ കടുത്ത വാക്കേറ്റവും കയ്യാങ്കളിയുമുണ്ടായി. മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കുമ്പോൾ വിജിലൻസ് അന്വേഷണത്തിലുള്ള കേസുകൾ വായിച്ചു കേൾപ്പിച്ചത് സഭാ നടപടിക്രമങ്ങളുടെ ലംഘനമെന്ന് ഡി എം കെ എം എൽ എ ഇ വി വേലു ആരോപിച്ചു. അന്വേഷണത്തിലുള്ള കേസുകളിൽ പരാമർശം നടത്തുന്നത് കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഡി എം കെയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി പൊതുമരാമത്ത് മന്ത്രി ആദവ് അർജുന രംഗത്ത്. ഭരണകക്ഷി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഡി എം കെ തയ്യാറാകുന്നില്ലെന്നും സഭയിൽ താൻ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോഴെല്ലാം തടസ്സപ്പെടുത്താനാണ് ഡി എം കെ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഡി എം കെക്ക് വിജയേയും ഭരണകക്ഷിയെയും ഭയമാണെന്നും ഭരണകക്ഷിയുടെ വാദങ്ങൾ കേൾക്കാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അതിനിടെ മീസയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിജയ് നടത്തിയ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന ഡി എം കെയുടെ ആവശ്യം സ്പീക്കർ ജെ സി ഡി പ്രഭാകർ തള്ളി. സൌദി അറേബ്യയിലെ തെക്കൻ പ്രവിശ്യകളെ ലക്ഷ്യമിട്ട് യമനിലെ ഹൂദി വിമതർ നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും പ്രവാസികളുമടക്കം 73 പേർക്ക് പരിക്കേറ്റു. യമനിൽ വീണ്ടും പോരാട്ടം ശക്തമായ പശ്ചാത്തലത്തിൽ അബഹ, ഖമേസ്, മുഷൈദ്, ജിസാൻ, നജ്രാൻ എന്നിവിടങ്ങളിലെ ജനവാസ മേഖലകൾക്കും സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും നേരെയാണ് ആക്രമണമുണ്ടായത്. ഗുരുതരമായ സാഹചര്യമാണെന്നും സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണിതെന്നും സൌദി സഖ്യസേനാ വക്താവ് പറഞ്ഞു. രാജ്യത്തെ പൌരന്മാർക്കും താമസക്കാർക്കും ഭീഷണി ഉയർത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ആക്രമണത്തിന്റെ ഉറവിടങ്ങൾ ഇല്ലാതാക്കാൻ ആവശ്യമായ സൈനിക നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി നയിക്കുന്ന ലുലു ഗ്രൂപ്പിനെ മധ്യപ്രദേശിലേക്ക് ക്ഷണിച്ച് മുഖ്യമന്ത്രി മോഹൻ യാദവ്. ദുബായിൽ വാർഷിക നിക്ഷേപ സംഗമത്തിൽ യൂസഫ് അലിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ക്ഷണം. ഭക്ഷ്യസംസ്കരണം, റീറ്റെയിൽ മേഖലകളിൽ സംസ്ഥാനത്ത് ലുലു ഗ്രൂപ്പിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തലസ്ഥാനമായ ഭോപ്പാൽ, ഇൻഡോർ, ഉജ്ജയിൻ തുടങ്ങിയ നഗരങ്ങളിൽ ഷോപ്പിംഗ് മാളുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയവയ്ക്ക് വലിയ അവസരങ്ങളുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത വർഷം ജനുവരിയിൽ ഭോപ്പാലിൽ നടക്കുന്ന മധ്യപ്രദേശ് നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കാൻ എം എ യൂസഫ് അലിയെ മുഖ്യമന്ത്രി ക്ഷണിച്ചു. ദുബായ് മെട്രോ റെഡ് ലൈനിലെ ഓൺ പാസീവ് സ്റ്റേഷൻ ഇനി മുതൽ ഗാർമിൻ മെട്രോ സ്റ്റേഷൻ എന്നറിയപ്പെടും. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആഗോള സാങ്കേതിക വിദ്യാ ബ്രാൻഡായ ഗാർമിനുമായി 10 വർഷത്തെ കരാറിൽ ഒപ്പുവച്ചു. ഗാർമിന്റെ യു എയിലെ വിതരണക്കാരായ അമിത് റീറ്റെയിൽ വഴിയാണ് കരാർ ഒപ്പുവച്ചത്.
5: കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
6: ഹോം FM ന്യൂസ് was brought to you by Dhanya Group of Companies since 1982.
7: Time check.
6: Brought to you by Ozone Cargo.
8: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
6: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
8: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 53%.
9: വെതർ അപ്ഡേറ്റ്
6: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.

0: That's right. ഇത് ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഹോം 92.2 എഫ്എമ്മിൽ ബാക്ക് ടു ഹോമിൽ ആസിഫ് ആണ് കൂടെയുള്ളത്. ഞാൻ ആക്ച്വലി പാട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമുക്ക് മുന്നിലുള്ള ഞങ്ങളുടെ സ്റ്റുഡിയോയിലെ ആ ഒരു ടി വിയിൽ ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ പലതും പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വാർത്തകളിൽ കൂടുതലായിട്ട് ഇപ്പോൾ തമിഴ് ചാനലുകൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ തമിഴ് നാട്ടിലെ രാഷ്ട്രീയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ കാണുന്ന സമയത്ത് ആക്ച്വലി ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് എനിക്ക് തോന്നുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയുടെ സാന്നിധ്യം കൊണ്ടാണോ എന്നറിയില്ല, തമിഴ്നാട്ടിലെ നിയമസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷ്വൽസും വാർത്തകളും ആൻഡ് പുള്ളിക്കാരൻ്റെ ആ ഒരു സ്വാഗതമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പക്കാ സിനിമാറ്റിക് സ്റ്റൈൽ. ചുമ്മാ ഒന്നുമില്ല, കണ്ടപ്പോൾ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം ഒരു ബ്യൂട്ടിഫുൾ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചയ്ക്ക് എങ്ങനെ ബ്യൂട്ടി, എന്താ ബ്യൂട്ടി, ഒന്നുമില്ല. എല്ലാ ദിവസങ്ങളും മനോഹരമായിരിക്കട്ടെ, അങ്ങനെ ആവണമല്ലോ. എല്ലാ ദിവസവും മനോഹരമായിരിക്കണമല്ലോ. നമുക്കിതിൽ ചൊവ്വ, വെള്ളി, തിങ്കൾ, ബുധൻ എന്നൊന്നുമില്ല. എല്ലാ ദിവസങ്ങളും ഏറ്റവും നല്ലതായിരിക്കട്ടെ എന്നുള്ള ഒരു പ്രത്യാശയിൽ തന്നെ ഞാൻ അങ്ങോട്ട് ഷോ തുടങ്ങുകയാണ് കേട്ടോ. വേറെ എന്തോ പറയാൻ വന്നത് അതിൽ കയറി കുരുങ്ങിപ്പോയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചതേ ഉള്ളൂ. എന്തായാലും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, യുഎയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്ന പ്രവാസത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും എല്ലാവർക്കും സ്വന്തം കുടുംബത്തോടൊപ്പം ഇവിടെ നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രിവിലേജ് നടന്നോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ പലരും ഇടയ്ക്കൊക്കെ വിസിറ്റിന് വേണ്ടിയിട്ട് ആയിരിക്കും സ്വന്തം ഫാമിലീസിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെ ആവട്ടെ അല്ലെങ്കിൽ ഫാമിലി ആവട്ടെ ഒക്കെ തന്നെ അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരാറുള്ളത് അല്ലേ. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് പലപ്പോഴും യു എ എന്ന് പറയുന്ന ആ ഒരു രാജ്യം, നമ്മൾ ജീവിക്കുന്ന രാജ്യം മാത്രം കണ്ട് തിരിച്ചു പോകാറാണ് പതിവ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കേൾക്കുന്ന ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വാർത്തകളിലൊന്നാണ് ജി സി സിയുടെ ഏകീകൃത ടൂറിസ്റ്റ് വിസ വരുന്നു എന്നുള്ളൊരു കാര്യം. എന്തായാലും ആ ഒരു സംഗതി അത് ഉടൻ നടപ്പാക്കും എന്നുള്ള ഒരു അറിയിപ്പ് ഇന്നത്തെ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 ഗൾഫ് രാജ്യങ്ങൾ ഒരൊറ്റ ടൂറിസ്റ്റ് വിസയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ജി സി സി ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ പദ്ധതി, നമ്മുടെ ഈ ഷെങ്കൻ വിസയ്ക്കൊക്കെ സമാനമായിട്ടുള്ള രീതിയിൽ അതാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നുവെന്ന് ജി സി സി സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒറ്റ ട്രിപ്പിന് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ യു എ കാണാം, സൗദി കാണാം, ഖത്തർ കാണാം, ബഹ്റൈൻ കാണാം, ഒമാൻ കാണാം, കുവൈത്ത് കാണാം, ഇത്രയും രാജ്യങ്ങളിലേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പമാക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ പല രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല വിസാസ് എടുത്ത് അല്ലെങ്കിൽ എക്സ്ട്രാ എമൗണ്ട്, അങ്ങനെ ആ ഒരു വലിയ ചടങ്ങുകളൊക്കെ തന്നെ നമുക്ക് ഒഴിവാക്കി കിട്ടും എന്നുള്ളതാണ്. വിസയുടെ ഫീസ്, കാലാവധി ആൻഡ് അപേക്ഷ നടപടികൾ തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളൊക്കെ എന്തായാലും ഉടനടി പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത്. കുറേ നാളുകളായിട്ട് നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ, അതിൻ്റെതായിട്ടുള്ള ബാക്കി ക്രെഡൻഷ്യൽസ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലേക്ക് അത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ ഒരു വർഷം അവസാനം, ഈ ഒരു അടുത്ത വിൻ്ററിലേക്കൊക്കെ വരുന്ന സമയത്ത് ഫാമിലിയൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടെ വിശാലമായിട്ട് എൻ്റയർ ജി സി സി തന്നെ കാണിച്ച് കറക്കി അവരെ വീട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള ഒരു സൗകര്യമൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത്. എനിവേ, എന്തായാലും നമ്മുടെ ആനിവേഴ്സറി മന്താണ് ഹോം 92.2 എഫ്എം. ഒരു മാസക്കാലം, ഒരു വർഷമായിട്ട് നിങ്ങളിലേക്ക് എത്തിയതിൻ്റെതായിട്ടുള്ള സെലിബ്രേഷൻസ്, നമ്മൾ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളായിട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി സമ്മാനങ്ങൾ, എസ്പെഷ്യലി എടുത്തു പറയാനുള്ളത് 9 ഗ്രാമിൻ്റെ 22-ക്യാരറ്റ് ഗോൾഡ് നിങ്ങളുടെ കൈകളിലേക്ക് എത്താനുള്ള, ആ ഒരു ഗോൾഡ് കോയിൻ നിങ്ങളുടെ കൈകളിലേക്ക് എത്താനുള്ള വലിയ അവസരമുണ്ട്. കഴിഞ്ഞ ഷോസിൽ നിന്നൊക്കെ ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഷോയിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ചോദ്യം, ഏതൊരു സമയത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചോ അത് എപ്പോഴാണ് വരുന്നതെന്നൊന്നും നമുക്കൊരിക്കലും ഇന്നലെ വന്ന സമയത്തല്ല ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്നത്, ഇന്നത്തെ സമയത്തായിരിക്കത്തില്ല, നാളെ ചോദിക്കാൻ വേണ്ടി പോകുന്നു, അങ്ങനെ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ട് അത് എക്സ്പെക്ട് ചെയ്ത് കേട്ടുകൊണ്ടേ ഇരിക്കുക, ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക. ആൻഡ് അത് മാത്രമല്ല, നിരവധി സമ്മാനങ്ങൾ വേറെയുണ്ട്. അക്ബർ ട്രാവൽസുമായി ചേർന്നുകൊണ്ട് നാട്ടിലേക്ക് ഒരു റിട്ടേൺ ടിക്കറ്റ് ഉണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ കോൺടസ്റ്റ് ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു iPhone 17 സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. എലോങ് വിത്ത് ദാറ്റ്, ഈ ആഴ്ച നമുക്ക് 2 സിനിമകളുണ്ട്. പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ ആൻഡ് ആശ രണ്ട് സിനിമകളുടെയും ടിക്കറ്റ് ഉണ്ട്. അൽമറായ കാസിൻ്റെ ഒരു മാസത്തേക്കുള്ള റെന്റൽ കാർ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഇങ്ങനെ നിരവധി സമ്മാനങ്ങൾ കൊണ്ട് പാക്ഡ് ആണ് നമ്മുടെ ഷോ. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ഒരു പാട്ട് കേട്ട് പെട്ടെന്ന് ഓടി തിരിച്ചു വരാം. ആ സമയത്ത് ഞാൻ നിങ്ങൾക്കുള്ള ഒരു മൂവി ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാകാം.
1: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634729.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: ഞാൻ കാത്തിരിക്കും.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: You are listening to Home 92.2 FM. Home is a feeling.

അപ്പോഴേ നേരത്തെ പറഞ്ഞ പോലെ ഈ ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന സിനിമകളിൽ ഈ ആഴ്ച ആക്ച്വലി രണ്ട് റിലീസുകളാണ്, രണ്ട് പ്രധാനപ്പെട്ട റിലീസുകളാണ് മലയാള സിനിമയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. അതിലൊന്ന് പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ. ഓരോ അപ്ഡേറ്റുകളും വരുന്ന സമയത്ത് സിനിമയ്ക്കുള്ള ഹൈപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് കേട്ടോ. പക്ഷേ പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ എന്ന സിനിമ കാണുന്നതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് എണ്ണം പറഞ്ഞ കാരണങ്ങൾ കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിന്റെ ഏറ്റവും സുശക്തമായിട്ടുള്ള കാരണങ്ങളിലൊന്ന്. ഒരു നാല് കാരണങ്ങൾ ഏറ്റെടുത്ത് ആദ്യമേ തന്നെ പറയാനാണെങ്കിൽ, ഒരു പോലീസുകാരൻ എഴുതുന്ന ജീവനുള്ള ത്രില്ലിംഗ് പോലീസ് സ്റ്റോറിയാണ് പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരുടേത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അധികം എക്സൈറ്റ് ചെയ്യുന്ന കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോലീസുകാരൻ, ഇപ്പോൾ ഷാഹി കബീറിന്റെ തിരക്കഥകൾക്കുള്ള ഏറ്റവും വലിയ സ്ട്രെങ്ത് പോലീസ് കഥകൾക്ക്, അദ്ദേഹം ഒരു പോലീസ് സർവീസിലിരുന്ന് ആ സേനയുടെ ഭാഗമായിട്ട് ആ സേനയുടെ ഉൾക്കാം പറഞ്ഞ് ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തിലും ആ ഒരു സ്ട്രെങ്ത് നമുക്ക് ഫീൽ ചെയ്യും. സോ അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു പോലീസ് സിനിമ ഓൾറെഡി സമ്മാനിച്ച ഹെവൻ എന്ന് പറഞ്ഞ 2022 വന്ന സുരാജേട്ടന്റെ സിനിമ, ഒരു അണ്ടർ റേറ്റഡ് സിനിമയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അർഹിച്ച ഒരു വിജയം കിട്ടാതെ പോയൊരു സിനിമയാണ്. പക്ഷേ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, അതിൽ ചില സീക്വൻസുകൾ, പെർട്ടിക്കുലർലി ഒരു മീത്തേൻ ഗ്യാസിന്റെ സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അത്രമാത്രം പല കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. ആ സിനിമയുടെ എഴുത്തുകാരനായിട്ടുള്ള PS സുബ്രഹ്മണ്യൻ, അദ്ദേഹം ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ്, അദ്ദേഹം തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടും പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർക്ക് വേണ്ടിയിട്ടും പേന ചലിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാരണം, കഴിഞ്ഞ 20 വർഷത്തെ സിനിമാ ജീവിതത്തിൽ പലതരം കഥാപാത്രങ്ങളിലൂടെ നമ്മൾ മലയാളികളുടെ മനസ്സിലേക്ക് ഇടം പിടിച്ച പാർവതി തിരുവോത്ത് എന്ന അഭിനേത്രി, അവരുടെ അഭിനയ പാടവത്തിന്റെ പേരിൽ തന്നെ അക്ലെയിം ചെയ്യപ്പെടുന്ന ഒരു അഭിനേത്രി, കരിയറിൽ ആദ്യമായിട്ട് ഒരു മുഴുനീള പോലീസ് കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ആൻഡ് മൂന്നാമത്തെ റീസൺ എനിക്ക് ആക്ച്വലി ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ്, ഞാൻ വീണ്ടും ഒരിക്കൽ കാണാൻ താല്പര്യപ്പെടാത്ത അത്രമാത്രം എന്നെ ആഴത്തിൽ സ്പർശിച്ച ഒരു സിനിമയാണ് നായാട്ട്.

നായാട്ടിന് ശേഷം പോലീസുകാർ വേട്ടയാടപ്പെടുന്ന കഥ പറഞ്ഞ, അല്ലെങ്കിൽ പോലീസുകാർക്കിടയിൽ തന്നെ അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മറ്റേതൊരു പ്രൊഫഷനേക്കാൾ കേരളത്തിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിൽ ഏറ്റവും അധികം പേർ ആത്മഹത്യ ചെയ്യുന്ന പ്രൊഫഷനുകൾ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന സെക്ടറുകളിലൊന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഓരോ പോലീസുകാരനും കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങളുണ്ട്, അവർ വേട്ടയാടപ്പെടുന്ന ചില രീതികളുണ്ട്. അത്തരത്തിൽ ഒരു പോലീസ് സംഘത്തെ വേട്ടയാടപ്പെടുന്ന കഥ പറയുന്ന ഒരു സിനിമ കൂടിയാണ് പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ. ആൻഡ് മാത്രമല്ല, ഏറ്റവും മികച്ച പോലീസ് സിനിമ തന്നയാൾ, അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം, കണ്ണൂർ സ്ക്വാഡിന്റെ സംവിധായകനായ റോബി വർഗീസ് രാജാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ ചലിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നിരവധി കാരണങ്ങൾ, ഒപ്പം മാത്യു തോമസിന്റെ ഒരു മുഴുനീള പോലീസ് വേഷം, സിദ്ധാർത്ഥ് ഭരതനെ പോലെ, ഉണ്ണിമായ പ്രസാദിനെ പോലെ, വിജയരാഘവനെ പോലെ ഏറ്റവും മികച്ച പെർഫോമേഴ്സിന്റെ ഒക്കെ സാന്നിധ്യം, അങ്ങനെ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ എന്ന സിനിമ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ നിരവധിയാണ്. നമുക്ക് എന്തായാലും ഈ ഒരു വീക്കെൻഡിൽ തന്നെ ഈ സിനിമ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചോദ്യത്തിലേക്കാണ് ഞാനിന്ന് പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ സിൻസ് ഒരു പോലീസ് സിനിമ ആയതുകൊണ്ട് തന്നെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ചില പോലീസ് സിനിമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് അങ്ങോട്ട് പോയാലോ? അപ്പോൾ ഇത് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ ചോദ്യം ഇന്ന് എന്ത് റിലേറ്റഡ് ആയിരിക്കും അല്ലേ. മലയാളത്തിലെ, മലയാള സിനിമയിലെ പോലീസ് സിനിമകൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാം പേജിൽ ഇടം പിടിക്കുന്ന ഒരു ചിത്രം. നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള റിയലിസ്റ്റിക് പോലീസ് സിനിമയൊന്നുമല്ല. ഒന്ന് പറഞ്ഞ് രണ്ടിന് മേലുദ്യോഗസ്ഥനാണെങ്കിൽ പോലും രണ്ട് പഞ്ചിടലോ കടിച്ച് കയറി കുത്തിന് പിടിക്കുന്ന തരത്തിലുള്ള നായകനുള്ള പോലീസ് കഥാപാത്രങ്ങളിൽ നമുക്ക് സമ്മാനിച്ച് തുടങ്ങിയ, അല്ലെങ്കിൽ ആ ഒരു ലൈനപ്പിൽ ആദ്യം വന്ന ചിത്രങ്ങളിലൊന്ന്, എവർഗ്രീൻ, ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, സുരേഷ് ഗോപി കോംബോയിലെത്തിയ ഈ ഒരു പോലീസ് സിനിമ ഏത് എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം കേട്ടോ.

0: ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്ന സമയത്ത് തന്നെ ഒരു പഞ്ച് ഡയലോഗ് അടിച്ച ഒരാൾ സ്ലോ മോഷനിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് നമ്മുടെ മനസ്സിലേക്ക്. ഓർമ്മയുണ്ടോ എന്റെ മുഖം എന്ന് ചോദിച്ചു വരുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ സിനിമ കുറച്ചുകൂടി ഈസി ആയിട്ട് ഗസ് ചെയ്യും. അത് വേണ്ട. ഷാജി കല സംവിധാനം ചെയ്ത, രഞ്ജി പണിക്കർ തിരക്കഥ ഒരുക്കിയ, സുരേഷ് ഗോപി നായകനായിട്ടെത്തിയ, പോലീസ് വേഷത്തിലെത്തിയ ഈ സിനിമ ഏത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആൻഡ് ഇതിന്റെ രണ്ടും മൂന്നും ഭാഗങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, പക്ഷേ ഇതിന്റെ ആദ്യത്തെ ഭാഗം, ഈ ഒരു സീരീസിലെ ആദ്യത്തെ സിനിമയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് എന്റെ ചോദ്യം കേട്ടോ. അപ്പൊ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് അറിയാലോ. ഹോം തിയേറ്ററിന്റെ HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ചോദ്യ നമ്പർ 0585829220 പെട്ടെന്ന് അയച്ചോളൂ. ഈ സിനിമ ഏതാണെന്ന് കൃത്യമായി ഗസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തമാക്കാം കപ്പിൾ ഇൻവൈറ്റ്സ് ടു വാച്ച് ദ മൂവി പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92.2 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: റിബാ സ്ട്രീറ്റിൽ കുറച്ചധികം കൺജഷൻസ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ടിൽ ഫെസ്റ്റിവൽ സിറ്റി ഭാഗം വരെയും റിബാ സ്ട്രീറ്റ് നല്ല രീതിയിൽ പാക്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ചിലയിടങ്ങളിൽ, അതായത് ഫ്രം ഓൾമോസ്റ്റ് ദുബായ് ക്രീക്ക് ഭാഗത്ത് നിന്ന് കണക്ട് ചെയ്ത ഷെയ്ഖ് റാഷിദ് റോഡുമായിട്ടുള്ള കണക്ഷൻ മുതൽ ഫെസ്റ്റിവൽ സിറ്റി റീച്ച് ആകുന്നവരെ ചില ഇടങ്ങളിലായിട്ട് ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ തന്നെ റിബാ സ്ട്രീറ്റിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ റൂട്ട് എടുക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളുക. നാദൽഹമർ സ്ട്രീറ്റിലും അറൌണ്ട് ആ ഒരു മേഖലയിൽ, ആ ഒരു ഏരിയയിലായിട്ട് തന്നെ കുറച്ചധികം കൺജഷൻസ് കാണുന്നുണ്ട്. എയർപോർട്ട് സ്ട്രീറ്റിലും ഇന്ന് സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറച്ചധികം ട്രാഫിക് കൂടുതലാണ് കേട്ടോ. ആൻഡ് ടുണി സ്ട്രീറ്റിൽ നിന്നും അല്ലാതെ സ്ട്രീറ്റിലേക്ക് കണക്ട് ചെയ്ത് കയറുന്നിടത്തായിട്ട് ഓൾമോസ്റ്റ് ആ മെട്രോ ഒക്കെ വരുന്നിടത്തായിട്ട് അൽതവാർ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു ഏരിയയിൽ കുറച്ചധികം കൺജഷൻസ് കാണുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് റോഡിൽ മുഹൈസന ഫോർ ഭാഗത്തായിട്ട് എക്സാക്ട് പറയാനാണെങ്കിൽ ആ ഒരു കിസൈ സെമിട്രിക്കൊക്കെ സമാനമായിട്ട് വരുന്ന ആ ഒരു ഏരിയയിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് അവിടെ കുറച്ചധികം കൺജഷൻസ് കാണുന്നുണ്ട്. പോലീസ് ഇന്റർവെൻഷൻസും കാര്യങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും കുറച്ചധികം ഡിലേ ആ ഒരു ഏരിയയിൽ കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ആൻഡ് മറ്റ് റോഡുകളിലേക്ക് വരികയാണെങ്കിൽ കിസൈസിലെ ഇന്നർ റോഡ്സിലൊക്കെ യൂഷ്വൽ ഈവനിങ് ട്രാഫിക് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ട്രാഫിക് കൺജഷൻസ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കാണുന്നു. അൽഖേൽ സ്ട്രീറ്റിൽ ഒരു മേജർ ആക്സിഡന്റ്, ലത്തീഫ ഹോസ്പിറ്റൽ സ്ട്രീറ്റ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുന്നിടത്തായിട്ട് ദുബായ് ക്രീക്കൊക്കെ എത്തുന്നതിന് മുൻപായിട്ട് ഒരു മേജർ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് അൽഖേൽ സ്ട്രീറ്റിൽ. സോ അത് ഓൾമോസ്റ്റ് ഒരു ലോങ് സ്ട്രെച്ചിലേക്ക് തന്നെ അൽഖേൽ സ്ട്രീറ്റിനെ ബാധിച്ചതായിട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അൺയൂഷ്വൽ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസ് നിങ്ങളുടെ ശ്രദ്ധയിലും പെടുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഡ്രൈവ് ചെയ്യുകയല്ല ഡ്രൈവറിന്റെ തൊട്ടടുത്ത സീറ്റിലേക്ക് ഇരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജ് അയച്ച് അറിയിച്ചോളൂ. നമുക്കത് മറ്റുള്ളവരിലേക്ക്, പ്രത്യേകിച്ചും നിങ്ങൾക്ക് പിറകെ വരുന്നവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. 0585829220 വേണം മെസ്സേജ് അയക്കാൻ.
0: ട്രാഫിക് അപ്ഡേറ്റ്.
1: ട്രാഫിക് അപ്ഡേറ്റ് ബ്രോട്ട് യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ എബിസി കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ ജിസിസി. ടിഎൻസി അപ്ലൈ.

0: Mid Morning with Nithya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: I'm actually a solo trip.
0: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
2: നമ്മൾ സ്വപ്നം കാണുന്ന പോലെയൊന്നുമല്ല ജീവിതം, നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ.
0: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
3: മുന്നോട്ട് പോയാല് കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
0: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: ജോയ ലുക്കാസ് പ്രസൻസ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
7: സപ്പോർട്ടഡ് ബൈ അക്ബി ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
9: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
10: ശ്രദ്ധിക്കണ്ട.
9: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ട, വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
9: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
10: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
12: You are listening to Home 92.2 FM. Home is a feeling.
13: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: മറഞ്ഞു കിടന്നിരുന്ന ഒരു നിധി തന്നെയായിരുന്നു ഈ ഒരു പാട്ട്. പക്ഷെ അത് തിരിച്ചറിയാൻ, അത് കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്നിലേക്ക് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമ കടന്നു വരേണ്ടി വന്നു അല്ലേ. എനിവേ, എന്തായാലും ടെക് ലോകം കാത്തിരിക്കുന്ന ഒരു വലിയ അപ്ഡേറ്റ് നാളത്തെ ദിവസം സംഭവിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഐഫോണിന്റെ ഏറ്റവും പുതിയ സീരീസ് ഐഫോൺ 18 വിത്ത് ചാർജർ ആൻഡ് ഹെഡ്സെറ്റ് ആണെന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. സംഭവം വന്നാൽ പറയാം, വന്നത് കിട്ടിയാൽ പറയാൻ കിട്ടിയെന്ന്. ഐഫോണിന്റെ കാര്യമായതുകൊണ്ട് അല്ലെങ്കിൽ ആപ്പിളിന്റെ കാര്യമായതുകൊണ്ട് ഒന്നും തന്നെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എനിവേ, എന്തായാലും ആ ഒരു ആപ്പിളിന്റെ 18 സീരീസ്, പ്രത്യേകിച്ചും ഐഫോൺ 18, അതിൽ തന്നെ ഫോൾഡബിൾ ഡിവൈസ് വരുന്നുണ്ട് എന്നുള്ള ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. സംഭവം സാംസങ്ങും ഹുവാവേയും ഓപ്പോയും ഉൾപ്പെടെയുള്ള ബ്രാൻഡുകളൊക്കെ മുന്നേ കൂട്ടി കൊണ്ടുവന്ന പരിപാടിയാണ്, 5-6 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആപ്പിളിന്റെ ഒരു ഡിവൈസിൽ ഫോൾഡബിൾ ടെക്നിക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയുണ്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റ്, അതിന്റെ കാത്തിരിപ്പ് നാളെ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാത്രി ഈ ഒരു സമയം 9 മണി വരെ മാത്രം മതി എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ടിം കുക്ക് അണ്ണൻ ഇറങ്ങിയതിന് ശേഷമുള്ള ആപ്പിളിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിലൊന്നാണ്. കമ്പാരറ്റീവ്ലി നിലവിൽ ആപ്പിളിന്റെ ഐഫോൺ സീരീസിലെ 17 സീരീസിലെ ഫോണുകൾക്കുള്ളതിനേക്കാൾ കുറച്ചധികം വില വർധനവിൽ തന്നെയായിരിക്കും 18 സീരീസ് ഒക്കെ വരുന്നത്. ചിപ്സെറ്റിന്റെ ഒക്കെ വില കൂട്ടിയല്ലോ, അങ്ങനെയൊക്കെയാണെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ രാത്രി അറിയാം. ഈ വരുന്ന ഏറ്റവും പുതിയ, അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രോസസ്സറുകളോടുകൂടിയാണ് കേട്ടോ. പ്രത്യേകിച്ചും പ്രോസസ്സറിന്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയ ആഡ് ഓൺ. 20 Pro ചിപ്സെറ്റിന്റെ കാര്യത്തിലാണ് ഈ ഐഫോണിന്റെ 18 Pro ആൻഡ് പ്രോ മാക്സ് ഉൾപ്പെടെയുള്ള ഡിവൈസുകളും ഒക്കെ തന്നെ വരാൻ വേണ്ടി പോകുന്നത്. അതാണ് മേജർ അട്രാക്ഷനും. ആ കൂട്ടത്തിൽ ഫോൾഡബിൾ ഡിവൈസുകളുണ്ട് എന്നുള്ള ആ ഒരു കൗതുകം കൂടിയുണ്ട്. ഇനി എന്തായാലും നാളെ വൈകുന്നേരത്ത് ആ കാര്യങ്ങളൊക്കെ അറിയാലോ. ഞാനിങ്ങനെ പാട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് വെറുതെ ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാനൊരു പരസ്യം കണ്ടത്. ആക്ച്വലി പരസ്യം കണ്ടിട്ട് എനിക്ക് ചിരി നിർത്താൻ വേണ്ടി പറ്റിയില്ല. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ മലയാള സിനിമയിലെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും അതിൻ്റെ ബിസിനസ് വശത്തിലാവട്ടെ, ക്രിയേറ്റീവ് സൈഡിലാവട്ടെ, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക് വശത്തിലാവട്ടെ, എല്ലാം തന്നെ തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ലാൽ സാറ്. എനിക്ക് പണ്ട് എപ്പോഴും കൺഫ്യൂസ്ഡായി പോകുമായിരുന്നു, കാരണം ലാൽ എന്ന അഭിനേതാവിനെ നമുക്കറിയാം. അപ്പോൾ ഈ പണ്ട് പഴയ പടങ്ങളൊക്കെ ഇരുന്ന് കാണുമ്പോൾ സിദ്ദീഖ് ലാലിനെ എഴുതി കാണിക്കുമ്പോൾ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു ഇത് ലാൽ ജോസ് ആയിരിക്കും, കാരണം ലാൽ ജോസ് ഓൾറെഡി സംവിധായകനാണല്ലോ. പിരിഞ്ഞിട്ട് ചിലപ്പോൾ സിദ്ദീഖുമായിട്ട് പിരിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് സംവിധാനം ചെയ്ത് തുടങ്ങിയതായിരിക്കും എന്നാണ്. പിന്നീടാണ് ഞാൻ അറിയുന്നത് അല്ല, ഈ താടിയുള്ള നമ്മൾ കാണുന്ന കഠിനഘോരമായ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഈ ലാൽ സാറ് തന്നെയാണ് പഴയ ലാൽ എന്നുള്ളത്. അദ്ദേഹം ഒരു നടനാണ്, അദ്ദേഹം ഒരു നിർമ്മാതാവാണ്, സംവിധായകനാണ്, ആൻഡ് നല്ലൊരു തിരക്കഥാകൃത്താണ്. അതോടൊപ്പം തന്നെ മലയാളത്തിലെ കുറേയധികം സിനിമകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച ലാബ് ബോക്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ലാൽ മീഡിയയുടെ അമരക്കാരനാണ്. അങ്ങനെ ഒരു ഓൺട്രപ്രണർ സൈഡും അദ്ദേഹത്തിനുണ്ട്. ഒരു ഗായകനാണ്. മെഹഫിലിൽ കൊഴുക്കണ പെണ്ണയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനല്ലാതെ വേറെ ആർക്കും പാടാൻ വേണ്ടി പറ്റില്ല. അതാണ് ശരിക്കും ഇന്നലകളെ എന്ന് പറയുന്ന ആ ഒരു പാട്ടിന്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റുകളിലൊന്നും. എനിവേ, എന്തായാലും ലാൽ എന്ന നടൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ചധികം ട്രോളുകൾക്ക് കാരണമായി, അല്ലെങ്കിൽ ട്രോൾ മെറ്റീരിയലായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദവും അദ്ദേഹം പറയുന്ന പല ഡയലോഗുകളും തിരിയുന്നില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ കാരണമായിട്ട് പറയാറുള്ളത് അല്ലേ. ഇപ്പൊ പ്രത്യേകിച്ചും പൊന്നിയൻ സെൽവൻ സെക്കൻഡ് പാർട്ടിൽ വിക്രമിന്റെ ഒരു കഥാപാത്രം മരിച്ചടക്കുന്ന സമയത്തൊക്കെ ഇദ്ദേഹം വന്നിട്ട് പറയുന്ന ഡയലോഗുകൾ ഒന്നും തന്നെ, ഇനിയിപ്പം സെന്തമിഴ് ആയതുകൊണ്ടാണോ അതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദത്തിന്റെ ഇതാണോ എന്ന് അറിയില്ല. പക്ഷെ നമുക്കിത് പലർക്കും അതങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ കുറേയധികം ട്രോളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ട്രോളുകളുടെ ഒരു ആൾട്ടർനേറ്റ് വേർഷൻ ഏതൊക്കെ സൈഡ് വരെ പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിളിന് ഒരു മെമോ മെയിൽ വരെ പോയി, അതുകൊണ്ട് 10,000 പേരുടെ ഒപ്പുമായിട്ട് ഈ ഗൂഗിൾ മാപ്പിൽ ഉപയോഗിക്കുന്ന ആ ചേച്ചിയുടെ ശബ്ദത്തിന് പകരമായിട്ട് ലാൽ സാറിന്റെ ശബ്ദം വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെവൽ വരെ ഇതിന്റെ ഡെപ്ത് പോയി ചേർന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും തന്നെ ഏറ്റവും അധികം ട്രോൾ ചെയ്യപ്പെട്ട ആ ഒരു ശബ്ദം അത് തന്നെ തന്റെ ആയുധമാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം പുതിയൊരു പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുകയാണ് കേട്ടോ. ആ പരസ്യത്തിന്റെ കുറച്ച് പോർഷൻസ് ഞാൻ അങ്ങോട്ട് കേൾപ്പിക്കാം
1: നിങ്ങൾക്ക്.
2: അതെ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. തോരൻ കഴിഞ്ഞിട്ടാണ് അവിയൽ വിളമ്പുന്നത്. അത് തന്നെയാണ് ശരിയായ സദ്യക്രമം. അതെ, താങ്കൾക്ക് ഒടുക്കത്തെ
0: ഗ്ലാമറാണ്. ഇത് ആക്ച്വലി പുള്ളിക്കാരൻ ഇത്രയൊന്നും കുരുക്കിയിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്, പക്ഷേ ഇത് ആ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടും അതിൻ്റെ പരസ്യത്തിൻ്റെ കോൺസെപ്റ്റ് ഇതായതുകൊണ്ടായിരിക്കും അത്രയും കൺഫ്യൂസ്ഡ് ആയിട്ട് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ചാറ്റ് GPTയുടെ ആ പുതിയ ആഡിൽ ആക്ച്വലി ലാൽ സാർ ചെയ്തിരിക്കുന്നൊരു സംഭവം കേട്ടോ. അതായത് ചാറ്റ് GPT ഇപ്പോൾ മലയാളവും മലയാളത്തിൻ്റെ വോയിസ് അസിസ്റ്റൻസും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പരിപാടി കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച പരസ്യമാണ്. പക്ഷേ അതിൽ ഹൗ ബ്യൂട്ടിഫുള്ളി ആ ഒരു സംഗതി അവർ മെർജ് ചെയ്തത്, അതായത് ലാൽ സാറിൻ്റെ ആ ഒരു ശബ്ദത്തെ പോലും തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ വേണ്ടി ചാറ്റ് GPTക്ക് സാധിക്കും എന്നുള്ളതാണ് അവരെ പരസ്യത്തിലൂടെ കൺവേ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പക്ഷേ അതിനെ വളരെ സ്പോർട്സ് മെൻ സ്പിരിറ്റിൽ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം അതിൻ്റെ ഭാഗമായതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഏറ്റവും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് മാറ്റുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ പരസ്യം കണ്ടുപോകും കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: അങ്ങോട്ട് ചാടണ്ട കുതിര.
1: മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
0: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
3: With Sand Dunes, only on Home 92.2 FM.
0: അപ്പോ എങ്ങനെ, ട്യൂൺ ചെയ്യല്ലയോ?
4: ട്യൂൺ ചെയ്യല്ലയോ?
5: Sand Dunes with Akshay.
6: Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu hypermarket delivered in minutes.
7: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
7: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
11: Joy Alukas, world's favorite jeweler.
10: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.
12: You are listening

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL എക്സാലോജി കേസ് പിണറായി വിജയനെതിരെ കേസെടുക്കാൻ ഇഡിയുടെ കത്ത് ലഭിച്ചുവെന്ന് DGP. ഇഡി നടപടി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്ന് NK പ്രേമചന്ദ്രൻ, പ്രധാന പ്രതി പിണറായി വിജയൻ തന്നെയെന്ന് ഷോൺ ജോർജ്. ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന് മുഹമ്മദ് റിയാസ്. രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് CPM. സൌദിയിൽ ജനവാസ മേഖലകളിൽ ഹൂതി ആക്രമണം, പ്രവാസികൾക്കടക്കം പരുക്ക്, അപലപിച്ച UAE. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് ED നൽകിയ കത്ത് ലഭിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി രവട ചന്ദ്രശേഖർ. രാവിലെയാണ് ഇഡിയിൽ നിന്ന് കത്ത് ലഭിച്ചത്. സർക്കാരിനോട് സംസാരിച്ച ശേഷം നടപടി. ED റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും അത് പരിശോധിച്ച ശേഷം നിയമപരമായി തീരുമാനമെടുക്കുമെന്നും DGP വ്യക്തമാക്കി. ED കത്തിൽ പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. വിഷയത്തിൽ പോലീസ് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കുമെന്നും DGP അറിയിച്ചു. പിണറായി വിജയനെതിരായ ED നടപടി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നും പുറത്തുവന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും NK പ്രേമചന്ദ്രൻ MP. ഇടതുപക്ഷ രാഷ്ട്രീയ രംഗത്ത് പുതിയ അനുഭവമാണ്. ഇക്കാര്യത്തിൽ CPM നിലപാട് സ്വീകരിക്കണം, അവരുടെ നയം വ്യക്തമാക്കണം. ഉന്നത നേതാവിനെതിരായി പുറത്തുവന്നത് ഗുരുതരമായ അഴിമതി ആരോപണമാണെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. പിണറായിയുടെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു. ED ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് പിണറായി മറുപടി പറയുന്നില്ല. CPM ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ കഴിയില്ലെന്നും NK പ്രേമചന്ദ്രൻ. പിണറായി വിജയനെതിരായ ഇപ്പോഴത്തെ നടപടി 3 വർഷത്തെ നിയമ പോരാട്ടത്തിന്റെ ഫലമെന്ന് ഷോൺ ജോർജ്. കേസിൽ പിണറായി വിജയൻ തന്നെയാണ് പ്രധാന പ്രതിയെന്നും ഷോൺ ആരോപിച്ചു. പിണറായി വിജയൻ കേരളത്തിന്റെ തീരത്തെയാണ് വിൽപ്പന നടത്തിയത്. കേരള പോലീസ് എത്രയും പെട്ടെന്ന് കേസ് രജിസ്റ്റർ ചെയ്യണം. ED കത്ത് പ്രകാരമുള്ള കുറ്റങ്ങൾ രജിസ്റ്റർ ചെയ്യണം. എത്രയും പെട്ടെന്ന് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് CPM അഭ്യർത്ഥിക്കുന്നതായും ഷോൺ ജോർജ്. MLA സ്ഥാനത്ത് നിന്ന് പിണറായി വിജയന്റെ രാജി വാങ്ങണം. ക്യാബിനറ്റ് റാങ്കിലുള്ള ആളാണ് പിണറായി വിജയൻ. ആ സ്ഥാനത്ത് ഒരു കൊള്ളക്കാരനിരിക്കാൻ പാടില്ല. അഴിമതിക്കാരനാണ് പിണറായി വിജയനെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. നിർണായകമായ വഴിത്തിരിവിൽ വ്യക്തിപരമായി വലിയ സന്തോഷമുണ്ടെന്ന് മാത്യു കുഴൽനാടൻ MLA. 3 വർഷം മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശരിയാകുന്നത്. അഴിമതി നിരോധന പ്രകാരം കേസ് അന്വേഷിക്കണം. സംസ്ഥാന വിജിലൻസ് അല്ലെങ്കിലും കേന്ദ്ര ഏജൻസിയായ CBI അന്വേഷിക്കണമെന്നും മാത്യു കുഴൽനാടൻ MLA. യഥാർത്ഥ പ്രതി പിണറായി വിജയൻ തന്നെ എന്ന് തുടക്കം മുതൽ പറഞ്ഞു. പോരാട്ടം ഒട്ടും എളുപ്പമായിരുന്നില്ല. ഇതിനെതിരെ ഇറങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ ആക്ഷേപിച്ചു തന്റെ വഴി തെറ്റിപ്പോയെന്ന് പറഞ്ഞവരുണ്ടെന്നും മാത്യു കുഴൽനാടന്റെ പ്രതികരണം. CMRL എക്സാലോജിക്ക് ഇടപാട് കൈക്കൂലിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചൂണ്ടിക്കാട്ടി തനിക്കും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന ED ആവശ്യത്തോട് പ്രതികരിച്ച് മുൻമന്ത്രിയും MLA PA മുഹമ്മദ് റിയാസ്. ഏത് അന്വേഷണവും നടക്കട്ടെയെന്നും തങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും റിയാസ് പറഞ്ഞു. ED രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടിയ മുഹമ്മദ് റിയാസ് നീക്കങ്ങൾക്ക് പിന്നിലെ തിരക്കഥ മോശമല്ലെന്നും പരിഹസിച്ചു. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, മന്ത്രിയായിരുന്ന റിയാസ്, ഭാര്യ വീണ തുടങ്ങിയവർക്കെതിരെ അഴിമതിക്ക് കേസെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ED നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പിണറായി വിജയനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനുള്ള നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയവുമായി നേരിടാൻ CPM. പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലാണ് പിണറായി വിജയന് പ്രതിരോധം തീർക്കുക. പിണറായിക്കെതിരെ അഴിമതി കേസെടുക്കാനുള്ള ED നിർദ്ദേശത്തോടെ CPM വിപുലീകൃത സംസ്ഥാന സമിതി വിവാദ നിലയിൽ തെറ്റുതിരുത്തൽ ചർച്ച ചെയ്യാനാണ് വിപുലീകൃത സംസ്ഥാന സമിതി ചേരുന്നത്. സർവകലാശാല ബിൽ പിൻവലിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ. നിലവിൽ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണെന്നും റോജി M. ജോൺ. ഇതിന് പകരമായി UDF സർക്കാർ പുതിയ ബിൽ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു മന്ത്രി റോജി M. ജോൺ. ദേശീയ വനിതാ കമ്മീഷൻ ശില്പശാലയിൽ പ്രതിഷേധവുമായി കേരളത്തിൽ നിന്നുള്ള UDF വനിതാ MLA. രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ വനിതാ കമ്മീഷനെ ഉപയോഗിക്കുന്നതായി MLA ആരോപിച്ചു. UDF പ്രതിനിധികൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുകയും ശില്പശാല ബഹിഷ്കരിക്കുകയും ചെയ്തു. സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണ് ദേശീയ വനിതാ കമ്മീഷൻ നടപ്പാക്കുന്നതെന്ന് ഷാനിമോൾ ഉസ്മാൻ ആരോപിച്ചു. സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. പ്രിയദർശിനി പദ്ധതി ഉണ്ടാക്കിയ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെട്ടില്ലെന്നും ബസ്സുകൾ നിർത്തിവെച്ച് അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന കേസ് റദ്ദാക്കാൻ വിസമ്മതിച്ച് ബോംബെ ഹൈക്കോടതി. സ്വകാര്യ അന്യായം നിലനിൽക്കില്ലെന്ന രാഹുലിന്റെ വാദം കോടതി തള്ളി. കൊള്ളക്കാരുടെ നേതാവ് എന്ന രാഹുലിന്റെ പരാമർശത്തിനെതിരെ ബിജെപി നേതാവാണ് അപകീർത്തികരമായ പരാമർശം നടത്തിയതെന്ന് ആരോപിച്ച് പരാതി നൽകിയത്. ജസ്റ്റിസ് എൻ ആർ ബോർക്കറാണ് രാഹുലിന്റെ ഹർജി പരിഗണിച്ചത്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം ലഭിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് 50 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് കായിക മന്ത്രി ഒ ജെ ജിനേഷ്. വെള്ളി നേടുന്നവർക്ക് 30 ലക്ഷവും വെങ്കല മെഡൽ നേടുന്നവർക്ക് 20 ലക്ഷം രൂപയുമാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ പങ്കെടുക്കുന്ന എല്ലാവർക്കും 1 ലക്ഷം രൂപ മുൻകൂറായി നൽകും. സ്വർണം നേടുന്നവരുടെ പരിശീലകർക്ക് 5 ലക്ഷം, വെള്ളി നേടുന്നവരുടെ പരിശീലകർക്ക് 3, വെങ്കലം നേടുന്നവരുടെ പരിശീലകർക്ക് 2 ലക്ഷം രൂപ വീതം നൽകുമെന്ന് കായിക മന്ത്രി പ്രഖ്യാപിച്ചു. സൌദി അറേബ്യയിലെ ജനവാസ വാണിജ്യ മേഖലകളിൽ ഹൂതികളുടെ ആക്രമണം. ദക്ഷിണ പ്രവിശ്യയിലെ ഊർജ്ജ കേന്ദ്രങ്ങളും മറ്റ് യന്ത്ര സാമഗ്രികളും ഹൂതികൾ ലക്ഷ്യമിട്ടതായി ഊർജ്ജമന്ത്രിയുടെ സ്ഥിരീകരണം. 73 പേർക്ക് പരിക്കേറ്റു. ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതി വിമതർ സൌദിയിൽ നടത്തിയ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. സൌദിയിലെ പ്രമുഖ എണ്ണ കമ്പനിയായ അറംകോയ്ക്ക് പുറമെ വിമാനത്താവളങ്ങളും ആക്രമിച്ചിട്ടുണ്ടെന്ന് ഹൂതികൾ അവകാശപ്പെടുന്നുണ്ട്. സൌദി അറേബ്യയ്ക്ക് നേരെയായ ആക്രമണത്തെ യുഎഇ അതിശക്തമായി അപലപിച്ചു. അബുദാബി മുസഫ ഐക്കാട് 3 ഫാക്ടറിയിൽ വൻ തീപിടുത്തമുണ്ടായി. ഉച്ചതിരിഞ്ഞാണ് സംഭവം. വിവരമറിഞ്ഞയുടൻ അബുദാബി പോലീസിന്റെയും അബുദാബി സിവിൽ ഡിഫൻസ് അതോറിറ്റിയുടെയും സംഘങ്ങൾ സ്ഥലത്തെത്തി തീയണച്ചു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള പ്രസാധകരുടെ പുസ്തകങ്ങൾ കൊണ്ടുവരാൻ എല്ലാ സഹായവും നൽകുമെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പുതിയ ഭാരവാഹികൾ. മുഖ്യമന്ത്രി വി ഡി സതീശനെ പുസ്തകോത്സവത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മതേതര ജനാധിപത്യ മുന്നണി നേതാക്കൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ദുബായിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം തകരാറിലായതിനാൽ ഷാർജ പുസ്തകോത്സവത്തിന് കേരളത്തിൽ നിന്നുള്ള പ്രസാധകരുടെ പുസ്തകങ്ങൾ കൊണ്ടുവരാൻ പ്രതിസന്ധി ഉണ്ടാകും. ഇത് മനസ്സിലാക്കിയുള്ള ഇടപെടലാണ് ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പുതിയ ഭാരവാഹികൾ ആദ്യം നടത്തുക. സ്മാർട്ട് ഗേറ്റുകളിലോ പാസ്പോർട്ട് കൌണ്ടറുകളിലോ ക്യൂ നിൽക്കാതെ തന്നെ ഇമിഗ്രേഷൻ യാത്രാ നടപടികൾ പൂർത്തിയാക്കാൻ പുതിയ സംവിധാനവുമായി ദുബായ്. തിരക്കേറിയ സമയങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ യാത്രക്കാരുടെ അടുത്തെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ക്ലിക്ക് ആൻഡ് ട്രാവൽ മൊബൈൽ ഇമിഗ്രേഷൻ സേവനം ദുബായ് വിമാനത്താവളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ചു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ 3 വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമരിയാണ് ആഗോളതലത്തിൽ തന്നെ ആദ്യത്തേതായ ഈ നൂതന പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 55%.
5: വെദർ അപ്ഡേറ്റ്
4: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എ സി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യു എ ഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

0: ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ കാര്യങ്ങൾ തീർപ്പാക്കി കൊടുക്കുന്ന ഒരു എയർപോർട്ട്. സാധാരണ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരു എയർപോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പാസ്പോർട്ട് റീഡിംഗ് ഉണ്ടായിരിക്കും, നമ്മുടെ ഫേഷ്യൽ റെക്കഗ്നീഷൻ ഗേറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും, നമ്മുടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ പല വിധങ്ങളായിട്ടുള്ള ഒരു പ്രോസസ്സുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടി വരിക അല്ലേ. എന്നാൽ ഇതെല്ലാം തന്നെ ഈ നടപടികളൊക്കെ ഏകദേശം 12 മുതൽ 15 സെക്കൻഡിനുള്ളിൽ പൂർത്തീകരിക്കാൻ പറ്റുന്ന ക്ലിക്ക് ആൻഡ് ട്രാവൽ സ്മാർട്ട് സംവിധാനം ദുബായ് എയർപോർട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുതൽ പലവിധ വാർത്തകളിലൂടെ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തായാലും അതിന്റെ ഡീറ്റെയിൽഡ് സംവിധാനങ്ങൾ എങ്ങനെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. അതായത് ദുബായ് എയർപോർട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ക്ലിക്ക് ആൻഡ് ട്രാവൽ സ്മാർട്ട് സംവിധാനം എന്താണെന്ന് ചോദിച്ചാൽ ദുബായ് എയർപോർട്ടിന്റെ ഏറ്റവും പുതിയ ഒരു മൊബൈൽ എമിഗ്രേഷൻ സേവനമാണിത്. എമിഗ്രേഷൻ കൗണ്ടറിലെ സ്മാർട്ട് ഗേറ്റിൽ പോകാതെ തന്നെ, സാധാരണ സ്മാർട്ട് ഗേറ്റ് തന്നെ എത്രയോ ഈസി ആയിട്ടുള്ള എത്രയോ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് നമ്മൾ കാണാറുള്ളത് അല്ലേ. ഇന്ത്യൻ എയർപോർട്ടുകളിൽ ഇപ്പോഴും അപ്രാപ്യമായിട്ട് ഉള്ള ഒരു സംഗതിയാണ് ഇത്തരത്തിലുള്ള സ്മാർട്ട് ഗേറ്റുകൾ. നമ്മുടെ കൊച്ചിയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് അത്രത്തോളം പ്രായോഗികമായി മാറിയിട്ടില്ല. എന്തായാലും ഈ സ്മാർട്ട് ഗേറ്റിൽ ഒന്നും തന്നെ പോകാതെ ഉദ്യോഗസ്ഥർ യാത്രക്കാരന്റെ അടുത്തേക്ക് എത്തി നടപടികൾ പൂർത്തിയാക്കി കൊടുക്കുന്ന സംവിധാനമാണ് ക്ലിക്ക് ആൻഡ് ട്രാവൽ എന്നുള്ളത് കേട്ടോ. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദ്യോഗസ്ഥർ അവരുടെ കയ്യിലുള്ള മൊബൈൽ ഡിവൈസുമായിട്ട് യാത്രക്കാരന്റെ അടുത്തേക്ക് എത്തും, പാസ്പോർട്ട് പരിശോധിക്കും, ഫേഷ്യൽ റെക്കഗ്നിഷൻ നടത്തും, ബയോമെട്രിക് വെരിഫിക്കേഷൻസ് പൂർത്തിയാക്കും. എല്ലാം യാത്രക്കാരന്റെ അടുത്ത് വെച്ച് തന്നെ, നമ്മൾ അവിടേക്കോ ഏതെങ്കിലും ഒരു ഗേറ്റിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സെഗ്മെന്റഡ് ഏരിയാസിലോ പോവാതെ തന്നെ ഉദ്യോഗസ്ഥർ നമ്മുടെ അടുത്തേക്ക് എത്തി ഈ കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കുന്നതായിരിക്കും. ഈ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഏകദേശം 12 മുതൽ 15 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് പ്രോസസ് നടത്തി തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. പ്രത്യേകിച്ചും അത്യാവശ്യം നല്ല തിരക്കേറിയ ട്രാവൽ സമയങ്ങളിൽ അല്ലെങ്കിൽ ഫെസ്റ്റിവ് സീസണിലേക്കൊക്കെ വരുമ്പോൾ ദുബായ് എയർപോർട്ടിലേക്ക് തിരക്കിനെ കുറിച്ച് നമുക്കറിയാലോ. ആ സമയങ്ങളിലൊക്കെ എയർപോർട്ടിലെ നടപടികൾ വേഗത്തിലാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആൻഡ് ഏറ്റവും അധികം പ്രയോജനം കിട്ടാൻ വേണ്ടി പോകുന്നത് ഫാമിലിയായിട്ടൊക്കെ യാത്ര ചെയ്യുന്നവർക്ക്, കുട്ടികളെയൊക്കെ കൊണ്ട് യാത്ര ചെയ്യുന്നവർക്ക്, അതോടൊപ്പം തന്നെ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന അത്തരം ആളുകൾക്ക്, തിരക്കേറിയ സമയത്ത് ട്രാവലേഴ്സിനൊക്കെ തന്നെ ഈ ഒരു സേവനം പ്രത്യേകമായിട്ട് വലിയ രീതിയിൽ സഹായകരമാകും എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന ഏറ്റവും വലിയ ഡൗട്ട് സ്മാർട്ട് ഗേറ്റ് സേവനം അവസാനിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഒരിക്കലും ഇല്ല, സ്മാർട്ട് ഗേറ്റ് സേവനങ്ങൾ ഒന്നും അവസാനിച്ചിട്ടില്ല. അത് അതുപോലെ തന്നെയുണ്ട്. ക്ലിക്ക് ആൻഡ് ട്രാവൽ സ്മാർട്ട് ഗേറ്റിന് പകരമായിട്ട് വരുന്ന ഒരു പ്രോസസ്സല്ല. യാത്രക്കാരുടെ എമിഗ്രേഷൻ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ സംവിധാനം, ഒരു എക്സ്ട്രാ പുതിയ ഒരു സംവിധാനമായിട്ടാണ് ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒഫീഷ്യൽ ലോഞ്ച് നടന്നോ അല്ലെങ്കിൽ ഇപ്പോഴത് ആക്സസ് ആണോ എന്നുള്ള ഒരു ഡൗട്ട് പലർക്കും ഉണ്ടായിരിക്കാം. ദുബായിലെ GDRFA ആണ് ക്ലിക്ക് ആൻഡ് ട്രാവൽ സേവനം അവതരിപ്പിച്ചിട്ടുള്ളത്. പൈലറ്റ് ഘട്ടത്തിൽ കുറേയധികം യാത്രക്കാരുടെ നടപടികൾ ഈ ഒരു സംവിധാനത്തിലൂടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 32,000 വരുന്ന യാത്രക്കാരുടെ സേവനങ്ങൾ ഇതിലൂടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ സർവ്വസജീവമായിട്ട് ഇത് നമുക്ക് ആക്സസിബിൾ ആവുന്ന സംഗതികൾ തന്നെയായിരിക്കും. സോ എല്ലാ കാര്യങ്ങളിലും കൺവീനിയൻസ് എന്ന് പറയുന്ന വാക്കിനെ, അതായത് ഇവിടുത്തെ റെസിഡൻസ് ആവട്ടെ അല്ലെങ്കിൽ ഇവിടേക്ക് യാത്ര ചെയ്ത് വരുന്ന ആളുകളാവട്ടെ, സിറ്റിസൺസ് ആവട്ടെ, എല്ലാവർക്കും ഏറ്റവും അധികം കൺവീനിയൻസ്, എയർപോർട്ടാണല്ലോ ഓരോ രാജ്യങ്ങളുടെയും ഓരോ പ്രദേശങ്ങളുടെയും ഗേറ്റ്, ആ ഗേറ്റിൽ നിന്ന് മുതൽ ആ ഒരു കൺവീനിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ദുബായിയുടെ ആ ഒരു വലിയ വിശാലമായിട്ടുള്ള ലക്ഷ്യം തന്നെയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആൻഡ് ഇനിവേ, ഈ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, ഈ ആഴ്ച നമുക്ക് 2 സിനിമകളാണ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അതിലൊന്ന് ഓൾറെഡി ഞാൻ ചോദ്യം ചോദിച്ചു, ടിക്കറ്റ്സിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം ഒരുപാട് ആൻസറുകളൊക്കെ എനിക്ക് വരുന്നുണ്ട്. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ കാണുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ചിത്രം ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഏറ്റവും മികച്ച പെർഫോമേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേര് പരസ്പരം മത്സരിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ നമുക്ക് തിയേറ്ററിൽ തരുന്ന ഒരു ഒരു ഒരു റിസപ്ഷൻ ഉണ്ടല്ലോ, അത് ഗംഭീരമായിരിക്കും. ഇപ്പോൾ എടുത്തു പറയാനാണെങ്കിൽ എണ്ണം തന്നെ പറയാം, എണ്ണി എണ്ണി പറയാം. അത്രയും മികച്ച അഭിനേതാക്കളുടെ ഒരു വലിയ നിരയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താൻ നിൽക്കുന്ന ചിത്രമാണ് ആശ. നമ്മുടെ മലയാളത്തിൻ്റെ ഒരു എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള, എവർഗ്രീൻ ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഉർവശി, അതോടൊപ്പം ജോജു ജോർജ്, വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിരയുടെ അകമ്പടിയോടെ വരുന്ന ഒരു ചിത്രം. ആൻഡ് ഓഫ്കോഴ്സ് പണിയിൽ നമ്മൾ കണ്ടതാണ് ജോജുവിൻ്റെ എഴുത്തിൻ്റെ ഒരു ശക്തി. അതുപോലെ ജോജു എഴുതിയിരിക്കുന്ന ഒരു ചിത്രം, ജോജുവും കുറച്ച് സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് എഴുതിയിട്ടുള്ള തിരക്കഥയാണ് ഈ സിനിമയ്ക്കുള്ളത്. ഇന്നലെ ഇതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോ. ട്രെയിലർ കൊണ്ടു തന്നിട്ടുള്ള ഒരു ഹൈപ്പ് ഒരു എക്സ്ട്രാ ലെവലാണ് കേട്ടോ. ശരിക്കും എനിക്ക് തോന്നുന്നു ജോജു ഒരു കുറച്ചൊക്കെ ഒരു വില്ലൻ ഷെയ്ഡുള്ള കഥാപാത്രമായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത് എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, മറിച്ചെല്ലാം തോന്നുന്നു കേട്ടോ. ഇനി എന്തായാലും നിങ്ങളും ട്രെയിലറൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പം ആശ കാണാനുള്ള ടിക്കറ്റ്സ് ഞാൻ തരാം. അതിന് വേണ്ടിയിട്ടുള്ള ചോദ്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ഉർവശി എന്ന അഭിനേത്രി കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്കിടയിൽ, കഴിഞ്ഞ 10, 30, 40 വർഷങ്ങൾക്കിടയിൽ നമുക്ക് മുന്നിലേക്ക് അഭിനയിച്ച് ഫലിപ്പിച്ച എത്രയോ കഥാപാത്രങ്ങളുണ്ട്. അതിൽ നിന്നും എണ്ണം പറഞ്ഞ ചില കഥാപാത്രങ്ങളെടുത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഏത് സിനിമയിലേതാണ് ആ ഒരു കഥാപാത്രം എന്നുള്ളതാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു LIC ഏജന്റിന്റെ രൂപം മനസ്സിലേക്ക് നമുക്ക് ആദ്യം കടന്നു വരുന്നത് ഉർവശിയുടെ ഒരു സിനിമയിലെ കഥാപാത്രത്തിന്റെ രൂപത്തിലൂടെ ആയിരിക്കും അല്ലേ? അത് തന്നെയാണ് എന്റെ ഇന്നത്തെ ചോദ്യം കേട്ടോ. അതിൽ അതിലെ ആ ഒരു കടുകട്ട് ഇംഗ്ലീഷും
1: little chili powder, little malli powder, little curry masala powder, little ഉപ്പ്, close it, curry ready, go. I speak Malayalam, I give 10 rupees fine you. You speak Malayalam, you give 10 rupees fine me.
0: ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ കേൾപ്പിക്കാം.
1: കടുകറ കടുകറ കടുകറ. Take vegetables, put it in. Little chili powder, little malli powder, little curry masala powder, little ഉപ്പ്, close it, curry ready, go. I speak Malayalam, I give 10 rupees fine you. You speak Malayalam, you give 10 rupees fine me.
0: ദാദാണ് ലിറ്റിൽ കറി പൗഡർ, ലിറ്റിൽ ചില്ലി പൗഡർ, ലിറ്റിൽ മല്ലി പൗഡർ, എല്ലാ പൗഡർ ഇട്ട് കടുകറ കടുകറ കടുകറ കേൾക്കുമ്പോഴേ മനസ്സിലാക്കണോ ഏതാണ് ഈ സിനിമ എന്നുള്ളത്. യെസ്, അത് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച സിനിമ തന്നെയാണ് കേട്ടോ. മീര ജാസ്മിനും ഉർവശിയും ആൻഡ് നരയനും ഒക്കെ അഭിനയിച്ച ഒരു സത്യനന്ദിക്കാട് സിനിമ. ഏതാണ് ആ സിനിമ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞാൽ സ്വന്തമാക്കാം ആശ കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്. സോ മെസ്സേജുകൾ അയക്കേണ്ട ഫോർമാറ്റ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. HT സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ വേണം ഉത്തരങ്ങൾ അയക്കാൻ. ടു നമ്പർ 0585829220 ലേക്ക് ഒട്ടും വൈകണ്ട, പെട്ടെന്ന് ആയിക്കോട്ടെ.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ ബ്രോട്ട് യു ബൈ അൽ മറായ കാർ ആൻഡ് ബസ് റെന്റൽ, ദി മോസ്റ്റ് അഫോർഡബിൾ കാർ റെന്റൽ ഇൻ ദി UAE സിൻസ് 1993.

0: ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും.
1: ഏറ്റവും
0: പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ September 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
2: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
3: ഞാൻ കാത്തിരിക്കും.
4: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
4: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
7: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
9: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
11: Ammone, enda idu? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
12: ശ്രദ്ധിക്കണ്ട.
11: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
13: അണ്ണം പേടിക്കണ്ട,
14: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
11: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
12: അണ്ണ ശ്രദ്ധിക്ക.
15: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
16: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഈ ചൂട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് സൂര്യനുമായിട്ടുള്ള ആ ഒരു എക്സ്പോസിംഗ് പരിപാടിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, ഏറ്റവും അധികം നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ ഒന്ന് തന്നെയാണ് മൈഗ്രെയിൻ. പക്ഷേ മൈഗ്രെയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്.
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് ടു യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
0: ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ ഈ ഒരു നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമുക്കൊരു കാരണവശാലും മൈഗ്രെയിൻ മാറില്ല എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സംഗതികളിൽ ഒന്ന് കേട്ടോ. കാരണം മൈഗ്രെയിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ എക്സ്പാറ്റ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ശരിക്കും ഒരു സർവ്വസാധാരണമായിട്ട്, ഇപ്പോൾ ഒരു ഓഫീസ് സ്പേസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 10-3 പേർക്കെങ്കിലും മിനിമം മൈഗ്രെയിൻ ഉള്ള, മൈഗ്രെയിൻ്റെ തലവേദനയുള്ള, മലയാളത്തിൽ ഇതിനെന്താ പറയുന്നത്, ചെന്നിക്കുത്തെന്ന് മറ്റുമാണ് പറയുന്നത് അല്ലേ. അത്രമാത്രം ഇൻറ്റൻസ് ആയിട്ടുള്ള തലവേദന അനുഭവിക്കുന്ന ആളുകളാണ്. എനിക്ക് ആക്ച്വലി എൻ്റെ വീട്ടിൽ പേഴ്സണലി എൻ്റെ വാപ്പാക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു കുറേ കാലം. പക്ഷേ ആ ദിവസങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട് അത്രമാത്രം നിശബ്ദമായിരിക്കും. വീട് മാത്രമല്ല, വീടിനോട് ചേർന്നിട്ടുള്ള പറമ്പിൽ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെ പോലും നമ്മൾ അവിടുന്ന് ഓടിക്കും. കാരണം അത്രത്തോളം ഇൻറ്റൻസ് ആണ്. കാരണം ശബ്ദം ബുദ്ധിമുട്ടാണ്, വെളിച്ചം ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാ തരത്തിലും നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് മൈഗ്രെയിൻ അല്ലേ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. മൈഗ്രെയിൻ ഉള്ളവരാണെങ്കിൽ, മൈഗ്രെയിൻ വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തത് മൈഗ്രെയിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് കേട്ടോ പറയുന്നത്. ഭക്ഷണം വൈകുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ പെട്ടെന്ന് കുറയുകയും ഇത് മൈഗ്രെയിൻ അറ്റാക്ക് വരാനുള്ള പ്രധാന കാരണമായിട്ട് മാറും എന്ന് പറയുന്നുണ്ട്. ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഡീഹൈഡ്രേഷൻ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തെ ബാധിക്കുകയും കഠിനമായിട്ടുള്ള തലവേദന ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൃത്യമായിട്ട് കുടിക്കുക എന്നുള്ള കാര്യം അത് ഉറപ്പുവരുത്തുക കേട്ടോ. ഉറക്കത്തിൻ്റെ കാര്യം വളരെ ബേസിക്കാണ്. കാരണം ഉറങ്ങാതിരിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ മൈഗ്രെയിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളവരാണെങ്കിൽ, അവരൊരു 1-2 ദിവസം അവർ കൃത്യമായിട്ടുള്ള ഉറക്കം ഉറപ്പുവരുത്താതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൈഗ്രെയിൻ സ്പൈക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വീണ്ടും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ട്രിഗറുകൾ, അല്ലെങ്കിൽ ട്രിഗറുകൾ, നാമൊന്ന് കുരുങ്ങിപ്പോയതാ, ക്ഷമിക്കുക, ട്രിഗറുകൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ചിലപ്പോൾ ചിലർക്കൊക്കെ സൂര്യൻ്റെ എക്സ്പോഷർ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പുറത്തൊക്കെ കുറച്ച് നേരം നിൽക്കുന്ന സമയത്ത്, വെയിലടിക്കുന്ന സമയത്തായിരിക്കും മൈഗ്രെയിൻ ഇത്തരത്തിൽ സ്പൈക്ക് ചെയ്യാറുള്ളത്. അതുപോലെ ചിലർക്കാണെങ്കിൽ നല്ല ഡെപ്ത്തുള്ള, ഭയങ്കര തീവ്രമായിട്ടുള്ള സുഗന്ധങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നവരുണ്ട്. ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ, ഒരു ദിവസം ഉറക്കം ഉളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. ചോക്ലേറ്റ് പ്രശ്നമുള്ളവരുണ്ട്, ചീസ് പ്രശ്നമുള്ളവരുണ്ട്, അല്ലെങ്കിൽ കഫീൻ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്. അപ്പോൾ നമ്മളെ എന്താണ് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തെ തന്നെ നമ്മളൊരു പരീക്ഷണ വസ്തുവിനെ പോലെ കണ്ട് നിരീക്ഷിക്കുക. നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് ഈ വക കാര്യങ്ങളും ഈ പ്രശ്നമുണ്ടാക്കുന്ന ഘടകങ്ങളൊക്കെ തിരിച്ചറിയാനും അവയെ ഒഴിവാക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അത് ഈ മൈഗ്രെയിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ തരത്തിലും നമ്മൾ നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടത് വളരെ അനിവാര്യതയാണ്. കാരണം എത്ര കാലം നമ്മൾ പണിയെടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിലും അതിന് കെൽപ്പുള്ള ഒരു ശരീരം അതിനു വേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ടൂളുകളിൽ ഒന്നാണ്. ശരീരത്തിന് ഒരു ചെറിയ വീക്കിനെസ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്ലാനുകളും, നമ്മുടെ ജീവിതത്തിലേക്ക്, ആയുഷ്കാലത്തിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ പ്ലാനുകളും താളം തെറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ തോന്നും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാന്ന്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ പല രോഗങ്ങളും ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ശരീരത്തിൽ ആരംഭിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പലതരം സ്കാനിങ് പ്രോസസ്സുകൾ, പലതരം രീതികൾ ഇന്നത്തെ മോഡേൺ മെഡിസിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിങ് പോലെയുള്ള ചില പ്രോസസ്സുകൾ, അത് ശരീരത്തിൻ്റെ വിവിധ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വിലയിരുത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരൊറ്റ പരിശോധനയിലൂടെ സാധിക്കുന്ന ആധുനിക ടെക്നിക്കാണ്. ബ്രെയിൻ ആവട്ടെ, നെക്ക് ആവട്ടെ, ചെസ്റ്റ് ആവട്ടെ, അബ്ഡോമൻ ആവട്ടെ, പെൽവിസ്, സ്പൈൻ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരൊറ്റ പരിശോധനയിലൂടെ വിലയിരുത്താൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ചും ഈ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ ക്യാൻസർ ഹിസ്റ്ററിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കുമൊക്കെ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ഉറപ്പ് വരുത്താനും, ഇപ്പോൾ നമുക്ക് രോഗങ്ങളൊന്നും ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ പൈസ പോയാലോ എന്ന് ആരും വിചാരിക്കില്ലല്ലോ. നമുക്ക് അത്രമാത്രം സമാധാനം കിട്ടുന്ന ഒരു കാര്യമല്ലേ. നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടുന്നത് നമുക്ക് ഹെൽത്തി ബോഡി ഉണ്ട് എന്നുള്ള ആ ഒരു സമാധാനമാണല്ലോ. അപ്പോൾ ആ ഒരു സമാധാനത്തിന് വേണ്ടി നമ്മൾ സ്വന്തം ആരോഗ്യത്തെ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട പരിശോധനകൾ ഒന്നു തന്നെയാണിത്. കാരണം പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നേരത്തെ കണ്ടെത്തിയാൽ പലപ്പോഴും ഏറ്റവും മികച്ച ചികിത്സകൾക്ക് വഴിയൊരുക്കും എന്നുള്ളൊരു കാര്യമല്ലേ. നമ്മുടെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾ റേഡിയോയിലൂടെ സ്ഥിരം കേൾക്കുന്നവരായിരിക്കാം. ആൻഡ് അവരുടെ ഏറ്റവും വലിയ സേവനങ്ങളെക്കുറിച്ച് പറയേണ്ടതും ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോയി ഒരു ചെക്കപ്പ് നടത്തി ഈ വക കാര്യങ്ങളൊക്കെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. നമ്മുടെ ഒരു ബോഡി കണ്ടീഷൻ പലപ്പോഴും എല്ലാവരും ഈ കൂടുതലും ഹെൽത്ത് ചെക്കപ്പുകളൊക്കെ നടത്താറുള്ളത് നാട്ടിലേക്ക് ലീവിന് പോകുന്ന സമയത്താണല്ലോ. പക്ഷേ നാട്ടിലേക്ക് ഒരു ടിക്കറ്റ് ഒക്കെ എടുത്ത് പോയിട്ട് തിരിച്ച് അത് നടത്തി തിരിച്ച് വരുന്ന ആ ഒരു എക്സ്പെൻസിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ, അതായത് നിലവിൽ ഏതാണ്ട് 50% താഴെ വിവിധ പാക്കേജുകളിലായിട്ട് ഇത്തരം പല ചെക്കപ്പുകൾ, അതും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ടെക്നീഷ്യൻസ് അതോടൊപ്പം തന്നെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി എക്യുപ്മെൻസിൻ്റെ എല്ലാം തന്നെ സഹായത്തോടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിർണ്ണയിക്കുന്ന ഒരു ഇടമാണ് നമ്മുടെ MVR എന്ന് പറയുന്നത്. അവിടെ തന്നെ പല പാക്കേജുകളുണ്ട്. ഇപ്പം ബേസിക് പാക്കേജുകൾ, അഡ്വാൻസ് പാക്കേജുകൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പാക്കേജുകൾ. അപ്പോൾ ഈ പാക്കേജുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും നമ്മുടെ ശരീരത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ അത് എന്താണ്, നമുക്ക് ഏതുതരം പരിശോധനയിലൂടെയാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് അവരുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോളിംഗ് അസിസ്റ്റൻറ്റ് സംവിധാനവും നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ അവരവിടെ നിന്ന് തരുന്നതായിരിക്കും. 050-860-9611 നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. MVR നമ്പറാണ് 050-860-9611 എന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്.
1: 92.2 FM. Home is a feeling.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് പോയിരിക്കണം.
0: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
2: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നും അല്ല ജീവിതം.
0: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
3: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
0: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: ജേജി നല്ല വട്ടാ.
5: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
7: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. First anniversary birthday bash.
8: Joya Lucas, world's favorite jeweler.
7: Supported by akbutravels.com, Almaraya Car Rentals and Volcano LED Solutions.
9: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
0: ഇങ്ങനെ കരയിലാണ്. അണന്റെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
10: ഏറ്റവും
11: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ലോകത്ത് ഓരോ രാജ്യത്തെയും ആളുകൾ ഏറ്റവും കൂടുതൽ കുടിയേറാൻ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ലിസ്റ്റിൽ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ഈ ലിസ്റ്റിലെ കുറച്ച് രാജ്യങ്ങളുടെയും ആൻഡ് അവിടുത്തെ ജനങ്ങൾ ഏറ്റവും അധികം കുടിയേറാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളെ കുറിച്ചിട്ടും പറഞ്ഞിട്ട് പറയാം. അതായത് ഇന്ത്യക്കാർ ഏറ്റവും അധികം കുടിയേറാൻ ആഗ്രഹിക്കുന്നത് കാനഡയിലേക്കാണ് എന്നാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. റഷ്യക്കാർ ഏറ്റവും അധികം കുടിയേറാൻ ആഗ്രഹിക്കുന്നത് അമേരിക്കയിലേക്കാണ്. ഇന്തോനേഷ്യക്കാർ ഏറ്റവും അധികം കുടിയേറാൻ ആഗ്രഹിക്കുന്നത് ജപ്പാനിലേക്കും അമേരിക്കക്കാർ ഏറ്റവും അധികം കുടിയേറാൻ ആഗ്രഹിക്കുന്നത് ജപ്പാനിലേക്കുമാണ്. കാനഡക്കാർ ഏറ്റവും അധികം കുടിയേറാൻ ആഗ്രഹിക്കുന്നത് ജപ്പാനിലേക്കാണ്. യു കെ കാർ ഏറ്റവും അധികം കുടിയേറാൻ ആഗ്രഹിക്കുന്നത് കാനഡയിലേക്കാണ്. ജപ്പാനുകാർ ഏറ്റവും കൂടുതൽ കുടിയേറാൻ ആഗ്രഹിക്കുന്നത് യു കെയിലേക്കാണ്. പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂസിംഗ് ആയി പോയല്ലേ. എന്നിരുന്നാലും ഞാനൊരു കാര്യം പറയാം. അതായത് ജപ്പാനിലുള്ളവർ ഏറ്റവും അധികം കുടിയേറാൻ ആഗ്രഹിക്കുന്നത് യു കെയിലേക്കാണ് അല്ലെങ്കിൽ ബ്രിട്ടനിലേക്കാണ്, യുണൈറ്റഡ് കിങ്ഡത്തിലേക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബ്രിട്ടനിലുള്ളവർ എങ്ങോട്ടേക്ക് കുടിയേറാനായിരിക്കും കൂടുതൽ ആഗ്രഹിക്കുന്നത്? അതായത് ബ്രിട്ടനിലുള്ളവർ കൂടുതൽ കുടിയേറാൻ ആഗ്രഹിക്കുന്നത് കാനഡയിലാണ്. അങ്ങനെയാണെങ്കിൽ കാനഡയിലുള്ളവർ ഏറ്റവും കൂടുതൽ കുടിയേറാൻ ആഗ്രഹിക്കുന്നത് എങ്ങോട്ടേക്കാണ്? ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ജപ്പാനിലേക്ക്. ഇത് ആക്ച്വലി ഒരു വലിയ സർക്കിളായിട്ട് അങ്ങ് പോവാണ് കേട്ടോ. ഇത് നമ്മൾ പണ്ട് അയ്യോ എന്താ എക്കോസിസ്റ്റത്തിന്റെ സംഗതികളൊക്കെ മറ്റേ പഠിക്കുമല്ലോ, ഫുഡ് ചെയിൻ പഠിക്കുന്നത് പോലെ ഇതൊരു വലിയ ചെയിൻ റിയാക്ഷൻ പോലെ ഇങ്ങനെ പോവാണ്. കറങ്ങി കറങ്ങി തന്നെ വരികയാണ്. പലപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയൻ തോന്നിക്കുന്നതിൻ്റെ ഒരു വലിയ വലിയ സംഗതിയായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പം അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളെയല്ല, നമ്മളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയെക്കുറിച്ച് പറയാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ കൈകളിലേക്ക് 9 grams 22 carat gold സ്വന്തമാക്കാനുള്ള അവസരം ഞാൻ ഇതാ തരികയാണ്. ഇറ്റ്സ് ടൈം ഫോർ അവർ ആനിവേഴ്സറി ബാഷ്.
1: ഹോം എഫ്എം ബർത്ത്ഡേ ബാഷ് വിത്ത് 9 grams ഓഫ് 22 carat gold ബ്രോട്ട് ടു യു ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: That's right, Home 92.2 of Home in the first anniversary പ്രമാണിച്ചുകൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങൾ തരികയാണ് 9 grams 22 carat gold കോയിൻ. അപ്പോൾ അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് വന്നിട്ട് ചേർന്നിരിക്കുന്നത്. എല്ലാ ഷോസിലും നിങ്ങൾ കരുതിയിരിക്കാത്ത സമയങ്ങളിലൊക്കെ ഞങ്ങൾ കയറിയിട്ട് ഈ ഒരു കോണ്ടസ്റ്റ് ഓപ്പൺ ആക്കുന്നതായിരിക്കും കേട്ടോ. സോ ഇറ്റ്സ് ടൈം ഫോർ ദ കോണ്ടസ്റ്റ്. ഞാനൊരു സിനിമയിൽ നിന്നുള്ള ഒരു ക്ലിപ്പ്, മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ്. ഹോം എന്ന് വെച്ചാലേ കുടുംബമല്ലേ നമുക്ക് ഓർമ്മ വരുന്നത്, കുടുംബം, നമ്മുടെ വീട്, നമ്മളെല്ലാവരും ഒത്തുചേരുന്ന ഇടങ്ങളൊക്കെയാണല്ലോ ഓർമ്മ വരുന്നത്. മലയാള സിനിമയിലൂടെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ ചില കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഈ ഒരു സെഗ്മെന്റിൽ എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുടുംബം, ആ കുടുംബത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ആ കുടുംബത്തിന്റെ കാരണവരായിട്ടുള്ള അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ ആ കുടുംബം ഏത് സിനിമയിലൂടെയാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ആ കുടുംബത്തിന് സ്വന്തമായിട്ടുള്ള ഒരു BGM ഉണ്ട്. ആ BGM കേൾപ്പിക്കുന്ന സമയത്ത് തന്നെ ഐ തിങ്ക് നിങ്ങൾക്ക് ഈ സിനിമ ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. പെട്ടെന്ന് കേട്ട് നോക്കിക്കേ. കേൾക്കുന്നില്ലേ? കേൾക്കാമല്ലോ, കേൾക്കാമല്ലോ. എന്തോ ടെക്നിക്കൽ ഗ്ലിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. വാട്ട് എവർ, എന്തായാലും യെസ് കേൾക്കുന്നില്ല, പക്ഷെ കുഴപ്പമില്ല. ഞാൻ എന്തായാലും ആ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളടുത്ത് ചോദിക്കാം. അപ്പോൾ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ഏതാണ് ആ കുടുംബം. ആ കിട്ടി ടെക്നിക്കൽസ്.
2: മക്കളെ അനുസരിക്കുന്നു, ഫോണെടുത്ത് കറക്കി നമ്മുടെ പിള്ളേരേക്ക് വരാൻ പറ.
3: അവിടെ പെണ്ണില്ലാത്തതാ അവരുടെ ചക്രി.
2: അതല്ലടാ, ഇവിടെ വന്നിട്ട് വേറെ കാര്യമുണ്ടെന്ന്.
3: ആണോ? എങ്കിൽ ഞാൻ ദേ അവിടെ എത്തി.
0: കേൾക്കുമ്പോഴും മനസ്സിലായി കാണുമല്ലോ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. 500-ന്റെയും മാനപ്പാറ അച്ഛാമ്മയുടെയും കുടുംബം നമുക്ക് മുന്നിലേക്ക് എത്തിയ സിനിമ ഏതെന്ന് ചോദിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഈ ഉത്തരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലായെങ്കിൽ എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഞാനിപ്പോൾ പറയാം. 922 the right answer space നിങ്ങളുടെ പേര് to the number 0585829220 922 the right answer space നിങ്ങളുടെ പേര്. നമ്മൾ ഹോമിൻ്റെ 1st anniversary പ്രമാണിച്ച് മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. 500-ന്റെയും ആനപ്പാറ അച്ചാമ്മയുടെയും കുടുംബത്തെ നമുക്ക് മുന്നിലേക്ക് കാണിച്ചു തന്ന ആ സിനിമ ഏത് എന്നുള്ളത് മാത്രമാണ് ചോദ്യം. 922 the right answer space നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ ഇപ്പോൾ തന്നെ മെസ്സേജുകൾ അയച്ചോളൂ. ആൻഡ് ജയിക്കുന്നവർക്ക് എക്സാക്ട് ആയിട്ട് നമ്പർ അല്ലെങ്കിൽ എക്സാക്ട് ആയിട്ട് ഉത്തരങ്ങൾ പറയുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും 9 grams 22 carat gold സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സിഎംആർഎൽ എക്സാലോജി കേസ് പിണറായി വിജയനെതിരെ കേസെടുക്കാൻ ഇഡിയുടെ കത്ത് ലഭിച്ചുവെന്ന് ഡിജിപി. ഇഡി നടപടി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ, പ്രധാന പ്രതി പിണറായി വിജയൻ തന്നെയെന്ന് ഷോൺ ജോർജ്. ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന് മുഹമ്മദ് റിയാസ്. രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് സിപിഎം. സൌദിയിൽ ജനവാസ മേഖലകളിൽ ഹൂതി ആക്രമണം, പ്രവാസികൾക്കടക്കം പരുക്ക്, അപലപിച്ച യുഎഇ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് ഇഡി നൽകിയ കത്ത് ലഭിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി രവട ചന്ദ്രശേഖർ. രാവിലെയാണ് ഇഡിയിൽ നിന്ന് കത്ത് ലഭിച്ചത്. സർക്കാരിനോട് സംസാരിച്ച ശേഷം നടപടി. ഇഡിയുടെ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും അത് പരിശോധിച്ച ശേഷം നിയമപരമായി തീരുമാനമെടുക്കുമെന്നും ഡിജിപി വ്യക്തമാക്കി. ഇഡിയുടെ കത്തിൽ പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. വിഷയത്തിൽ പോലീസ് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കുമെന്നും ഡിജിപി അറിയിച്ചു. പിണറായി വിജയനെതിരായ ഇഡി നടപടി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നും പുറത്തുവന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും എൻ കെ പ്രേമചന്ദ്രൻ എംപി. ഇടതുപക്ഷ രാഷ്ട്രീയ രംഗത്ത് പുതിയ അനുഭവമാണ്. ഇക്കാര്യത്തിൽ സിപിഎം നിലപാട് സ്വീകരിക്കണം, അവരുടെ നയം വ്യക്തമാക്കണം. ഉന്നത നേതാവിനെതിരായി പുറത്തുവന്നത് ഗുരുതരമായ അഴിമതി ആരോപണമാണെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു. പിണറായിയുടെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു. ഇഡി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് പിണറായി മറുപടി പറയുന്നില്ല. സിപിഎമ്മിന് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ കഴിയില്ലെന്നും എൻ കെ പ്രേമചന്ദ്രൻ. പിണറായി വിജയനെതിരായ ഇപ്പോഴത്തെ നടപടി 3 വർഷത്തെ നിയമ പോരാട്ടത്തിന്റെ ഫലമെന്ന് ഷോൺ ജോർജ്. കേസിൽ പിണറായി വിജയൻ തന്നെയാണ് പ്രധാന പ്രതിയെന്നും ഷോൺ ആരോപിച്ചു. പിണറായി വിജയൻ കേരളത്തിന്റെ തീരത്തെയാണ് വിൽപ്പന നടത്തിയത്. കേരള പോലീസ് എത്രയും പെട്ടെന്ന് കേസ് രജിസ്റ്റർ ചെയ്യണം. ഇഡിയുടെ കത്ത് പ്രകാരമുള്ള കുറ്റങ്ങൾ രജിസ്റ്റർ ചെയ്യണം. എത്രയും പെട്ടെന്ന് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് സിപിഎമ്മിനോട് അഭ്യർത്ഥിക്കുന്നതായും ഷോൺ ജോർജ്. എംഎൽഎ സ്ഥാനത്ത് നിന്ന് പിണറായി വിജയന്റെ രാജി വാങ്ങണം. ക്യാബിനറ്റ് റാങ്കിലുള്ള ആളാണ് പിണറായി വിജയൻ. ആ സ്ഥാനത്ത് ഒരു കൊള്ളക്കാരനിരിക്കാൻ പാടില്ല. അഴിമതിക്കാരനാണ് പിണറായി വിജയനെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. നിർണായകമായ വഴിത്തിരിവിൽ വ്യക്തിപരമായി വലിയ സന്തോഷമുണ്ടെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ. 3 വർഷം മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശരിയാകുന്നത്. അഴിമതി നിരോധന പ്രകാരം കേസ് അന്വേഷിക്കണം. സംസ്ഥാന വിജിലൻസ് അല്ലെങ്കിലും കേന്ദ്ര ഏജൻസിയായ സിബിഐ അന്വേഷിക്കണമെന്നും മാത്യു കുഴൽനാടൻ എംഎൽഎ. യഥാർത്ഥ പ്രതി പിണറായി വിജയൻ തന്നെ എന്ന് തുടക്കം മുതൽ പറഞ്ഞു. പോരാട്ടം ഒട്ടും എളുപ്പമായിരുന്നില്ല. ഇതിനെതിരെ ഇറങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ ആക്ഷേപിച്ചു തന്റെ വഴി തെറ്റിപ്പോയെന്ന് പറഞ്ഞവരുണ്ടെന്നും മാത്യു കുഴൽനാടന്റെ പ്രതികരണം. സിഎംആർഎൽ എക്സാലോജിക്ക് ഇടപാട് കൈക്കൂലിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചൂണ്ടിക്കാട്ടി തനിക്കും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന ഇഡി ആവശ്യത്തോട് പ്രതികരിച്ച് മുൻമന്ത്രിയും എംഎൽഎയുമായ പി എ മുഹമ്മദ് റിയാസ്. ഏത് അന്വേഷണവും നടക്കട്ടെയെന്നും തങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും റിയാസ് പറഞ്ഞു. ഇഡിയുടെ രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടിയ മുഹമ്മദ് റിയാസ് നീക്കങ്ങൾക്ക് പിന്നിലെ തിരക്കഥ മോശമല്ലെന്നും പരിഹസിച്ചു. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, മന്ത്രിയായിരുന്ന റിയാസ്, ഭാര്യ വീണ തുടങ്ങിയവർക്കെതിരെ അഴിമതിക്ക് കേസെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഇഡി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പിണറായി വിജയനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനുള്ള നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയവുമായി നേരിടാൻ സിപിഎം. പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലാണ് പിണറായി വിജയന് പ്രതിരോധം തീർക്കുക. പിണറായിക്കെതിരെ അഴിമതി കേസെടുക്കാനുള്ള ഇഡി നിർദ്ദേശത്തോടെ സിപിഎം വിപുലീകൃത സംസ്ഥാന സമിതി വിവാദ നിലയിൽ തെറ്റുതിരുത്തൽ ചർച്ച ചെയ്യാനാണ് വിപുലീകൃത സംസ്ഥാന സമിതി ചേരുന്നത്. സർവകലാശാല ബിൽ പിൻവലിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. നിലവിൽ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണെന്നും റോജി എം ജോൺ. ഇതിന് പകരമായി യുഡിഎഫ് സർക്കാർ പുതിയ ബിൽ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു മന്ത്രി റോജി എം ജോൺ. ദേശീയ വനിതാ കമ്മീഷൻ ശില്പശാലയിൽ പ്രതിഷേധവുമായി കേരളത്തിൽ നിന്നുള്ള യുഡിഎഫ് വനിതാ എംഎൽഎമാർ. രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ വനിതാ കമ്മീഷനെ ഉപയോഗിക്കുന്നതായി എംഎൽഎമാർ ആരോപിച്ചു. യുഡിഎഫ് പ്രതിനിധികൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുകയും ശില്പശാല ബഹിഷ്കരിക്കുകയും ചെയ്തു. സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണ് ദേശീയ വനിതാ കമ്മീഷൻ നടപ്പാക്കുന്നതെന്ന് ഷാനിമോൾ ഉസ്മാൻ ആരോപിച്ചു. സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. പ്രിയദർശിനി പദ്ധതി ഉണ്ടാക്കിയ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെട്ടില്ലെന്നും ബസ്സുകൾ നിർത്തിവെച്ച് അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന കേസ് റദ്ദാക്കാൻ വിസമ്മതിച്ച് ബോംബെ ഹൈക്കോടതി. സ്വകാര്യ അന്യായം നിലനിൽക്കില്ലെന്ന രാഹുലിന്റെ വാദം കോടതി തള്ളി. കൊള്ളക്കാരുടെ നേതാവ് എന്ന രാഹുലിന്റെ പരാമർശത്തിനെതിരെ ബിജെപി നേതാവാണ് അപകീർത്തികരമായ പരാമർശം നടത്തിയതെന്ന് ആരോപിച്ച് പരാതി നൽകിയത്. ജസ്റ്റിസ് എൻ ആർ ബോർക്കറാണ് രാഹുലിന്റെ ഹർജി പരിഗണിച്ചത്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം ലഭിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് 50 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് കായിക മന്ത്രി ഒ ജെ ജിനേഷ്. വെള്ളി നേടുന്നവർക്ക് 30 ലക്ഷവും വെങ്കല മെഡൽ നേടുന്നവർക്ക് 20 ലക്ഷം രൂപയുമാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ പങ്കെടുക്കുന്ന എല്ലാവർക്കും 1 ലക്ഷം രൂപ മുൻകൂറായി നൽകും. സ്വർണം നേടുന്നവരുടെ പരിശീലകർക്ക് 5 ലക്ഷം, വെള്ളി നേടുന്നവരുടെ പരിശീലകർക്ക് 3, വെങ്കലം നേടുന്നവരുടെ പരിശീലകർക്ക് 2 ലക്ഷം രൂപ വീതം നൽകുമെന്ന് കായിക മന്ത്രി പ്രഖ്യാപിച്ചു. സൌദി അറേബ്യയിലെ ജനവാസ വാണിജ്യ മേഖലകളിൽ ഹൂതികളുടെ ആക്രമണം. ദക്ഷിണ പ്രവിശ്യയിലെ ഊർജ്ജ കേന്ദ്രങ്ങളും മറ്റ് യന്ത്ര സാമഗ്രികളും ഹൂതികൾ ലക്ഷ്യമിട്ടതായി ഊർജ്ജമന്ത്രിയുടെ സ്ഥിരീകരണം. 73 പേർക്ക് പരിക്കേറ്റു. ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതി വിമതർ സൌദിയിൽ നടത്തിയ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. സൌദിയിലെ പ്രമുഖ എണ്ണ കമ്പനിയായ അറംകോയ്ക്ക് പുറമെ വിമാനത്താവളങ്ങളും ആക്രമിച്ചിട്ടുണ്ടെന്ന് ഹൂതികൾ അവകാശപ്പെടുന്നുണ്ട്. സൌദി അറേബ്യയ്ക്ക് നേരെയായ ആക്രമണത്തെ യുഎഇ അതിശക്തമായി അപലപിച്ചു. അബുദാബി മുസഫ ഐക്കാട് 3 ഫാക്ടറിയിൽ വൻ തീപിടുത്തമുണ്ടായി. ഉച്ചതിരിഞ്ഞാണ് സംഭവം. വിവരമറിഞ്ഞയുടൻ അബുദാബി പോലീസിന്റെയും അബുദാബി സിവിൽ ഡിഫൻസ് അതോറിറ്റിയുടെയും സംഘങ്ങൾ സ്ഥലത്തെത്തി തീയണച്ചു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള പ്രസാധകരുടെ പുസ്തകങ്ങൾ കൊണ്ടുവരാൻ എല്ലാ സഹായവും നൽകുമെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പുതിയ ഭാരവാഹികൾ. മുഖ്യമന്ത്രി വി ഡി സതീശനെ പുസ്തകോത്സവത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മതേതര ജനാധിപത്യ മുന്നണി നേതാക്കൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ദുബായിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം തകരാറിലായതിനാൽ ഷാർജ പുസ്തകോത്സവത്തിന് കേരളത്തിൽ നിന്നുള്ള പ്രസാധകരുടെ പുസ്തകങ്ങൾ കൊണ്ടുവരാൻ പ്രതിസന്ധി ഉണ്ടാകും. ഇത് മനസ്സിലാക്കിയുള്ള ഇടപെടലാണ് ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പുതിയ ഭാരവാഹികൾ ആദ്യം നടത്തുക. സ്മാർട്ട് ഗേറ്റുകളിലോ പാസ്പോർട്ട് കൌണ്ടറുകളിലോ ക്യൂ നിൽക്കാതെ തന്നെ ഇമിഗ്രേഷൻ യാത്രാ നടപടികൾ പൂർത്തിയാക്കാൻ പുതിയ സംവിധാനവുമായി ദുബായ്. തിരക്കേറിയ സമയങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ യാത്രക്കാരുടെ അടുത്തെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ക്ലിക്ക് ആൻഡ് ട്രാവൽ മൊബൈൽ ഇമിഗ്രേഷൻ സേവനം ദുബായ് വിമാനത്താവളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ചു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ 3 വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറിയാണ് ആഗോളതലത്തിൽ തന്നെ ആദ്യത്തേതായ ഈ നൂതന പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Studio clock il samayam 7 mani kazhinju 8 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: Dubai ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 degrees Celsius and humidity stands at 57%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening to

0: നമ്മുടെ എല്ലാം ബേസിക് കമ്മ്യൂണിക്കേഷൻ ടൂളാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വാട്സാപ്പ്. വാട്സാപ്പിലൂടെ ആയിരിക്കും നമ്മുടെ പല പേഴ്സണൽ സംഭാഷണങ്ങളും കോൺവെർസേഷൻസും ഒക്കെ തന്നെ പുരോഗമിക്കാറുള്ളത്. പലപ്പോഴും നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് പലരോടും പ്രകോപിതരായി പോലും വാട്സാപ്പിലൂടെ ചാറ്റിലൂടെ സംസാരിക്കാറുണ്ട്. പക്ഷേ അത് വിളിച്ചു വരുത്തുന്ന വിന എത്ര വലുതാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോണം എന്നുള്ളതാണ് കേട്ടോ. അതിനൊരു വലിയ ഉദാഹരണം പറയാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. ഓൾറൈറ്റ്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, വാട്സാപ്പിലൂടെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ ഒരു യുവതിക്ക് ഏതാണ്ട് 15,000 ദിർഹംസ് പിഴ വിധിച്ചിരിക്കുകയാണ് അബുദാബി കോടതി എന്നുള്ളതാണ് കേട്ടോ. വാട്സാപ്പിലൂടെ ഒരു യുവാവിനെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത യുവതിക്കാണ് ഇത്തരത്തിൽ അബുദാബി കോടതി ഇപ്പോൾ ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 15,000 ദിർഹംസ് പിഴ ആൻഡ് 3 മാസത്തേക്കുള്ള നെറ്റ്വർക്ക് വിലക്ക്. നെറ്റ്വർക്കിൽ എവിടെയും നിങ്ങളെ കാണാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള നെറ്റ്വർക്ക് വിലക്ക്. മാത്രമല്ല പരാതിക്കാരന് 5,000 ദിർഹംസ് നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ ഒരു സിവിൽ കേസിന്റെ ചെലവുകളും യുവതി തന്നെ വഹിക്കണം എന്നുള്ളതാണ് വിധി, വേർഡിക്ട് വന്നിട്ടുള്ളത് കേട്ടോ. സോ എപ്പോഴും ബോധവാന്മാരായിട്ടിരിക്കുക. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഈവൻ ദോ നമ്മൾ പേഴ്സണലി വളരെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വകാര്യമായിട്ടൊരു വ്യക്തി കഴിക്കുന്ന മെസ്സേജുകളാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ പോലും അതിൽ സഭ്യതയുടെ അതിർവരമ്പുകൾ ഒരിക്കലും ലംഘിക്കപ്പെടാതിരിക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇതിന്റെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. എനിവേ, എന്തായാലും ഈ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസ് അവസാനിക്കുന്നില്ല, അതിന്റെ ഭാഗമായിട്ടുള്ള സമ്മാനങ്ങളും അവസാനിക്കുന്നില്ല. അനവധി നിരവധി സമ്മാനങ്ങളാണ് ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റുകളിലും തന്നെ വേണമെങ്കിൽ പറയാം അത്രയും ഞങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു ഗംഭീര സമ്മാനം, സ്വന്തമായിട്ടൊരു കാറ്, ഒരു മാസക്കാലയളവ് ഓടിച്ചാഘോഷിക്കാൻ യുവയുടെ നിരത്തുകളിലൂടെ. ചിലപ്പോൾ ലൈസൻസ് കിട്ടിയിട്ട് കാറ് വാങ്ങാൻ ഇപ്പോൾ പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് ആ ലൈസൻസ് ഇങ്ങനെ കയ്യിൽ ഭദ്രമാക്കി വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ഗോൾഡൻ ചാൻസ് തന്നെയാണ് കേട്ടോ. ഇപ്പോഴും സുഹൃത്തിൻ്റെ കാറിൽ നേരെ റൈറ്റ് സീറ്റിലോ ബാക്ക് സീറ്റിലോ ഇരുന്നാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു മാസ കാലയളവിലേക്ക് സ്വന്തം കാർ ഓടിച്ച് ഓഫീസിൽ പോകാം. അതിനുള്ളൊരു അവസരം അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അൽമറായ കാസിലൂടെ നിങ്ങളിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ 30-35 വർഷത്തോളമായി 1,300 വാഹനങ്ങളിലൂടെ യു എ നിരത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള റെന്റൽ സർവീസുകളിലൊന്നാണ് അൽമറായ കാസ്. സോ ഡെഫിനറ്റ്ലി ഇതൊരു വലിയ അവസരം തന്നെയാണ്. നിങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള ഒരു ഫ്രീ സബ്സ്ക്രിപ്ഷൻ, അതോടൊപ്പം തന്നെ 4 വിന്നേഴ്സിന് ഓരോ ആഴ്ച വീതമുള്ള സബ്സ്ക്രിപ്ഷനും ഒക്കെ ആയിട്ട് നിറയെ സമ്മാനങ്ങളാണ് നമ്മൾ ഈ ഒരു കോൺടെസ്റ്റിലൂടെ തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിനുവേണ്ടിയിട്ടുള്ള ചോദ്യത്തിലേക്കാണ് ഞാൻ കടക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. മോട്ടോർ റിലേറ്റഡ് ആയിട്ടുള്ള, വാഹനങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യം തന്നെയാണ്. അതായത് ലോകത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു കാർ നിർമ്മാണ കമ്പനിയുടെ ലോഗോയിൽ 4 വളയങ്ങളുണ്ട്. ഈ 4 വളയങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് 1932 ജർമ്മനിയിലെ 4 ഇൻഡിപെൻഡന്റ് മോട്ടോർ കമ്പനികൾ ചേർന്ന് സ്ഥാപിതമായ ഒരു ബ്രാൻഡാണ് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഈ 4 വളയങ്ങളും അതിനെ സൂചിപ്പിക്കുന്നത്. ഓരോ വളയങ്ങളും ഇത്തരത്തിലുള്ള ഓരോ കമ്പനികളുടെ റെപ്രസെൻറ്റേഷൻ ആണ്. പരസ്പരം കണക്ട് ചെയ്ത, ഇന്റർലോക്ക് ചെയ്തിരിക്കുന്ന ഈ 4 വളയങ്ങൾ ഉള്ള ഒരു കമ്പനി ലോഗോ. ഏതാണ് ആ കമ്പനി എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ. ഹോം ഡ്രൈവ് സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ഹോം ഡ്രൈവ് സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ ഇപ്പോൾ തന്നെ അയക്കൂ. 0585829220 ഫോർമാറ്റ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ചാൻസ് മിസ്സാവും. അതുകൊണ്ട് പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ, പെട്ടെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. ബമ്പർ സമ്മാനമായിട്ട് 1 മാസത്തേക്കുള്ള റെന്റൽ കാർ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയി ആൻഡ് 4 വിന്നേഴ്സിന് ഓരോ ആഴ്ച വീതമുള്ള റെന്റൽ കാർ സബ്സ്ക്രിപ്ഷൻ. അതാണ് കാത്തിരിക്കുന്ന സമ്മാനം.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: 1. Pistol number 1634721.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കി അണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും.
1: ഏറ്റവും
2: പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: ഞാൻ കാത്തിരിക്കും.
5: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. Let's talk with Mini Padma. Monday to Friday evening 4 to 5. Only on Home 92.2 FM.
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
0: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം.
6: ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം.

0: and Volcano LED Solutions. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: You are listening to Home 92.2 FM. Home is a feeling.

0: നമ്മളിന്ന് ലോകത്തിലെ ഏത് ഭാഷാ സിനിമകൾ കാണുന്ന സമയത്താണെങ്കിലും അതിന് മുൻപ് സിനിമ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് എഴുതി കാണിക്കുന്ന ഡിസ്ക്ലൈമറുകളിൽ ഒന്നാണ് ഈ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും യാഥാർത്ഥ്യം മാത്രമാണ്, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമല്ല, അത് വെറും സാങ്കല്പികം, അങ്ങനെ എന്തോ സംഭവമാണല്ലോ, യാദൃച്ഛികത മാത്രമാണെന്നല്ലേ. ഞാൻ പെട്ടെന്ന് ഞാൻ കംപ്ലീറ്റ് ഡെലിവറി പോയി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എല്ലാ ഭാഷകളിലും കാണാറുണ്ട്. അത് ഈവൻ ദോ ബയോപിക് സിനിമകൾ വരുന്ന സമയത്ത് പോലും പലപ്പോഴും ഇത്തരം ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ സിനിമകൾക്ക് മുൻപിൽ ടൈറ്റിൽ കാർഡിൻ്റെ സമയത്ത് നമ്മൾ കാണാറുണ്ടല്ലേ. ഇത്തരത്തിലുള്ള ഡിസ്ക്ലൈമറുകൾ സിനിമകൾക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെ കാരണമായി മാറിയ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും, റാസ്പുട്ടിൻ എന്ന പേര്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്കൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങിലേക്ക് പോയ ബോണിയമ്മിൻ്റെ പാട്ടൊക്കെ ഉണ്ടല്ലോ, റാസ്പുട്ടിൻ ലവർ ഓഫ് ദ റഷ്യൻ ക്വീൻ. ഞാൻ പാടിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല, മലയാളം പാടിയാലേ ശരിയാവത്തില്ല, അതിന്റെ കൂട്ടത്തിൽ ഇപ്പം അല്ലേ എൻ്റെ ഒരു കാര്യം നോക്കണേ. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ടിലൊക്കെ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള പേരുകളൊന്നായിരിക്കും. ആൻഡ് കുറെ പേർക്ക് അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. ആക്ച്വലി ലോക ചരിത്രത്തിൽ, റഷ്യയുടെ ചരിത്രത്തിലൊക്കെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഒരാളാണ് റാസ്പുട്ടിൻ എന്ന മനുഷ്യൻ. റാസ്പുട്ടിൻ തന്നെയാണ് ഇത്തരത്തിലുള്ള ഡിസ്ക്ലൈമർ കൊണ്ടുവരുന്നതിനും കാരണം എന്നുള്ളതാണ് ഏറ്റവും കൗതുകം നിറഞ്ഞ കാര്യം കേട്ടോ. ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള കുടുംബങ്ങളിലൊന്നായിരുന്നു റഷ്യയിലെ യൂസുപോവ് പ്രഭു വംശത്തിൽ ആ ഒരു വംശം എന്ന് പറയുന്നത്. അത് അവിടുത്തെ ഒരു പ്രിൻസ് ആയിരുന്നു, ആക്ച്വലി പ്രിൻസ് ഫെലിക്സ്. അദ്ദേഹത്തിൻ്റെ പേര് വലുതാണ്, നമുക്ക് പറയാനുള്ള എളുപ്പത്തിന് പ്രിൻസ് ഫെലിക്സ് എന്ന് പറയുന്നതായിരിക്കും നല്ലത് കേട്ടോ. റഷ്യയിലെ സെൻറ് പീറ്റേഴ്സ്ബർഗ് ഉൾപ്പെടെയുള്ള 4 കൊട്ടാരങ്ങൾ, മോസ്കോയിൽ ഏതാണ്ട് 3 കൊട്ടാരങ്ങൾ, റഷ്യയിൽ മറ്റ് പലയിടത്തായിട്ട് കിടക്കുന്ന ഏതാണ്ട് 37 എസ്റ്റേറ്റുകളൊക്കെ ആയിട്ട് വൻ റിച്ച് സെറ്റപ്പിലാണ് പുള്ളിക്കാരൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് പ്രഭു കുടുംബത്തിൻ്റെ അനന്തരാവകാശി എന്ന നിലയിൽ യുദ്ധത്തിൽ നേരിട്ട് സേവനം അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും മുഴുവൻ സമയവും തൻ്റെ സമ്പത്തും സമയമൊക്കെ രാജ്യത്തിൻ്റെ യുദ്ധത്തിൽ സഹായിക്കുന്നതിനായിട്ട് അദ്ദേഹം അങ്ങനെ ചെലവഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം വരെ യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ആശുപത്രിയാക്കി മാറ്റി, അങ്ങനെ പലതരത്തിൽ സോഷ്യൽ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ് പ്രിൻസ് ഫെലിക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു വളരെ നിർണായകമായൊരു ഘട്ടത്തിൽ ആക്ച്വലി റാസ്പുട്ടിൻ്റെ ഒരു സ്വാധീനം കടന്നു വരികയാണ്. റാസ്പുട്ടിൻ എന്ന വ്യക്തി ഒരു സൈബീരിയൻ സന്യാസിയായിട്ടാണ് കടന്നു വരുന്നത് എന്നുണ്ടെങ്കിലും ഇയാൾ കൊട്ടാരത്തിൽ പലതരത്തിലുള്ള പല കാര്യങ്ങളുമായി ഏർപ്പെടുകയും അത്ഭുത പ്രവർത്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ആൻഡ് അതിനുശേഷം ആൻഡ് ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ പല കാരണങ്ങളിലും സാർ ചക്രവർത്തിയുടെ ജനപിന്തുണ കുറയുന്നു എന്നുള്ള ചിന്തകളൊക്കെ വരികയൊക്കെ ചെയ്തപ്പോൾ, അന്ന് റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിയുടെ പിന്തുണ കുറയുന്നു എന്നുള്ള ഘട്ടത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും റാസ്പുട്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ തീരുമാനിക്കുകയും അതിനുശേഷം ആൻഡ് ഇദ്ദേഹത്തെ പലതരത്തിൽ കൊല്ലാൻ ശ്രമിക്കുകയും ആൻഡ് ഇവഞ്ച്വലി വെടിവെച്ചിട്ടും അല്ലെങ്കിൽ പലതവണ സൈനൈഡ് കലർത്തിയ ഭക്ഷണം കൊടുത്തിട്ടും ഒന്നും ഇദ്ദേഹത്തെ കൊല്ലാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോഴും ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ റാസ്പുട്ടിൻ എന്ന വ്യക്തിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥകളും ആൻഡ് അതിൻ്റെ ചില ഇപ്പോൾ വരികൾക്കിടയിൽ വായിക്കുക എന്ന് പറയുമല്ലോ, അതുപോലെ അതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള പല സംഭവ വികാസങ്ങളും അതിൻ്റെ ഇടയിൽ പല പ്രണയങ്ങൾ പറയുന്നുണ്ട്, പലതരത്തിലുള്ള ക്രൈം ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. അപ്പോൾ അത് വിശാലമായിട്ട് നിങ്ങൾ വല്ലാത്തൊരു കഥയിൽ വല്ലതും കേട്ടാൽ മതി കേട്ടോ. അറിയാലോ വല്ലാത്തൊരു കഥ അറിയില്ല, യൂട്യൂബിൽ ഏതാണ്ട് 10-40 മിനിറ്റ് എടുത്തിട്ടാണ് അതിലെ ബാബു രാമേന്ദ്രൻ സാർ ഇദ്ദേഹത്തെ ഈ ഒരു റാസ്പുട്ടിൻ്റെ കഥ മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും 2-3 മിനിറ്റ് കൊണ്ട് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പക്ഷേ എങ്ങനെയാണ് ഈ റാസ്പുട്ടിന് ആക്ച്വലി ഡിസ്ക്ലൈമർ വരാൻ കാരണമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമകൾ ലോകത്ത് കടന്നു വരുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു സ്റ്റോറിയുടെ സിനിമാറ്റിക് വാല്യൂ മനസ്സിലാക്കിയിട്ട് ആ കാലത്ത് ഇതൊരു സിനിമയായി വന്നു. 1931 MGM സ്റ്റുഡിയോ എടുത്ത റാസ്പുട്ടിൻ ആൻഡ് എംപ്രസ് എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. അതിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പ്രിൻസ് ഫെലിക്സും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഐറിനും ആൻഡ് റാസ്പുട്ടിനും ഒക്കെ കേട്ടോ. ആ സിനിമയിൽ റാസ്പുട്ടിനും ഐറിനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചതായിരുന്നില്ല എന്നും ആൻഡ് സിനിമയിലെ ഈ രംഗങ്ങളെ എതിർത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രൈവസി നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് MGM സ്റ്റുഡിയോയ്ക്കെതിരെ അങ്ങനെ കേസ് കൊടുക്കുകയും അതേതാണ്ട് 450 crore രൂപ ഇന്നത്തെ നിരക്കിൽ പറയാനാണെങ്കിൽ ഏതാണ്ട് $200,000 നൽകിയിട്ട് അത് അവസാനം MGM ഒത്തുതീർപ്പാക്കേണ്ട ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തി. അതിനുശേഷമാണ് ഇത് അക്കാലത്തെ സിനിമ സ്റ്റുഡിയോകൾക്കൊക്കെ വലിയൊരു വെളിച്ചപ്പാടായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. സംഗതി ഇത്തരത്തിൽ നമ്മൾ സ്റ്റോറീസൊക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനൊരു വലിയ കളി അതിൻ്റെ പിറകിൽ നടക്കാനുള്ള കാരണ സാധ്യതയുണ്ട്. സോ സിനിമകൾ അത് സൂക്ഷിച്ച് കൈവെക്കേണ്ട അല്ലെങ്കിൽ സൂക്ഷിച്ചെടുക്കേണ്ട ഒരു മാധ്യമമാണെന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ സിനിമകൾക്ക് മുൻപിൽ ഒരു ഡിസ്ക്ലൈമർ എന്ന നിലയിൽ ഇത് കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തിയത് അന്ത കാലത്ത് ഇന്ത റാസ്പുട്ടിൻ കാരണമാണ് എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എല്ലാ സിനിമകളിലും അതിങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടേ ഇരിക്കുന്നു. ആൻഡ് അത് ശരിക്കും പറഞ്ഞാൽ സിനിമകൾക്ക് ഒരു വലിയ ജാമ്യമാണ്. ഒരു കാരണവശാലും ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് ജീവിച്ചിരിക്കുന്നവരായിട്ടൊന്നും ഒരു സാമ്യമില്ല എന്നുള്ളത്. പിന്നെ നിങ്ങൾ പോയി പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ സിനിമയിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു വലിയ ജാമ്യം തന്നെയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ കൈവരുന്നത്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: I'm actually a solo trip.
3: അഭിനയചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
4: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നും അല്ല ജീവിതം നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ.
3: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
5: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
3: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
6: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
6: പൊലിമയുടെ ചാരത്ത്
3: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ travels.com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
8: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: ആഗോള കളക്ഷനിൽ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ്, അതായത് ഏറ്റവും വലിയ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ ഇനി ഇപ്പോൾ തിയേറ്ററുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റിന് മുന്നിലുള്ളത് ലോക സിനിമാറ്റിക് യൂണിവേഴ്സിലെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര മാത്രം. ഇന്നത്തെ ഈ ദിവസം പുറത്തു വന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള ഏറ്റവും വലിയ റിപ്പോർട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ അപ്ഡേറ്റ് ഏതാണ്ട് 270 കോടിയുടെ കളക്ഷനുമായിട്ട് 260 കോടി നേടിയിട്ടുണ്ടായിരുന്ന എംപുരാന്റെ റെക്കോർഡിനെ മറികടന്നുകൊണ്ടാണ് നിവിൻ പോളിയുടെ ഒരു സാധാരണ ചിത്രം ഇത്രയും വലിയൊരു വിജയമായി മാറിയിട്ടുള്ളത് എന്നാണ് അറിയാൻ പറ്റുന്നത് കേട്ടോ. ശരിക്കും ഈ ഒരു റേഞ്ചിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോകയുടെ റെക്കോർഡിനെയും വെട്ടിക്കൊണ്ട് മലയാളത്തിൽ എക്കാലത്തും ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രമെന്ന റെക്കോർഡ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് സ്ഥാപിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. എനിവേ അതവിടെ നിൽക്കട്ടെ, നാട്ടിലേക്ക് പോകണം. നാട്ടിലേക്ക് പോകാൻ പ്ലാനിട്ടിട്ടും ഈ അടുത്ത് പോകാൻ വേണ്ടി പറ്റിയില്ല. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ദിവസങ്ങളും സമയങ്ങളും ഒക്കെ നോക്കി നോക്കി നിൽക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചാൻസിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ഹോം എഫ് എമ്മിന്റെ 1 വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട്, ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ചുകൊണ്ട് അക്ബർ ട്രാവൽസുമായി ചേർന്നുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പ് ആൻഡ് ഡൗൺ, നാട്ടിലേക്ക് പോയിട്ട് തിരിച്ച് വരാനും നടുവിൽ കുറച്ചധികം ദിവസങ്ങളൊക്കെ നാട്ടിൽ ചില്ല് ചെയ്ത് ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ കൂടെ ആഘോഷിച്ച് അടിച്ച് പൊളിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള റിട്ടേൺ ടിക്കറ്റ്സ് വേണ്ടേ? പോകാനും തിരിച്ച് വരാനുള്ള അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സ് വേണ്ടേ? വേണമെന്ന് എനിക്കറിയാം. അതിനു വേണ്ടിയിട്ടുള്ള ചോദ്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടുള്ളൂ, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തെ കുറിച്ചിട്ടുള്ള കുറച്ച് ക്ലൂസ് ഞാൻ പറയും. അതിൽ നിന്നും കൃത്യമായിട്ട് ഏതാണ് ആ സ്ഥലം എന്ന് കണ്ടെത്തി എന്നെ അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. ഓൾറൈറ്റ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്ഥലം ചേര രാജാക്കന്മാരുടെ ചരിത്രവുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെടുത്തി പറയുന്ന സ്ഥലങ്ങളിലൊന്നാണ്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട പുരാതന തുറമുഖ നഗരമാണ് ഈ ഒരു സ്ഥലം. പെരിയാറിന്റെ തീരത്തോട് ചേർന്ന് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ക്ലൂസൊക്കെ ശ്രദ്ധിച്ച് കേട്ടണം, ഒരു തവണ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. മുസിരസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മുസിരസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പുരാതന തുറമുഖ പ്രദേശവുമായിട്ട് ബന്ധപ്പെടുത്തി ചരിത്രകാരന്മാർ പറയാറുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം. കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഈ ഒരു സ്ഥലത്തെ ഭരണി ആഘോഷം അത് വലിയ രീതിയിൽ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒന്നാണ്. ആൻഡ് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായിട്ടുള്ള ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നതും ഈ ഒരു സ്ഥലത്താണ്. കേരളത്തിൻ്റെ മതസൗഹാർദ്ദ ചരിത്രത്തിലൊക്കെ പ്രത്യേക സ്ഥാനമുള്ള ഒരു സ്ഥലമാണ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ചരിത്രവും തുറമുഖവും ചേര രാജവംശവും ഒക്കെ ചേരുന്ന ഈ ഒരു സൂചനകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആൻഡ് അവിടുത്തെ ഒരു ഭഗവതി ക്ഷേത്രവും ചേരമാൻ ജുമാ മസ്ജിദും ഒക്കെയുള്ള ആ ഒരു പ്രദേശം ഏതാണ്, ആ പ്രദേശം ഏതാണ്, ആ സ്ഥലം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ ഏതാണ് ആ സ്ഥലം എന്ന്, കേരളത്തിലെ ആ പ്രദേശം ഏതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ. വെറുതെ അയച്ചാൽ പോരാ, ഫോർമാറ്റിൽ തന്നെ അയക്കണം. അങ്ങനെയാണെങ്കിൽ സ്വന്തമാക്കാം റിട്ടേൺ ടിക്കറ്റ് ടു ട്രാവൽ കേരള, നമ്മുടെ നാട്ടിലേക്ക് പോകാനുള്ള അവസരം. യെസ്, ഹോം കേരള സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ഹോം കേരള സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 എന്ന നമ്പറിലേക്ക് വേണം. ഇതേ ഫോർമാറ്റിൽ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: Perfect Morning with Nithya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
3: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
9: Joy Alucas, world's favorite jeweler.
8: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സിഎംആർഎൽ എക്സാലോജി കേസ് പിണറായി വിജയനെതിരെ കേസെടുക്കാൻ ഇഡിയുടെ കത്ത് ലഭിച്ചുവെന്ന് ഡിജിപി. ഇഡി നടപടി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ, പ്രധാന പ്രതി പിണറായി വിജയൻ തന്നെയെന്ന് ഷോൺ ജോർജ്. ഏത് അന്വേഷണവും നടക്കട്ടെയെന്ന് മുഹമ്മദ് റിയാസ്. രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് സിപിഎം. സൌദിയിൽ ജനവാസ മേഖലകളിൽ ഹൂതി ആക്രമണം, പ്രവാസികൾക്കടക്കം പരുക്ക്, അപലപിച്ച യുഎഇ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് ഇഡി നൽകിയ കത്ത് ലഭിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി രവട ചന്ദ്രശേഖർ. രാവിലെയാണ് ഇഡിയിൽ നിന്ന് കത്ത് ലഭിച്ചത്. സർക്കാരിനോട് സംസാരിച്ച ശേഷം നടപടി. ഇഡിയുടെ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും അത് പരിശോധിച്ച ശേഷം നിയമപരമായി തീരുമാനമെടുക്കുമെന്നും ഡിജിപി വ്യക്തമാക്കി. ഇഡിയുടെ കത്തിൽ പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. വിഷയത്തിൽ പോലീസ് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കുമെന്നും ഡിജിപി അറിയിച്ചു. പിണറായി വിജയനെതിരായ ഇഡി നടപടി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നും പുറത്തുവന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും എൻ കെ പ്രേമചന്ദ്രൻ എംപി. ഇടതുപക്ഷ രാഷ്ട്രീയ രംഗത്ത് പുതിയ അനുഭവമാണ്. ഇക്കാര്യത്തിൽ സിപിഎം നിലപാട് സ്വീകരിക്കണം, അവരുടെ നയം വ്യക്തമാക്കണം. ഉന്നത നേതാവിനെതിരായി പുറത്തുവന്നത് ഗുരുതരമായ അഴിമതി ആരോപണമാണെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു. പിണറായിയുടെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു. ഇഡി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് പിണറായി മറുപടി പറയുന്നില്ല. സിപിഎമ്മിന് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ കഴിയില്ലെന്നും എൻ കെ പ്രേമചന്ദ്രൻ. പിണറായി വിജയനെതിരായ ഇപ്പോഴത്തെ നടപടി 3 വർഷത്തെ നിയമ പോരാട്ടത്തിന്റെ ഫലമെന്ന് ഷോൺ ജോർജ്. കേസിൽ പിണറായി വിജയൻ തന്നെയാണ് പ്രധാന പ്രതിയെന്നും ഷോൺ ആരോപിച്ചു. പിണറായി വിജയൻ കേരളത്തിന്റെ തീരത്തെയാണ് വിൽപ്പന നടത്തിയത്. കേരള പോലീസ് എത്രയും പെട്ടെന്ന് കേസ് രജിസ്റ്റർ ചെയ്യണം. ഇഡിയുടെ കത്ത് പ്രകാരമുള്ള കുറ്റങ്ങൾ രജിസ്റ്റർ ചെയ്യണം. എത്രയും പെട്ടെന്ന് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് സിപിഎമ്മിനോട് അഭ്യർത്ഥിക്കുന്നതായും ഷോൺ ജോർജ്. എംഎൽഎ സ്ഥാനത്ത് നിന്ന് പിണറായി വിജയന്റെ രാജി വാങ്ങണം. ക്യാബിനറ്റ് റാങ്കിലുള്ള ആളാണ് പിണറായി വിജയൻ. ആ സ്ഥാനത്ത് ഒരു കൊള്ളക്കാരനിരിക്കാൻ പാടില്ല. അഴിമതിക്കാരനാണ് പിണറായി വിജയനെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. നിർണായകമായ വഴിത്തിരിവിൽ വ്യക്തിപരമായി വലിയ സന്തോഷമുണ്ടെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ. 3 വർഷം മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശരിയാകുന്നത്. അഴിമതി നിരോധന പ്രകാരം കേസ് അന്വേഷിക്കണം. സംസ്ഥാന വിജിലൻസ് അല്ലെങ്കിലും കേന്ദ്ര ഏജൻസിയായ സിബിഐ അന്വേഷിക്കണമെന്നും മാത്യു കുഴൽനാടൻ എംഎൽഎ. യഥാർത്ഥ പ്രതി പിണറായി വിജയൻ തന്നെ എന്ന് തുടക്കം മുതൽ പറഞ്ഞു. പോരാട്ടം ഒട്ടും എളുപ്പമായിരുന്നില്ല. ഇതിനെതിരെ ഇറങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ ആക്ഷേപിച്ചു തന്റെ വഴി തെറ്റിപ്പോയെന്ന് പറഞ്ഞവരുണ്ടെന്നും മാത്യു കുഴൽനാടന്റെ പ്രതികരണം. സിഎംആർഎൽ എക്സാലോജിക്ക് ഇടപാട് കൈക്കൂലിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചൂണ്ടിക്കാട്ടി തനിക്കും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന ഇഡി ആവശ്യത്തോട് പ്രതികരിച്ച് മുൻമന്ത്രിയും എംഎൽഎയുമായ പി എ മുഹമ്മദ് റിയാസ്. ഏത് അന്വേഷണവും നടക്കട്ടെയെന്നും തങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും റിയാസ് പറഞ്ഞു. ഇഡിയുടെ രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടിയ മുഹമ്മദ് റിയാസ് നീക്കങ്ങൾക്ക് പിന്നിലെ തിരക്കഥ മോശമല്ലെന്നും പരിഹസിച്ചു. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, മന്ത്രിയായിരുന്ന റിയാസ്, ഭാര്യ വീണ തുടങ്ങിയവർക്കെതിരെ അഴിമതിക്ക് കേസെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഇഡി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പിണറായി വിജയനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനുള്ള നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയവുമായി നേരിടാൻ സിപിഎം. പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലാണ് പിണറായി വിജയന് പ്രതിരോധം തീർക്കുക. പിണറായിക്കെതിരെ അഴിമതി കേസെടുക്കാനുള്ള ഇഡി നിർദ്ദേശത്തോടെ സിപിഎം വിപുലീകൃത സംസ്ഥാന സമിതി വിവാദ നിലയിൽ തെറ്റുതിരുത്തൽ ചർച്ച ചെയ്യാനാണ് വിപുലീകൃത സംസ്ഥാന സമിതി ചേരുന്നത്. സർവകലാശാല ബിൽ പിൻവലിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. നിലവിൽ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണെന്നും റോജി എം ജോൺ. ഇതിന് പകരമായി യുഡിഎഫ് സർക്കാർ പുതിയ ബിൽ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു മന്ത്രി റോജി എം ജോൺ. ദേശീയ വനിതാ കമ്മീഷൻ ശില്പശാലയിൽ പ്രതിഷേധവുമായി കേരളത്തിൽ നിന്നുള്ള യുഡിഎഫ് വനിതാ എംഎൽഎമാർ. രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ വനിതാ കമ്മീഷനെ ഉപയോഗിക്കുന്നതായി എംഎൽഎമാർ ആരോപിച്ചു. യുഡിഎഫ് പ്രതിനിധികൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുകയും ശില്പശാല ബഹിഷ്കരിക്കുകയും ചെയ്തു. സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണ് ദേശീയ വനിതാ കമ്മീഷൻ നടപ്പാക്കുന്നതെന്ന് ഷാനിമോൾ ഉസ്മാൻ ആരോപിച്ചു. സ്വകാര്യ ബസ്സുടമകൾ സമരത്തിലേക്ക്. പ്രിയദർശിനി പദ്ധതി ഉണ്ടാക്കിയ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെട്ടില്ലെന്നും ബസ്സുകൾ നിർത്തിവെച്ച് അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്നും ബസ്സുടമകൾ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന കേസ് റദ്ദാക്കാൻ വിസമ്മതിച്ച് ബോംബെ ഹൈക്കോടതി. സ്വകാര്യ അന്യായം നിലനിൽക്കില്ലെന്ന രാഹുലിന്റെ വാദം കോടതി തള്ളി. കൊള്ളക്കാരുടെ നേതാവ് എന്ന രാഹുലിന്റെ പരാമർശത്തിനെതിരെ ബിജെപി നേതാവാണ് അപകീർത്തികരമായ പരാമർശം നടത്തിയതെന്ന് ആരോപിച്ച് പരാതി നൽകിയത്. ജസ്റ്റിസ് എൻ ആർ ബോർക്കറാണ് രാഹുലിന്റെ ഹർജി പരിഗണിച്ചത്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം ലഭിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് 50 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് കായികമന്ത്രി ഒ ജെ ജിനേഷ്. വെള്ളി നേടുന്നവർക്ക് 30 ലക്ഷവും വെങ്കല മെഡൽ നേടുന്നവർക്ക് 20 ലക്ഷം രൂപയുമാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ പങ്കെടുക്കുന്ന എല്ലാവർക്കും 1 ലക്ഷം രൂപ മുൻകൂറായി നൽകും. സ്വർണം നേടുന്നവരുടെ പരിശീലകർക്ക് 5 ലക്ഷം, വെള്ളി നേടുന്നവരുടെ പരിശീലകർക്ക് 3, വെങ്കലം നേടുന്നവരുടെ പരിശീലകർക്ക് 2 ലക്ഷം രൂപ വീതം നൽകുമെന്ന് കായികമന്ത്രി പ്രഖ്യാപിച്ചു. സൌദി അറേബ്യയിലെ ജനവാസ വാണിജ്യ മേഖലകളിൽ ഹൂതികളുടെ ആക്രമണം. ദക്ഷിണ പ്രവിശ്യയിലെ ഊർജ്ജ കേന്ദ്രങ്ങളും മറ്റ് യന്ത്ര സാമഗ്രികളും ഹൂതികൾ ലക്ഷ്യമിട്ടതായി ഊർജ്ജമന്ത്രിയുടെ സ്ഥിരീകരണം. 73 പേർക്ക് പരിക്കേറ്റു. ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതി വിമതർ സൌദിയിൽ നടത്തിയ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. സൌദിയിലെ പ്രമുഖ എണ്ണക്കമ്പനിയായ അറംകോയ്ക്ക് പുറമെ വിമാനത്താവളങ്ങളും ആക്രമിച്ചിട്ടുണ്ടെന്ന് ഹൂതികൾ അവകാശപ്പെടുന്നുണ്ട്. സൌദി അറേബ്യയ്ക്ക് നേരെയായ ആക്രമണത്തെ യുഎഇ അതിശക്തമായി അപലപിച്ചു. അബുദാബി മുസഫ ഐക്കാട് ത്രീല ഫാക്ടറിയിൽ വൻ തീപിടുത്തമുണ്ടായി. ഉച്ചതിരിഞ്ഞാണ് സംഭവം. വിവരമറിഞ്ഞയുടൻ അബുദാബി പോലീസിന്റെയും അബുദാബി സിവിൽ ഡിഫൻസ് അതോറിറ്റിയുടെയും സംഘങ്ങൾ സ്ഥലത്തെത്തി തീയണച്ചു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള പ്രസാധകരുടെ പുസ്തകങ്ങൾ കൊണ്ടുവരാൻ എല്ലാ സഹായവും നൽകുമെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പുതിയ ഭാരവാഹികൾ. മുഖ്യമന്ത്രി വി ഡി സതീശനെ പുസ്തകോത്സവത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മതേതര ജനാധിപത്യ മുന്നണി നേതാക്കൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ദുബായിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം തകരാറിലായതിനാൽ ഷാർജ പുസ്തകോത്സവത്തിന് കേരളത്തിൽ നിന്നുള്ള പ്രസാധകരുടെ പുസ്തകങ്ങൾ കൊണ്ടുവരാൻ പ്രതിസന്ധി ഉണ്ടാകും. ഇത് മനസ്സിലാക്കിയുള്ള ഇടപെടലാണ് ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പുതിയ ഭാരവാഹികൾ ആദ്യം നടത്തുക. സ്മാർട്ട് ഗേറ്റുകളിലോ പാസ്പോർട്ട് കൌണ്ടറുകളിലോ ക്യൂ നിൽക്കാതെ തന്നെ ഇമിഗ്രേഷൻ യാത്രാ നടപടികൾ പൂർത്തിയാക്കാൻ പുതിയ സംവിധാനവുമായി ദുബായ്. തിരക്കേറിയ സമയങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ യാത്രക്കാരുടെ അടുത്തെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ക്ലിക്ക് ആൻഡ് ട്രാവൽ മൊബൈൽ ഇമിഗ്രേഷൻ സേവനം ദുബായ് വിമാനത്താവളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ചു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ 3 വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറിയാണ് ആഗോളതലത്തിൽ തന്നെ ആദ്യത്തേതായ ഈ നൂതന പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: ദുബായിലെ മെട്രോ സ്റ്റേഷൻസിന്റെ പേരുകളിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തോണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ലാൻഡ് മാർക്കായിട്ട് യു എയിലേക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് നമ്മുടെ പല സഹോദരങ്ങളും അല്ലെങ്കിൽ സുഹൃത്തുക്കളും ഒക്കെ വിസിറ്റിലൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഒക്കെ അവർക്ക് ആദ്യം ഒരു ലാൻഡ് മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ പല ഏരിയാസിലേക്കും പോകാനുള്ള ഒരു ജേണിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് പല മെട്രോ സ്റ്റേഷൻസും ഒക്കെ അടയാളപ്പെടുത്തിക്കൊണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒരു പേരുമാറ്റം തീർച്ചയായിട്ടും അത് നമ്മുടെ മനസ്സിലും അപ്പം തന്നെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവാനുള്ള സകല ചാൻസും ഉണ്ട്. ഇനിമേ എന്തായാലും ദുബായിൽ ഒരു മെട്രോ സ്റ്റേഷൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അറിയാത്ത കുറേ അധികം പേരും ഉണ്ടായിരിക്കും. എന്തായാലും അതാണ് പറയാനുള്ളത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് റെഡ് ലൈനിലെ ഓൺപാസീവ് മെട്രോ സ്റ്റേഷന് സംഭവിച്ചിരിക്കുന്ന ആ ഒരു പേരുമാറ്റത്തെക്കുറിച്ച് തന്നെയാണ്. ഓൺപാസീവ് മെട്രോ സ്റ്റേഷൻ, എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ദുബായിൽ വരുന്ന സമയത്ത് ഞാൻ കുറേ കാലം കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ്. അവിടെ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഓൺപാസീവ് മെട്രോ സ്റ്റേഷൻ അന്ന് അൽസഫ ആയിരുന്നു അല്ലേ. അപ്പോൾ അൽസഫ ആയിരുന്നു, അതിന് മുൻപേ മെട്രോ ലോഞ്ച് ചെയ്യുന്നൊക്കെ സമയത്ത് എനിക്ക് തോന്നുന്നു നൂർ ബാങ്ക് സ്റ്റേഷൻ എന്നായിരുന്നു ആ ഒരു മെട്രോ സ്റ്റേഷൻ്റെ പേര്. അതിനുശേഷം അൽസഫയായി, അതിനുശേഷം ഓൺപാസീവായി. ഇപ്പോഴിതാ ഒരു 10 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റിൽ പേര് മാറ്റപ്പെടുകയാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ആൻഡ് ഗാർമിൻ മെട്രോ സ്റ്റേഷൻ എന്നായിരിക്കും ഇനി ഓൺപാസീവ് മെട്രോ സ്റ്റേഷൻ അറിയപ്പെടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഗാർമിൻ ഒരു അന്താരാഷ്ട്ര ബ്രാൻഡാണ്. സോ ഗാർമിനും മെട്രോ ആയിട്ടുള്ള ഒരു കരാറിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ദുബായിലെ ഓൺപാസീവ് മെട്രോ സ്റ്റേഷൻ ഇനി മുതൽ ഗാർമിൻ മെട്രോ സ്റ്റേഷൻ ആയിരിക്കും കേട്ടോ. ഡിജിറ്റൽ സംവിധാനങ്ങൾ, ആപ്ലിക്കേഷൻ, സൈൻ ബോർഡുകൾ, മെട്രോ അനൗൺസ്മെൻറ്റുകൾ എല്ലാത്തിലും തന്നെ ആ ഒരു പുതിയ പേര് ഇനിയിപ്പോൾ ലഭ്യമാകും. ആർ ടി എമ്മായിട്ട് ഏതാണ്ട് 10 വർഷത്തെ കരാറിനെ തുടർന്നാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പേരുമാറ്റം. 2026 നവംബർ അവസാനത്തോടെ പേരുമാറ്റം നടപടികളൊക്കെ പൂർത്തിയാകും. പിന്നെ 2036 വരെ ആ സ്റ്റേഷന്റെ പേരിന് വേറെ മാറ്റമില്ല. ഗാർമിൻ എന്ന് തന്നെയായിരിക്കും ആ ഒരു സ്റ്റേഷന്റെ പേര് അറിയപ്പെടാൻ വേണ്ടി പോകുന്നത്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634721.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കി അണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: ഞാൻ കാത്തിരിക്കും.
5: യാ, അങ്ങട് ചാടണ്ട കുതിര.
2: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
6: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
7: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
8: With Sand Dunes, only on Home 92.2 FM.
7: അപ്പോ എങ്ങനെയാ, ട്യൂൺ ചെയ്യല്ലയോ?
9: Sand Dunes with Akshay.
10: Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
11: പുതുമയുടെ നേരത്ത്
12: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
13: പഴമയുടെ തീരത്ത്
12: കഴിഞ്ഞ 365 ദിവസങ്ങൾ
11: പുതുമഴയിലോരത്ത്
12: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
14: Joy Alukas, world's favorite jeweler.
10: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
15: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
16: You are listening to Home 92.2 FM. Home is a feeling.

ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്കൊക്കെ എത്തി അത്യാവശ്യം നല്ല ക്ഷീണത്തിൽ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് കാണാൻ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും അധികം നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത് കുറച്ച് ഫീൽ ഗുഡ് ആയിട്ടുള്ള മനസ്സിന് സമാധാനം തരുന്ന എന്തെങ്കിലും കാണാനായിരിക്കും അല്ലേ. അപ്പോൾ വലിയ കമ്മിറ്റ്മെന്റ് ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് ത്രില്ലർ സിനിമകളൊക്കെ കാണാൻ വേണ്ടിട്ട് നമ്മളങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, സമാധാനം ആഗ്രഹിക്കുന്ന സമാധാനമുള്ള കുറച്ച് കണ്ടന്റുകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ ആക്ച്വലി ഒരു സംഗതി സജസ്റ്റ് ചെയ്യട്ടെ. ആമസോണിൽ റിലീസ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് കേട്ടോ. ശരിക്കും എനിക്ക് ഭയങ്കര വർക്കായി. ഞാൻ ഇന്ന് രാവിലെ അതിൻ്റെ രണ്ട് എപ്പിസോഡുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ കണ്ട രണ്ട് എപ്പിസോഡും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കണക്റ്റായി. നല്ല രസമുള്ള പ്രത്യേകിച്ചും ഈ മാണിക്കക്കല്ല് സിനിമ ഓർമ്മയിൽ. മാണിക്കക്കല്ല് എന്ന് പറയുമ്പം നമ്മുടെ പൃഥ്വിരാജ് അഭിനയിച്ച മാണിക്കക്കല്ല് എന്ന് പറയുന്ന സിനിമ ഗംഭീര സിനിമയാണ്. 10-ാം ക്ലാസ്സിൽ പിള്ളേരെയൊക്കെ ജയിപ്പിക്കുന്ന ഒരു

0: കണ്ടന്റ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കിഡിലൻ ഫീൽ ഗുഡ് സീരീസ് ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കിക്കോ. വെർത്ത് വാച്ച് ആയിരിക്കും കേട്ടോ. ആദർശ് ബാൽ വിദ്യാലയ എന്നാണ് സീരീസിന്റെ പേര്. കെ കെ മേനോനൊക്കെയാണ് ഇതിൽ മുഖ്യ കഥാപാത്രത്തെയൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് കുറേയധികം പേര്, പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ എംബ്രാനിലെ മെയിൻ വില്ലനായിട്ട് വന്ന അഭിമന്യു സിംഗ്, അദ്ദേഹവും ഒക്കെ തന്നെ ഈ ഒരു സീരീസിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രവും ഒരു കുട്ടിയുമായിട്ടുള്ള കണക്ഷനൊക്കെ ഭയങ്കര ഭംഗിയായിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. കുറേയധികം അതിനകത്ത് ഒരു മലയാളി ക്യാരക്ടറായിട്ടൊക്കെ ഒരു കഥാപാത്രത്തെ, ഒരു പയ്യൻ്റെ കഥാപാത്രത്തെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര രസത്തിൽ കാണാൻ വേണ്ടി പറ്റും. സോ ട്രസ്റ്റ് മീ ഗൈസ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇന്ന് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു കോമഡി ഡ്രാമ സീരീസ് കൂടി ഒന്ന് മനസ്സിൽ വെച്ചോളൂ. കെ കെ മേനോൻ, അർച്ചന പുരൻ സിംഗ് ആൻഡ് നവീൻ കസ്തൂരിയ ഒക്കെ, അഭിമന്യു സിംഗ് ഒക്കെ അഭിനയിച്ചിട്ടുള്ള ആദർശ് ബാൽ വിദ്യാലയ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: I'm actually a solo trip.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
3: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നും അല്ല ജീവിതം.
2: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
4: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോവും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
2: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഇതി നല്ല വട്ട
6: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
6: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
8: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
9: Joy Alucas, world's favorite jeweler.
8: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
10: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
8: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
0: You are listening to Home 92.2 FM. Home is a feeling.
8: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: എത്ര കണ്ട് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചില ട്രെൻഡുകളുടെ ഭാഗം നമ്മളുമായി മാറുന്ന ഒരു ഘട്ടമുണ്ട്. അയ്യോ, ഞാൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന മറ്റേ റെട്രോ ട്രെൻഡിനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്, അത് എല്ലാവർക്കും ഇഷ്ടമല്ലേ. നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് കാണിക്കുന്ന ഒരു ചിത്രത്തെ ഇഷ്ടപ്പെടാതിരിക്കുന്നത് എങ്ങനെയാണല്ലേ. നമ്മളെല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും, ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്ത് നോക്കിക്കോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും. ഞാനൊന്നും ജീവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത സിനിമകളിലൂടെ മാത്രം കണ്ടു ശീലിച്ചിട്ടുള്ളൊരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ അത് AIയുടെ സഹായത്തോടെ പറ്റുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം അത് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ മന്ത്രിമാരുൾപ്പെടെ മന്ത്രിമാരും മുൻമന്ത്രിമാരും രാഷ്ട്രീയ ലോകത്തെ പ്രമുഖരും ഒക്കെ ഈ ഒരു ട്രെൻഡിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. എല്ലായിടത്തും ആ ഒരു ട്രെൻഡ് നിറഞ്ഞു നിൽക്കുകയാണ് 80s കുറേ വിഷ്വൽസ് ഒക്കെ അല്ലേ. ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞു തുടങ്ങിയ സംഭവം നമ്മുടെ ബിഗ് ബോസിൻ്റെ കാര്യമാണ് കേട്ടോ. ആക്ച്വലി ബിഗ് ബോസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഏഷ്യാനെറ്റിലെ ഒരു റിയാലിറ്റി ഷോ. ഓഫ് കോഴ്സ് അത് മലയാളികൾക്കിടയിൽ ഇത്രയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള, ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒരു റിയാലിറ്റി ഷോ വേറെ ഉണ്ടോ എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ്. എന്തായാലും അതിൻ്റെ പുതിയ സീസൺ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അത് കാണാൻ താല്പര്യമുള്ളവരും താല്പര്യമില്ലാത്തവരും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന പല റീലുകളിലൂടെ ഓഫ് കോഴ്സ് പലതരത്തിലുള്ള ചർച്ചകളുടെ ഭാഗമായിട്ടൊക്കെ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കാണാറും അറിയാറും ഒക്കെ ഉണ്ടായിരിക്കും. ഇത്തവണ മലയാളത്തിൻ്റെ പ്രത്യേകിച്ചും ഈയൊരു നവയുഗ ട്രെൻഡ്സിൻ്റെ പോപ്പ് കൾച്ചറിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള കുറേയധികം വ്യക്തികൾ ആൻഡ് മലയാളത്തിൽ വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയുമായി നിറഞ്ഞു നിൽക്കുന്ന പല വ്യക്തികളും ഒക്കെ പാർട്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ വരുന്നത് മൊത്തം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീൽസാണ്. ചിലപ്പോൾ ഒന്നോ രണ്ടോ എണ്ണം ഇങ്ങനെ കണ്ടുപോകുന്നതുകൊണ്ടായിരിക്കും അതിൻ്റെ ആൽഗ്രിതം അനുസരിച്ച് പിന്നെയും പിന്നെ അതുപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും എല്ലാത്തിൻ്റെയും പോസിറ്റീവ് സൈഡുകൾ മാത്രം എടുക്കാം. എവിടെയും ഹേറ്റ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇതൊക്കെ ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ടുള്ളൂ. എന്തായാലും ഇന്നത്തെ ഷോ വൈൻഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. നാളെ വൈകുന്നേരത്ത് 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ആൻഡ് നാളത്തെ ദിവസം നമുക്കൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ട്, അതൊക്കെ സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അതോടൊപ്പം തന്നെ സമ്മാനങ്ങൾ, നിരവധി സമ്മാനങ്ങൾ, പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർക്കും ആശ എന്ന ചിത്രവും കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ്, അതോടൊപ്പം 9 ഗ്രാമിൻ്റെ 22-കാരറ്റ് ഗോൾഡ് കോയിൻ, നാട്ടിലേക്ക് പോകാനും വരാനുമുള്ള പാൻഡൗൺ ടിക്കറ്റ്സ്, അതോടൊപ്പം മൽമറായ കാസിൻ്റെ ഒരു മാസത്തേക്കുള്ള റെന്റൽ കാർ സബ്സ്ക്രിപ്ഷൻ, പിന്നെ സോഷ്യൽ മീഡിയയിൽ iPhone 17 ഗീവേയും ഒക്കെ ആയിട്ട് ഗംഭീര പ്രൊമോഷൻസും ഗംഭീര ഗീവേസും ഒക്കെ നടത്തുന്നുണ്ട്. എല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കുക. നാളെ രാവിലെ മുതലുള്ള ഷോസിലൂടെ നിങ്ങൾക്ക് ഈ സമ്മാനങ്ങളൊക്കെ സ്വന്തമാക്കാൻ പറ്റും. കേട്ടുകൊണ്ടേയിരിക്കൂ Home 92.2 FM. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമായിരുന്നു. ആസ്ഫാണ് കൂടെ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: യു ആർ ലിസണിംഗ് ടു Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: You are listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
4: 50 മില്യണിലധികം
3: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: You're tuned into Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
2: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
6: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
2: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Morning with Nitya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: You're tuned into Home 92.2 FM. Home is the feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
3: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
4: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
3: അപ്പൊ എങ്ങനെ ട്യൂൺ ചെയ്യല്ലയോ?
5: ട്യൂൺ ചെയ്യല്ലയോ?
6: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്,
7: ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
8: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
9: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
8: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്,
9: 50 മില്യണിലധികം
3: സോഷ്യൽ മീഡിയ വ്യൂ.

0: ബസ് ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
3: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
4: You're listening to Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
2: പൊലിമയുടെ ചാരത്ത്
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alucas, world's favorite jeweler.
6: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
3: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്
2: പൊലിമയുടെ ചാരത്ത്
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: You're listening to Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
2: 50 മില്യണിലധികം
1: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: മടയാ ഇന്ന് മലയാ നാളെ കൊലമ്പ് കോലാലമ്പോ നോട്ടിക്കെട്ടുകൾ തൂക്കി കെട്ടിയ പോറിൻ കാറി നാട് ഞെട്ടിച്ച് ചീരിപ്പായണം
1: ജോക്കി എങ്ക ജോക്കി നമ്മ ടയർ കണ്ടീഷനാ പാപ്പോം ഇരു പാപ്പോം ഇങ്ങ് ബ്രേക്ക് പോട്ടിടുങ്ക് ചെറിയ പഞ്ചർ

You're listening to Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ.